പ്രഭാതഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി പ്രഭാത ചിന്ത, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി.

ഞാൻ ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന രീതിയിൽ മറ്റൊരാൾ സംസാരിച്ചാൽ ഇടപെട്ടാൽ ആ വ്യക്തി നല്ലതും മിത്രവും വിപരീതമായാൽ ശത്രു. അങ്ങനെയെങ്കിൽ മറ്റൊരാളിൻ്റെ ചിന്തയും ആശയങ്ങളും വിശ്വാസവും മനോഭാവവും എല്ലാം എൻ്റേതുപോലെ ആകണമല്ലോ. മനുഷ്യൻ വൈരുദ്ധ്യങ്ങളെ എതിർക്കുന്നു, വെറുക്കുന്നു. എന്നാൽ ജീവിതമെന്നത് വൈരുദ്ധ്യം നിറഞ്ഞതാണ്. വൈരുദ്ധ്യങ്ങളെ പരസ്പരം അംഗീകരിക്കലാണ് പ്രധാനം. മനുഷ്യൻ അത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതാണ് സത്യവും. നല്ലത് മാത്രമായാലും ദോഷമുള്ളത് മാത്രമായാലും മടുപ്പ് തോന്നില്ലേ? തെറ്റുകളിലൂടെ ശരിയും തെറ്റുകളിലെ തിരുത്തലും എല്ലാം സംഭവിക്കുന്നുണ്ട്. എൻ്റെ ഇഷ്ടം മാത്രമല്ല, വിരുദ്ധമായ മറ്റൊരാളുടെ ഇഷ്ടം കൂടി പരിഗണിക്കുമ്പോഴാകാം ബന്ധങ്ങൾക്ക് നിലനിൽപ്പുണ്ടാവുക. ചിന്തിക്കാം.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി

അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ കേൾക്കാം എൻ കെ ദേശത്തിന്റെ കവിത മറുനാട്ടിൽ നിന്ന്, ആലപിക്കുന്നത് അനന്തോ കൃഷ്ണ. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വൽ ബൂട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 തിരികെ ജീവിതത്തിലേക്ക്, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ എറ്റ് സ്കൂൾ. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 9:05 സ്റ്റിച്ച്വെൽ ബൂട്ടിക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 9:15 ചാരു കസേര, ഇതിൽ കരുമാടിക്കുട്ടനെ കുറിച്ച് കേൾക്കാം. ഉച്ചയ്ക്ക്

12 മണിക്ക് ചിരിനേരം, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0402-970896. 2 മണിക്ക് ഒരു വട്ടം കൂടി നാടക നേരത്തിൽ നാടകം ഞാൻ രാധിക 3-ാം ഭാഗം, രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 തിരികെ ജീവിതത്തിലേക്ക് ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര, 5:45 ആർദ്രഗീതങ്ങൾ, 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം, 6:05 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിലും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ശാസ്ത്രവീഥി, 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9 മണിക്ക് ചിത്രപരിചയം, 10 മണിക്ക് ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ എൻ കെ ദേശത്തിന്റെ കവിത മറുനാട്ടിൽ നിന്ന് ആലപിക്കുന്നു അനന്തു കൃഷ്ണ ചങ്ങരംകുളം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എൻ കെ ദേശത്തിന്റെ കവിത മറുനാട്ടിൽ നിന്ന്. ആലപിച്ചത് അനന്തു കൃഷ്ണ ചങ്ങരംകുളം. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞു തരുമോ?
3: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞു തരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷെ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
4: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0490247140007225900018.
5: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
6: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
7: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. കൊടു.
5: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
7: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തു നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
5: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
6: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
7: എന്നാ നീ ഒരു കാര്യം, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ടു.
5: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
7: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
5: ഏയ്, എനിക്കെന്താ പ്രശ്നം?
7: ആ പിന്നെന്നാ?
0: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
8: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
0: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
8: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
0: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
8: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
0: ഫോൺ 9961004648,
8: 9656948321.
9: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
0: ഇന്ന് സെപ്റ്റംബർ 30, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം സെപ്റ്റംബർ 30 വർഷത്തിലെ 273 ദിനമാണ്. സെപ്റ്റംബർ 30 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1846 അമേരിക്കൻ ദന്ത ഡോക്ടർ വില്യം മോർട്ടൺ അനസ്തേഷ്യ വേദനാസംഹാരിയായി ആദ്യമായി ഉപയോഗിച്ചു. 1862 ജർമ്മൻ ഏകാധിപതി ഓട്ടോമൻ ബിസ്മാർക്കിന്റെ ബ്ലഡ് ആൻഡ് ടാൻ പ്രസംഗം.

0: 1946 ന്യൂറംബർഗ് കൂട്ടക്കൊല നടന്നത്. 1966 ബോട്സ്വാന ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം നേടി. 1993 മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ കനത്ത നാശനഷ്ടം വിതച്ച വൻ ഭൂകമ്പമുണ്ടായി. 1996 മദ്രാസ് നഗരം ചെന്നൈയായി മാറി. അണ്ണാമലൈ സർവകലാശാലയുടെ സ്ഥാപകൻ അണ്ണാമലൈ ചെട്ടിയാർ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സർദാർ വല്ലഭായ് പട്ടേലിനൊപ്പമുണ്ടായിരുന്ന മലയാളി വി.പി. മേനോൻ തുടങ്ങിയവരുടെ ജന്മദിനവും സംഗീതജ്ഞനായ ആർ.കെ. ശേഖർ, കഥാകൃത്ത് കാരൂർ നീലകണ്ഠപിള്ള തുടങ്ങിയവരുടെ ചരമദിനവും സെപ്റ്റംബർ 30.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: വചനാമൃതം. നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, അത് നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്ത ഒന്നാണ്.
1: റേഡിയോ മലബാറിന്റെ ജനപ്രിയ നാടകം നെല്ലിക്കയ്ക്ക് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അഭിനന്ദനം.
2: മയക്കുമരുന്ന് റാക്കറ്റിനെ തേടിയിറങ്ങിയ രാഘവൻ സാർ കടലിൽ വെച്ച് അവളെ കണ്ടത് ഹൈലി റിസ്ക് ആണ്. മംഗലാപുരം കടലിലാണ് കപ്പൽ. സാറ് റോജയെയും മറ്റൊരാളെയും നാളെ രാത്രി കൊണ്ടുവരും സാറിന്റെ വീട്ടിലേക്ക്. ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്ത വീട്ടിലേക്ക്.
1: ശ്രീ രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ.
3: കണ്ണൂരിലെ മട്ടന്നൂരിനടുത്ത് പ്രവർത്തിക്കുന്ന റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നെല്ലിക്ക എന്ന പേരിൽ നാടകം രചിച്ച് അവതരിപ്പിച്ചതായി അറിയുന്നു. ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെയും ലഹരി മാഫിയക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തമെന്ന് മനസ്സിലാക്കുന്നു. സമൂഹത്തെ ലഹരിയുടെ വിപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ വിവിധ ഘട്ടങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ റേഡിയോ മലബാർ പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഇത്തരം സാമൂഹ്യ ഇടപെടലുകൾ ഏറെ പ്രശംസനീയമാണ്. ജയ് ഹിന്ദ്.
4: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
5: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
5: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
6: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
7: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
6: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
7: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര.
6: സിഎം വിസ്താര നെല്ലൂന്നി.
8: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയ?
9: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
10: ആഘോഷങ്ങൾക്ക് മറ്റു കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും, വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
11: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
12: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
13: നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 30, കന്നി 14, ബുധനാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. അർബുദത്തിൻ്റെതുൾപ്പെടെ ജീവൻ രക്ഷാ മരുന്നുകളുടെ അമിത വില നിയന്ത്രിക്കാനാകാത്തതിന് കേന്ദ്ര സർക്കാരിനെ ചോദ്യം ചെയ്ത് സുപ്രീംകോടതി. മരുന്നുകളുടെ വ്യാപാരി വിലയും പരമാവധി ചില്ലറ വിൽപ്പന വിലയും തമ്മിലുള്ള ഭീമമായ അന്തരം ചൂണ്ടിക്കാട്ടിയ കോടതി അതൊഴിവാക്കാൻ ലാഭ

ഹിതം നിയന്ത്രിച്ചുകൂടെ എന്ന് സർക്കാരിനോട് ചോദിച്ചു. വ്യാപാരി വിലയുടെ 16% കൂടുതൽ MRP ഈടാക്കരുതെന്ന ഏകീകൃത ചട്ടം കൊണ്ടുവരാവുന്നതാണെന്നും ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരുടെ ബെഞ്ച് അഭിപ്രായപ്പെട്ടു. വാങ്ങുന്നതിന്റെ 12 വിലക്ക് മരുന്ന് വിൽക്കുന്നത് രോഗികളെ പിടിച്ചുപറിക്കലാണെന്ന് കഴിഞ്ഞയാഴ്ച വിഷയം പരിഗണിച്ചപ്പോൾ കോടതി വിമർശിച്ചിരുന്നു. മരുന്നുകൾക്ക് അമിത വില ഈടാക്കുന്ന സ്വകാര്യ ആശുപത്രികളെ കോടതി അതിരൂക്ഷമായി വിമർശിച്ചു. UDF അധികാരമേറ്റ ശേഷം ആദ്യമായി തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇടതുമുന്നണിക്ക് നേട്ടം. 12 ജില്ലകളിലെ 38 വാർഡുകളിലായിരുന്നു തെരഞ്ഞെടുപ്പ്. UDFന്റെ സിറ്റിംഗ് സീറ്റുകളിൽ 7 LDF പിടിച്ചെടുത്തപ്പോൾ LDFന്റെ സിറ്റിംഗ് സീറ്റുകളിൽ 4 UDFഉം സ്വന്തമാക്കി. BJPക്ക് സീറ്റൊന്നും ലഭിച്ചില്ല. ലഭിച്ച അധിക സീറ്റിനേക്കാൾ വോട്ട് വിഹിതത്തിലുണ്ടായ വർധനയാണ് ഇടതുമുന്നണിയുടെ നേട്ടത്തിന്റെ മാറ്റുകൂട്ടുന്നത്. ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലും വോട്ട് വിഹിതത്തിൽ മുന്നിൽ LDF ആണ്. UDF സിറ്റിംഗ് സീറ്റ് നിലനിർത്തിയ സ്ഥലങ്ങളിൽ മിക്കയിടത്തും ഭൂരിപക്ഷം കുറഞ്ഞു. ഏഷ്യൻ ഗെയിംസ് അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് ആശ്വാസമായി വനിതാ റിലേ സ്വർണം. അത്ലറ്റിക് മത്സരങ്ങളുടെ അവസാന ദിവസം 4x400 മീറ്റർ റിലേയിൽ കിരൺ പഹൽ, MR പൂവമ്മ, പ്രാജി ചൗധരി, വിദ്യാ രാംരാജ് എന്നിവരടങ്ങുന്ന ടീം 3:29.69 ഓടിയെത്തി ഇന്ത്യക്കായി ട്രാക്കിലെ ആദ്യ സ്വർണം നേടി. ഷൂട്ടിംഗിൽ ഇന്ത്യ 2 സ്വന്തമാക്കി. വനിതകളുടെ ട്രാപ്പ് വ്യക്തിഗത ഇനത്തിൽ നീരു ദണ്ഡയാണ് മെഡൽ നേടിയത്. ടീമിനത്തിൽ വെള്ളി നേടിയ നീരു ഇരട്ട മെഡലിന് ഉടമയായി. ഗ്യാനേഷ് കുമാറിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യതലസ്ഥാനത്ത് ഇടതുപക്ഷ പാർട്ടികളുടെ ശക്തമായ പ്രതിഷേധം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പങ്കെടുത്ത നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് ബലമായി നേരിട്ടു. CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള നേതാക്കളെ കമ്മീഷൻ ഓഫീസിന് സമീപത്ത് വെച്ച് അറസ്റ്റ് ചെയ്തു. 6 ഉപയോഗിക്കാത്ത രാജ്യത്തെ 1.58 കോടി റേഷൻ കാർഡുകൾ ഒക്ടോബർ 1 അസാധുവാക്കാൻ കേന്ദ്ര സർക്കാർ. സ്മാർട്ട് പൊതുവിതരണ സംവിധാനത്തിന്റെ ഭാഗമായി നിർജ്ജീവമായതോ വ്യാജമോ സംശയത്തിലുള്ളതോ ആയ റേഷൻ കാർഡുകളെ നീക്കി PDS ശുദ്ധീകരിക്കുന്നതിനാണ് പുതിയ നീക്കം. ഗുണഭോക്താക്കളുടെ പേരുകൾ ഉടൻ ഡാറ്റാബേസിൽ നിന്ന് നീക്കില്ലെന്ന് പൊതുവിതരണ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. യഥാർത്ഥ ഗുണഭോക്താക്കളാണോ എന്ന് തെളിയിക്കാൻ 3 സാവകാശം നൽകും. ഇതിനിടയിൽ EKYC പൂർത്തിയാക്കിയാൽ കാർഡുകൾ വീണ്ടും പ്രവർത്തനക്ഷമമാകും. ജമ്മുകാശ്മീരിലെ കഠ്വ ജില്ലയിൽ സഹപ്രവർത്തകന്റെ വെടിയേറ്റ് അസിസ്റ്റന്റ് കമാൻഡന്റ് ഉൾപ്പെടെ 4 CASF ജവാന്മാർ കൊല്ലപ്പെട്ടു. അസിസ്റ്റന്റ് കമാൻഡന്റ് അങ്കിത് കുമാർ പാണ്ഡെ, സബ് ഇൻസ്പെക്ടർ ലക്ഷ്മൺ സിംഗ്, കോൺസ്റ്റബിൾമാരായ റഫീഖ് അഹമ്മദ്, സന്ദീപ് കുമാർ എന്നിവർക്കാണ് ജീവൻ നഷ്ടമായത്. ഹിമാചൽ പ്രദേശ് അതിർത്തിയോട് ചേർന്ന മഷ്ക വില്ലേജിലെ ജലവൈദ്യുത പദ്ധതി പ്രദേശത്താണ് സംഭവം. സഹപ്രവർത്തകരുമായി വാക്തർക്കമുണ്ടായതോടെ പ്രകോപിതനായ ഹെഡ് കോൺസ്റ്റബിൾ അഭിഷേക് കുമാർ സർവീസ് റൈഫിൾ ഉപയോഗിച്ച് വെടിയുതിർക്കുകയായിരുന്നു. ജമ്മുകാശ്മീരിലെ ബുദ്ഗാം ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ ലഷ്കറെ തൊയ്ബ കമാൻഡറെ സുരക്ഷാസേന വധിച്ചു. ഏറെ നാളായി സുരക്ഷാസേന തിരയുന്ന കൊടും ഭീകരരിൽ ഒരാളായ സുലൈമാൻ ഷാ ആണ് കൊല്ലപ്പെട്ടത്. ED സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്കെതിരെ ആദ്യം തന്നെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണോ എന്ന വിഷയം ഹൈക്കോടതി ഉത്തരവിനായി മാറ്റി. ED റിപ്പോർട്ടിൽ ഡയറി മാത്രമാണല്ലോ ഉള്ളതെന്നും അത് കേസ് രജിസ്റ്റർ ചെയ്യാൻ പര്യാപ്തമല്ലോ എന്നും ജസ്റ്റിസ് A ബദറുദ്ദീൻ വാക്കാൽ അഭിപ്രായപ്പെട്ടു. PNB തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നീരവ് മോദിയുടെ സഹായി UAE നിന്ന് നാടുകടത്തപ്പെട്ട സന്ദീപ് മിശ്രയെ CBI അറസ്റ്റ് ചെയ്തു. തിങ്കളാഴ്ച മുംബൈയിലെത്തിച്ച് സന്ദീപ് മിശ്രയെ ചൊവ്വാഴ്ച CBI ഔദ്യോഗികമായി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇയാളെ പ്രത്യേക CBI കോടതിയിൽ ഹാജരാക്കി. എന്നാൽ റിമാൻഡ് ചെയ്യാൻ CBI ആവശ്യപ്പെട്ടില്ല. തുടർന്ന് കോടതി ഒക്ടോബർ 6 ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമൂസ് തുറക്കാനും ലക്ഷ്യമിട്ട് മുന്നോട്ട് വെച്ച 7 വെടിനിർത്തൽ പദ്ധതി US അംഗീകരിച്ചില്ലെങ്കിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം പുനരാരംഭിക്കുമെന്ന് ഇറാൻ. ഇറാന്റെ മധ്യസ്ഥ സംഘത്തിന് നേതൃത്വം നൽകുന്ന മുഹമ്മദ് ഭഗേർ ഗാലിബാഫാണ് ഭീഷണി മുഴക്കിയത്. US കാനഡയും തമ്മിലുള്ള വ്യാപാര യുദ്ധം വീണ്ടും രൂക്ഷമാകുന്നു. കാനഡയിൽ നിന്നുള്ള മദ്യം, പാലുൽപ്പന്നങ്ങൾ, മോട്ടോർ സൈക്കിളുകൾ തുടങ്ങിയവയ്ക്ക് US ഏർപ്പെടുത്തിയ ഇറക്കുമതി വിലക്ക് ചൊവ്വാഴ്ച പ്രാബല്യത്തിൽ വന്നു. $100 കോടി മൂല്യം വരുന്ന ഇറക്കുമതിയാണ് വിലക്കപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ നിഷ്പക്ഷതയും വിശ്വാസ്യതയും നഷ്ടപ്പെടുത്തിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ രാജിവെക്കണമെന്ന ആവശ്യമുന്നയിച്ച് രാജ്യവ്യാപകമായി സംയുക്ത പ്രതിഷേധം ശക്തമാക്കാൻ ഇന്ത്യ കൂട്ടായ്മ ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ യോഗം ചേരും. ഉത്തർപ്രദേശിലെ സംഭൽ ആക്രമണ കേസിലെ പ്രതി മുല്ല അഫ്രോസിന്റെ കരുതൽ തടങ്കൽ സുപ്രീംകോടതി റദ്ദാക്കുകയും ആദിത്യനാഥ് സർക്കാരിന് 10 ലക്ഷം

പിഴ ചുമത്തുകയും ചെയ്തു. 2024 നവംബറിൽ നടന്ന ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ദേശീയ സുരക്ഷാ നിയമം ചുമത്തി മുല്ല അഫ്രോസിനെ തടവിൽ വെച്ചിരുന്നു. ഇത് നിയമവിരുദ്ധമാണെന്ന് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത, ജസ്റ്റിസ് ഷീൽ നാഗു എന്നിവരുടെ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. പോലീസ് കസ്റ്റഡിയിലായിരുന്നപ്പോൾ നൽകിയ കുറ്റസമ്മത മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിൽ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിക്കാനാകില്ലെന്നും പ്രസക്തമായ മറ്റ് സാഹചര്യങ്ങളും വസ്തുതകളും കൂടി അധികൃതർ കണക്കിലെടുക്കേണ്ടതായിരുന്നുവെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു. MG സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ SFIക്ക് മുന്നേറ്റം. തെരഞ്ഞെടുപ്പ് നടന്ന 116 കോളേജുകളിൽ 96 SFI വിജയിച്ചു. കണ്ണൂർ ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന രണ്ടിടത്തും LDFിന് വിജയം. പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 6 വാർഡായ ബാവോഡ് ഈസ്റ്റിൽ CPMലെ KV രതീശൻ 65 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. മട്ടന്നൂർ നഗരസഭയിലെ ഉരുവച്ചാൽ വാർഡിൽ CPMലെ AK സുരേഷ് കുമാർ 276 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി. മൂരാട് റെയിൽവേ പാലത്തിൽ പ്രവൃത്തി നടക്കുന്നതിനാൽ ഇന്ന് രാത്രി കോഴിക്കോട് കണ്ണൂർ റൂട്ടിലെ തീവണ്ടി ഗതാഗതത്തിൽ നിയന്ത്രണം. രാത്രി 7:15 മുതൽ വ്യാഴാഴ്ച പുലർച്ചെ 1:45 വരെയാണ് നിയന്ത്രണം. 3 വണ്ടികൾ ഭാഗികമായി യാത്ര അവസാനിപ്പിക്കും. കോയമ്പത്തൂർ കണ്ണൂർ വണ്ടി കൊയിലാണ്ടിയിലും ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ഏലത്തൂരിലും തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി കോഴിക്കോട്ടുമാണ് യാത്ര അവസാനിപ്പിക്കുക. രാജധാനി എക്സ്പ്രസിൽ അപമര്യാദയായി പെരുമാറിയെന്ന യുവതിയുടെ പരാതിയിൽ 4 മലയാളി സൈനികർക്കെതിരെ കേസ്. എറണാകുളം സ്വദേശിനിയുടെ പരാതിയിൽ കണ്ണൂർ റെയിൽവേ പോലീസാണ് കേസെടുത്തത്. ശബരിമല, മാളികപ്പുറം ക്ഷേത്രങ്ങളിലെ മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കാനുള്ള നടപടികളുടെ നിരീക്ഷകനായി ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് VG അരുണിനെ നിയമിച്ചു. ടൂറിസ്റ്റ് ബസ്സുകൾക്ക് വെള്ളനിറം നിർബന്ധമാക്കിയ തീരുമാനം പുനഃപരിശോധിക്കാൻ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് സർക്കാർ നിർദ്ദേശം നൽകി. റോഡ് സുരക്ഷ കണക്കിലെടുത്ത് ബസ്സുകളിലെ ചിത്രങ്ങളും ഗ്രാഫിക്സുകളും നിരോധിച്ച ഹൈക്കോടതി വിധി പരിഗണിച്ചു വേണം തീരുമാനമെടുക്കേണ്ടത്. ടൂറിസ്റ്റ് ബസ് ഓപ്പറേറ്റർമാരുടെ നിവേദനം പരിഗണിച്ചാണ് നടപടി. സംസ്ഥാനത്ത് ഡെങ്കി ഉൾപ്പെടെയുള്ള പനിബാധ കുതിക്കുമ്പോഴും സർക്കാർ ആശുപത്രികളിലെ മരുന്നു വിതരണത്തിന് പ്രതിസന്ധി സൃഷ്ടിച്ച് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ. മരുന്ന് വാങ്ങാനുള്ള റീടെൻഡർ തിങ്കളാഴ്ച ചേർന്ന ബോർഡ് യോഗം അംഗീകരിച്ചില്ല. ചെയർപേഴ്സണായ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ശർമിള മേരി ജോസഫാണ് ഈ അജണ്ട അടുത്ത യോഗത്തിലേക്ക് മാറ്റിയത്. മട്ടന്നൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസിന്റെ വിചാരണ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. ആവശ്യം അനുവദിക്കാൻ മതിയായ കാരണമില്ലെന്ന് വിലയിരുത്തിയാണ് ജസ്റ്റിസ് CS ഡയസ് ഹർജി തള്ളിയത്. ഫോർട്ട് കൊച്ചിയിലെ പുരാതന നിർമ്മിതികളിലൊന്നായ കോഡർ ഹൌസിന് തീപിടിച്ചു. പൈതൃക നഗരമായ ഫോർട്ട് കൊച്ചിയിലെ ടവർ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന ഈ കെട്ടിടത്തിന് 200 പരം വർഷത്തെ പഴക്കമുണ്ട്. ചൊവ്വാഴ്ച രാത്രി 7:30 സംഭവം. ലഹരിക്കെതിരെ ബോധവൽക്കരണ സന്ദേശവുമായി മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാനതല സ്കൂൾ ഓപ്പൺ ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് യൂണിറ്റ്, ചെസ് അസോസിയേഷൻ കണ്ണൂർ, JCI പഴശ്ശി എന്നിവ സംയുക്തമായാണ് ടൂർണമെന്റ് നടത്തിയത്. VK സനോജ് MLA ഉദ്ഘാടനം ചെയ്തു. ഇരിട്ടി താലൂക്ക് ആശുപത്രിയിലെ അനസ്തേഷ്യ ഡോക്ടറെ 1 വർഷത്തേക്ക് ജോലി ക്രമീകരണ വ്യവസ്ഥയിൽ തൊടുപുഴയിലേക്ക് മാറ്റി. ഇതോടെ ഓപ്പറേഷൻ തിയേറ്റർ, മാതൃശിശു വാർഡ് എന്നിവയുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായി. മോഴയാനയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ഓപ്പറേഷൻ മിഷൻ കണ്ണൂർ മഗ്ന ദൗത്യത്തിലേക്ക് 1 കുങ്കിയാനയെ കൂടി ആറളത്ത് എത്തിച്ചു. വയനാട് മുത്തങ്ങ വനംവകുപ്പിന്റെ ആന പരിശീലന കേന്ദ്രത്തിൽ നിന്നുള്ള ഉണ്ണികൃഷ്ണൻ എന്ന കുങ്കിയാനയെയാണ് ആറളം വന്യജീവി സംരക്ഷണ കേന്ദ്രം ആസ്ഥാനത്തെ വളയഞ്ചാലിൽ എത്തിച്ചത്. നേരത്തെ എത്തിച്ച ഭരത്, വിക്രം എന്നീ കുങ്കിയാനകൾക്ക് പുറമെയാണ് മൂന്നാമനായി ഉണ്ണികൃഷ്ണനും എത്തിയത്. തെക്കുപടിഞ്ഞാറൻ കാലവർഷം ഇന്ന് അവസാനിക്കാനിരിക്കെ സംസ്ഥാനത്താകെ 28% മഴ കുറഞ്ഞു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കാലവർഷം കണക്കാക്കുന്ന June 1 മുതൽ September 29 വരെയുള്ള കണക്ക് പ്രകാരം കേരളത്തിൽ 1446.4 mm മഴയാണ് ലഭിച്ചത്. സാധാരണ ലഭിക്കേണ്ടത് 2010.7 mm ആണ്. സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും സാധാരണയായി ലഭിക്കേണ്ടതിലും മഴ കുറഞ്ഞു. വയനാട്ടിലാണ് ഏറ്റവുമധികം മഴക്കുറവ്. കോഴഞ്ചേരിയിൽ ഹോട്ടൽ ജീവനക്കാരിയെ വിളിച്ചിറക്കി സുഹൃത്ത് കുത്തിക്കൊലപ്പെടുത്തി. പത്തനംതിട്ട കോഴഞ്ചേരി മരാമൺ ഹോട്ടൽ ആൻഡ് റിസോർട്ടിൽ റിസപ്ഷൻ ട്രെയിനിയായി ജോലി ചെയ്യുകയായിരുന്ന കൊല്ലം കുളത്തൂപ്പുഴ സാംനഗർ കാഞ്ഞിരോട്ട് കുന്നിൻപുറം ദിൻഷയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ സുഹൃത്തായ കോഴഞ്ചേരി കീഴുക്കര വെണ്ണപ്രപാറയിൽ ജിത്തുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ത്യയും വെസ്റ്റിൻഡീസും തമ്മിലുള്ള 2 ഏകദിന ക്രിക്കറ്റ് ഇന്ന്. ഗുവാഹത്തിയിൽ 2:00 കളി. 5000 മീറ്ററിൽ വെങ്കലവും നേടിയതോടെ ഏഷ്യൻ ഗെയിംസിൽ ഗുൽവീറിന് ഹാട്രിക്ക്. 10,000 മീറ്ററിലും 1500 മീറ്ററിലും 28-കാരൻ വെള്ളി മെഡൽ നേടിയിരുന്നു. വനിതാ ഹോക്കി സെമിയിൽ

0: ഇന്ത്യ ഇന്ന് ദക്ഷിണ കൊറിയയെ നേരിടും. ഷൂട്ടർ വിദർശ കെ വിനോദിന് പിന്നാലെ ഏഷ്യൻ ഗെയിംസിൽ ഇരട്ട മെഡലുമായി മറ്റൊരു മലയാളി താരം ടി എസ് മനു. പുരുഷ 4x400 മീറ്റർ റിലേയിലാണ് വയനാട്ടുകാരന്റെ നേട്ടം. 4x400 മീറ്റർ മിക്സഡ് റിലേയിലും വെള്ളി നേടിയ ടീമിൽ അംഗമായിരുന്നു. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിന് പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.
0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497-2-762-400.
1: ഗാനം തിരുമുടി മുകളിൽ. കുഞ്ഞികൃഷ്ണൻ കൊതേരിയാണ് ആലപിച്ചത്. രചന സുനിൽ കല്ലൂർ. സംഗീതം ബാലൻ കരിക്കോട്ടക്കരി.

0: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037. സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
2: ആഹാ, അങ്ങനെ പറഞ്ഞ
1: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
2: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
3: മതി.
1: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
2: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
2: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
4: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
5: റേഡിയോ മലബാറിന്റെ നാടകത്തിന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അഭിനന്ദനം. റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്ത നെല്ലിക്ക തുടർനാടകത്തിന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുടെ അഭിനന്ദനം. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശബ്ദ സന്ദേശത്തിൽ നിന്ന്.
6: കണ്ണൂരിലെ മട്ടന്നൂരിനടുത്ത് പ്രവർത്തിക്കുന്ന റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നെല്ലിക്ക എന്ന പേരിൽ നാടകം രചിച്ച് അവതരിപ്പിച്ചതായി അറിയുന്നു. ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്നു

0: എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെയും ലഹരി മാഫിയക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തമെന്ന് മനസ്സിലാക്കുന്നു. സമൂഹത്തെ ലഹരിയുടെ വിപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ വിവിധ ഘട്ടങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ റേഡിയോ മലബാർ പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഇത്തരം സാമൂഹിക ഇടപെടലുകൾ ഏറെ പ്രശംസനീയമാണ്. ജയ് ഹിന്ദ്.
1: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
2: നീ കളിക്കലേ?
1: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
3: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
2: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
3: പോന്നില്ലേ? എന്തിട്ട്?
2: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
3: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
2: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്ന് ഓളെ പ്രശ്നം?
3: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
2: എന്ത്?
3: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാ. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
2: ശരിക്കോ?
3: ആന്ന്.
4: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 3030 9496 974 1.
5: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656 120 22. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
6: ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.
7: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് VK സുരേഷ്. പ്രധാന വാർത്തകൾ. പകർച്ചവ്യാധികൾക്കെതിരെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വീടുകളിലെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന് മന്ത്രി K മുരളീധരൻ. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരമായി 119 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി T സിദ്ദിഖ്. UDFന്റെ ജനപിന്തുണ നഷ്ടപ്പെട്ടതിന്റെ തെളിവാണ് തദ്ദേശഭരണ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള തിരുവനന്തപുരത്ത് ഇന്ന് സമാപിക്കും. ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ ക്രിക്കറ്റ് 2nd ഏകദിനം ഉച്ചയ്ക്ക് ഗോഹട്ടിയിൽ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾക്കെതിരായി ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വീടുകളിലെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന് മന്ത്രി K മുരളീധരൻ നിർദ്ദേശിച്ചു. ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് ആരോഗ്യ പ്രവർത്തകർ വീടുകളിൽ എത്തണമെന്ന് തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ മന്ത്രി ആവശ്യപ്പെട്ടു. ക്ലോറിനേഷൻ ഉൾപ്പെടെ ശുചിത്വ പ്രവർത്തനങ്ങൾ നേരിട്ട് ഉറപ്പാക്കണമെന്നും ആരോഗ്യ പ്രവർത്തകർ വീടുകളിൽ എത്തുന്നില്ലെന്ന പരാതി ഉണ്ടാകാൻ പാടില്ലെന്നും മുരളീധരൻ പറഞ്ഞു. മരുന്നിന്റെ കുറവ് ചില സ്ഥലങ്ങളിൽ ഉണ്ടെന്ന റിപ്പോർട്ടുകൾ ഗവൺമെന്റ് ഗൌരവമായാണ് കാണുന്നതെന്നും താഴെത്തട്ടിൽ ആശുപത്രികളിൽ മരുന്നുകൾ ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ ഫീൽഡ് തല പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കി ക്ലോറിനേഷൻ ഉൾപ്പെടെ ശുചിത്വ പ്രവർത്തനങ്ങൾ വീടുകളിലേക്ക് നേരിട്ടെത്തി ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ദാരിദ്ര്യരേഖയിൽ താഴെ കഴിയുന്നവർക്ക് ഹൃദയാഘാതം നേരത്തെ തിരിച്ചറിയുന്ന പരിശോധന സൌജന്യമാക്കുമെന്നും മന്ത്രി K മുരളീധരൻ അറിയിച്ചു. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലോക ഹൃദയദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഫലപ്രദമായ ഹൃദയപരിശോധന സാധാരണക്കാർക്കും ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും ഹൃദയാഘാതം വേഗത്തിൽ തിരിച്ചറിയുന്ന ട്രോപ് ടി പരിശോധന BPL വിഭാഗത്തിന് സൌജന്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. വന്യജീവി ആക്രമണം ഉൾപ്പെടെ കാരണങ്ങളാൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് കുടിശ്ശിക കൂടാതെ നഷ്ടപരിഹാരം വിതരണം ചെയ്യുന്നതിന് 119 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി T സിദ്ദിഖ് പറഞ്ഞു. വിളനാശ ഇൻഷുറൻസിന് 6 കോടി രൂപ അനുവദിക്കുന്നതിന് ഭരണാനുമതി നൽകിയതായി മന്ത്രി അറിയിച്ചു. കോഴിക്കോട് തിരുവമ്പാടിയിൽ കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണം സംസ്ഥാനതല കോൺക്ലേവിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി.

0: വനം റവന്യൂ വകുപ്പുകൾ തമ്മിലെ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. കോഴിക്കോട് തിരുവമ്പാടിയിൽ കർഷക സുരക്ഷാ വന്യജീവി സംഘർഷ ലഘൂകരണം സംസ്ഥാനതല കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. അധികാരത്തിലെത്തി 4 മാസത്തിനുള്ളിൽ തന്നെ യു ഡി എഫിന്റെ ജനപിന്തുണ നഷ്ടപ്പെട്ടതിന്റെ തെളിവാണ് തദ്ദേശഭരണ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം നേടിയ വികസനത്തിന്റെ വിനാശമാണ് യു ഡി എഫ് ഗവൺമെന്റിന്റെ പ്രവർത്തനമെന്ന് ജനങ്ങൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കുകയാണെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള തിരുവനന്തപുരത്ത് ഇന്ന് സമാപിക്കും. സമാപന സമ്മേളനം കൈരളി തിയേറ്ററിൽ വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി പി സി വിഷ്ണുനാഥ് അധ്യക്ഷനാകുന്ന ചടങ്ങിൽ ഫെസ്റ്റിവൽ ഡയറക്ടർ രവീന്ദ്രൻ ആമുഖ പ്രഭാഷണം നടത്തും. ചലച്ചിത്ര പ്രവർത്തക നിനാ സപ്നാനിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ചടങ്ങിൽ മുഖ്യമന്ത്രി സമ്മാനിക്കും. സിനിമയുടെ കലാ സാംസ്കാരിക മൂല്യങ്ങളുടെ സംരക്ഷണത്തിനൊപ്പം വിപണന സാധ്യതകൾക്കും പ്രാധാന്യം നൽകിയായിരിക്കും വ്യവസായ പദവി നടപ്പാക്കുകയെന്ന് മന്ത്രി പി സി വിശ്വനാഥ് പറഞ്ഞു. സിനിമാ വ്യവസായ പദവി സംബന്ധിച്ച് തിരുവനന്തപുരത്ത് ചേർന്ന വിവിധ സിനിമാ സംഘടനകളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ജൻസേവാ സേ ദേശ് സേവ എന്ന ദർശനത്താൽ മുന്നോട്ടു പോകുന്ന കേന്ദ്ര ഗവൺമെന്റ് 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം പ്രാവർത്തികമാക്കുന്നതിന് അക്ഷീണ പ്രയത്നത്തിലാണ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക പരമ്പര ഇന്ന് മുംബൈ അടൽ ബിഹാരി വാജ്പേയി സേവ്രി നവസേവ അടൽ സേതുവിനെ കുറിച്ചാണ്.
1: ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമാണ് അടൽ ബിഹാരി വാജ്പേയി സേവ്രി നവസേവ അടൽ സേതു. 2016 ഡിസംബറിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലത്തിന് തറക്കല്ലിട്ടത്. 2024 ജനുവരിയിൽ അദ്ദേഹം പാലം ഉദ്ഘാടനം ചെയ്തു. 17,840 കോടി രൂപയിലധികം ചെലവിൽ നിർമ്മിച്ച ഇതിന് 21.8 കിലോമീറ്റർ നീളവും 6 വരികളുമുണ്ട്. 16.5 കിലോമീറ്റർ കടലിന് മുകളിലൂടെയും 5.5 കിലോമീറ്റർ കരയിലുമാണ് പാലം സ്ഥിതി ചെയ്യുന്നത്. അടിസ്ഥാന സൌകര്യ വിദഗ്ധർ പറയുന്നത് അടൽ സേതുവിന്റെ എഞ്ചിനീയറിംഗ് ഒരു അത്ഭുതമാണെന്നാണ്. മുംബൈയിൽ നിന്ന് നവി മുംബൈയിലേക്ക് യാത്രാസമയം 2 മണിക്കൂറിൽ നിന്ന് 50 മിനിറ്റായി കുറച്ച് അടൽ സേതു ജനങ്ങളുടെ ജീവിത സൌകര്യം വർദ്ധിപ്പിച്ചു. യാത്ര വേഗത്തിലും സുഗമവും സൌകര്യപ്രദവുമാക്കുന്നതിന് അടൽ സേതു കൊണ്ട് കഴിഞ്ഞു. കൂടാതെ മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എളുപ്പത്തിലെത്തിച്ചേരാനും ഈ പാലം വഴിയൊരുക്കി.
0: സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ ആഭ്യന്തര വിജിലൻസ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പുതിയ വാഹനങ്ങൾ അനുവദിച്ചു. 7 പുതിയ വാഹനങ്ങൾ മന്ത്രി എം ലിജു രാവിലെ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ ക്രിക്കറ്റിൽ 3 മത്സര പരമ്പരയിലെ 2nd ഏകദിനം ഇന്ന്. ഗുവാഹട്ടിയിലെ ബർസപര സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2 മത്സരം ആരംഭിക്കുന്നത്. തിരുവനന്തപുരത്ത് ആദ്യ മത്സരത്തിൽ 8 വിക്കറ്റിന് ഇന്ത്യ ജയിച്ചിരുന്നു. ഏഷ്യൻ ഗെയിംസ് വനിതകളുടെ 4x400 മീറ്റർ റിലേയിൽ സ്വർണമെഡൽ നേടിയ കിരൺ പഹൽ, പൂവമ്മ മച്ചട്ടിര, പ്രാചി ചൌധരി, വിദ്യ രാംരാജ് എന്നിവരെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിനന്ദിച്ചു. മിക്സഡ് 4x100 മീറ്റർ റിലേ ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ ഗുരീന്ദർവീർ സിംഗ്, സ്നേഹ ഷാനുവള്ളി സത്യനാരായണൻ, അനിമേഷ് കൂജർ, ഹരിത ഭദ്ര എന്നിവരെയും അഭിനന്ദിച്ച രാഷ്ട്രപതി മികച്ച ടീം പ്രവർത്തനവും വേഗവും രാജ്യത്തിന് അഭിമാനമുണ്ടാക്കിയെന്ന് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ജപ്പാൻ ഐച്ചിനഗോയ ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് അമ്പെയ്ത്ത് കോമ്പൌണ്ട് മിക്സഡ് ടീം സെമിഫൈനലിൽ ചിക്കിത തനിപ്പാർത്തിയും സാഹിൽ ജാദവും തായ്ലന്റിനെ നേരിടും. 2028 ഒളിമ്പിക് യോഗ്യതാ മത്സരത്തിൽ ഇന്നാണ് ഫൈനൽ. സെമിയിൽ വനിതാ ടീം വിഭാഗത്തിൽ ജ്യോതി സുരേഖ വെണ്ണം, പ്രീതിക പ്രദീപ്, ചക്കിത തനിപ്പാർത്തി എന്നിവരും പുരുഷ വിഭാഗത്തിൽ സാഹിർ ജാദവ്, ഗണേഷ് മണിരത്നം, തിരുമുരു കുശാൽ ദലാൽ എന്നിവരും ദക്ഷിണ കൊറിയയെ നേരിടും. 6 സ്വർണം 21 വെള്ളിയടക്കം 53 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ സ്ഥാനം മെച്ചപ്പെടുത്തി 10th സ്ഥാനത്ത് ആയി. ജമ്മുകശ്മീരിലെ ബുദ്ഗാം ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ മുൻനിര ലഷ്കർ ഇ തൊയ്ബ ഭീകരനെ സുരക്ഷാസേന വധിച്ചു. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൊയ്ബയുടെ പ്രമുഖ കമാൻഡറായ സുലൈമാൻ ഷാ മൂസയാണ് കൊല്ലപ്പെട്ടതെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. RSS പ്രചാരകനും കേസരി മുൻ മുഖ്യപത്രാധിപരും ആയിരുന്ന എം എ കൃഷ്ണന്റെ നിര്യാണത്തിൽ ഗോവ മുൻ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയും BJP ദേശീയ സെക്രട്ടറി കെ സുരേന്ദ്രനും അനുശോചനം അറിയിച്ചു. ഇന്നലെ എറണാകുളത്തായിരുന്നു 97 വയസ്സുകാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. വൈകിട്ട് കൊല്ലം ഐവർക്കാലയിലെ വസതിയിലാണ് സംസ്കാര ചടങ്ങുകൾ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനുകളിലും പരിസരങ്ങളിലും തെരുവ് നായശല്യം നിയന്ത്രിക്കുന്നതിന് തദ്ദേശഭരണ

0: സ്ഥാപനങ്ങളുമായി സഹകരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ തദ്ദേശഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകണമെന്നും കമ്മീഷൻ ഉത്തരവിട്ടു. കോഴിക്കോട്, കണ്ണൂർ, തിരൂർ, ഫറൂഖ് തുടങ്ങിയ റെയിൽവേ സ്റ്റേഷനുകളിൽ വർദ്ധിച്ചുവരുന്ന തെരുവുനായ ആക്രമണം സംബന്ധിച്ച മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഉത്തരവ്. കോട്ടയം നഗരത്തിലെയും സമീപ മേഖലകളിലെയും തെരുവുനായശല്യത്തിന് സമയബന്ധിതമായി ശാശ്വത പരിഹാരം കാണുന്നതിന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ കലക്ടറേറ്റിൽ യോഗം ചേർന്നു. നായകളെ പാർപ്പിക്കുന്നതിനാവശ്യമായ സ്ഥലം കണ്ടെത്തുന്ന നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് സ്പീക്കർ യോഗത്തിൽ നിർദ്ദേശിച്ചു. മലബാർ മേഖലയിലെയും അനുബന്ധ പ്രദേശങ്ങളിലെയും ഉദ്യോഗാർത്ഥികളുടെ കരസേനാ റിക്രൂട്ട്മെന്റ് റാലി ഒക്ടോബർ 7 മുതൽ 16 വരെ കോഴിക്കോട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ് ഗ്രൌണ്ടിൽ നടത്തും. കാസർകോട്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിലെയും മാഹി, ലക്ഷദ്വീപ് പ്രദേശങ്ങളിലെയും ഉദ്യോഗാർത്ഥികൾക്ക് റാലിയിൽ പങ്കെടുക്കാം. വനിതകളുടെ റിക്രൂട്ട്മെന്റ് റാലി ഒക്ടോബർ 15-നാണ്. കുട്ടികളിലെയും സ്ത്രീകളിലെയും പോഷകാഹാരക്കുറവ് പരിഹരിക്കാനും ആരോഗ്യ ഭക്ഷണ രീതികൾ പ്രോത്സാഹിപ്പിക്കാനും കാസർകോട്ട് പോഷൺ മാ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ജില്ലാ കലക്ടർ ശ്രീധന്യ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ ജയിച്ചവരുടെ അഭിമുഖം ഒക്ടോബർ 8-9 തീയതികളിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കരിപ്പൂർ ഓഫീസിൽ നടത്തും. അപേക്ഷകർ ഹാജരാകേണ്ട തീയതിയും സമയവും സീരിയൽ നമ്പർ അടിസ്ഥാനമാക്കി നിശ്ചയിച്ചിട്ടുണ്ട്. അപേക്ഷകർ സമയക്രമം കൃത്യമായി പാലിച്ച് ഹാജരാകണമെന്ന് ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പകർച്ചവ്യാധികൾക്കെതിരെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വീടുകളിലെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരമായി 119 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി ടി സിദ്ദിഖ്. UDFന്റെ ജനപിന്തുണ നഷ്ടപ്പെട്ടതിന്റെ തെളിവാണ് തദ്ദേശ ഭരണ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 18-ാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള തിരുവനന്തപുരത്ത് ഇന്ന് സമാപിക്കും. ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ ക്രിക്കറ്റ് 2-ാം ഏകദിനം ഉച്ചയ്ക്ക് ഗോഹട്ടിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. അഥ വാർത്താഃ. രക്ഷാമന്ത്രി രാജ്നാഥ് സിംഹഃ ഉക്തവാൻ യത് പരിവർത്തമാന പ്രൌദ്യോഗിക്യാ അനിശ്ചിതതയാ ഭൗഗോളിക സാമീപ്യേന ച ഉദ്ഭൂതാനാം സമാഹ്വാനാനാം മധ്യേ ഭാരതസ്യ സജ്ജതായാം ഭൂരണനീതിക ചിന്തനം ആകസ്മിക പരിസ്ഥിതീനാം കൃതേ യോജനാ നിർമ്മാണം ച അഭിന്നൌ അംഗൌ ഭവിതവ്യൌ. ഹ്യഃ നവദില്യാം ഭാരതീയ നൌസേനാ സൈന്യാധ്യക്ഷ സമ്മേളനം സംബോധയൻ ശ്രീസിംഹഃ ഉക്തവാൻ യത് ദേശസ്യ ലക്ഷ്യം സ്പഷ്ടമസ്തി, സങ്കടസ്യ അസ്മാകം ദ്വാരം പ്രാപ്തേഃ പൂർവമേവ തം അവരോദ്ധും സജ്ജതാ പൂർണ്ണാ ഭവേത്. മന്ത്രിണാ ഉക്തം യത് പ്രവർത്തമാനം ഊർജാ സുരക്ഷാ അഭിയാനം പുനരപി ദേശസ്യ ഊർജാപൂർത്തിവ്യവസ്ഥായാഃ രാഷ്ട്രീയഹിതാനാം ച സംരക്ഷണേ ഭാരതീയ നൌസേനായാഃ വ്യാവസായിക ദക്ഷതാം പരിചാലന സജ്ജതാം ച പ്രദർശിതവാൻ അസ്തി. നിർവാചനായോഗേന യുവ മതദാതൃണാം അധികതമ പഞ്ജീകരണസ്യ ഉദ്ദേശ്യേന ദില്ലിസ്ഥേഷു വിഭിന്നേഷു മഹാവിദ്യാലയേഷു വിശ്വവിദ്യാലയേഷു ച വിശേഷ ശിബിരാണി ആയോജിതാനി സന്തി. ആയോഗേന സൂചിതം യത് ഏതാനി ശിബിരാണി അദ്യ പര്യന്തം പ്രവർത്തിഷ്യന്തി. ആയോഗേന ഉക്തം യത് ബഹുസംഖ്യകാഃ വിദ്യാർത്ഥിനഃ വിശേഷ ഗഹന പുനരീക്ഷണസ്യ സംബന്ധ സൂചനാം പ്രാപ്തും തഥാ പ്രപത്രാണി പ്രാപ്തും സമർപ്പയിതും വാ ഏതേഷാം ശിബിരാണാം അവലോകനം കൃതവന്തഃ. ആയോഗേന സൂചിതം യത് ഏതേഷു ശിബിരേഷു ഉപസ്ഥിതൈഃ മതദാന കേന്ദ്രസ്തരീയാധികാരിഭിഃ വിദ്യാർത്ഥിഭ്യഃ പ്രപത്രപൂർത്തൌ മാർഗദർശനം കൃതം. പൂരിതാനാം പ്രപത്രാണാം സംഗൃഹീതാനി തഥാ വിശേഷ ഗഹന പുനരീക്ഷണ സംബന്ധാനാം തേഷാം പ്രശ്നാനാം സമാധാനമപി കൃതം. ആഗാമി മാസസ്യ സപ്തമേ അഷ്ടമേ ച ദിനാങ്കേ വിശേഷ ശിബിരാണാം പുനരപി ഏകം ചരണം ആയോജയിഷ്യതേ. അഥ ച ചതുർത്ഥ ഏകാദശ ദിനാങ്കേ സർവേഷു മതദാന കേന്ദ്രേഷു അപി വിശേഷ ശിബിരാണി

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. കെൽട്രോണിന്റെ കണ്ണൂർ തളിപ്പറമ്പ് നോളജ് സെന്ററുകളിൽ വിവിധ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഇന്ത്യൻ ആൻഡ് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ്, കേരള സർക്കാർ അംഗീകൃത ഡിപ്ലോമ ഇൻ ഓഫീസ് അക്കൗണ്ടിംഗ്, കേരള സർക്കാർ അംഗീകൃതവും PSC നിയമനങ്ങൾക്ക് യോഗ്യവുമായ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി തളിപ്പറമ്പ് കെൽട്രോൺ നോളജ് സെന്ററിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9072592458. DTPC ഇൻഫർമേഷൻ അസിസ്റ്റന്റ് ട്രെയിനിംഗ് ആകാൻ അവസരം. ടൂറിസത്തിൽ അംഗീകൃത ഡിഗ്രിയോ ഡിപ്ലോമയോ ഉള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷ സെക്രട്ടറി, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, താലൂക്ക് ഓഫീസ് കോമ്പൗണ്ട്, കണ്ണൂർ 2 എന്ന വിലാസത്തിലോ info@dtpc.com ഇമെയിൽ വിലാസത്തിലോ ഒക്ടോബർ 7 സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0497270636. കണ്ണൂർ സർവകലാശാല എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ ആൻഡ് മോഡൽ കരിയർ സെന്റർ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് സൗജന്യ തൊഴിൽ മേള നടത്തുന്നു. സർവീസ് ടെക്നീഷ്യൻ, സ്റ്റോർ കീപ്പർ, വെൽഡർ കം ബേസിക് ഇലക്ട്രീഷ്യൻ, ബില്ലിംഗ് ആൻഡ് കാഷ്വർ, സെയിൽസ് എക്സിക്യൂട്ടീവ്, കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്, ഹെൽപ്പർ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് സ്റ്റാഫ്, ഫ്ലോർ മാനേജ്മെന്റ്, സ്റ്റോർ മാനേജർ എന്നിവയാണ് ഒഴിവ്. SSLC, +2 ഡിപ്ലോമ ബിരുദം, ITI ഇലക്ട്രോണിക്സ്, ഡിപ്ലോമ ഇലക്ട്രോണിക്സ്, BTech ഇലക്ട്രോണിക്സ് യോഗ്യതയുള്ളവർ

0: ഇന്ന് രാവിലെ 9:30 കണ്ണൂർ സർവകലാശാലയുടെ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിൽ 3 ബയോഡാറ്റയും സർട്ടിഫിക്കറ്റും സഹിതം എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0497270313130. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. ഗവൺമെന്റ് ബ്രണ്ണൻ HSSൽ ഹൈസ്കൂൾ ഗണിത വിഭാഗത്തിൽ ഒഴിവുണ്ട്. അഭിമുഖം ഇന്ന് രാവിലെ 11:00. തളിപ്പറമ്പ് ടാഗോർ വിദ്യാനികേതൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ UP വിഭാഗത്തിൽ അധ്യാപകന്റെ ഒഴിവുണ്ട്. അഭിമുഖം ഇന്ന് രാവിലെ 11:00. കണ്ണൂർ ഗവൺമെന്റ് IT ടെക്നീഷ്യൻ മെക്കാട്രോണിക് ട്രേഡിൽ താൽക്കാലിക ഇൻസ്ട്രക്ടറെ ആവശ്യമുണ്ട്. നാളെ രാവിലെ 11:00 വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം കൂടിക്കാഴ്ചയ്ക്ക് പ്രിൻസിപ്പൽ മുൻപാകെ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0497280351183 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. തളിപ്പറമ്പ് വരടൂർ ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിൽ 11 മുതൽ 21 നവരാത്രി ആഘോഷം നടക്കും. രാവിലെ 7:00 മുതൽ ദേവീ മഹാത്മ്യ പാരായണം, രാവിലെ നവദുർഗാ പൂജ, വിദ്യാ സരസ്വതി പൂജ, സന്ധ്യയ്ക്ക് നിറമാല, ദീപാരാധന, വിശേഷാൽ പൂജകൾ, വൈകിട്ട് 6:00 ഭജന, എല്ലാ ദിവസവും കലാപരിപാടികൾ എന്നിവയും ഉണ്ടാകും. ഉളിക്കൽ മുണ്ടാനൂർ ഗണേശോത്സവ സമിതിയുടെ നേതൃത്വത്തിൽ ഗണേശോത്സവം 1 മുതൽ 4 നടക്കും. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് വാർഷിക മസ്റ്ററിംഗ് നടത്താനുള്ള കാലപരിധി 31 നീട്ടി. കുംഭം മഹാദേവ ക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം ഇന്ന് നടക്കും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
5: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
6: കോക്കനട്ട് മേഡ് മാജിക്.
5: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
6: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
5: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
6: കോക്കനട്ട്.
5: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
6: ഫോൺ 9188951780.
7: നീ കളിക്കല്ലേ?
8: പോന്നില്ലെന്ന് പറഞ്ഞാ പോന്നില്ല.
9: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
7: മോള് സ്കൂള് പോന്നില്ല പോലും.
9: പോന്നില്ലേ? എന്തിട്ട്?
7: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
9: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെന്നാ?
7: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
9: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
7: എന്ത്?
9: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
7: ശരിക്കോ?
9: ആന്ന്.
10: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ.

0: ബോധവൽക്കരണ ക്ലാസുകൾ സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ പാലോട്ടുപള്ളി മട്ടന്നൂർ ഫോൺ 9400001300 9496974141.
1: തിരികെ ജീവിതത്തിലേക്ക് മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര.

0: മദ്യാസക്തരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും കൂട്ടായ്മയായ എലനോണിന്റെ പ്രവർത്തകർ സംസാരിക്കുന്നു ഇപ്പോൾ.
1: ഇടയ്ക്കൊക്കെ അവരിങ്ങനെ നിർത്തലുണ്ട്, ഞാൻ ഇനി കുടിക്കൂലെന്ന് പറഞ്ഞിട്ട്. പക്ഷേങ്കിൽ പിന്നെയും അത് പിന്നെയും സ്റ്റാർട്ട് ചെയ്യലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് പിന്നെയും അത് അവരിങ്ങനെ മുന്നോട്ട് പോവും, ഇനി അങ്ങനെ അഥവാ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാം, ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോയത്. പക്ഷേങ്കിൽ അന്ന് ഈ ഓൺലൈൻ വീഡിയോ പിന്നെയും അവർ എനിക്ക് അയച്ചു തന്നു, രണ്ടാമതും അയച്ചു തന്നു. അപ്പോഴും ഞാൻ ഇതെടുത്ത് നോക്കിയിട്ട് അദ്ദേഹത്തിന് ഇത് കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് എന്താണെന്നറിയില്ല, പെട്ടെന്ന് തന്നെ ഇത് കണ്ടിട്ട് അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടത്. ആ ഒരു മീറ്റിങ്ങിൽ, ഓൺലൈൻ മീറ്റിംഗ് ആണ് അന്നേരം ഉണ്ടായിരുന്നത്, ഫിസിക്കൽ മീറ്റിംഗ് ഇല്ല. അപ്പോൾ ആ മീറ്റിങ്ങിൽ കയറി ആ മീറ്റിങ്ങിൽ നിരന്തരം സഞ്ചരിക്കാൻ തുടങ്ങി. അന്ന് മുതൽ എലനോൺ മീറ്റിങ്ങിൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഒരു മാസത്തോളം ഞാൻ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഡൗട്ടായിരുന്നു, എന്താണെന്ന് വെച്ചാൽ എനിക്കിത് കേൾക്കാനും അവർ തരുന്നില്ല ആ മീറ്റിംഗ്, ഓൺലൈൻ മീറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അവർ പറയും എനിക്കിത് കേൾക്കേണ്ടതല്ല എന്ന് എന്നോട് പറയലുണ്ട്. അപ്പോൾ ഞാൻ എനിക്കൊരു സംശയം തോന്നി, ഇത് വേറെന്തെങ്കിലും ആയിരിക്കും എന്ന്. പക്ഷേങ്കിൽ ഞാൻ അന്നേരം ഈ ഏക്കാരനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്കൊരു എലനോൺ മീറ്റിംഗ് ഉണ്ട്, അതിൽ നിങ്ങൾ കയറിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ അതിൽ കയറി. അതിൽ കയറിയിട്ട് ഒരുപാട് ആൾക്കാർ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 10-50 ആൾക്കാർ ഒരു എലനോൺ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും അതിശയം വിട്ടെന്താണെന്ന് വെച്ചാൽ ഇത്രയും ആളുകളാണ് ഉള്ളത് എന്നുള്ളത്. പക്ഷെ അവരെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് കേൾക്കുമ്പോൾ എൻ്റെ പ്രശ്നം ഒന്നും അല്ലാത്തൊരു അവസ്ഥയിൽ ഞാൻ എത്തി. ആ ഓൺലൈൻ മീറ്റിങ്ങിൽ കുറേ പങ്കെടുത്ത്, പിന്നെ കോവിഡ് കാലഘട്ടം കഴിഞ്ഞാലും ഫിസിക്കൽ മീറ്റിംഗ് തുടങ്ങി. ഞാനവിടെ ഫിസിക്കൽ മീറ്റിങ്ങിന് പോകാൻ തുടങ്ങി, അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ സഞ്ചരിക്കാൻ തുടങ്ങി, അദ്ദേഹത്തിന് കുറേ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. പക്ഷെ എനിക്ക് ഒരിക്കലും സമാധാനം ഉണ്ടായിരുന്നില്ല, കാരണം ഇനിയിപ്പോൾ എന്തെങ്കിലും കുടിക്കുമോ എന്നുള്ളത്. മാത്രമല്ല ഈ ഒരു മദ്യപാനം കൊണ്ട് ഒരുപാട് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, കടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ മദ്യപാനം നിർത്തിയിട്ടുണ്ട്, പക്ഷെ സ്വഭാവത്തിലൊക്കെ കുറച്ചൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം അതെനിക്ക് അംഗീകരിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരെ കൂടെ നിൽക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങളാണ് വീട്ടിൽ, പക്ഷേങ്കിൽ അത് ആ ചെറിയ പ്രശ്നം വലിയ പ്രശ്നങ്ങളായി തീരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു മീറ്റിങ്ങിൽ പോകുന്നുണ്ടെങ്കിലും. ആദ്യകാലങ്ങളിൽ ആ ഫിസിക്കൽ മീറ്റിങ്ങിന് പോകുമ്പോൾ അവിടെ അവർ ഈ അനുഭവങ്ങളാണ് പറയുന്നത്, പഴമക്കാരുണ്ട്. അപ്പോൾ അവർ അനുഭവങ്ങളും മീറ്റിങ്ങിൽ സഞ്ചരിച്ച് അവിടെ നിന്ന് കിട്ടിയ മാറ്റങ്ങളും ഒക്കെ അവർ പറയുന്നത്, അനുഭവങ്ങളിൽ നിന്ന് മാറി അവർ ആ മാറ്റങ്ങൾ, ആ അനുഭവങ്ങൾ പറയുന്നത് തന്നെ നല്ല ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി തന്നെയാണ് പറയുന്നത് ഞാൻ കാണൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്ക് മാറാൻ പറ്റിയെങ്കിൽ എനിക്കും മാറാൻ പറ്റും എന്നുള്ളൊരു ചിന്താഗതി അവിടെ വന്നപ്പോൾ ശരിക്കും അലനോനെ ഇങ്ങനെ മുറുകെ പിടിച്ച് ആ അലനോനിലൂടെ സഞ്ചരിക്കാൻ ഞാൻ തുടങ്ങി. അപ്പോൾ എന്നിൽ ഓരോ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ആ കുട്ടികളോടുള്ള ആ സ്നേഹവും എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റി. അന്നൊക്കെ ഉപദ്രവിച്ചിട്ട് അവർ പറയുന്ന വാക്കുകളൊന്നും കേൾക്കാണ്ട് ചെറിയ കുട്ടികളല്ലേ എന്നുള്ളൊരു ചിന്തയിൽ പോയിരുന്ന ഞാൻ, ഇപ്പോൾ അവരെ എനിക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്നുണ്ട്. വീട്ടിലെ ഒരു നല്ലൊരു ഭാര്യയായിട്ടും ഒരു മരുമകളായിട്ടും മക്കളമ്മയായിട്ടും ഞാൻ നല്ല രീതിയിൽ എനിക്കിപ്പോൾ പോകാൻ പറ്റുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഈ കൂട്ടായ്മയിലൂടെ തന്നെ പോയതുകൊണ്ട് മാത്രമാണ്. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അനുഭവവും ശക്തിയും പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. അപ്പോൾ അതിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു പ്രത്യാശ കിട്ടിയത്. അവിടെ പിന്നെ ഈ പ്രാർത്ഥനയുണ്ട്, മാത്രമല്ല അവിടെ മതമില്ല, ജാതിയില്ല, രാഷ്ട്രീയവും ഇല്ല, എല്ലാവരും ഒരേ രീതിയിലാണ് ആ കൂട്ടായ്മയിൽ കാണുന്നത്. പിന്നെ ഞാനീ പറഞ്ഞ പോലെ എനിക്ക് കിട്ടാത്ത കുറേ സുഹൃത്തുക്കൾ, ഒരുപാട് സുഹൃത്തുക്കളെ എനിക്ക് അവിടെ നിന്ന് കിട്ടി. എൻ്റെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എനിക്ക് അവരെ വിളിച്ച് പറയാനും എൻ്റെ ഒരു പ്രശ്നത്തിന് പരിഹാരം എന്ന രീതിയിൽ അവരെടുക്കുന്ന എനിക്ക് കിട്ടലുണ്ട്. ഓരോ കാര്യത്തിന് പറയുമ്പോൾ ആദ്യം എനിക്ക് കുറച്ചൊരു ജാഡിയായിരുന്നു, ഞാൻ പറഞ്ഞില്ല ആദ്യം പണ്ട് എനിക്ക് ആരോട് സംസാരിക്കാൻ പറ്റാത്ത ദിവസം ഞാൻ ആരോടും അങ്ങോട്ട് പോയിട്ട് സംസാരിക്കില്ല, അവരിങ്ങോട്ട് വന്നിട്ട് സംസാരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിൽക്കും. അന്നേരം എനിക്ക് സുഹൃത്തുക്കൾ ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയിട്ട് സംസാരിക്കും അവരോട്, അവരെ കാര്യങ്ങൾ ചോദിച്ചിട്ട് അവരെ ഇതിൽ നിന്ന് അവർ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞ് നല്ല രീതിയിൽ എനിക്കിപ്പം നിൽക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന പോലെ തന്നെ എനിക്ക് വിരലിൽ എണ്ണാൻ പറ്റില്ല അത്രയും സുഹൃത്തുക്കൾ ഇപ്പം എനിക്കുണ്ട്, ഓൺലൈൻ മീറ്റിങ്ങിലും ഫിസിക്കൽ മീറ്റിങ്ങിലും രണ്ട് മീറ്റിങ്ങിലും ഒരേ രീതിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട്. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അജ്ഞാത കൂട്ടായ്മയാണ്, അതുകൊണ്ട് തന്നെ നമുക്കിത് പരസ്യം അങ്ങനെ പബ്ലിക്കായിട്ട് കൊടുക്കാനും പറ്റില്ല, അങ്ങനെ ഒരു അവസ്ഥയുണ്ടെന്ന്. പിന്നെ അവിടുത്തെ ഒരു അനോണിമിറ്റി കീപ്പ് ചെയ്യൽ, പണ്ട് എനിക്ക് പ്രശ്നങ്ങൾ എൻ്റെ പ്രശ്നങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ പോലും എനിക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു, എൻ്റെ അമ്മേനോട് പോലും പറയാൻ പറ്റില്ല. പറയുമ്പോൾ പറയൂ നീ ശരിയില്ലായിട്ടാന്ന്, നീ മര്യാദ

0: ഞാനത് ഓരോ ചെറിയ ഒരു പ്രശ്നങ്ങൾ പോലും വിലയിരുത്തി കണ്ടുകൊണ്ട് അതിന് തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കലനം കൂട്ടായ്മയിൽ നിന്ന് പറ്റുന്നുണ്ട്. ഇപ്പോഴും അത് തന്നെ ഞാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതൊരിക്കലും ഞാൻ പറയുന്ന പോലെ പൂർണ്ണതയില്ല. ഒരിക്കലും നമ്മൾ മനുഷ്യന്മാരാണ്, ഓരോ തെറ്റുകൾ പറ്റും. പക്ഷെ അത് തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. അതിലൊരു മെസ്സേജും കൂടി പറയുന്നുണ്ട്, മാറ്റം എന്നിൽ നിന്ന് തുടങ്ങട്ടെ, മറ്റൊരാളിൽ നിന്നാവണം എന്നില്ല. കാരണം ഞാൻ വിചാരിച്ചത് എന്നെ അവർ സ്നേഹിക്കുന്നില്ല, അവരങ്ങനെ നിൽക്കുന്നില്ല, മറ്റൊരാളെ പോലെ നല്ല രീതിയിൽ പോകുന്നില്ല, അങ്ങനെ വെച്ചാൽ അവരൊരു വ്യക്തിയാണ്, അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. കുട്ടികളായാലും അതുപോലെ ഉണ്ട് സ്വാതന്ത്ര്യമുണ്ട്. അവരിപ്പോൾ ഞാൻ ഒന്നിനും അടിച്ചേൽപ്പിക്കലില്ല. കണ്ണൂർ ഡ്രസ്സ് ഇടുമ്പോൾ പോലും അവരെ ഇഷ്ടത്തിന് ഞാൻ വിട്ടുകൊടുക്കലാണ്. അതെൻ്റെ ഭർത്താവായാലും അവരെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. എനിക്ക് എൻ്റെ ഇഷ്ടം എങ്ങനെയാണോ അതേപോലെ തന്നെ അവർക്കും അവർ ഒരു രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോകാൻ ഞാൻ അവരെ ഇതിൽ പറയുന്നത് ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക. ഞാനും ജീവിച്ചുകൊണ്ട് അവരെ ജീവിക്കാൻ അനുവദിച്ചുകൊണ്ട് കൂട്ടായ്മയിലൂടെ ഇങ്ങനെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇന്ന് എനിക്ക് പോകാൻ പറ്റുന്നുണ്ട്. ഞാൻ അവർക്ക് സ്നേഹം കൊടുക്കുന്ന പോലെ തന്നെ അതെനിക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. ഒരിക്കലും അവിടെ അൺകണ്ടീഷണൽ ലവ് എന്ന് പറയും. അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് തിരിച്ചു കിട്ടുന്നുണ്ട് നല്ല സമാധാനത്തോടെ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ശരാശരി മനുഷ്യൻ എന്ന് പറയുന്ന പോലെ ഒരു ഫാമിലി എങ്ങനെ സന്തോഷത്തോടെ ജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ടോ അതിലുപരി അതിലും നല്ല രീതിയിൽ, മെച്ചപ്പെട്ട രീതിയിൽ എനിക്കിന്ന് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം എനിക്കറിയില്ലായിരുന്നു. പകുതി കുറച്ച് കന്നഡയും മലയാളമായിരുന്നു. പക്ഷെ ഇപ്പം അതെനിക്ക് ഈ ലിറ്ററേച്ചറും ഇതൊക്കെ ഇത് സ്ലോഗനൊക്കെ നമ്മൾ മീറ്റിങ്ങിന് പോകുമ്പോൾ വായിക്കലുണ്ട്. അപ്പോൾ വായിക്കുന്ന സമയത്ത് ഓൾറെഡി എനിക്കതിലുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കുറച്ച് എഴുതാനും ഒക്കെ ഞാൻ എന്നോടെ പഠിച്ച്, പിന്നെ ഇതുപോലെ സംസാരിക്കാനും. ആദ്യമൊന്നും എനിക്ക് സംസാരിക്കാനും തീരെ അറിയില്ല. ഏതാദ്യം പറയണോ ഏത് അവസാനം പറയണോ എന്ന് അറിയില്ല. പക്ഷെ ഇപ്പോൾ അത് ഇതിലൂടെ എനിക്ക് പഠിക്കാൻ പറ്റി. ശരിക്കും തന്നെ ഒരു നല്ലൊരു പ്രോഗ്രാമും കൂടിയാണ് ആലണ്ടോ എന്ന് പറഞ്ഞാൽ. ഇതിൽ ഈ ഒരു പേരെന്നെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഈ കൂട്ടായ്മയിൽ എത്തിയിട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സന്തോഷത്തോടുകൂടി പോകുന്നുണ്ട്, സമാധാനത്തോടുകൂടി പോകുന്നുണ്ട്. പ്രശ്നമില്ല,
1: ഹസ്ബൻഡിൻ്റെ ഇതൊക്കെ മാറി.
0: ആ അവര് പ്രശ്നമില്ലാണ്ട് ഇതേപോലെ തന്നെ അവർ നല്ല രീതിയിൽ തന്നെ കൂട്ടായ്മയിലൂടെ സഞ്ചരിച്ചിട്ട് തന്നെ അവരും നിരന്തരം ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ. അത് ഇവിടെ മാത്രമല്ല, ഇതിൻ്റെ വാർഷികങ്ങൾ ഉണ്ടാവും, കൺവെൻഷൻ ഉണ്ടാവും, ഇത് ഓരോ സ്ഥലത്താണ് ഉണ്ടാവുക. തൃശ്ശൂർ, കൊല്ലം, അങ്ങനെ തിരുവനന്തപുരത്ത്. അപ്പം നമ്മൾ അതിനായിട്ട് പോവലുണ്ട്. ഇതിപ്പോൾ എല്ലാവരും കല്യാണത്തിനും അമ്പലങ്ങളിലെല്ലാം പോകുന്ന പോലെ തന്നെ അതും നല്ല സന്തോഷത്തോടു കൂടി നല്ല ഒരു അത്രയും ഇതിൽ നമ്മൾ പോകുന്നുണ്ട്. അവിടെ ഒരു അലനോൻ കൂട്ടായ്മ അല്ലാണ്ട് നമ്മൾ മീറ്റിങ്ങിന് പോയിട്ട് വന്നിട്ട് അങ്ങനെ ഒരു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ ഓരോ ഇത് പഴമക്കാരുടെ ഷെയറിങ്ങും ഈ സ്പീക്കർ മീറ്റിങ്ങുകളും അങ്ങനെയൊക്കെ കേട്ട് കേട്ടിട്ട് തന്നെ ശരിക്കും അവർ മാറ്റം വരാൻ തുടങ്ങിയെന്ന്. മോട്ടിവേഷൻ ഇല്ല, കൗൺസിലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ അനുഭവങ്ങളാണ്,
1: ഷെയറിങ്
0: മാത്രം. അനുഭവങ്ങളും അതിൽ നിന്നുള്ള മാറ്റങ്ങളും മീറ്റിങ്ങിൽ വന്നിട്ടുള്ള മാറ്റങ്ങളുമാണ് ശരിക്കും അവർ നമുക്കൊരു ശരിക്കും പ്രചോദനം എന്ന് പറയുന്ന പോലെ തന്നെ. ഒരു ചെറിയ പ്രശ്നങ്ങളിൽ നിന്നാണ് നമ്മൾ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. അതുവരെ വിലയിരുത്തി അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക, നമ്മൾ സംസാരിക്കുമ്പോൾ ചിന്തിച്ച് സംസാരിക്കുക, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിൽ നിന്ന് പറയുന്ന പോലെ ടൂളുകളുണ്ട്, ഓരോ ടൂളുകളുണ്ട്. അവിടെ കേൾക്കുന്ന മാത്രം ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ നമുക്ക് വേണ്ടാത്തത് അവിടെ വിട്ട് കളഞ്ഞിട്ട് ബാക്കി നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മളെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തിയാക്കണം. അത് ഞാൻ നടപ്പിലാക്കണം. നടപ്പിലാക്കിയാൽ മാത്രമേ അവിടെ സന്തോഷ സമാധാനം, അല്ലാണ്ട് വെറുതെ നമ്മളിങ്ങനെ സമാധാനമുണ്ട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ അപ്ലൈ ചെയ്താൽ മാത്രമേ അതിനൊരു ഇത് കിട്ടൂ. മക്കൾ, ഞാൻ ഓൺലൈൻ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് തന്നെ മക്കൾ എൻ്റെ മോൾ എൻ്റെ കൂടെ തന്നെ ഇരിക്കലുണ്ട്. അവരാണ് കൂടുതൽ പഠിക്കുന്നത് എനിക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ അവരിത് ഇങ്ങനെ കേൾക്കുന്ന അവർക്ക് വേഗം മനസ്സിലാവുമല്ലോ, മറക്കേയില്ല. അപ്പൊ അവര് എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അവർ തിരിച്ചിങ്ങോട്ട് ചോദിക്കലുണ്ട്, എന്റെ മോളിങ്ങനെ പറയും ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഓരോ കാര്യങ്ങൾ. അത് ശരിക്കും പറഞ്ഞാൽ ഈ അലനോൻ മീറ്റിങ്ങിന് ഓൺലൈൻ മീറ്റിങ്ങിൽ കിട്ടിയ ഒരു ഇതാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടക്ക് ഞാനൊരു ചെറിയൊരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ മോനെ എക്സാമിൽ മാത്സിൽ 20-ൽ 19 മാർക്ക് കൊണ്ടുവന്നു. പണ്ടത്തെ ഞാൻ ആണെങ്കിൽ ഞാൻ അവനെ ഒരു മാർക്ക് എവിടെ പോയി എന്ന് ചോദിച്ചിട്ട് ഞാൻ അവനെ വല്ലാണ്ട് പറയും. പക്ഷെ ഇപ്പം ഞാൻ അവനെ ആ മാർക്ക് കിട്ടിയപ്പോൾ ഞാൻ അവനെ കെട്ടി പിടിച്ച റൂമ കൊടുത്തപ്പോൾ അവൻ ആ സന്തോഷം കുറേ സമയം അവൻ്റെ മുഖത്ത് ഉണ്ടായിരുന്നു. ഒരുപാട് സമയം അവൻ എന്നോട് കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയുകയാണ് ചെയ്തത്, സ്കൂളിലെ കാര്യങ്ങൾ. നമ്മൾ അവരുടെ ആ നല്ല രീതിയിൽ ഫ്രണ്ട്സിനെ പോലെ നിൽക്കുമ്പോൾ അവർ കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയും, നമ്മളങ്ങോട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഓരോ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു നമുക്കതെല്ലാം അറിയേണ്ടത്. അപ്പോൾ അത് ആ കാര്യങ്ങൾ രണ്ട് മക്കളായാലും രണ്ടുപേരും ഓരോ കാര്യങ്ങൾ വന്നാൽ പാടുന്നത് സ്കൂള് വിട്ട് വന്നു കഴിഞ്ഞാൽ എന്നോട് പറയാൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ. പണ്ടാണെങ്കിലും പറയില്ല എന്ന് മാത്രമല്ല, അവരെന്തെങ്കിലും തമാശ പറഞ്ഞെങ്കിൽ എനിക്ക് ചിരിക്കാൻ പോലും അറിയില്ല, ചിരിക്കൂല. ഞാനൊരു അമ്മയല്ലേ, അന്നേരം അവരെ തലേ കയറി ഇരുന്ന് ഇറങ്ങും എന്നുള്ള രീതിയിൽ സംസാരിക്കാനൊന്നും നിൽക്കില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വേറെ പണിയില്ല, പോയി നോക്കുക എന്നെല്ലാം പറഞ്ഞ് പഠിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് വഴക്ക് പറയുന്നല്ലാണ്ട് ഒരു നല്ല രീതിയിൽ സംസാരിക്കാൻ അന്നത്തെ ആ ഒരു മാനസികാവസ്ഥ അങ്ങനെയായിരുന്നു. അപ്പോൾ ഇപ്പം

0: മാറ്റം വന്നതോടുകൂടി അവർക്കും മാറ്റം വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് പോലും അവർ സംസാരത്തിലോ നല്ല രീതിയിൽ എന്താ പറയുക എളിമയോടുകൂടി സംസാരിക്കാൻ അവരിപ്പോൾ പഠിച്ചിട്ട് ദേഷ്യം പിടിക്കാണ്ട്. പണ്ടെല്ലാം ഞാൻ എൻ്റെ മോനോടെല്ലാം എനിക്ക് സംസാരിക്കാൻ വരെ പേടിയായിരുന്നു, എന്ന് വെച്ചാൽ സംസാരിക്കുമ്പോൾ ഇങ്ങോട്ട് എടുത്ത് ചാടി സംസാരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ അവർക്ക് അത് നമ്മളിൽ മാറ്റം വരുമ്പോൾ അവർക്ക് തന്നെ മാറ്റം വരും. ഞാൻ വിചാരിച്ച പോലെ എൻ്റെ മക്കൾ വരണമെന്ന് വിചാരിച്ച് വാശി പിടിച്ചാൽ അതൊരിക്കലും നടക്കില്ല. അപ്പം നമ്മൾ ഏത് രീതിയിലാണ് നിൽക്കുന്നത് അതുപോലെ അവരത് കണ്ടുപഠിച്ച് അവരതേ രീതിയിൽ പോകുമെന്നുള്ളത് ഉറപ്പാണ്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കൂട്ടായ്മ നിന്നാണ് കിട്ടിയത്. നമുക്ക് ഒരിക്കലും പുറമെ നിന്ന് ഉപദേശങ്ങളെല്ലാം ഇങ്ങനെ കിട്ടും, പക്ഷെ നമുക്കത് ഒരിക്കലും എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇതിലൂടെ പോകുമ്പോൾ ആ ഒരു അലനോൻ ജീവിത രീതി എന്ന് പറയുന്നുണ്ട്, ആ ഒരു രീതിയിൽ ഇന്ന് പോവാൻ പറ്റുന്നുണ്ട്,
1: അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഇതുപോലെ ആഗ്രഹിക്കുന്നവരുണ്ടാവാം, അതായത് ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ഫാമിലീസ്. എനിക്കറിയുന്ന ഇപ്പം നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ ഇതെല്ലാം ഇങ്ങനെ എൻ്റെ മൈൻഡിലേക്ക് എൻ്റെ ഇതിലേക്ക് വരുന്നത്. നമുക്ക് അറിയുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട്, അവരിലേക്കൊക്കെ ഇത് എത്താൻ വേണ്ടിയിട്ട് നമ്മളും ശ്രമിക്കും. അതിനുള്ള നമ്പറൊക്കെ മാഡം പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരുപാട് പേരെ നമുക്ക് ഇതിൽ നിന്ന് മുക്തി നേടിക്കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് ഒരുമിച്ച്
0: ആരെയും ഇതിലേക്ക് നിർബന്ധിച്ചിട്ട് കൊണ്ടുവരാൻ പറ്റില്ല, പാടില്ല എന്നല്ല, നിർബന്ധിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവര് കുറെ നിൽക്കണം എന്നില്ല, പിടിച്ച് നിൽക്കണം എന്നില്ല,
1: സ്വയം
0: തോന്നിയിട്ട് വരണം. അങ്ങനെയാണ്.
1: ഇപ്പൊ ഞാൻ പറയാം, ഒരു മധ്യാസക്തന്റെ അവര് തയ്യാറാവുന്നില്ല എന്ന് വിചാരിക്കും, പക്ഷെ അവരുടെ ഫാമിലിയിൽ ഇപ്പൊ പറഞ്ഞ പോലെ അലനോണിലേക്ക് അവരുടെ ഭാര്യ അവർക്ക് ഒരു ആശ്വാസം
0: കിട്ടാനുണ്ട്. ഞാൻ പറയാം, അലനോണില് ഭർത്താവ് മരിച്ചിട്ട് കുറെ വർഷങ്ങളായ ആൾക്കാരും ഇപ്പോഴും അലനോണിൽ സഞ്ചരിക്കുന്നുണ്ട്. അവർക്ക് അവർ ഒറ്റപ്പെടല് മുന്നേ ഉള്ള ആ ഒരു വൈകല്യത്തെ അവർ നേരിടാൻ ഒരു കരുത്തും കൂടിയാണ്, ഈ ഒരു ധൈര്യം കൂടിയാണ് ഈ അലനോൻ. അപ്പൊ അതുകൊണ്ട് അവര് ഇതിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അമ്മയാവട്ടെ സഹോദരിമാരാവട്ടെ അവരൊക്കെ ഇതിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അത് തന്നെയാണ് അലനോന്റെ ഒരു പ്രത്യേകത.
1: അവർക്ക് ഒരു മനഃശക്തി അല്ലേ, ഒരു മോട്ടിവേഷൻ തന്നെ. അത് പറയാം, ഒരുപാട് മാറ്റങ്ങൾ ഇപ്പൊ നിങ്ങളെല്ലാം അതിനുള്ള ഒരു എക്സാമ്പിൾസ് ആണ്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഒരുപാട് നന്ദി ഇങ്ങനെ നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്തതിൽ. താങ്ക്സ്.
2: മധ്യാസക്തരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും കൂട്ടായ്മയായ അലനോണിന്റെ പ്രവർത്തകരാണ് ഇതുവരെ സംസാരിച്ചത്. മദ്യപാനം നിങ്ങൾക്ക് ഒരു പ്രശ്നമാണോ എങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. സൗജന്യ സഹായത്തിനായി വിളിക്കുക 9447916166 9447916177.
3: തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര.

0: ആ, വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
3: നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന്.
0: ആഹാ, അങ്ങനെ പറഞ്ഞാ?
3: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
0: അതിപ്പ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
3: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
0: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
3: അതെന്താ?
0: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം. ലഹരി വിമുക്ത സമൂഹത്തിന്റെ സൃഷ്ടിക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാന് ഐക്യദാർഢ്യം, ലഹരി വിരുദ്ധ പ്രമേയം ഇതിവൃത്തമാക്കിയ റേഡിയോ മലബാർ നെല്ലിക്ക നാടകത്തിന് ആഭ്യന്തര വകുപ്പിന്റെ അഭിനന്ദനം.
4: മുരുകന്റെ ഒരു ബാഗിൽ മയക്കുമരുന്നാണ്.

0: സർ, ഈ നാർക്കോട്ടിക് റാക്കറ്റ് വലിയതല്ലേ, ഇത്ര ഈസിയായി?
1: ഇറ്റ്സ് നോട്ട് ഈസി മിസ്റ്റർ സുരേഷ്. ഞങ്ങളൊരു 50 നമ്പർ ടീം ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്.
0: ഓ,
2: ശ്രീ രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ.
3: കണ്ണൂരിലെ മട്ടന്നൂരിനടുത്ത് പ്രവർത്തിക്കുന്ന റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നെല്ലിക്ക എന്ന പേരിലൊരു നാടകം രചിച്ച് അവതരിപ്പിച്ചതായി അറിയുന്നു. ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെയും ലഹരി മാഫിയക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തമെന്ന് മനസ്സിലാക്കുന്നു. സമൂഹത്തെ ലഹരിയുടെ വിപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ വിവിധ ഘട്ടങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ റേഡിയോ മലബാർ പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഇത്തരം സാമൂഹ്യ ഇടപെടലുകൾ ഏറെ പ്രശംസനീയമാണ്. ജയ്.
2: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
4: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
2: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
4: യെസ്
2: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
4: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
2: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
4: 9447371836,
2: 8078502836.
5: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. രാജ്യത്തുടനീളം 50 മാതൃകാ ശുചിത്വ നഗരങ്ങൾ വികസിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രഗതി 50 സംരംഭത്തിന് തുടക്കമിട്ട് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര സ്വതന്ത്ര വ്യാപാര കരാറുകളിലൂടെ ഉയർന്നുവരുന്ന പുതിയ വിപണി സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഇന്ത്യയിലെ കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പഞ്ചാബ് സന്ദർശിക്കും. ജലന്ധറിൽ ലഹരിമുക്ത പഞ്ചാബ് യാത്രയുടെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യും. യുക്രൈനിലും പശ്ചിമേഷ്യൻ മേഖലയിലും തുടരുന്ന സംഘർഷങ്ങൾ ഗ്ലോബൽ സൌത്ത് മേഖലയിലെ സമ്പദ് വ്യവസ്ഥകളിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. തിരുവനന്തപുരത്ത് നടന്നുവന്ന 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശ്ശീല വീഴും. സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. വനിതകളുടെ 4x400 മീറ്റർ റിലേയിലും വനിതാ ട്രാപ്പ് ഷൂട്ടിംഗിലും ഇന്ത്യയ്ക്ക് സ്വർണം. വാർത്തകൾ വിശദമായി. സാങ്കേതിക വിദ്യയിലെ മാറ്റങ്ങളും അനിശ്ചിതത്വങ്ങളും ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ ഭൌമതന്ത്രപരമായ ചിന്തയും പ്രതിസന്ധി ഘട്ടങ്ങളിലെ മുൻകരുതലുകളും പ്രതിരോധ തയ്യാറെടുപ്പുകളുടെ ഭാഗമാക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ ഊർജ്ജ വിതരണ ശൃംഖലകളെയും ദേശീയ താൽപര്യങ്ങളെയും സംരക്ഷിക്കുന്നതിൽ ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷയിലൂടെ നാവികസേന കാഴ്ചവെച്ച നൈപുണ്യത്തെ അദ്ദേഹം പ്രശംസിച്ചു. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവും ലാഭകരവുമായ വില ഉറപ്പാക്കുന്നതിനായി സർക്കാർ ബഹുമുഖ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ദേശീയ കാർഷിക സമ്മേളനം റാബി ക്യാമ്പയിൻ 2026 രണ്ടാം ദിനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര സ്വതന്ത്ര വ്യാപാര കരാറുകളിലൂടെ ഉയർന്നുവരുന്ന പുതിയ വിപണി സാധ്യതകൾ ഇന്ത്യ പ്രയോജനപ്പെടുത്തുമെന്നും ഇത് കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്തുടനീളം 50 മാതൃകാ ശുചിത്വ നഗരങ്ങൾ വികസിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രഗതി 50 സംരംഭത്തിന് തുടക്കമിട്ട് കേന്ദ്ര സർക്കാർ. കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാൽ സംരംഭം ഉദ്ഘാടനം ചെയ്തു. 24 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ 50 നഗരങ്ങളും ശുചിത്വത്തിന്റെ കാര്യത്തിൽ മാതൃകാ നഗരങ്ങളായി മാറുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പഞ്ചാബ് സന്ദർശിക്കും. ജലന്ധറിൽ ലഹരിമുക്ത പഞ്ചാബ് യാത്രയുടെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 18 ബിജെപി അധ്യക്ഷൻ നിതിൻ നബിൻ പത്താൻകോട്ട് തുടക്കം കുറിച്ച യാത്ര 13 ദിവസത്തിനുള്ളിൽ 117 നിയമസഭാ മണ്ഡലങ്ങളിലായി 4000 കിലോമീറ്റർ സഞ്ചരിച്ചു. ലഹരി ഉപയോഗം, ക്രമസമാധാന തകർച്ച, അഴിമതി എന്നീ പ്രധാന വെല്ലുവിളികൾക്കെതിരെ ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കുക ലക്ഷ്യമിട്ടായിരുന്നു യാത്ര സംഘടിപ്പിച്ചത്. യുക്രൈനിലും പശ്ചിമേഷ്യൻ മേഖലയിലും തുടരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഭക്ഷ്യ പ്രതിസന്ധിക്ക് സാധ്യതയുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംഘർഷങ്ങൾ ഗ്ലോബൽ സൌത്ത് മേഖലയിലെ സമ്പദ് വ്യവസ്ഥകളിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂയോർക്കിൽ ഏഷ്യ സൊസൈറ്റി സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഐക്യരാഷ്ട്രസഭയുമായുള്ള ഇന്ത്യയുടെ സഹകരണത്തെ അഭിനന്ദിച്ച് സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ഗ്ലോബൽ സൌത്ത് മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കേണ്ടതിന്റെ ആവശ്യകത ഉൾപ്പെടെ ചർച്ച ചെയ്തതായി വിദേശകാര്യമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച മിഷൻ ലൈഫ് പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ നിന്ന്.
6: സുസ്ഥിര ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ മുന്നോട്ടുവച്ച ആഗോള ബഹുജന പ്രസ്ഥാനമാണ് മിഷൻ ലൈഫ്. ലളിതവും ബോധപൂർവവുമായ വിഭവ വിനിയോഗത്തിലൂടെ പരിസ്ഥിതിക്ക് അനുകൂലമായ ആഗോള സൌഹൃദ കൂട്ടായ്മ സൃഷ്ടിക്കുകയാണ് പ്രധാന ലക്ഷ്യം. 2022 ഒക്ടോബറിൽ ഗുജറാത്തിലെ കെവാഡിയയിൽ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ചു.
7: മിഷൻ ലൈഫ് കാ മന്ത്ര ഹൈ ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയർമെന്റ്. മിഷൻ ലൈഫ് ഇസ് ധർത്തിക്ക് സുരക്ഷാ ജൻ ജൻ കീ ശക്തിയോ കോ ജോഡ്താ ഹൈ ഉൻകാ ബെഹതർ ഇസ്തമാൽ കർനാ സിഖാതാ ഹൈ.
6: വ്യക്തികളെ ലളിതമായ പരിസ്ഥിതി സൌഹൃദ ശീലങ്ങളിലേക്ക് നയിക്കുക, മാറുന്ന ആവശ്യങ്ങൾക്കനുസരിച്ച് വിപണികളെയും വ്യവസായങ്ങളെയും മാറ്റിയെടുക്കുക, സുസ്ഥിര ഉൽപാദനത്തിനും ഉപഭോഗത്തിനും അനുയോജ്യമായ സർക്കാർ വ്യവസായ നയങ്ങൾ രൂപീകരിക്കുക എന്നീ മൂന്ന് ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
5: യുവ വോട്ടർമാരുടെ രജിസ്ട്രേഷൻ പരമാവധി ഉറപ്പാക്കുന്നതിന് ഡൽഹിയിലെ കോളേജുകളിലും സർവകലാശാലകളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച വിവരങ്ങൾ അറിയുന്നതിനും തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച ഫോമുകൾ കൈപ്പറ്റുന്നതിനും സമർപ്പിക്കുന്നതിനുമായി നിരവധി വിദ്യാർത്ഥികൾ ഇന്നലെ ക്യാമ്പുകൾ സന്ദർശിച്ചു. 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശ്ശീൽ വീഴും. സമാപന സമ്മേളനം തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി പി സി വിഷ്ണുനാഥ് അധ്യക്ഷത വഹിക്കും. ചലച്ചിത്ര പ്രവർത്തക നിന സപ്നാനിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് മുഖ്യമന്ത്രി സമ്മാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
5: തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകി വേളി കഠിനംകുളം സോളാർ ബോട്ട് സർവീസ് ഇന്ന് ആരംഭിക്കും. ഗതാഗത മന്ത്രി CP ജോൺ ബോട്ട് സർവീസ് ഉദ്ഘാടനം ചെയ്യും. കുട്ടികളിലെയും സ്ത്രീകളിലെയും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനും ആരോഗ്യകരമായ ഭക്ഷണരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സംഘടിപ്പിച്ച പോഷൺ മാസാചരണ ക്യാമ്പയിനിന്റെ കാസർഗോഡ് ജില്ലാതല പരിപാടി കളക്ടർ ശ്രീധന്യ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പരിസരങ്ങളിലെ കടകളിൽ പോഷകാഹാരം പ്രോത്സാഹിപ്പിക്കുന്ന ക്യാമ്പയിൻ ആലോചനയിലുണ്ടെന്ന് കളക്ടർ പറഞ്ഞു. കേസരി വാരികയുടെ പത്രാധിപരും ബാലഗോകുലം തപസ്യ ബാലസംസ്കാര കേന്ദ്രം പ്രസ്ഥാനങ്ങളുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ MA കൃഷ്ണന്റെ സംസ്കാര ചടങ്ങുകൾ വൈകിട്ട് 5 നടക്കും. ഭൌതിക ശരീരം രാവിലെ 10 കൊല്ലം ഐവർകാലയിലുള്ള തറവാട്ട് വീട്ടിലെത്തിക്കും. മികച്ച മാതൃകാ പൊതുപ്രവർത്തകനെയാണ് നഷ്ടമായതെന്ന് ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. UN പൊതുസഭയിൽ ജമ്മു കശ്മീരിനെക്കുറിച്ചുള്ള തുർക്കി പ്രസിഡന്റ് എർദോഗന്റെ പരാമർശങ്ങൾ തള്ളി ഇന്ത്യ. ഇന്ത്യയുടെ പ്രാദേശിക അഖണ്ഡതയുമായും പരമാധികാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പുറത്തുനിന്നുള്ള ഒരു കക്ഷിയും ഇടപെടാൻ അവകാശമില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. US നൂറ് നികുതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ന്യൂഡൽഹിയിൽ US കോൺഗ്രസ് പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തിയതായി അദ്ദേഹം അറിയിച്ചു. റഷ്യ ഇറാൻ ഉപരോധ നിയമം ഉഭയകക്ഷി ബന്ധത്തിലും അന്താരാഷ്ട്ര ഊർജ്ജ വിപണിയിലും ഉണ്ടാക്കിയേക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ അമേരിക്കയെ അറിയിച്ചതായും ശ്രീ ജയ്സ്വാൾ കൂട്ടിച്ചേർത്തു.
8: The foreign secretary had a meeting with the congressional delegation. At the meeting, various issues of bilateral nature were discussed. Foreign secretary conveyed our concerns in regard to SRIA legislation as to the kind of implications it would have for bilateral relationship as also for the international energy market.
5: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ മുന്നേറി ഇന്ത്യ. വനിതകളുടെ 4x400 meter റിലേയിലും വനിതാ ട്രാപ്പ് ഷൂട്ടിംഗിലും ഇന്ത്യ ഇന്നലെ സ്വർണ്ണ മെഡൽ നേടി. വനിതകളുടെ റിലേയിൽ 3:29.69 സമയംകൊണ്ടാണ് ഇന്ത്യ സ്വർണം നേടിയത്. പുരുഷന്മാരുടെ 4x400 meter റിലേയിലും മിക്സഡ് 4x100 meter റിലേയിലും വെങ്കല മെഡലും സ്വന്തമാക്കി. വനിതകളുടെ ട്രാപ്പ് വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ ഷൂട്ടറായി നീരുധണ്ട ചരിത്രം കുറിച്ചു. 6 21 26 മെഡലുകളും ഉൾപ്പെടെ 53 മെഡലുകളാണ് ഇന്ത്യ ഇതുവരെ നേടിയത്. ഇതോടെ മെഡൽ പട്ടികയിൽ ഇന്ത്യ 10th സ്ഥാനത്തേക്ക് ഉയർന്നു. ജമ്മുകശ്മീരിലെ ബുഡ്ഗാമിൽ സുരക്ഷാസേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു. ലഷ്കർ ഇ തൊയ്ബ അംഗം സുലൈമാൻ ഷായയാണ് വധിച്ചത്. ജമ്മുകശ്മീരിലെ വിവിധ ഭീകരാക്രമണങ്ങളിൽ പങ്കാളിയായ ഭീകരനെയാണ് കരസേനയും പോലീസും CRPFഉം സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ കോറാഗിനിടെ വധിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. ഫോർട്ട് കൊച്ചിയിലെ ചരിത്ര പ്രാധാന്യമുള്ള കോഡർ ഹൌസിന് തീപിടിച്ചു. നെഹ്റു പാർക്കിന് സമീപത്തെ മൂന്ന് നില കെട്ടിടത്തിൽ ഇന്നലെ വൈകിട്ട് ഏഴോടെയാണ് തീപിടുത്തമുണ്ടായത്. രണ്ട് മണിക്കൂറോളം നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ ക്രിയേറ്റർ സമ്പദ് വ്യവസ്ഥയും നിർമ്മിത ബുദ്ധിയും വഹിക്കുന്ന പങ്ക് വളരെ വലുതെന്ന് കേന്ദ്രസഹമന്ത്രി എൽ മുരുകൻ. ന്യൂഡൽഹിയിൽ യൂട്യൂബ് ഇംപാക്ട് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നൂതനാശയങ്ങൾക്കും ശാക്തീകരണത്തിനുമുള്ള ഉപാധിയായി നിർമ്മിത ബുദ്ധിയെ പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്രസഹമന്ത്രി യുവാക്കളോട് ആഹ്വാനം ചെയ്തു. ലളിതകലാ അക്കാദമി സംഘടിപ്പിച്ച 65th ദേശീയ കലാ എക്സിബിഷനിൽ പുരസ്കാരം നേടിയ 20 കലാകാരന്മാരെ കേന്ദ്ര സാംസ്കാരിക വിനോദസഞ്ചാര മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് അനുമോദിച്ചു. ഉപേക്ഷിക്കപ്പെട്ട വസ്തുക്കൾക്ക് കലാപരമായ ഭാവം നൽകുന്ന ലളിതകലാ അക്കാദമിയുടെ വേസ്റ്റ് ടു വണ്ടർ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തുടനീളം 50 മാതൃകാ ശുചിത്വ നഗരങ്ങൾ വികസിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രഗതി 50 സംരംഭത്തിന് തുടക്കമിട്ട് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര സ്വതന്ത്ര വ്യാപാര കരാറുകളിലൂടെ ഉയർന്നുവരുന്ന പുതിയ വിപണി സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഇന്ത്യയിലെ കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പഞ്ചാബ് സന്ദർശിക്കും. ജലന്ധറിൽ ലഹരിമുക്ത പഞ്ചാബ് യാത്രയുടെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യും. യുക്രൈനിലും പശ്ചിമേഷ്യൻ മേഖലയിലും തുടരുന്ന സംഘർഷങ്ങൾ ഗ്ലോബൽ സൌത്ത് മേഖലയിലെ സമ്പദ് വ്യവസ്ഥകളിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. തിരുവനന്തപുരത്ത് നടന്നുവന്ന 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശ്ശീല വീഴും. സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. വനിതകളുടെ 4x400 മീറ്റർ റിലേയിലും വനിതാ ട്രാപ്പ് ഷൂട്ടിംഗിലും ഇന്ത്യയ്ക്ക് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: കഥാപ്രസംഗവുമായി എത്തുന്നു കല്ലൂർ ന്യൂ യു പി സ്കൂളിലെ സാൻവിയ.
1: സാൻവിയ കെ ഫ്രം 7th D കല്ലൂർ ന്യൂ യു പി സ്കൂൾ. കഥാപ്രസംഗം. മാന്യ സദസ്സിന് വന്ദനം. മലയാളക്കരയുടെ പ്രിയങ്കരനായ കാർത്തികൻ പ്രൊഫസർ കടേക്കോട് വിശ്വംഭരൻ സാറിന് എന്റെ പ്രണാമം. സ്നേഹിതരെ, ലോക ജനതയുടെ വലിയ ദുഃഖമാണ് വിശപ്പ്. വിശപ്പ് ശരിക്കും അറിഞ്ഞവൻ ദരിദ്രനാണ്, വിശപ്പറിയാത്തവൻ ധനികനും. അതുകൊണ്ട് ധനികന്റെ ഭക്ഷണാവശിഷ്ടങ്ങൾ എച്ചിൽ കൂനയിൽ നിറയുന്നു. എച്ചിൽ കഴിച്ചും വയറു നിറയ്ക്കാൻ പാടുപെടുന്ന മനുഷ്യർ ഈ ലോകത്തുണ്ട്. അവർക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ജീവൻ നിലനിർത്തണം. തീ മേശകൾ സ്വപ്നത്തിൽ പോലും കാണാത്ത ആ ജീവിതങ്ങൾ പത്ര മാധ്യമങ്ങളോ മറ്റു മീഡിയകളോ കണ്ടുവരില്ല. എന്നാൽ ഈ ദയനീയത പുറം ലോകത്തെ അറിയിക്കുവാൻ ശ്രമിച്ച ഒരു ഫോട്ടോ ജേർണലിസ്റ്റിന്റെ കഥ കഥാപ്രസംഗമായി അവതരിപ്പിക്കുന്നു. വിശപ്പ് അഥവാ കഴുകനും കുഞ്ഞും.

കഥ നടക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ്. ഇരുണ്ട ഭൂഖണ്ഡം എന്ന് പരക്കെ അറിയപ്പെടുന്ന ആഫ്രിക്ക ഒരു പട്ടിണി രാജ്യമാണ്. ഏറിയ ഭാഗവും മനുഷ്യർ വെറും അസ്ഥിക്കൂടങ്ങൾ, ശരീരത്തിൽ ചെറിയ തുടുപ്പുണ്ടെന്നേ ഉള്ളൂ. സുഡാൻ, എത്തിയോപ്യ, അയോധ്യ ഇവിടെയുള്ള മനുഷ്യരുടെ സ്ഥിതിയാണിതൊക്കെ. പ്രിയരെ, 26 വർഷത്തിന് മുമ്പുള്ള ഒരു മാർച്ച് മാസം, അതെ 1993 ഐക്യരാഷ്ട്രസഭയുടെ ഒരു സന്ദേശം ജോഹന്നാസ്ബർഗിലെ ക്ലബിലെത്തി. പത്ര വാർത്തകരുടെയും ഫോട്ടോ ജേർണലിസ്റ്റുമാരുടെയും ഒരു ക്ലബാണിത്. സന്ദേശം മറ്റൊന്നുമല്ല, പട്ടണിയിൽ പൊരിയുന്ന അയോധ്യയിലേക്ക് ഐക്യരാഷ്ട്രസഭ ഭക്ഷണം വിതരണം ചെയ്യുന്നു. അതിന്റെ ഫോട്ടോയും വാർത്തയും പകർത്തുവാൻ കുറച്ചു പേർക്ക് ക്ഷണം. ആ ക്ഷണം സ്വീകരിച്ച് ക്ലബ് ചുമതലപ്പെടുത്തിയ വ്യക്തിയാണ് കെവിൻ കാർട്ടർ. അത് പ്രശസ്തമായ ഒരു ഫോട്ടോഗ്രാഫർ.

കാരന് മേഘാഗതിയിൽ ഉണ്ടായ മകനാണ് കെവിൻ കാറ്റ്. ഒരു സങ്കര സംഗതി. എന്നാൽ രൂപഭാവങ്ങൾ കറുത്തവരുടേതല്ല, നീഗ്ര പ്രകൃതമേ അല്ല. അവരുടെ രൂപം നമുക്കറിയാമല്ലോ, കറുത്ത നിറം, നടിച്ച മൂക്ക്, മലർന്ന ചുണ്ട്, കുറുകിയ തലമുടി, ഇതൊക്കെയാണ്. എന്നാൽ കെവിൻ അങ്ങനെയല്ല. തനി വെളുമ്പൻ, 33 വയസ്സ് പ്രായം, ഫോട്ടോ ജേർണലിസ്റ്റായ ഇദ്ദാ ഇദ്ദേഹം മീഡിയയുടെ ഇഷ്ട താരമാണ്. അങ്ങനെയാണ് ഇയാൾ ഫോട്ടോ എടുക്കാൻ നിയോഗ്യപ്പെട്ടത്. ഭക്ഷ്യ സാധനങ്ങളുമായി അവർ വിമാനത്തിൽ യാത്രയായി. തോളിൽ തൂങ്ങുന്ന തന്റെ നീക്കോൺ ക്യാമറ, ആ വിമാനം ആകാശ വീതിയിലൂടെ പറന്നു താഴ്ന്ന് അയോധ്യ ലാൻഡ് ചെയ്തു. ആ ലൈറ്റ് ഫോട്ടോഗ്രാഫ് കണ്ട മാത്രയിൽ ബിഷപ്പിന്റെ കൂടികൾ ഓടി അടുക്കുകയായി. അസ്ഥിക്കൂടുകൾ ഓടിക്കൂടി ശേഷി നശിച്ച മനുഷ്യർ, അസ്ഥിക്കൂടുകൾ ഓടിക്കൂടി ശേഷി നശിച്ച മനുഷ്യർ, ആഹാരത്തിനു കൈകൾ നീട്ടി ജീവൻ നിലനിർത്താനായി, ജീവൻ നിലനിർത്താനായി. ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യുന്നതിന് മുൻപ് UN അധികാരിയുടെ ഒരു അറിയിപ്പുണ്ടായി. അറ്റൻഷൻ പ്ലീസ്, ഏവരും ഒരു കാര്യം ശ്രദ്ധിക്കുക. മരണത്തോടടുക്കുന്ന ഇവിടെയുള്ള മനുഷ്യർ എന്ന് വെച്ചാൽ അവർ എല്ലാവിധ രോഗങ്ങൾക്കും ഉറവിടമാണ്. അകലം പാലിക്കുക, ആരുമായും ഇടപഴകരുത്. 30 മിനിറ്റ് മാത്രമാണ് സമയം. ഫോട്ടോ എടുക്കാൻ ചുമതലപ്പെടുത്തിയവർ താഴെ ഇറങ്ങി. കെവിൻ തന്റെ ക്യാമറ റെഡിയാക്കി ചുറ്റുമൊന്ന് നോക്കി. ഒരു നിമിഷം അയാൾ നടുങ്ങി നിന്നു. കുറച്ചകലെ പുല്ലിലായ ഒരു കഴുകൻ തന്റെ കൊക്കുകൾ പിളർത്തി, ചിറകുകൾ വിരിച്ച്, കണ്ണുകൾ തറുപ്പിച്ച് ഒരു ശവം കൊത്തി തിന്നാനുള്ള ഒരുക്കമാണ്. ഒരു കുഞ്ഞിന്റെ ശവം. അയാൾ കുറച്ചുകൂടെ മുന്നിലേക്ക് നടന്ന് ക്യാമറ സൂം ചെയ്തു. ദൈവമേ, ആ കുഞ്ഞിനരികില് കഴുകൻ അരികിലുള്ളത് ഒരു ശവമല്ല, പട്ടിണി കൊണ്ട് ഏത് നിമിഷവും പ്രാണൻ പോകാവുന്ന മനുഷ്യ കുഞ്ഞാണത്. പുല്ലിൽ മുഖം താഴ്ത്തി അവസാന ശ്വാസത്തിന് വേണ്ടിയുള്ള കിടപ്പ്.

കുഞ്ഞു മരിച്ചാൽ അടുത്ത ക്ഷണം കഴുകൻ ആ കുഞ്ഞിന്റെ ശവം കൊത്തി പറക്കും. അങ്ങനെ സംഭവിച്ചാൽ തനിക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു ചരിത്ര ഫോട്ടോ ആയിരിക്കും. നിമിഷങ്ങൾ ഇഴയും, 20 മിനിറ്റ് സമയമായി. ആ കുഞ്ഞു മരിച്ചില്ല, കഴുകൻ കൊത്തിയില്ല. പിന്നെ വൈകാതെയാൽ മുന്നിലേക്ക് വന്ന് കഴുകനും കുഞ്ഞും അടുത്തടുത്തുള്ള ദൃശ്യങ്ങൾ തന്റെ ക്യാമറയിൽ പകർത്തി. വ്യത്യസ്ത ഭാവങ്ങളിൽ 10 ചിത്രങ്ങൾ. വൈകാതെ തന്നെ എയർക്രാഫ്റ്റ് അനൗൺസ്മെന്റ് മുഴങ്ങി, മടക്കത്തിനുള്ള സന്ദേശം. പിന്നെ വൈകാതെയാൽ കുറച്ചുകൂടെ മുന്നിലേക്ക് വന്ന് ആ കഴുകനെ ആട്ടി ഓടിച്ചു. പക്ഷെ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അധികാരികളുടെ വിലക്ക് ഈ ദയനീയത പുറം ലോകത്തെ അറിയിക്കണമെന്ന ഉറച്ച തീരുമാനത്തോടുകൂടി അയാൾ യാത്രയായി. 2 ദിവസം കഴിഞ്ഞപ്പോൾ പത്രത്തിൽ ഒരു വാർത്ത, ന്യൂയോർക്ക് ടൈംസിൽ ഒരു ചിത്രം അച്ചടിച്ചു വന്നിരിക്കുന്നു. കഴുകനും കുഞ്ഞും താൻ നൽകിയ സത്യസന്ധമായ വാർത്ത. വിശന്നുവലയും മീരാജും പട്ടണി മാത്രം കൂട്ടായി അടിമകൾ അനവധി തീർത്തു. വാർത്ത പ്രചരിച്ചതോടെ പത്രസ്ഥാപനങ്ങളിലേക്ക് കത്തുകളുടെയും ഫോൺ കോളുകളുടെയും പ്രവാഹം. ആ കുഞ്ഞു മരിച്ചു, കുഞ്ഞു ജീവിച്ചിരിപ്പുണ്ടോ, അതോ കഴുകൻ തിന്നോ, ആ കുഞ്ഞിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഇതിനോടകം തന്നെ ആ ഫോട്ടോഗ്രാഫ് പ്രശസ്തിയുടെ കൊടുമുടിയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. എന്നാൽ ഈ പ്രശസ്തി കൂടെയുള്ളവർക്കും വിമർശകർക്കും സഹിച്ചില്ല. പ്രതിഷേധങ്ങൾ ഉയർന്നു.

0: ഭയാനകമായിരുന്നു തന്റെ ഭാര്യയുടെ ആക്ഷേപം. നാം കെവിൻ, നിങ്ങളുമൊത്തൊരു ജീവിതത്തിന് ഇനി ഞാനില്ല. ലോകം മുഴുവൻ വെറുക്കുന്ന മനുഷ്യനാണ് നിങ്ങൾ. മനുഷ്യത്വം തീരെ ഇല്ലാത്തവൻ. ഒരു കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിയാത്ത ഫോട്ടോഗ്രാഫ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. മനുഷ്യ സ്നേഹമില്ലാത്ത നിങ്ങളുടെ കൂടെ എന്റെ മോനും ജീവിക്കേണ്ട. കെവിൻ തന്റെ ഭാര്യയുടെ സംഹാര രൂപം കണ്ട് നിശ്ചലനായി. പിന്നീടുള്ള അയാളുടെ ജീവിതം നിരാശാജനകമായിരുന്നു. പ്രിയരെ, കെവിൻ കാർട്ടർ എന്ന വിസ്തൃത ഫോട്ടോഗ്രാഫ് വിഷാദ രോഗിയായി മാറിക്കഴിഞ്ഞു. അസ്വസ്ഥമായ ഈ നിമിഷത്തിൽ അയാളുടെ കാതുകളിലേക്ക് ഒരു സന്തോഷ വാർത്ത ഓടിയെത്തി. ആ വർഷത്തെ പുലിറ്റ്സർ പുരസ്കാരം കെവിൻ കാർട്ടറിന്, അതും അയാൾ എടുത്ത ആ ചിത്രത്തിന്. കഴുകനും കുഞ്ഞും, ഇതൊന്നും അയാളെ സന്തോഷിപ്പിച്ചില്ല. ഒരു പ്രഭാതത്തിൽ അയാൾ ഉണർന്നത് കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടാണ്. വാതിൽ തുറന്ന് നോക്കിയപ്പോൾ അയാൾക്ക് തന്റെ കണ്ണുകളെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല. കയ്യിൽ ഒരു ചുവന്ന റോസാപ്പൂവുമായി തന്റെ മോൻ. ഡാഡി, അഭിനന്ദനങ്ങൾ, ഡാഡി, അഭിനന്ദനങ്ങൾ. സന്തോഷം അടക്കാനാവാതെ ആ ഫോട്ടോഗ്രാഫ് ആ കുഞ്ഞിനെ വാരിയെടുത്ത് ഉമ്മ വച്ചു. അച്ഛൻ നൽകിയ പുഞ്ചരിപ്പൂക്കൾ ആ ഹൃദയത്തിൻ കുളിരലായി. മോനെ, നീ ഒറ്റക്കാണോ വന്നത്, അതോ കൂടെ ആരെങ്കിലും? ഇല്ല ഡാഡി, ഞാൻ ഒറ്റക്കാണ് വന്നത്. എന്നും ഞാൻ ഡാഡിയെ ഓർക്കും. പക്ഷെ മമ്മി സമ്മതിക്കൂല ഡാഡി. ആ കുഞ്ഞ് നിശബ്ദനായി. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. മമ്മിയുടെ വിവാഹം കഴിഞ്ഞു ഡാഡി. ആ വാക്കുകൾ പിന്നീട് അങ്ങോട്ട് അയാൾക്ക് ഒന്നിനും ഒരു ശ്രദ്ധയില്ല. അലസത, മൂകത, ചിലപ്പോൾ പൊട്ടിക്കരയും. കൊച്ചുമോനും ഒരു പ്രഭാതത്തിൽ കെവിൻ തന്റെ മോന് നല്ല ഭക്ഷണം നൽകി, നല്ല വസ്ത്രമണിയിച്ച് അവനെയും കാറിലിരുത്തി ആ കാർ ദൂരെ പോയി. തന്റെ ഭാര്യ താമസിക്കുന്ന വീട്ടുപടിക്കൽ ആ വണ്ടി നിന്നു. ഡാഡി, എന്താ ഇവിടെ? മോനെ, നീ ഇവിടെ ഇറങ്ങണം. എന്തിനു ഡാഡി? ഡാഡി ഒരു യാത്ര പോകുന്നു. ഇനി എന്റെ മോന് മമ്മിയാണെല്ലാം. മകനെ പുറത്തിറക്കി കെവിൻ തന്റെ ഭാര്യയെ ഒന്ന് കാണാനോ കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിക്കാനോ നിൽക്കാതെ ആ കാർ ജന്മദേശത്തെ ലക്ഷ്യമാക്കി പാഞ്ഞു. അവിടെ വിജനതയെ ആ വണ്ടി നിർത്തി. രാത്രി നക്ഷത്രങ്ങളില്ലാതെ രാത്രി. തുടർന്നുള്ള 4 ദിവസം ആ വണ്ടി അവിടെ തന്നെ കിടന്നു. ആരും അത്ര കണ്ട് ശ്രദ്ധിച്ചില്ല. എന്നാൽ ചോളവയലിൽ പണിക്ക് പോകുന്ന കർഷകർ മൂക്കു പൊത്തി നിന്നു. ദേ, ഇന്ന് നിന്നാട്ടെ, കുറച്ച് ദിവസമായില്ലേ ഈ വണ്ടി ഇവിടെ കിടക്കുന്നു. അവർ ആ കാറിന്റെ ഡോർ തുറന്ന് നോക്കിയപ്പോ തടിച്ച വീർത്തഴുകിയ ഒരു ശവം. ആ ഫോട്ടോഗ്രാഫ് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. പട്ടിണിയിൽ പിടഞ്ഞ ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കാത്തതിന്റെ കുറ്റബോധമാണ് ആ ഫോട്ടോഗ്രാഫറുടെ ജീവിതം അവസാനിപ്പിച്ചത്. പ്രിയരെ, പ്രതിഷേധങ്ങൾ ഏറെ ഉണ്ടാക്കിയ ആ ചിത്രം ലോകരാഷ്ട്രങ്ങളുടെ ചർച്ചയ്ക്ക് വിഷയമായി. അവിടേക്ക് ഭക്ഷണവും സഹായങ്ങളും എത്തി. ദക്ഷിണാഫ്രിക്കയുടെ പട്ടിണി മാറ്റിയ ചിത്രമായി ആ ചിത്രം വിശേഷിക്കപ്പെട്ടു. എന്നാൽ ഇതൊന്നും അറിയാതെ പാപം ആ ഫോട്ടോഗ്രാഫ് കാലയതിനകക്കുള്ളിൽ മറഞ്ഞു. ബിഷപ്പിന്റെ കരച്ചിൽ പുറം ലോകത്തെ അറിയിക്കുവാൻ നിങ്ങളുടെ കണ്ണുകളും ജാഗ്രതയോടെ തുറന്നിരിക്കട്ടെ. ശാസ്ത്ര സാങ്കേതിക വിദ്യ എത്ര വികസിപ്പിച്ചാലും വിശപ്പ് മാറ്റാൻ ടോണിക്കുകൾ കൊണ്ടോ ടാബ്ലറ്റുകൾ കൊണ്ടോ സാധിക്കുകയില്ല. ആഹാരം തന്നെ വേണം. അതുണ്ടാക്കേണ്ട ബാധ്യതയാർക്ക്, നൽകേണ്ട ചുമതലയാർക്ക്, എത്തിച്ചേരേണ്ട കരങ്ങൾ ഏത്? പല കാരണങ്ങളാലും രാജ്യം നേരിടാൻ പോകുന്ന വലിയ പ്രതിസന്ധിയാണ് വിശപ്പ്. വിശപ്പ്, വിശപ്പ്, വിശപ്പിന് മുന്നിൽ ആരും അന്യരല്ല. ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
1: ഇപ്പോൾ കേട്ട കഥാപ്രസംഗം ഇവിടെ അവതരിപ്പിച്ചത് കല്ലൂർ ന്യൂ യു പി സ്കൂളിലെ സൻവിയ. അടുത്തതായിട്ട് ആനയുടെ പാട്ട് കേൾക്കാം. പാട്ട് പാടുന്നത് മാലൂർ യു പി സ്കൂളിലെ വിദ്യാർത്ഥി ആദവ് പി.
2: ആന കൊമ്പൻ അമ്പല ഗോപുര നടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ. മുമ്പ് മുതൽ കയ്യാനയിലിത്തിരി കമ്പം എനിക്കുണ്ടേ. അമ്പല ഗോപുര നടയിലൊരാന കൊമ്പ

0: കാതുകൾ രണ്ടുണ്ടേ, കാലുകളല്ല കനത്ത കരിങ്കൻ, തൂണുകൾ നാലുണ്ടേ, കൂടുതലുണ്ട് കുറുമ്പാ കൊമ്പൻ, കൊച്ചു വിലങ്ങുണ്ടേ, കൂട്ടിനുമിൽ പുണ്ടരിയിൽ പാപ്പൻ കുറുവടിയും കൊണ്ടേ, ആളുകറേറിയ കൗതുകമോടെ കണ്ടറിയുന്നുണ്ടേ, ആനക്കൊമ്പനയാകപ്പാടെ കാണാനഴകുണ്ടേ, ആനക്കൊമ്പനയാകപ്പാടെ കാണാനഴകുണ്ടേ.
1: ആനയെക്കുറിച്ച് പാടിയത് മാലൂർ യു പി യു സ്കൂളിലെ ആദവ് പി.
2: ഇനി കേൾക്കാം നാടോടി കഥകൾ.
3: മൂക്കത്ത് ശുണ്ഠി. മലയാളികൾക്കെല്ലാം ഏറെ പ്രിയപ്പെട്ട ഒരു ശൈലിയാണ് ഇത്. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന രീതിയാണ് ഈ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ഷിപ്രകോപിയായ അത്തരമൊരാളാണ് ഈ നാടോടിക്കഥയിലെ നായകൻ. പണ്ടൊരിടത്ത് ഒരു കച്ചവടക്കാരൻ ജീവിച്ചിരുന്നു. കുംഭാരനിൽ നിന്ന് മൺകുടങ്ങൾ വിൽക്കുവാൻ വാങ്ങി തൻ്റെ കാളവണ്ടിയിൽ നിറച്ച് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയായിരുന്നു അയാളുടെ പതിവ്. പൊതുവേ ശാന്തസ്വഭാവിയായ അയാളെ ഗ്രാമീണരെല്ലാം ഇഷ്ടപ്പെട്ടു. കച്ചവടത്തിൽ നിന്നും കൊള്ളലാഭം നേടാൻ അയാൾ ഒരിക്കലും ശ്രമിച്ചില്ല. തൻ്റെ അധ്വാനത്തിനുള്ള ചെറിയൊരു ലാഭം മാത്രമേ അയാൾ ഈടാക്കിയുള്ളൂ. അതുകൊണ്ടുകൂടിയാവാം ചന്തയിലെ ഏറ്റവും തിരക്കുള്ള മൺകുട കച്ചവടക്കാരൻ അയാളായിരുന്നു. ചരക്കുമായി ചന്തയിലെത്തി കുറഞ്ഞ സമയത്തിനകം തന്നെ അതെല്ലാം വിറ്റഴിയും. ഗുണമേന്മയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അയാൾ തയ്യാറായില്ല. വില അല്പം കൂടിയാലും മികച്ച ചരക്കു മാത്രമേ തനിക്ക് തരാവൂ എന്ന് അയാൾ കുംഭാരനോട് ചട്ടം കെട്ടിയിരുന്നു. അയാളിൽ നിന്ന് മൺകലം വാങ്ങിയ ഒരാൾ പോലും പിന്നീട് പരാതിയുമായി എത്തിയിട്ടുമില്ല. വില തുച്ഛം, ഗുണം മെച്ചം. കച്ചവടക്കാരൻ്റെ വ്യാപാരവും ജീവിതവും അങ്ങനെ ഐശ്വര്യത്തോടെ മുന്നോട്ട് നീങ്ങവേ അപ്രതീക്ഷിതമായ ഒരു സംഭവമുണ്ടായി. അടുത്തുള്ള ഗ്രാമത്തിൽ സുപ്രസിദ്ധമായ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. അവിടുത്തെ വാർഷികോത്സവം അടുത്തെത്തി. നാടിൻ്റെ നാനാഭാഗത്തുനിന്നും ഉത്സവത്തിൽ പങ്കുകൊള്ളാൻ ആളുകൾ എത്താറുണ്ട്. 10 ദിവസം നീളുന്ന ഉത്സവത്തെ നാടിൻ്റെ ദേശീയ ഉത്സവമായാണ് നാട്ടുകാർ കണ്ടിരുന്നത്. പ്രായഭേദവും ജാതിഭേദവും ഒന്നും കണക്കാക്കാതെ എല്ലാത്തരം ആളുകളും ഉത്സവത്തിന് സജീവമായി പങ്കെടുക്കുകയും പതിവായിരുന്നു. വൈവിധ്യമാർന്ന കലാപരിപാടികളും ഉത്സവത്തോടനുബന്ധിച്ചുണ്ടാകും. കച്ചവടക്കാരുടെ നീണ്ട നിരയും ഉത്സവപ്പറമ്പിലെ സ്ഥിരം കാഴ്ചയാണ്. നമ്മുടെ കച്ചവടക്കാരൻ്റെ മൺകലങ്ങൾക്ക് അവിടെ നല്ല വിൽപ്പന സാധ്യതയുണ്ടെന്ന് ഗ്രാമീണരിൽ ആരോ അയാളോട് പറഞ്ഞു. ആ ഗ്രാമത്തിലേക്ക് കുറച്ച് ദൂരമുള്ളതിനാൽ അയാൾ ആദ്യമൊന്നും മടിച്ചെങ്കിലും പിന്നെ പോകാൻ തന്നെ തീരുമാനിച്ചു. ചന്തയിലെ കച്ചവടം പോലെയല്ലല്ലോ

ക്രിസ്തവ പറമ്പിലെ കച്ചവടം ചന്തയിലാകുമ്പോൾ ഒറ്റ ദിവസത്തേക്കുള്ള ചരക്കുമതി. അവിടെ എത്തുന്ന ആവശ്യക്കാർക്കും പരിമിതിയുണ്ട്. എന്നാൽ അമ്പലപ്പറമ്പിൽ സ്ഥിതി അതല്ല. പത്തു നാളേക്കുള്ള ചരക്കുകളുമായി വേണം അവിടെ എത്താൻ. അയാൾ തൻ്റെ സമ്പാദ്യമെല്ലാം മടിശീലയിൽ പൊതിഞ്ഞെടുത്ത് കുംഭാരൻ്റെ വീട്ടിലെത്തി. ആ മുഴുവൻ തുകക്കും മൺകലങ്ങളും മൺകുടങ്ങളും വാങ്ങി തൻ്റെ കാളവണ്ടിയിൽ നിറച്ചു. ഇനി ഒരു പാത്രം കൂടി വയ്ക്കാനുള്ള ഇടമില്ലാത്ത വിധം വണ്ടി നിറഞ്ഞു. പ്രതീക്ഷിക്കാതെ വലിയൊരു കച്ചവടം കിട്ടിയതിൽ കുംഭാരനും സന്തോഷമായി. കച്ചവടക്കാരൻ അപ്പോൾ തന്നെ കാളകളെ തെളിച്ച് അടുത്ത ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. ഉത്സവപ്പറമ്പിലെ കച്ചവടത്തോടെ തൻ്റെ ജീവിത നിലവാരം ഒന്നുകൂടി മെച്ചപ്പെടുത്താനാവുമെന്ന് ചിന്തിച്ച് അയാൾ യാത്ര തുടർന്നു. മൺപാത്രങ്ങൾ കൂട്ടിയിടിച്ച് പൊട്ടിപ്പോകാതിരിക്കാൻ വളരെ സാവധാനത്തിലായിരുന്നു യാത്ര. വഴിമധ്യേ അയാൾക്ക് ഒരു പാലം കടക്കേണ്ടി വന്നു. പാലത്തിനടിയിൽ നല്ല ഒഴുക്കുള്ള തോടാണ്. കാലപ്പഴക്കം കൊണ്ട് ബലക്ഷയം വന്ന മരപ്പാലമായിരുന്നു അത്. അപകടം മണത്തറിഞ്ഞ കച്ചവടക്കാരൻ വളരെ പതുക്കെ കാളവണ്ടി പാലത്തിന് മുകളിൽ കയറ്റി. പാത്രങ്ങളുടെ ഭാരം കൊണ്ടോ എന്തോ പാലത്തിൻ്റെ പകുതി പിന്നിട്ടതും ഒരു ശബ്ദം ഉയർന്നു കേട്ടു. അടുത്ത നിമിഷം മരപ്പാലം നടുവിൽ വെച്ചൊടിഞ്ഞു. കാളവണ്ടിയും മൺപാത്രങ്ങളുമൊക്കെ തോട്ടിലേക്ക് മറിഞ്ഞു. മറിയുന്നതിനിടെ മൺകലങ്ങൾ മുഴുവനും കൂട്ടിമുട്ടി ഉടഞ്ഞുപോയി. ഒഴുക്കേറിയ വെള്ളത്തിൽ നിലതെറ്റിയെങ്കിലും കച്ചവടക്കാരൻ ആത്മവിശ്വാസത്തോടെ ഒഴുക്കിനെ മുറിച്ചു നീന്തി ഒരുവിധം കരപറ്റി. കാളകൾ മുങ്ങിച്ചാവുകയും കാളവണ്ടി നിശേഷം തകരുകയും ചെയ്തു. ജീവൻ തിരിച്ചു കിട്ടിയ കച്ചവടക്കാരൻ തോട്ടുവക്കിൽ തളർന്നിരുന്നു. മുകളിൽ നീലാകാശം, താഴെ കുത്തിയൊഴുകുന്ന തോട്. തൻ്റെ ജീവിത സമ്പാദ്യം മുഴുവനും കവർന്നെടുത്ത തോടിനോട് അയാൾക്ക് വല്ലാത്ത അരിശം തോന്നി. കയ്യിൽ കാൽ കാശു പോലുമില്ലാതെ ഞാനെങ്ങനെ ജീവിക്കുമെന്നോർത്തപ്പോൾ അയാൾക്ക് ഒരെത്തും പിടിയും കിട്ടിയില്ല. ആ ഇരിപ്പിൽ തന്നെ അയാൾ പൊട്ടിപ്പൊട്ടി കരഞ്ഞു. അപ്പോഴാണ് ഒരു വഴിപോക്കൻ അതിൽ വന്നത്. കച്ചവടക്കാരൻ്റെ ഇരിപ്പും സങ്കടവും കണ്ടപ്പോൾ അയാൾ അടുത്തു ചെന്ന് സഹതാപത്തോടെ ചോദിച്ചു, ഏയ് ചങ്ങാതി, നിങ്ങൾ ആരാണ്? ഇവിടെയെങ്ങും മുമ്പ് കണ്ടിട്ടില്ലല്ലോ. നിങ്ങളെന്തിനാണ് ഈ തോട്ടിൻ്റെ കരയിലിരുന്ന് കരയുന്നത്? കച്ചവടക്കാരൻ അയാളെ നോക്കി. ഒരാൾക്കെങ്കിലും തൻ്റെ വിഷമസ്ഥിതി അന്വേഷിക്കാനുള്ള മനസ്സുണ്ടായതിൽ അയാൾക്ക് ആശ്വാസം തോന്നി. പൊന്നു ചങ്ങാതി, ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർക്കാവുന്ന ഒന്നല്ല എൻ്റെ ദുരവസ്ഥ. ഞാൻ ഈ നാട്ടുകാരനുമല്ല. എൻ്റെ സമ്പാദ്യം മുഴുവൻ മുടക്കി മൺപാത്രങ്ങൾ വാങ്ങി അതുമായി ഈ പാലത്തിൽ കയറിയതാണ്. എന്തു ചെയ്യാം? പാലം നടുവേ ഒടിഞ്ഞ് എൻ്റെ കാളവണ്ടിയും കാളകളും പാത്രങ്ങളുമൊക്കെ തോട്ടിൽ വീണ് നഷ്ടമായി. അവയുടെ കൂടെ ഞാനും ചത്തിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു. ഇതിപ്പോൾ കാൽ കാശിന് വിലയില്ലാത്ത ഞാൻ മാത്രം ബാക്കിയായി. കച്ചവടക്കാരനെ തോളിൽ തട്ടി അയാൾ പറഞ്ഞു, പോട്ടെ ചങ്ങാതി, തലവരെ ആർക്കും മായ്ക്കാൻ കഴിയില്ലല്ലോ. ഈ നഷ്ടമൊക്കെ മറ്റൊരു വഴിക്ക് നികത്തപ്പെടുമെന്ന് ആശിക്കുക. വഴിപോക്കൻ നടന്നകന്നു. പിറ്റേന്ന് മുതൽ കച്ചവടക്കാരൻ ആ തോട്ടുവക്കിൽ തന്നെ ജീവിതം തുടങ്ങി. അയാളുടെ മുഖത്ത് വിഷാദഭാവം കണ്ട് പല യാത്രക്കാരും വിവരമന്വേഷിച്ചു. കച്ചവടക്കാരൻ അവരെയെല്ലാം അടുത്തു വിളിച്ചു വരുത്തി തൻ്റെ കഥന കഥ വിസ്തരിച്ചു പറഞ്ഞു കൊടുത്തു. എല്ലാം കേട്ട ശേഷം അയാളെ ആശ്വസിപ്പിച്ച് അവർ തങ്ങളുടെ പാട് നോക്കിപ്പോയി. ഇങ്ങനെ രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞു. ആ ഗ്രാമത്തിലെ ഏതാണ്ട് എല്ലാ ജനങ്ങളും അതിനകം തന്നെ കച്ചവടക്കാരൻ്റെ ദുരന്ത ചിത്രം കേട്ടുകഴിഞ്ഞിരുന്നു. ക്രമേണ ആരും അയാളുടെ അടുത്ത് ചെല്ലാനോ വിവരം തിരക്കാനോ എത്താതായി. ഇത് കച്ചവടക്കാരൻ്റെ മനസ്സിന് വേദനിപ്പിച്ചു. ഇത്രയേറെ വിഷമങ്ങൾ അനുഭവിച്ച് തന്നെ ഗ്രാമീണർ അവഗണിക്കുകയാണെന്ന് അയാൾക്ക് തോന്നി. പാലം കടന്നു വരുന്ന യാത്രക്കാരെ അടുത്തു വിളിച്ച് തൻ്റെ ചരിത്രം വിളമ്പുകയായി അയാളുടെ അടുത്ത പ്രവൃത്തി. രണ്ടും മൂന്നും തവണ കേട്ട കാര്യങ്ങൾ വീണ്ടും കേൾക്കേണ്ടി വന്നപ്പോൾ നാട്ടുകാരിൽ പലരുടെയും മുഖം വാടി. ചിലർ അനിഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ എഴുന്നേറ്റുപോയി. മറ്റു ചിലർ കച്ചവടക്കാരനെ മുഷിപ്പിക്കേണ്ടെന്ന് കരുതി വീണ്ടും കേട്ടിരുന്നു. ഓരോ തവണയും കൂടുതൽ ഉത്സാഹത്തോടെയാണ് അയാൾ തൻ്റെ കഥ പറഞ്ഞത്. വീണ്ടും കുറച്ചുനാൾ കഴിഞ്ഞതും കച്ചവടക്കാരൻ്റെ വിവരണം ഭയന്ന് ആരും ആ വഴിക്ക് വരാതായി. അബദ്ധത്തിൽ ആരെങ്കിലും വന്നുപെട്ടാൽ തന്നെ കച്ചവടക്കാരനെ കണ്ട ഭാവം നടിക്കാതെ അവിടെ നിന്ന് തടിതപ്പാൻ ശ്രമിച്ചു. എന്നാൽ അയാൾ വഴിപോക്കനെ വിടാതെ പിന്തുടർന്ന് പറയാനും തുടങ്ങും. എന്തു പറയാനാ ചങ്ങാതി? അയാളുടെ കഥ കേൾക്കുന്നതിൽ നിന്നൊഴിയാനായി വഴിപോക്കൻ വേഗം തിരിച്ചു പറയും, മൺപാത്രം മുഴുവനും തോട്ടിൽ വീണ് പൊട്ടിയല്ലേ, കഷ്ടം. കഥയെ ഇത്ര എളുപ്പത്തിൽ ചുരുക്കി പറഞ്ഞ വഴിപോക്കൻ നടന്നു പോകുമ്പോൾ കച്ചവടക്കാരൻ പല്ലിറുമ്മി പറയും, മനുഷ്യത്വമില്ലാത്ത വക. പിന്നെ പിന്നെ നാട്ടുകാർ അയാളെ കാണുമ്പോഴേ എല്ലാം തോട്ടിൽ വീണ് പൊട്ടിയല്ലേ എന്ന് ചോദിക്കാൻ തുടങ്ങി. അത് കേൾക്കുമ്പോൾ തന്നെ അയാൾക്ക് കലി കയറും. സ്വതുവെ ശാന്തസ്വഭാവിയായിരുന്ന കച്ചവടക്കാരൻ അങ്ങനെ ക്ഷിപ്രകോപിയായി മാറി. കച്ചവടക്കാരൻ്റെ മുഖം കാണുന്ന മാത്രയിൽ നാട്ടുകാർ എല്ലാം പൊട്ടിയല്ലേ കഷ്ടം എന്നും പിന്നെ പിന്നെ കഷ്ടം എന്നും മൂക്കത്ത് വിരൽ വച്ചു പറയാൻ തുടങ്ങി. കച്ചവട

0: കാരന് വാ തുറക്കാൻ പോലും ആരും അവസരം കൊടുത്തില്ല. അയാൾക്ക് ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി. ആരോടും സംസാരിക്കാനാവാതെ വന്നപ്പോൾ അയാൾ തൻ്റെ കഥ സ്വയം പറഞ്ഞ് നടക്കാൻ തുടങ്ങി. അതോടെ നാട്ടുകാർ അയാളെ ഭ്രാന്തനെന്ന് വിളിച്ച് പരിഹസിച്ചു. കുട്ടികൾ അയാളെ കൂക്കി വിളിക്കാനും കല്ലെടുത്തെറിയാനും തുടങ്ങി. ഇത് കച്ചവടക്കാരനെ കൂടുതൽ പ്രകോപിപ്പിച്ചു. അയാൾ കുറച്ചൊക്കെ അക്രമാസക്തനുമായി. എന്തിനധികം പറയുന്നു, കുറച്ചു കാലത്തിനകം കച്ചവടക്കാരൻ ശരിക്കും ഭ്രാന്തനായി. പരസ്പര ബന്ധമില്ലാതെ ഓരോന്ന് പറഞ്ഞു നടന്ന് ഒരു നാൾ ആ തോട്ടിൽ തന്നെ ചാടി അയാൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. കരക്കടഞ്ഞ ആ ശവം പോലും അവിടെ അനാഥമായി കിടന്നു. കച്ചവടക്കാരൻ്റെ കഥ പേടിച്ച് ആരും അങ്ങോട്ടടുത്തതേയില്ല.
1: ഇത് നാടോടി കഥകളുടെ നേരം. ഇതോടുകൂടി ഇന്നത്തെ റേഡിയോ അറ്റ് സ്കൂൾ ഇവിടെ പൂർണ്ണമാകുന്നു.

0: റേഡിയോ ആറ്റ് സ്കൂൾ.
1: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
2: ഞാൻ ടി വി എസിന് ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
3: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. കൊടു.
1: അല്ല, അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
3: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തുനിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
1: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
2: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
3: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
1: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
3: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
1: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
3: ആ പിന്നെന്നാ?
0: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
4: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മധുര ഗീതങ്ങൾ
2: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മധുര ഗീതങ്ങളിലേക്ക് സ്വാഗതം. കാലം ചിലപ്പോൾ പിന്നിലേക്ക് നടക്കും അല്ലേ? ഒരു പഴയ പാട്ട് റേഡിയോയിൽ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ പഴയൊരു കാലത്തിലേക്ക് മടങ്ങിപ്പോകുന്നില്ലേ? ചിലപ്പോൾ ഒരിക്കലും മറക്കാനാകാത്ത ഒരു പ്രണയത്തിലേക്ക്. ഇന്ന് മധുര ഗീതങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് 1981 മലയാള സിനിമാ ഗാനങ്ങളിൽ 80s തുടക്കത്തിന് സ്വന്തമായൊരു സംഗീത ഭാഷയുണ്ടായിരുന്നു. യേശുദാസിന്റെ മധുര ശബ്ദം, ജാനകിയുടെ ഭാവസമ്പന്നമായ ആലാപനം, ജയചന്ദ്രന്റെ സ്വരമാധുര്യം, വാണി ജയറാമിന്റെ ശബ്ദഭംഗി, അതിനൊപ്പം ശ്യാം, രവീന്ദ്രൻ, ജോൺസൺ മാഷ്, എം ബി ശ്രീനിവാസൻ, ജി ദേവരാജൻ മാഷ് തുടങ്ങിയ സംഗീത സംവിധായകരുടെ വേറിട്ട സംഗീത ലോകവും. അങ്ങനെയുള്ള 1981 മധുര ഗാനങ്ങളാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഗാനത്തിലേക്ക് പോകാം അല്ലേ? ഐ വി ശശി സംവിധാനം ചെയ്ത തൃഷ്ണ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ശ്യാമാണ് ഈണം നൽകിയത്. പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസ്, എസ്, ജാനകി, മമ്മൂട്ടി, രാജലക്ഷ്മി, സ്വപ്ന, കവിയൂർ പൊന്നമ്മ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 1981 മമ്മൂട്ടിയുടെ സിനിമാ ജീവിതത്തിലും ശ്രദ്ധേയമായൊരു വർഷമായിരുന്നു കേട്ടോ. തൃഷ്ണ എന്ന ചിത്രത്തിൽ മമ്മൂട്ടി ദാസ് എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. എം ടി വാസുദേവൻ നായർ രചന നിർവഹിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തത് ഐ വി ശശിയാണ്. നമുക്ക് ഈ ചിത്രത്തിലെ മനോഹരമായൊരു ഗാനം കേട്ടാലോ? ഇതാ പാട്ട് കേട്ടോളൂ.

1981 ജോൺസൺ എന്ന സംഗീത സംവിധായകന്റെ സംഗീത ലോകവും ശ്രദ്ധേയമായിരുന്നു. പ്രേമഗീതങ്ങൾ എന്ന ചിത്രത്തിലെ സ്വപ്നം വെറുമൊരു സ്വപ്നം എന്ന ഗാനം യേശുദാസും എസ് ജാനകിയും ചേർന്ന് ആലപിച്ചതാണ്. പിരിയലിന്റെ വേദനയും വീണ്ടും ഒന്നിക്കുമെന്ന പ്രതീക്ഷയും ചേർന്നൊരു ഭാവമാണ് ഈ ഗാനത്തിന്റെ പ്രമേയം. ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ അംബികയും ഷാനവാസുമായിരുന്നു പ്രധാന താരങ്ങൾ. അപ്പൊ നമുക്ക് ഈ ഗാനം കേട്ടാലോ.

1981 രവീന്ദ്രന്റെ സംഗീതത്തിൽ പുറത്തിറങ്ങിയ മനോഹരമായ ഒരു ഗാനമാണ് രാഗങ്ങളെ മോഹങ്ങളെ എന്ന ഗാനം. ചിത്രം താരാട്ട്. വരികൾ എഴുതിയിരിക്കുന്നത് ഭരണിക്കാവ് ശിവകുമാറാണ്, പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസ്, എസ് ജാനകി, ശ്രീവിദ്യ, നെടുമുടി വേണു, ബാലചന്ദ്രമേനോൻ, ശാന്തികൃഷ്ണ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
2: ഏയ് അടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. ഓടു.
0: അല്ല എന്താ അടന്ന് വാങ്ങണ്ടെന്ന്? അടുന്ന് പ്രശ്നമുണ്ടോ?
2: അടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അത് ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
5: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ഐസിയു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, ടി എം ടി, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: എ കെ ജി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ.
5: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. എ കെ ജി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ. ഫോൺ 0497276240.
4: ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്. നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂട്, രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവേട്ടുകുന്ന്. മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ. 7025900017 7025900015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ. ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
6: ലഹരി വിമുക്ത സമൂഹത്തിന്റെ സൃഷ്ടിക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാന് ഐക്യദാർഢ്യം. ലഹരി വിരുദ്ധ പ്രമേയം ഇതിവൃത്തമാക്കിയ റേഡിയോ മലബാർ നെല്ലിക്ക നാടകത്തിന് ആഭ്യന്തര വകുപ്പിന്റെ അഭിനന്ദനം.
7: മുരുകന്റെ ഒരു ബാഗിൽ മയക്കുമരുന്ന്.
8: സാർ, ഈ നാർക്കോട്ടിക് റാക്കറ്റ് വലിയതല്ലേ, ഇത്ര ഈസിയായി?
7: ഇറ്റ്സ് നോട്ട് ഈസി മിസ്റ്റർ സുരേഷ്. ഞങ്ങളൊരു 50 ടീം ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്.
6: ശ്രീ രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ.
9: കണ്ണൂരിലെ മട്ടന്നൂരിനടുത്ത് പ്രവർത്തിക്കുന്ന റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നെല്ലിക്ക എന്ന പേരിൽ നാടകം രചിച്ച് അവതരിപ്പിച്ചതായി അറിയുന്നു. ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെയും ലഹരി മാഫിയയ്ക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയാണ് ഈ നാടകത്തിന്റെ

0: ഇതിവൃത്തമെന്ന് മനസ്സിലാക്കുന്നു. സമൂഹത്തെ ലഹരിയുടെ വിപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ വിവിധ ഘട്ടങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ റേഡിയോ മലബാർ പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഇത്തരം സാമൂഹിക ഇടപെടലുകൾ ഏറെ പ്രശംസനീയമാണ്. ജയ്.
1: മധുരഗീതങ്ങളിൽ 1981 പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രേം നസീർ, ശങ്കർ, എം ജി സോമൻ, ശോഭന, സുമലത എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിച്ച ചിത്രമാണ് കടത്ത്. പാടിയിരിക്കുന്നത് ഉണ്ണിമേനോനും. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാമാണ് ഈണം നൽകിയത്. PG വിശ്വംഭരനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്.

അടുത്ത ഗാനം ഐ വി ശശി സംവിധാനം ചെയ്ത തുഷാരം എന്ന ചിത്രത്തിലേതാണ്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ശ്യാമാണ് ഈണം നൽകിയത്. കെ ജെ യേശുദാസ്, എസ് പി ബാലസുബ്രഹ്മണ്യം, കൗസല്യ എന്നിവരാണ് പാടിയിരിക്കുന്നത്. രതീഷ്, സീമ, ജോസ്, റാണി, പത്മിനി എന്നിവരാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. മഞ്ഞേവ മധുവിതുവേള എന്ന് തുടങ്ങുന്ന ഗാനം ആസ്വദിക്കാം.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സി എം വിസ്താര,
0: സി എം വിസ്താര നെല്ലൂന്നി.
2: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
3: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: മധുരഗീതങ്ങളിൽ 1981 പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഭരതൻ സംവിധാനം ചെയ്ത പറങ്കിമല എന്ന ചിത്രത്തിലെ ഗാനം കേട്ടാലും എടുത്തത് പി ഭാസ്കരൻ മാഷയുടെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. കെ ജി യേശുദാസ്, പി മാധുരി എന്നിവരാണ് പാടിയിരിക്കുന്നത്. സൂര്യ, ബെന്നി, അംബിക, നെടുമുടി, വേണു, റാണി, പത്മിനി തുടങ്ങിയവരാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ജൂലൈ 10 ഈ ചിത്രം പുറത്തിറങ്ങിയത്. കാക്കനാടന്റെ രചനയെ അടിസ്ഥാനമാക്കി ഭരതൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഇത്. അപ്പൊ നമുക്കതിലെ ജലലീല ജലലീല എന്ന ഗാനം കേൾക്കാം.

പേരിൽ തന്നെ ഒരു രഹസ്യമുള്ളൊരു സിനിമയുണ്ട്. എന്താണെന്ന് വെച്ചാൽ അറിയപ്പെടാത്ത രഹസ്യം. പ്രേംനസീർ, ജയൻ, ജയഭാരതി, ജോസ് പ്രകാശ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ ചിത്രത്തിന് എം കെ അർജുനന്റെ സംഗീതവും പി ഭാസ്കർ മാഷിന്റെ വരികളുമായിരുന്നു. കാനനപ്പൊയ്കയിൽ എന്ന ഗാനത്തിൽ യേശുദാസിനൊപ്പം പാടിയിരിക്കുന്നത് വാണി ജയറാമാണ്. അപ്പൊ നമുക്ക് കേട്ടാലോ അറിയപ്പെടാത്ത രഹസ്യം എന്ന ചിത്രത്തിലെ ഗാനം.

മധുരഗീതങ്ങളിൽ 1981 പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ഗാനത്തിലേക്ക് പോകാം. വിട പറയും മുൻപേ എന്ന ചിത്രത്തിലേതാണ് മോഹൻ സംവിധാനം ചെയ്ത ഈ ചിത്രം. നിർമ്മിച്ചിരിക്കുന്നത് ഇന്നസെന്റ്, ഡേവിഡ് കാച്ചപ്പള്ളി എന്നിവരാണ്. കാവാലം നാരായണ പണിക്കറിന്റെ വരികൾക്ക് MB ശ്രീനിവാസനാണ് ഈണം നൽകിയത്. പാടിയിരിക്കുന്നത് KJ യേശുദാസ്. പ്രേം നസീർ, നെടുപുടി വേണു, ലക്ഷ്മി, ഇന്നസെന്റ്, ഭരത് ഗോപി, ശങ്കരാടി എന്നിവരാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്.

അടുത്ത ഗാനം നമുക്ക് കേൾക്കാം. കോളിളക്കം എന്ന ചിത്രത്തിലേത് പാടിയിരിക്കുന്നത് ജോളി എബ്രഹാം, വാണി ജയറാം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് എം എസ് വിശ്വനാഥനാണ് ഈണ നൽകിയത്. സുകുമാരൻ, മീന മേനോൻ, പി കെ എബ്രഹാം, ജയൻ എന്നിവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിലെ എത്രയോ വികാരങ്ങൾ എത്രയോ സങ്കല്പങ്ങൾ എന്ന ഗാനം കേൾക്കാം.

ജോഷി സംവിധാനം ചെയ്ത് തിരുപ്പതി ചെട്ടിയാർ നിർമ്മിച്ച ചിത്രമാണ് ഇതിഹാസം. പ്രേം നസീർ, എം ജി സോമൻ, ശ്രീവിദ്യ, ജലജ, സുകുമാരൻ, ജഗദീഷ് ശ്രീകുമാർ, ബാലൻ കെ നായർ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പാപ്പനംകോടി ലക്ഷ്മണന്റെ വരികൾക്ക് കെ ജെ ജോയിയാണ് ഈണം നൽകിയത്. പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, വാണി ജയറാം. ആകാശം നിറയെ ദീപാവലി എന്ന ഗാനം നമുക്ക് ആസ്വദിക്കാം.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: മധുരഗീതങ്ങളിൽ 1981 പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പി ഭാസ്കരൻ മാസ്റ്ററുടെ വരികൾക്ക് MB ശ്രീനിവാസൻ ഈണം നൽകി എസ് ജാനകി പാടിയത്. ചിത്രം ഓപ്പോൾ. ബാലൻ കെ നായർ, മേനക, മാസ്റ്റർ അരവിന്ദ്, ശങ്കരാടി, കവിയൂർ പൊന്നമ്മ, പുന്നപ്ര അപ്പച്ചൻ എന്നിവരാണ് ഈ ചിത്രത്തിലെ അഭിനേതാക്കൾ. KS സേതുമാധവൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് റോസമ്മ ജോർജാണ്. ഇതിൽ നമുക്ക് കേൾക്കാം ഏറ്റുമാനൂരമ്പലത്തിൽ എഴുന്നള്ള

ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത് രഞ്ജി മാത്യു നിർമ്മിച്ച ചിത്രമാണ് സംഘർഷം. സുകുമാരൻ, ജഗതി ശ്രീകുമാർ, ശ്രീവിദ്യ, സീമ, രതീഷ്, കുഞ്ചൻ, റാണി, പത്മിനി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ബിച്ചു തിരുമിനുടെ വരികൾക്ക് ശങ്കർ ഗണേഷാണ് ഈണം നൽകിയിരിക്കുന്നത്. പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, എസ് ജാനകി.

ഇടുക്കൻ അച്ഛൻ്റെ മോൻ തന്നെ.

0: ഇന്നത്തെ മധുരഗീതങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു കാലഘട്ടത്തിലെ മധുര ഗാനങ്ങളുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ.
1: മധുര ഗീതങ്ങൾ

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 9:05 സ്റ്റിച്ച്വെൽ ബ്യൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 ചാരു കസേര, ഇതിൽ കരുമാടിക്കുട്ടനെ കുറിച്ച് കേൾക്കാം. ഉച്ചയ്ക്ക് 12:00 ചിരിനേരം, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0402 970896. 2:00 ഒരുവട്ടം കൂടി, നാടകനേരത്തിൽ നാടകം ഞാൻ രാധിക 3-ാം ഭാഗം, രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 തിരികെ ജീവിതത്തിലേക്ക്, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര, 5:45 ആർദ്രഗീതങ്ങൾ, 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം, 6:05 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിലും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ശാസ്ത്രവീഥി, 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 ചിത്രപരിചയം, 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കലേ?
0: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
2: ആന്നാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
2: പോകുന്നില്ലേ? എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കു
2: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9 4 1 3 0 3 0 9 4 9 6 9 7 4 1 4 1.
1: എല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
4: ആഹാ, അങ്ങനെ പറഞ്ഞ
1: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങൾ?

0: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
1: അച്ഛന്റെ മുഖത്ത് സന്തോഷം നോക്ക്, ഇതൊന്നൊരു അത്ഭുത.
0: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്ത് സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
0: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം. റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
3: നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 30, കന്നി 14, ബുധനാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. അർബുദത്തിൻ്റെതുൾപ്പെടെ ജീവൻ രക്ഷാ മരുന്നുകളുടെ അമിത വില നിയന്ത്രിക്കാനാകാത്തതിന് കേന്ദ്ര സർക്കാരിനെ ചോദ്യം ചെയ്ത് സുപ്രീംകോടതി. മരുന്നുകളുടെ വ്യാപാരി വിലയും പരമാവധി ചില്ലറ വിൽപ്പന വിലയും തമ്മിലുള്ള ഭീമമായ അന്തരം ചൂണ്ടിക്കാട്ടിയ കോടതി അതൊഴിവാക്കാൻ ലാഭവിഹിതം നിയന്ത്രിച്ചുകൂടെയെന്ന് സർക്കാരിനോട് ചോദിച്ചു. വ്യാപാരി വിലയുടെ 16% കൂടുതൽ MRP ഈടാക്കരുതെന്ന ഏകീകൃത ചട്ടം കൊണ്ടുവരാവുന്നതാണെന്നും ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരുടെ ബെഞ്ച് അഭിപ്രായപ്പെട്ടു. വാങ്ങുന്നതിന്റെ 10-2 വിലക്ക് മരുന്ന് വിൽക്കുന്നത് രോഗികളെ പിടിച്ചുപറിക്കലാണെന്ന് കഴിഞ്ഞയാഴ്ച വിഷയം പരിഗണിച്ചപ്പോൾ കോടതി വിമർശിച്ചിരുന്നു. മരുന്നുകൾക്ക് അമിത വില ഈടാക്കുന്ന സ്വകാര്യ ആശുപത്രികളെ കോടതി അതിരൂക്ഷമായി വിമർശിച്ചു. UDF അധികാരമേറ്റ ശേഷം ആദ്യമായി തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇടതുമുന്നണിക്ക് നേട്ടം. 12 ജില്ലകളിലെ 38 വാർഡുകളിലായിരുന്നു തെരഞ്ഞെടുപ്പ്. UDFന്റെ സിറ്റിംഗ് സീറ്റുകളിൽ 7 LDF പിടിച്ചെടുത്തപ്പോൾ LDFന്റെ സിറ്റിംഗ് സീറ്റുകളിൽ 4 UDFഉം സ്വന്തമാക്കി. BJPക്ക് സീറ്റൊന്നും ലഭിച്ചില്ല. ലഭിച്ച അധിക സീറ്റിനേക്കാൾ വോട്ട് വിഹിതത്തിലുണ്ടായ വർധനയാണ് ഇടതുമുന്നണിയുടെ നേട്ടത്തിന്റെ മാറ്റുകൂട്ടുന്നത്. ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലും വോട്ട് വിഹിതത്തിൽ മുന്നിൽ LDF ആണ്. UDF സിറ്റിംഗ് സീറ്റ് നിലനിർത്തിയ സ്ഥലങ്ങളിൽ മിക്കയിടത്തും ഭൂരിപക്ഷം കുറഞ്ഞു. ഏഷ്യൻ ഗെയിംസ് അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് ആശ്വാസമായി വനിതാ റിലേ സ്വർണം. അത്ലറ്റിക് മത്സരങ്ങളുടെ അവസാന ദിവസം 4x400 മീറ്റർ റിലേയിൽ കിരൺ പഹൽ, MR പൂവമ്മ, പ്രാജി ചൗധരി, വിദ്യാരാംരാജ് എന്നിവരടങ്ങുന്ന ടീം 3:29.69 ഓടിയെത്തി ഇന്ത്യക്കായി ട്രാക്കിലെ ആദ്യ സ്വർണം നേടി. ഷൂട്ടിംഗിൽ ഇന്ത്യ 2 സ്വന്തമാക്കി. വനിതകളുടെ ട്രാപ്പ് വ്യക്തിഗത ഇനത്തിൽ നീരു ദണ്ഡയാണ് മെഡൽ നേടിയത്. ടീമിനത്തിൽ വെള്ളി നേടിയ നീരു ഇരട്ട മെഡലിന് ഉടമയായി. ജ്ഞാനേഷ് കുമാറിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യതലസ്ഥാനത്ത് ഇടതുപക്ഷ പാർട്ടികളുടെ ശക്തമായ പ്രതിഷേധം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പങ്കെടുത്ത നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് ബലമായി നേരിട്ടു. CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള നേതാക്കളെ കമ്മീഷൻ ഓഫീസിന് സമീപത്ത് വെച്ച് അറസ്റ്റ് ചെയ്തു. 6 ഉപയോഗിക്കാത്ത രാജ്യത്തെ 1.58 കോടി റേഷൻ കാർഡുകൾ ഒക്ടോബർ 1 അസാധുവാക്കാൻ കേന്ദ്ര സർക്കാർ. സ്മാർട്ട് പൊതുവിതരണ സംവിധാനത്തിന്റെ ഭാഗമായി നിർജ്ജീവമായതോ വ്യാജമോ സംശയത്തിലുള്ളതോ ആയ റേഷൻ കാർഡുകളെ നീക്കി PDS ശുദ്ധീകരിക്കുന്നതിനാണ് പുതിയ നീക്കം. ഗുണഭോക്താക്കളുടെ പേരുകൾ ഉടൻ ഡാറ്റാബേസിൽ നിന്ന് നീക്കില്ലെന്ന് പൊതുവിതരണ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. യഥാർത്ഥ ഗുണഭോക്താക്കളാണോ എന്ന് തെളിയിക്കാൻ 3 സാവകാശം നൽകും. ഇതിനിടയിൽ EKYC പൂർത്തിയാക്കിയാൽ കാർഡുകൾ വീണ്ടും പ്രവർത്തനക്ഷമമാകും. ജമ്മുകാശ്മീരിലെ കഠ്വ ജില്ലയിൽ സഹപ്രവർത്തകന്റെ വെടിയേറ്റ് അസിസ്റ്റന്റ് കമാൻഡന്റ് ഉൾപ്പെടെ 4 CISF ജവാന്മാർ കൊല്ലപ്പെട്ടു. അസിസ്റ്റന്റ് കമാൻഡന്റ് അങ്കിത് കുമാർ പാണ്ഡെ, സബ് ഇൻസ്പെക്ടർ ലക്ഷ്മൺ സിംഗ്, കോൺസ്റ്റബിൾമാരായ റഫീഖ് അഹമ്മദ്, സന്ദീപ് കുമാർ എന്നിവർക്കാണ് ജീവൻ നഷ്ടമായത്. ഹിമാചൽ പ്രദേശ് അതിർത്തിയോട് ചേർന്ന മഷ്ക വില്ലേജിലെ ജലവൈദ്യുത പദ്ധതി പ്രദേശത്താണ് സംഭവം. സഹപ്രവർത്തകരുമായി വാക്തർക്കമുണ്ടായതോടെ പ്രകോപിതനായ ഹെഡ് കോൺസ്റ്റബിൾ അഭിഷേക് കുമാർ സർവീസ് റൈഫിൾ ഉപയോഗിച്ച് വെടിയുതിർക്കുകയായിരുന്നു. ജമ്മുകാശ്മീരിലെ ബുദ്ഗാം ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ ലഷ്കറെ തൊയ്ബ കമാൻഡറെ സുരക്ഷാസേന വധിച്ചു. ഏറെ നാളായി സുരക്ഷാസേന തിരയുന്ന കൊടും ഭീകരരിൽ ഒരാളായ സുലൈമാൻ ഷാ ആണ് കൊല്ലപ്പെട്ടത്. ED സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്കെതിരെ ആദ്യം തന്നെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണോ എന്ന വിഷയം ഹൈക്കോടതി ഉത്തരവിനായി മാറ്റി. ED റിപ്പോർട്ടിൽ ഡയറി മാത്രമാണല്ലോ ഉള്ളതെന്നും അത് കേസ്

തുറക്കാനും ലക്ഷ്യമിട്ട് മുന്നോട്ട് വെച്ച 7-ദിന വെടിനിർത്തൽ പദ്ധതി US അംഗീകരിച്ചില്ലെങ്കിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം പുനരാരംഭിക്കുമെന്ന് ഇറാൻ. ഇറാന്റെ മധ്യസ്ഥ സംഘത്തിന് നേതൃത്വം നൽകുന്ന മുഹമ്മദ് ബഗേർ ഗാലിബാഫാണ് ഭീഷണി മുഴക്കിയത്. US കാനഡയും തമ്മിലുള്ള വ്യാപാര യുദ്ധം വീണ്ടും രൂക്ഷമാകുന്നു. കാനഡയിൽ നിന്നുള്ള മദ്യം, പാലുൽപ്പന്നങ്ങൾ, മോട്ടോർ സൈക്കിളുകൾ തുടങ്ങിയവയ്ക്ക് US ഏർപ്പെടുത്തിയ ഇറക്കുമതി വിലക്ക് ചൊവ്വാഴ്ച പ്രാബല്യത്തിൽ വന്നു. $100 കോടി മൂല്യം വരുന്ന ഇറക്കുമതിയാണ് വിലക്കപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ നിഷ്പക്ഷതയും വിശ്വാസ്യതയും നഷ്ടപ്പെടുത്തിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ രാജിവെക്കണമെന്ന ആവശ്യമുന്നയിച്ച് രാജ്യവ്യാപകമായി സംയുക്ത പ്രതിഷേധം ശക്തമാക്കാൻ ഇന്ത്യാ കൂട്ടായ്മ ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ യോഗം ചേരും. ഉത്തർപ്രദേശിലെ സംഭൽ ആക്രമണ കേസിലെ പ്രതി മുല്ല അഫ്രോസിന്റെ കരുതൽ തടങ്കൽ സുപ്രീംകോടതി റദ്ദാക്കുകയും ആദിത്യനാഥ് സർക്കാരിന് 10 ലക്ഷം രൂപ പിഴ ചുമത്തുകയും ചെയ്തു. 2024 നവംബറിൽ നടന്ന ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ദേശീയ സുരക്ഷാ നിയമം ചുമത്തി മുല്ല അഫ്രോസിനെ തടവിൽ വെച്ചിരുന്നു. ഇത് നിയമവിരുദ്ധമാണെന്ന് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത, ജസ്റ്റിസ് ഷീൽ നാഗു എന്നിവരുടെ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. പോലീസ് കസ്റ്റഡിയിലായിരുന്നപ്പോൾ നൽകിയ കുറ്റസമ്മത മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിൽ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിക്കാനാകില്ലെന്നും പ്രസക്തമായ മറ്റ് സാഹചര്യങ്ങളും വസ്തുതകളും കൂടി അധികൃതർ കണക്കിലെടുക്കേണ്ടതായിരുന്നുവെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു. MG സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ SFIക്ക് മുന്നേറ്റം. തെരഞ്ഞെടുപ്പ് നടന്ന 116 കോളേജുകളിൽ 96 SFI വിജയിച്ചു. കണ്ണൂർ ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 2 ഇടത്തും LDFന് വിജയം. പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡായ ബാവോഡ് ഈസ്റ്റിൽ CPMലെ KV രതീശൻ 65 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. മട്ടന്നൂർ നഗരസഭയിലെ ഉരുവച്ചാൽ വാർഡിൽ CPMലെ AK സുരേഷ് കുമാർ 276 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി. മൂരാട് റെയിൽവേ പാലത്തിൽ പ്രവൃത്തി നടക്കുന്നതിനാൽ ഇന്ന് രാത്രി കോഴിക്കോട് കണ്ണൂർ റൂട്ടിലെ തീവണ്ടി ഗതാഗതത്തിൽ നിയന്ത്രണം. രാത്രി 7:15 മുതൽ വ്യാഴാഴ്ച പുലർച്ചെ 1:45 വരെയാണ് നിയന്ത്രണം. 3 വണ്ടികൾ ഭാഗികമായി യാത്ര അവസാനിപ്പിക്കും. കോയമ്പത്തൂർ കണ്ണൂർ വണ്ടി കൊയിലാണ്ടിയിലും ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ഏലത്തൂരിലും തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി കോഴിക്കോട്ടുമാണ് യാത്ര അവസാനിപ്പിക്കുക. രാജധാനി എക്സ്പ്രസിൽ അപമര്യാദയായി പെരുമാറിയെന്ന യുവതിയുടെ പരാതിയിൽ 4 മലയാളി സൈനികർക്കെതിരെ കേസ്. എറണാകുളം സ്വദേശിനിയുടെ പരാതിയിൽ കണ്ണൂർ റെയിൽവേ പോലീസാണ് കേസെടുത്തത്. ശബരിമല, മാളികപ്പുറം ക്ഷേത്രങ്ങളിലെ മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കാനുള്ള നടപടികളുടെ നിരീക്ഷകനായി ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് VG അരുണിനെ നിയമിച്ചു. ടൂറിസ്റ്റ് ബസ്സുകൾക്ക് വെള്ളനിറം നിർബന്ധമാക്കിയ തീരുമാനം പുനഃപരിശോധിക്കാൻ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് സർക്കാർ നിർദ്ദേശം നൽകി. റോഡ് സുരക്ഷ കണക്കിലെടുത്ത് ബസ്സുകളിലെ ചിത്രങ്ങളും ഗ്രാഫിക്സുകളും നിരോധിച്ച ഹൈക്കോടതി വിധി പരിഗണിച്ച് വേണം തീരുമാനമെടുക്കേണ്ടത്. ടൂറിസ്റ്റ് ബസ് ഓപ്പറേറ്റർമാരുടെ നിവേദനം പരിഗണിച്ചാണ് നടപടി. സംസ്ഥാനത്ത് ഡെങ്കി ഉൾപ്പെടെയുള്ള പനിബാധ കുതിക്കുമ്പോഴും സർക്കാർ ആശുപത്രികളിലെ മരുന്നു വിതരണത്തിന് പ്രതിസന്ധി സൃഷ്ടിച്ച് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ. മരുന്നു വാങ്ങാനുള്ള റീടെൻഡർ തിങ്കളാഴ്ച ചേർന്ന ബോർഡ് യോഗം അംഗീകരിച്ചില്ല. ചെയർപേഴ്സണായ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ശർമിള മേരി ജോസഫാണ് ഈ അജണ്ട അടുത്ത യോഗത്തിലേക്ക് മാറ്റിയത്. മട്ടന്നൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസിന്റെ വിചാരണ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. ആവശ്യം അനുവദിക്കാൻ മതിയായ കാരണമില്ലെന്ന് വിലയിരുത്തിയാണ് ജസ്റ്റിസ് CS ഡയസ് ഹർജി തള്ളിയത്. ഫോർട്ട് കൊച്ചിയിലെ പുരാതന നിർമ്മിതികളിലൊന്നായ കോഡർ ഹൌസിന് തീപിടിച്ചു. പൈതൃക നഗരമായ ഫോർട്ട് കൊച്ചിയിലെ ടവർ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന ഈ കെട്ടിടത്തിന് 200-ൽപരം വർഷത്തെ പഴക്കമുണ്ട്. ചൊവ്വാഴ്ച രാത്രി 7:30 സംഭവം. ലഹരിക്കെതിരെ ബോധവൽക്കരണ സന്ദേശവുമായി മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാനതല സ്കൂൾ ഓപ്പൺ ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് യൂണിറ്റ്, ചെസ് അസോസിയേഷൻ കണ്ണൂർ, JCI പഴശ്ശി എന്നിവ സംയുക്തമായാണ് ടൂർണമെന്റ് നടത്തിയത്. VK സനോജ് MLA ഉദ്ഘാടനം ചെയ്തു. ഇരിട്ടി താലൂക്ക് ആശുപത്രിയിലെ അനസ്തേഷ്യ ഡോക്ടറെ 1 വർഷത്തേക്ക് ജോലി ക്രമീകരണ വ്യവസ്ഥയിൽ തൊടുപുഴയിലേക്ക് മാറ്റി. ഇതോടെ ഓപ്പറേഷൻ തിയേറ്റർ, മാതൃശിശു വാർഡ് എന്നിവയുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായി. മോഴയാനയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ഓപ്പറേഷൻ മിഷൻ കണ്ണൂർ മഗ്ന ദൗത്യത്തിലേക്ക് 1 കുങ്കിയാനയെ കൂടി ആറളത്ത് എത്തിച്ചു. വയനാട് മുത്തങ്ങ വനംവകുപ്പിന്റെ ആന പരിശീലന കേന്ദ്രത്തിൽ നിന്നുള്ള ഉണ്ണികൃഷ്ണൻ എന്ന കുങ്കിയാനയെയാണ് ആറളം വന്യജീവി സംരക്ഷണ കേന്ദ്രം ആസ്ഥാനത്തെ വളയഞ്ചാലിൽ എത്തിച്ചത്. നേരത്തെ എത്തിച്ച ഭരത്, വിക്രം എന്നീ കുങ്കിയാനകൾക്ക് പുറമെയാണ് മൂന്നാമനായി ഉണ്ണികൃഷ്ണനും എത്തിയത്. തെക്കുപടിഞ്ഞാറൻ കാലവർഷം ഇന്ന് അവസാനിക്കാനിരിക്കെ സംസ്ഥാനത്താകെ 28% മഴ കുറഞ്ഞു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കാലവർഷം കണക്കാക്കുന്ന ജൂൺ 1 മുതൽ സെപ്റ്റംബർ 29 വരെയുള്ള കണക്ക് പ്രകാരം
കേരളത്തിൽ

0: 1446.4 mm മഴയാണ് ലഭിച്ചത്. സാധാരണ ലഭിക്കേണ്ടത് 2010.7 mm ആണ്. സംസ്ഥാനത്ത് മുഴുവൻ ജില്ലകളിലും സാധാരണയായി ലഭിക്കേണ്ടതിലും മഴ കുറഞ്ഞു. വയനാട്ടിലാണ് ഏറ്റവും അധികം മഴക്കുറവ്. കോഴഞ്ചേരിയിൽ ഹോട്ടൽ ജീവനക്കാരിയെ വിളിച്ചിറക്കി സുഹൃത്ത് കുത്തിക്കൊലപ്പെടുത്തി. പത്തനംതിട്ട കോഴഞ്ചേരി മരാമൺ ഹോട്ടൽ ആൻഡ് റിസോർട്ടിൽ റിസപ്ഷൻ ട്രെയിനിയായി ജോലി ചെയ്യുകയായിരുന്ന കൊല്ലം കുളത്തൂപ്പുഴ സാംനഗർ കാഞ്ഞിരോട്ട് കുന്നിൻപുറം ദിൻഷയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ സുഹൃത്തായ കോഴഞ്ചേരി കീഴുക്കര വെണ്ണപ്രപാറയിൽ ജിത്തുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള 2 ഏകദിന ക്രിക്കറ്റ് ഇന്ന്. ഗുവാഹത്തിയിൽ പകൽ 2 മണിക്കാണ് കളി. 5000 മീറ്ററിൽ വെങ്കലവും നേടിയതോടെ ഏഷ്യൻ ഗെയിംസിൽ ഗുൽവീറിന് ഹാട്രിക്ക്. 10000 മീറ്ററിലും 1500 മീറ്ററിലും 28-കാരൻ വെള്ളി മെഡൽ നേടിയിരുന്നു. വനിതാ ഹോക്കി സെമിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണ കൊറിയയെ നേരിടും. ഷൂട്ടർ വിദർശ കെ വിനോദിന് പിന്നാലെ ഏഷ്യൻ ഗെയിംസിൽ ഇരട്ട മെഡലുമായി മറ്റൊരു മലയാളി താരം ടി എസ് മനു. പുരുഷ 4x400 മീറ്റർ റിലേയിലാണ് വയനാട്ടുകാരന്റെ നേട്ടം. 4x400 മീറ്റർ മിക്സഡ് റിലേയിലും വെള്ളി നേടിയ ടീമിൽ അംഗമായിരുന്നു. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്,
1: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
2: 9447371836,
1: 8078502836.
3: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
4: ലഹരി മാഫിയയുടെ പിടിയിലകപ്പെട്ട ഒരു പെൺകുട്ടിയുടെ മോചനം, ലഹരി മാഫിയയുടെ ശൃംഖല തകർക്കുന്ന പോലീസ് ഓഫീസറുടെ പോരാട്ടം, ജനപ്രിയ നാടകം നെല്ലിക്ക, ആഭ്യന്തരമന്ത്രിയുടെ ആശംസകൾ ഏറ്റുവാങ്ങുന്നു.
5: പേടിക്കണ്ട, നമ്മുടെ നാട്ടിലുള്ള അതിഥി തൊഴിലാളികൾക്കിടയിൽ വ്യാപകമായ മയക്കുമരുന്ന് ഉപയോഗമുണ്ട്. ഇൻഡിഫറൻറ്റ് ഫോംസ്, അതാണ് അന്വേഷണം
6: സാർ. പക്ഷെ എൻ്റെ വർക്കേഴ്സൊന്നും.
5: സുരേഷൻ പേടിക്കണ്ട, ഓവർ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ പല തരത്തിലുള്ള ലഹരിയും യൂസ് ചെയ്യുന്നുണ്ടെന്ന സത്യമാണ്. ബട്ട് ലുക്ക്, അവരല്ല എൻ്റെ ടാർഗറ്റ്. അവരുടെ സോഴ്സ്, അതാണ് കണ്ടെത്തേണ്ടത്.
4: ശ്രീ രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ.
7: കണ്ണൂരിലെ മട്ടന്നൂരിനടുത്ത് പ്രവർത്തിക്കുന്ന റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നെല്ലിക്ക എന്ന പേരിൽ നാടകം രചിച്ച് അവതരിപ്പിച്ചതായി അറിയുന്നു. ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെയും ലഹരി മാഫിയക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയുമാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തമെന്ന് മനസ്സിലാക്കുന്നു. സമൂഹത്തെ ലഹരിയുടെ വിപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ വിവിധ ഘട്ടങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ റേഡിയോ മലബാർ പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഇത്തരം സാമൂഹ്യ ഇടപെടലുകൾ ഏറെ പ്രശംസനീയമാണ്. ജയ് ഹിന്ദ്.
8: മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
9: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM

ചാരുകസേല. പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

0: നാദസ്വരം വേണം തകിലു വേണം പിന്നെ ആശാൻ ചേട്ടന്റെ വിത്ത്. നാദസ്വരം വേണം തകിലു വേണം പിന്നെ ആശാൻ ചേട്ടന്റെ തപ്പു വേണം. കൈകൊട്ടു പെണ്ണെ കൈകൊട്ടു പെണ്ണെ, കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. കൈകൊട്ടു പെണ്ണെ കൈകൊട്ടു പെണ്ണെ, കൊഞ്ചും വളയിട്ട് കൈകൊട്ട്.
1: ഞാൻ പോയിട്ട് വരെ കൊട്ടിത്തന്നിന്. ഞാൻ പോയിട്ട് വന്നിട്ട് നിങ്ങൾ പാടിക്കോ.
0: എന്ത്
1: പാട്ട്?
0: അല്ല, ഞാനൊരു നീ വരാത്തോണ്ട് ഇങ്ങനെ ഓണത്തിന് ഇങ്ങനെ പാടിയെന്നേ ഉള്ളൂ.
1: ഓണത്തിന്?
0: ഓണത്തിനല്ല, ഓണത്തില് നിന്നെ കാണുന്നില്ല, പിന്നെ സമയം കളയണ്ടേന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ പാട്ട് പാടിയതാണ്.
1: അതെയാ? സൂര്യച്ച് കൊറേ നാളായില്ലേ, ഇത് ചാരുകസേരന്റെ സമയം, കഥ കേൾക്കാനുള്ള സമയം. ഇനി നിങ്ങക്ക് പാടണം നിർബന്ധാണെങ്കിൽ ആ മൂലക്കോ ഈ മൂലക്കോ എവിടെ വേണ്ടിക്കും പോയിരുന്ന് പാടാ. എല്ലാ എപ്പിസോഡിലും എന്തെങ്കിലും ഒരു പാട്ട് തിരികെ കേറ്റണമെന്ന് ആരെങ്കിലും പറഞ്ഞാ
0: പിന്നെ എത്ര പേര് പറഞ്ഞോണ്ട ഈ തിരികെ കേറ്റുന്നേ. അല്ലാണ്ട് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നല്ല.
1: അത് ഇങ്ങക്ക് മനസ്സിലാവാത്തോണ്ടാ.
0: എനക്ക് നന്നായിട്ട് മനസ്സിലായി. എനിക്ക് പേഴ്സണലായിട്ട് എത്ര മെസ്സേജ് വരുന്നറിയാ. അശ്വിനി പലതും പറയും, അതിൽ തളരരുത്, അതുകൊണ്ട് എന്തായാലും പാടണമെന്നൊക്കെ പറയുന്നുണ്ട്. നിന്നെ വിചാരിച്ചിട്ടാ ഞാൻ ഇതുവരെ നിനക്ക് എന്തെങ്കിലും സങ്കടം വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് പറയേണ്ടത്. ഞാൻ നീ തളർത്തുന്ന അവർക്ക് എല്ലാവർക്കും അറിയാം.
1: ശരിയാ. അല്ല, ഇപ്പൊ കൈകൊട്ടു പെണ്ണേന്ന് പറഞ്ഞില്ലേ, അതാരെ കൊണ്ടാ? ഈടെ പെണ്ണുങ്ങളെയൊന്നും കാണുന്നില്ലല്ലോ, നിങ്ങള് മാത്രല്ലുള്ളൂ 40 വയസ്സ് കഴിഞ്ഞത്.
0: എന്തെങ്കിലും ഒരു ഗന്ധം വേണം അശ്വിനി, സംഗീതത്തിൽ എന്തെങ്കിലും ഒരു ഗന്ധം വേണം.
1: സംഗീതത്തിന് ശ്രുതിയും താളല്ലേ വേണ്ടത്,
0: അതിനൊരു ഗന്ധവും വേണം. എന്നാലേ ഒരു അതൊരു ശരിയാവും.
1: നമുക്ക് പിന്നെ ഗന്ധമൊന്നും തിരിച്ചറിയാനുള്ള കഴിവില്ലാണ്ടായി പോയി സൂര്യേച്ചി.
0: സിനിമയെല്ലാം കാണുമ്പോ ഇടക്ക് പാട്ടൊക്കെ കേൾക്കും വേണം കേട്ടാ.
1: ഞാൻ പാട്ട് കേൾക്കലുണ്ട്.
0: അതുകൊണ്ടായിരിക്കും നീ എന്തെങ്കിലും ഒരു വരി മൂളുന്നുണ്ടാവുക. ഞാൻ പാടിയത് നീ തളർത്തുമല്ലേ ഇന്ന്, അത് വേറൊരു കാര്യം.
1: അല്ലേ, അല്ല അടുക്കട്ടെ, കൈകൊട്ടിന്റെ കാര്യം പറ.
0: ഇത് ഏത് സിനിമയിലേതാണെന്നറിയോ?
1: സഹ്യസാനുശ്രുതി ചേർത്ത് വെച്ച മണിവീണയാണ്
0: എന്റെ കേരളം. പിന്നെ എത്ര പാട്ടുണ്ടതില്? വാ വാ താമര പെണ്ണി,
1: നീ എൻ പൂങ്കരളല്ലേ.
0: അതെ, നെഞ്ചുടുക്കിന്റെ താളത്തോടിപ്പിൽ. പിന്നെ ഇന്നലകൾ ഇന്നലകൾ നാളെയും പോയി മറയും.
1: കലാഭവമണി കണ്ണുകാണാത്ത ആളായിട്ട് അഭിനയിക്കുന്ന സിനിമയല്ലേ
0: ഇതോ? അത് വാസന്തി, ലക്ഷ്മിയും പിന്നെ ഞാനും. ഇത് കരുമാടിക്കുട്ടൻ.
1: രണ്ടിലുണ്ടല്ലോ മണി.
0: ഇത് ശരിക്കും കണ്ണ് കാണുന്ന പണിയാണ് കേട്ടാ, കണ്ണ് കാണാത്ത പണിയല്ല.
1: ഇപ്പൊ കണ്ണ് കണ്ടതാ നിങ്ങളെ പ്രശ്നം.
0: അല്ലപ്പോ, ഞാനൊരു കരുമാടിക്കുട്ടല്ലേ ഒരു പാട്ട് പാടിയതാണ്. അശ്വിനി എത്ര പാട്ടാ അതിലുള്ളത്?
1: നിനക്ക് മനസ്സിലായി.
0: എന്ത്?
1: ഇന്നത്തെ കഥ കരുമാടിക്കുട്ടനായിരിക്കും.
0: നിനക്കതെങ്ങനെ മനസ്സിലായടി കുരുത്തം കിട്ടവളെ? ആദ്യത്തെ വരി ശ്രോതാക്കളെ പൂരിപ്പിച്ചോട്ടെ, നമുക്ക് മാഷെടുത്ത് പോവാ.
1: ഓ അത് ശരി, നിങ്ങക്ക് കഥ അറിയില്ല.
0: അശ്വിനി എന്ത് കഥയാ പറയണ്ടേ, എന്ത് കഥയാ പറയണ്ടേ ഇങ്ങനെ നമ്മളിങ്ങനെ പറയുന്നുണ്ടല്ലോ. അതിന് ഞാൻ നേരത്തെ കാലത്തെ ഒരു കഥ കണ്ടുപിടിച്ചതാന്ന് കരുമാടിക്കുട്ടൻ. വാ നമുക്ക് പോകാലോ.
1: പോയിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മാഷ സിനിമയൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അല്ല, നിങ്ങൾ കണ്ടിട്ടില്ലേ, പിന്നെന്തിനാ വീണ്ടും കഥ കേൾക്കുന്നത്?
0: അശ്വിനി ഇതൊരു സിനിമാ കഥയല്ല. അല്ല, നീ നേരത്തെ പറഞ്ഞ മാഷ സിനിമ കാണൂല എന്നാ? ഏറ്റവും കൂടുതൽ സിനിമ കാണുന്നത് മാഷാന്ന്. നീ അത് എന്തെങ്കിലും പറയല്ല, അത് വേറെ കാര്യം. ഇതൊരു സിനിമാ കഥയല്ല, പുതിയ സിനിമ വരെ മാഷ് കണ്ടിരിക്കും. ഞമ്മളാ പിന്നെയും ബാക്കോട്ട്.
1: ഏതേനോ സിനിമ?
0: പുലിമുരുകൻ.
1: അത്രക്കും പുതിയെല്ലാം കണ്ടിട്ടല്ലേ.
0: നീ എന്തറിഞ്ഞ് മാഷെ പറ്റിട്ട് ഏറ്റവും വസ്തു പോയിട്ട് കാണും.
1: അതിനുശേഷം പുതിയ പടങ്ങൾ ഒന്നും റിലീസ് ആവാത്ത ഭാഗ്യോ അല്ലെ, ഓടിപ്പോയി കണ്ടിട്ടുണ്ടാവൂലേ.
0: പിന്നെന്താ? മാഷേ,
2: ആ കഥ പറയണോ അല്ലേ? കഥ ഏതാണെന്നുള്ള കാര്യത്തിൽ ഇന്ന് കഴിഞ്ഞ ആഴ്ചത്തെ പോലെ ഒരു മുൻധാരണ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു.
0: ആ മാഷേ,
1: കുരുമാടിക്കുട്ടൻ.
0: കുരുമാടിക്കുട്ടൻ അല്ല, കരുമാടിക്കുട്ടൻ.
1: കുരുലും കായുണ്ട്, കരൂലും കായുരായുണ്ട്.
0: പക്ഷെ കുരുമാടിക്കുട്ടൻ എന്താണെന്ന് പറയില്ല ശനി, കരുമാടിക്കുട്ടൻ എന്നല്ലേ പറയൂ.
1: എനിക്ക് കരുമാടിക്കുട്ടനെ കാണാൻ ഇഷ്ടപ്പെട്ടു.
2: ഏതായാലും ഇരിക്കട്ടെ, അക്ഷരത്തിലെ ഒരു പിശക് എല്ലാവർക്കും സ്വാഭാവികമാണല്ലോ അല്ലേ. കരുമാടിക്കുട്ടൻ തന്നെയാണ് ശരിക്കും പറയേണ്ടത്.
1: മാഷി സിനിമ കണ്ടിനാ?
2: സിനിമാ കഥയാണ് നമ്മളിപ്പം പറയേണ്ടത്.
0: അല്ല ശരിക്കും ആരാണ് ഈ കുട്ടൻ, കരുമാടിക്കുട്ടൻ?
1: എടോ, നാട്ടിൽ എത്ര കുട്ടന്മാരുണ്ട്, അതിലേതെങ്കിലും ഒരു കുട്ടനായിരിക്കൂ.
0: അല്ല, ഇത് അങ്ങനത്തെ കുട്ടനല്ല.
2: തീർച്ചയായിട്ടും അങ്ങനത്തെ കുട്ടനല്ല അശ്വിനി.

0: പെരുമാടിക്കുട്ടനെ കുറിച്ച് നമ്മൾ ചരികശൈലിയിൽ നിർബന്ധമായും പറയേണ്ട ഒരു കഥ തന്നെയാണ്. അത് കേവലം ഒരു സിനിമാ കഥയല്ല, സിനിമാ കലാഭവൻ മണിയൊക്കെ അഭിനയിച്ച ഒരു കുടുംബ ചിത്രമാണ് അല്ലേ?
1: അതിലൂടെ
0: നല്ല പാട്ടുകളൊക്കെ ഉള്ള ചിത്രം.
1: മാഷേ, ഞാൻ വരുന്നവരെ ആ പാട്ട് തന്നെയാണ് ഒരേ പാടല്.
0: സൂര്യക്ക് പാടാൻ ഒരു അവസരം നമ്മൾ ചാരികശൈലിയിൽ കൊടുക്കണല്ലോ.
1: അത് വേണം മാഷേ.
0: പാടിക്കോട്ടെ ഒന്ന്.
1: ആ മാഷി പറഞ്ഞല്ലേ, പാടിക്കോട്ടെ.
0: അപ്പൊ നമുക്ക് കരുമാടിക്കുട്ടൻ എന്നത് ഒരു സിനിമാ കഥയുടെ പേര് മാത്രമല്ല, കേരളത്തിലെ ഒരു പ്രധാന സാംസ്കാരിക ചരിത്ര പശ്ചാത്തലമുള്ള ഒരു പേരാണ് കരുമാടിക്കുട്ടൻ. എന്തറിയാം? കുറച്ച് കാര്യങ്ങൾ അറിയാലോ അല്ലേ? പറയോളൂ.
2: അമ്പലപ്പുഴയിലുള്ള,
1: ആലപ്പുഴ ജില്ലയിലെ
2: അമ്പലപ്പുഴയിലുള്ള ഒരു സ്റ്റാച്യു,
0: ഒരു പ്രതിമ.
2: അതായത് അത് കറുത്ത ഗ്രാനൈറ്റ് കല്ലിൽ തീർത്ത 3 അടി ഉയരമുള്ള ശ്രീബുദ്ധന്റെ ഒരു പ്രതിമ.
1: കണ്ടെത്തിയത് സർ റോബർട്ട് ബ്രിസ്റ്റോ,
0: ഒരു ഇംഗ്ലീഷുകാരനാണ്, പാശ്ചാത്യ ഗവേഷകനാണ് അല്ലേ? പിന്നെയോ?
2: പ്രതിമയുടെ ഇടതുവശം ഇല്ലാന്നാ മാഷെ പറയുന്ന കേൾക്കുന്നേ, തകർന്നുപോയി.
1: സംരക്ഷിക്കാനായിട്ട് ചുമതല കൊടുത്തത് ദലൈലാമ.
0: പിന്നെന്തറിയാം? കരുമാടിക്കുട്ടൻ എന്നുള്ള പേരെങ്ങനെ വന്നു?
1: ചേര രാജാക്കന്മാരുടെ കുട്ടുവൻ.
0: കുട്ടുവൻ, ചേരൻ ചെങ്കുട്ടുവൻ, രാജാക്കന്മാരുടെ 2 ചേര സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരുടെ പേരുകളിൽ പലപ്പോഴും ഈ കുട്ടുവൻ എന്ന പേരുണ്ടാവും.
1: ദ്രാവിഡ ദൈവത്തിന്റെ,
0: അതെ, നമ്മുടെ ദ്രാവിഡ ദൈവം. പിന്നെ
1: കരുമാടി എന്ന് കിട്ടിയതുകൊണ്ട് അതിനെ
0: കരുമാടി എന്നുള്ള സ്ഥലത്തിലായതുകൊണ്ട് കരുമാടിക്കുട്ടൻ എന്ന് പേര് വന്നു അല്ലേ?
1: ഇത് നിർമ്മിച്ചത് ഏകദേശം 7-8 നൂറ്റാണ്ടിന്റെ അന്ത്യത്തിലാണെന്നാണ്
0: പറയപ്പെടുന്നത്. അത് പിന്നീടാണ് കണ്ടെത്തി അവിടെ പ്രതിഷ്ഠ. അതിന് ചില ഡാമേജ് ഒക്കെ സംഭവിച്ചിരുന്നു അല്ലേ? എന്നിട്ട് അവിടെ എന്താണ് പറ്റിയത്? അതിന് പ്രതിമക്ക്
1: അതിന്റെ
0: ഒരു ഭാഗം തകർന്നു പോയിരുന്നു.
1: ഐതിഹ്യങ്ങളില്ലേ
0: കുറെ? എന്തൊക്കെ ഐതിഹ്യം?
1: ഒന്ന്, ചെമ്പകശ്ശേരി രാജാവിനെ ബേസ് ചെയ്തിട്ടുള്ള.
2: അശ്വിനി, നീ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവാ? മാഷക്ക് പറയണ്ടേ?
1: അല്ല, മാഷക്ക് പറയാനുള്ള അടിത്തറ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്.
0: ഈ അടിത്തറക്കാരോടെങ്കിലും കടപ്പാടുണ്ടോ?
2: സ്വന്തം അമ്മാവനോട്.
1: ഏതമ്മാവേ?
2: സ്വന്തം ഗൂഗിൾ അമ്മാവനല്ലാണ്ട് വേറെ ഏതമ്മാവൻ എനിക്കുള്ളത്?
1: ഇതല്ലാണ്ട് തലയിൽ ഞാൻ
2: അതെനിക്ക് മനസ്സിലായി. നേരെ മുമ്പിൽ ഞാനല്ലേ ഇരിക്കുന്നു നിന്റെ.
1: ആ,
2: സ്റ്റോറി ചെയ്തത് ഞാൻ കാണുന്നുണ്ട്.
0: അല്ല, നമുക്ക് ഏത് വിഷയത്തെ കുറിച്ചും സൂര്യ പറഞ്ഞ ഈ അമ്മാവനോട്, ഗൂഗിൾ അമ്മാവനോട് ചോദിച്ചാല് കിട്ടും, ഉത്തരം കിട്ടും. ആ ഉത്തരത്തിന് നമ്മൾ അതിനെ അടിവരയിട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനെ അംഗീകരിച്ചുകൊണ്ട് കുറച്ച് കൂടുതൽ കഥകളിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ കരുമാടിക്കുട്ടൻ എന്നുള്ള കഥ പൂർണ്ണമാവുക അല്ലേ? അപ്പം ഏതായാലും നിങ്ങൾ അന്വേഷിച്ചറിഞ്ഞ അറിവൊക്കെ ശരി തന്നെയാണ്. ആലപ്പുഴ ജില്ലയിലാണ്. തകഴി, തകഴിയുടെ പേര് ഓർമ്മയുണ്ടല്ലോ? അതെ. പിന്നെ
1: ചെമ്മീൻ,
0: പിന്നെ
2: കയർ,
0: ജ്ഞാനപീഠ അവാർഡ് ജേതാവാണ് അല്ലേ? അപ്പൊ അങ്ങനെ വലിയ സാംസ്കാരിക പശ്ചാത്തലമുള്ള പേരാണ് തകഴി. അതിന് സമീപമാണ് കരുമാടി എന്ന ഒരു ചെറിയ ഗ്രാമം. അവിടെ ഒരു കൽവിഗ്രഹമാണ് കരുമാടിക്കുട്ടൻ. തിരുവിതാംകൂറിലെ ഒരു എഞ്ചിനീയർ A.H. ബാച്ച, ഇദ്ദേഹമാണ് അത് കണ്ടെത്തിയത്. ബ്രിസ്റ്റോവും ഒരു എഞ്ചിനീയറായ ബ്രിസ്റ്റോ, യൂറോപ്യൻ എഞ്ചിനീയറും അതിന് സഹായിച്ചിട്ടുണ്ട്. ഈ A.H. ബാച്ച എന്നയാളാണ് ഒരു മണ്ഡപത്തിലേക്ക് എടുത്ത് സ്ഥാപിച്ചത്. കാമപുരം ശങ്കരനാരായണ ക്ഷേത്രം, കാവിൽ ദേവീ ക്ഷേത്രം എന്നിവ കരുമാടിക്കുട്ടന്റെ പ്രതിമക്ക് വളരെ അടുത്താണ്. 2 ക്ഷേത്രങ്ങളുടെ പശ്ചാത്തലം കൂടിയുണ്ട്. ഇത് കിട്ടുന്നത് ഒരു കനാല് കുഴിക്കുമ്പോഴാണ്. മണ്ണിനുള്ളിൽ എവിടെയോ ഏതോ കാലത്ത് അമർന്നു പോയതാണ്. അവിടെ കരിനിലത്ത് നിന്ന് കിട്ടിയ കരിങ്കൽ വിഗ്രഹമാണ് കരുമാടിക്കുട്ടൻ. ഏതാണ്ട് 3 അടിയോളം പൊക്കമുണ്ട്. ഇപ്പോൾ അത് ഗവൺമെന്റിന്റെ പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിലാണ്. ഒരുപാട് ആരാധകരും സന്ദർശകരൊക്കെ ഈ കരുമാടിക്കുട്ടനെ സന്ദർശിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രതിമയുടെ പ്രത്യേകത, അത് ധ്യാനത്തിൽ മുഴുകി പത്മാസനത്തിലിരിക്കുന്ന രീതിയിലാണ് പ്രതിമ. ഇടത് കൈയടക്കമുള്ള ഇടത് ഭാഗം മൊത്തത്തിൽ അങ്ങ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയോ അത് പോയിട്ടുണ്ട്. തകഴി ക്ഷേത്രോത്സവത്തിന് എഴുന്നള്ളിച്ച ആന മതമിളകി തകർത്തതാണ് ഇതെന്ന് ഒരു വിശ്വാസമുണ്ട്. ആന മതമിളകിയിട്ട് പോകുന്ന മുക്കിൽ തട്ടിയിട്ടിട്ടാണ് പൊട്ടി, ഒരു വിശ്വാസമുണ്ട്. അതുകൂടാതെ കരുമാടിക്കുട്ടൻ കേരളത്തിലെ ബുദ്ധമത സ്വാധീനത്തിൻ്റെ തെളിവായിട്ട് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ ബുദ്ധമതം ഉണ്ടായിരുന്നു, ബുദ്ധമത പ്രചാരകരിവിടെ വന്നിരുന്നു. അതിൻ്റെ ഒരു തെളിവായിട്ടാണ്, ചരിത്ര ഉപദാനമായിട്ടാണ് കരുമാടിക്കുട്ടനെ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. 1965 ബുദ്ധ മതാചാര്യനായ ദലൈലാമ കരുമാടിക്കുട്ടൻ്റെ വിഗ്രഹം ദർശിക്കാൻ വന്നിരുന്നു. ഈ കുട്ടുവൻ എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ചേര രാജാക്കന്മാർക്ക് പറയുന്ന ഒരു വിശേഷണമാണ്. നമ്മളിപ്പോൾ സാമൂതിരി ഏത് രാജാവിനുള്ള വിശേഷണമാണ്?
1: കോഴിക്കോട്.
0: കോഴിക്കോട്. കോലത്തിരിയോ?
1: കോലത്തുനാട്.
0: കോലത്തുനാട്. അപ്പോൾ ഓരോ രാജാക്കന്മാർക്ക് ഓരോ വിശേഷണങ്ങൾ കൊടുക്കും പോലെ ഈ കുട്ടുവൻ എന്നത് പഴയ ആദി ചേര രാജാക്കന്മാരുടെ പേരിന് കൂടെ ചേർത്ത് വെക്കുന്ന ഒരു പേരാണ്. അദ്ദേഹം ചേര രാജാക്കന്മാരിൽ പലരും ബുദ്ധമതം സ്വീകരിച്ചതോടെയാണ് അവർ സ്ഥാപിക്കുന്ന വിഗ്രഹങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കൊക്കെ ബുദ്ധമത സ്വാധീനമുണ്ടായത്. ശ്രീമൂലവാസം എന്ന ബുദ്ധവിഹാരവും ഈ കരുമാടിക്കുട്ടനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്താണ്, അല്ലെങ്കിൽ ബന്ധപ്പെട്ടതാണെന്നാണ് വിശ്വാസം. കരുമാടിക്കുട്ടൻ ഒരു ബുദ്ധമതത്തിൽ

0: വിഗ്രഹമാണെങ്കിൽ കൂടി അവിടെ വരുന്നത് എല്ലാ ജാതി മത വിഭാഗത്തിൽപ്പെട്ടവരും കരുമാടിക്കുട്ടൻ്റെ ആരാധകരായിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയാണ്, പത്തനംതിട്ട ജില്ലയിലെ ശബരിമലയിലേക്ക് പോകുന്ന തീർത്ഥാടകരെല്ലാവരും, പരമാവധി ആളുകളൊക്കെ ഈ കരുമാടിക്കുട്ടനെ കുറിച്ച് അറിയുന്നവരെല്ലാവരും ഇവിടെയും വരുന്നുണ്ട്. ശബരിമല തീർത്ഥാടകർ കരുമാടിക്കുട്ടനെ കണ്ട് തേങ്ങയുടച്ച് പ്രാർത്ഥിച്ചിട്ടാണ് യാത്ര തുടരാറ്. പൂജയും വഴിപാടുകളൊക്കെ നടത്തും. കരുമാടിക്കുട്ടൻ്റെ ഒരു പ്രധാന അനുഗ്രഹം ഏത് മേഖലയിലാണെന്നറിയാം? മാറാ രോഗങ്ങൾ ശമിപ്പിക്കും. അതുപോലെ തെങ്ങിലെ വിളവ് നന്നാവും. തേങ്ങയൊന്നും ഇല്ലാത്ത തെങ്ങൊക്കെ കരുമാടിക്കുട്ടനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ പിന്നെ ഇഷ്ടംപോലെ തേങ്ങ ഉണ്ടാകാൻ തുടങ്ങും. കുട്ടികൾക്കും കന്നുകാലികൾക്കും സംരക്ഷണം കിട്ടും. നെൽകൃഷിക്ക് ഒരുപാട് സഹായിക്കും. നെല്ലിലെ ചാഴിശല്യത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും.
1: നമ്മള് മുന്നേ താങ്കൾ ഉപ്പാപ്പനെ പറ്റി പറഞ്ഞ എപ്പിസോഡിനകത്ത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറെ കത്തുകളൊക്കെ വന്നിട്ടുണ്ടായില്ലേ?
0: അതെ, തങ്ങളുപ്പാപ്പയുടെ അത്ഭുത സിദ്ധി അന്ധവിശ്വാസമായേക്കാം അല്ലേ എന്ന് പറഞ്ഞിട്ട് വന്നിരുന്നു. നമ്മള് പറയുന്നത് ഒരു കാര്യം പറയുക മാത്രമാണ്, അത് യാഥാർത്ഥ്യമാണോ അല്ലെങ്കിൽ യഥാർത്ഥമാണോ എന്ന് സ്ഥാപിക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. ആ കാലത്ത് ആളുകൾ അങ്ങനെ വിശ്വസിച്ചിരുന്നു. അതുപോലെ കരുമാടിക്കുട്ടനെ ആരാധിച്ചാൽ ഇതുപോലെ ചില ഗുണങ്ങൾ ലഭിക്കുമെന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. കരുമാടിക്കുട്ടനെ കുട്ടച്ഛൻ എന്നും ചിലർ വിളിക്കുന്നുണ്ട്. ആ കുട്ടച്ഛൻ പശുവിന് ഏനക്കേട് വന്നാൽ കുട്ടച്ഛൻ എണ്ണ നേരും, അങ്ങനെയാണ് ആ പ്രദേശവാസികളുടെ ഒരു രീതിയാണത്. പാടത്ത് നെല്ല് എലികരണ്ടാൽ കുട്ടച്ഛന് കറ്റ വഴിപാട് നേരും, നെൽക്കറ്റ. കാര്യസാധ്യത്തിന് ദണ്ട് മറ്റൊരു വഴിപാടാണ് ദണ്ട്. അതുപോലെ പുഴമാർഗമുള്ള യാത്ര തടസ്സപ്പെടാതിരിക്കാൻ മുറുക്കാൻ ചതച്ച് കൊടുക്കും. പുഴയിലൂടെയാണ് പണ്ടത്തെ യാത്ര അല്ലേ, ഇവിടെയും തടസ്സം വരാതിരിക്കാൻ എന്ത് കരുമാടിക്കുട്ടന് വെത്തില മുറുക്ക് ചതച്ചു കൊടുക്കും. ഇവർക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഫലസിദ്ധി ലഭിച്ചു എന്നാണ് തദ്ദേശവാസികളുടെ വിശ്വാസം. അതേപോലെ തന്നെ മറുവശം ഉണ്ടെന്ന് അറിയാം, കുട്ടച്ഛനെ തള്ളിപ്പറഞ്ഞവർക്കോ കുട്ടച്ഛൻ വെറുതെ വിടില്ല, ആപത്താണ്. കരുമാടിക്കുട്ടനെ ഒന്നുകിലും വിശ്വസിക്കാം അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം, പക്ഷേ തള്ളിപ്പറയരുത്. കുട്ടച്ഛൻ ഇതുപോലെ കഴിവൊന്നും ഇല്ലാത്തവരാണെന്ന് പറഞ്ഞാൽ കഴിവുള്ളവനാണ് എന്ന് അവരെ തെളിയിച്ചു കൊടുക്കും, ചില ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കും എന്നും ആ നാട്ടിലെ ആളുകൾക്ക് വിശ്വാസമുണ്ട്. ഒരുപാട് ഐതിഹ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നമുക്കൊന്ന് രണ്ട് ഐതിഹ്യങ്ങൾ പറയാം. ചെമ്പകശ്ശേരി രാജാവിൻ്റെ കാര്യം അശ്വിനി നേരത്തെ പറഞ്ഞില്ലേ, ഈ തകഴി അല്ലെങ്കിൽ കരുമാടിയൊക്കെ ചെമ്പകശ്ശേരി രാജാവിൻ്റെ ഭരണത്തിന് കീഴിൽ വരുന്ന പ്രദേശങ്ങളാണ്. പ്രജാക്ഷേമ തൽപരനാണ്, വളരെ നീതിയുക്തനാണ്. ഭരണകാലം എല്ലാവർക്കും വളരെ സുവർണകാലമായ ഒരു കാലമായിരുന്നു. അയൽ രാജാക്കന്മാർക്ക് വളരെ അസൂയയാണ് ചെമ്പകശ്ശേരി രാജാവിനോട്. എന്തുകൊണ്ട്? രാജാവ് പ്രജകളുടെയൊക്കെ ഹൃദയത്തിലിങ്ങനെ അനുദിനം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അയൽവാസികൾക്ക്, അയൽ രാജ്യക്കാർക്ക് ഇത് അസൂയ ഉണ്ടാക്കുമല്ലോ. അങ്ങനെ അയൽ രാജ്യത്തിലെ രാജാക്കന്മാർക്ക് ചെമ്പകശ്ശേരി രാജാവിനോടുള്ള ദേഷ്യം പകയുണ്ടാവുകയും അങ്ങനെ ഒരു പാഠം പഠിപ്പിക്കാൻ അവർ തീരുമാനിക്കുകയും ചെയ്യും. ചെങ്ങന്നൂർ ഗ്രാമക്കാരാണ് ഇതിൽ ഈ ചെമ്പകശ്ശേരി രാജാവിനോട് ശത്രുത പുലർത്തിയ ഒരു ദേശവാഴികൾ. ചെങ്ങന്നൂർ, മറന്നുകൊണ്ട ചെങ്ങന്നൂർ. ചെമ്പകശ്ശേരി രാജാവിനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലെന്ന് അവർ തീരുമാനിച്ചു. രാജാവിൻ്റെ സേനാബലം നന്നായിട്ട് അറിയാം. അതുകൊണ്ടുതന്നെ നേരിട്ട് ചെങ്ങന്നൂർക്കാർക്ക് ഏറ്റുമുട്ടിയാൽ തോറ്റുപോകും, കാരണം ചെമ്പകശ്ശേരി രാജാവിന് അത്രയധികം സൈനിക ബലമുണ്ട്. അപ്പോൾ നേരിട്ട് വെട്ടിമരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും?
1: നേരിട്ടല്ലാതെ
0: ഒളിപ്പോര് പോലെ മാത്രമല്ല
1: ദോഷപ്പണികളൊക്കെ ചെയ്യും,
2: കൂടോത്രം.
0: അത് തന്നെ, ആഭിചാര ക്രിയകൾ എന്നാണ് എല്ലാത്തിനും കൂടി പറയുക. ആഭിചാര ക്രിയകളിലൂടെ ആ രാജാവിൻ്റെ പതനം ഉറപ്പിക്കാൻ വേണ്ടി അവർ ശ്രമം നടത്തി. ദുർമന്ത്രവാദത്തിന് കുപ്രസിദ്ധി ആർജിച്ച ചിലരുടെ സഹായം അവർ തേടി, ചെങ്ങന്നൂർ ഗ്രാമക്കാർ. അങ്ങനെ അവർ ഭീകര ജീവിയായ ഒരു ദുർദേവതയെ ചെമ്പകശ്ശേരിയിലേക്ക് അയച്ചു. ഒരു ഭദ്രകാളിയാണ്,
2: കാളിയമ്മ,
0: പെരിയ തങ്കച്ചി.
1: പെരിയ തങ്കച്ചി,
2: അതെ, പെരിയ തങ്കച്ചി കാളിയമ്മ.
0: ഏതായാലും കാളിയാണോ അമ്മയാണോ തങ്കച്ചിയാണോ നമുക്കറിയില്ല, ഒരു ദുർദേവത ചെമ്പകശ്ശേരിയിൽ എത്തി. തൻ്റെ യജമാനന്മാരുടെ നിർദ്ദേശപ്രകാരം എന്താണ് ചെങ്ങന്നൂർക്കാർ പറഞ്ഞത്? ഏതു വിധേനയും ചെമ്പകശ്ശേരിയുടെ വളർച്ച തടയണം, അദ്ദേഹത്തിന് എന്തെങ്കിലും അപമാനം ഉണ്ടാക്കണം, ആ അദ്ദേഹത്തിന് ഉയർച്ച തടസ്സപ്പെടുത്തണം. അങ്ങനെ ചെമ്പകശ്ശേരി ഗ്രാമം രാജ്യം മുഴുവൻ കുട്ടിച്ചോറക്കാനുള്ള ദേവതയുടെ പുറപ്പാട് ആരും അറിയില്ല. കാമപുര തമ്പലത്തിലെ അമ്മ, കാമപുരം എന്നൊരു അമ്പലമുണ്ട്, അവിടുത്തെ അമ്മ ഈ ദുർദേവതയെ കണ്ടു. ദുർദേവതയെ കണ്ടപ്പോൾ ഇത് അവരുടെ ഉദ്ദേശം ഈ അമ്മക്ക് ഏതോ ഒരു വെളിപാട് പോലെ ഉള്ളിൽ തെളിഞ്ഞു വന്നു. അങ്ങനെ അമ്മ അവളെ കയ്യോടെ പിടിച്ച് ശാപവാക്കുകൾ ചൊരിഞ്ഞു. ഈ കാമപുര തമ്പലത്തിലെ അമ്മ എന്ന് പറഞ്ഞാൽ കാമപുര തമ്പലത്തിലെ ദേവി തന്നെ. ശാപവാക്കുകൾ ചൊരിഞ്ഞു, ദുർദേവത ക്ഷണനേരം കൊണ്ട് കരിങ്കൽ ശില്പമായിട്ട് മാറി. അതാണ് അത്ര കരുമാടിക്കുട്ടൻ.
2: അപ്പൊ
0: അവിടെ ഒരു സംശയമുണ്ട് ഈ ഐതിഹ്യത്തില്. കാരണം കരുമാടിക്കുട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു ആണുങ്ങളാണ് അല്ലെ, ഇത് ദുർദേവതയാണ്, സ്ത്രീയാണ്, കാളിയാണ്. അത് എങ്ങനെയാണ് ഒരു ആണായിട്ട് മാറുക നമുക്കറിയില്ല. ഏതായാലും ഇങ്ങനൊരു ഐതിഹ്യം അവിടെ പ്രചരിക്കുന്നുണ്ട്. മറ്റൊരു ഐതിഹ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്, സാമ്യമുള്ളതാണ്. കാമരത്തമ്മയുടെ ശാപമാണ്, കാമപുരത്തമ്മയുടെ ശാപം. നമ്മളിപ്പോഴും പറഞ്ഞത് കാമപുരത്തമ്മയുടെ ശാപം കൊണ്ടാണ് ദുർദേവത ശിലയായിട്ട് അല്ലേ, കറുത്ത ശിലയായിട്ട് മാറുന്നത്. കാമപുരം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണിത്. പണ്ട് കാമപുരം ഗ്രാമത്തിലെ കുട്ടൻ എന്ന പേരായൊരു കാട്ട് കള്ളനുണ്ടായിരുന്നു. ഇവിടെ കള്ളനാണേ, ദേവതയല്ല. കണ്ണിൽ കണ്ടതെല്ലാം കട്ട് കടത്തുകയാണ്. അപ്പം അങ്ങനെ എല്ലാം കട്ട് കടത്തുന്ന കാട്ടുകള്ളനായ ഒരാളാണ് വന്നിരിക്കുന്നത്. അതിന്റെ പേരെന്താണ്? കുട്ടൻ. കുട്ടൻ എന്നാണ് പേര്. ഒരു ദിവസം കാമപുരം ക്ഷേത്രത്തിലെ ഒരു ഓട്ടുരുളി കുട്ടൻ മോഷ്ടിച്ചു. അല്ല, മീശമാധവനല്ല, ഏതായാലും മീശയുണ്ട് നമുക്ക് അറിയില്ല, മാധവനല്ല, കുട്ടനാണ്. ആരുമറിയാതെ എന്താ ചെയ്ത്, ഓട് പൊളിച്ച് ഓട്ടുപുരയിലേക്ക് കടന്നിട്ടാണ് ഓട്ടുരുളി. തലയിൽ കമഴ്ത്തി വന്ന വഴിയെ പുറത്തേക്ക് കടന്നു. ഈ സമയത്ത് ആളുകളെല്ലാം വാദ്യമേളത്തിന്റെ ഉത്സവം നടക്കുകയാണ്. അതിൽ ലയിച്ച് പുരുഷാരം ഇതൊന്നും അറിഞ്ഞില്ല. പുറത്തിങ്ങനെ ക്ഷേത്ര മുറ്റത്ത് ഉത്സവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും അതിൽ ലയിച്ചിരിക്കുമ്പോഴാണ് കുട്ടൻ്റെ ഈ ഉരുളി കടത്ത്. അങ്ങനെ തലയിൽ കമഴ്ത്തിയ ഉരുളിയുമായി കുട്ടൻ ഗ്രാമത്തിൻ്റെ അതിര് വരെ എത്തി. അതിരൊരു തോടാണ്, തോട് കടന്നാൽ മറ്റൊരു ഗ്രാമത്തിലെത്തും. വെള്ളം കുറഞ്ഞ തോട്ടിലൂടെ പടിഞ്ഞാറോട്ട് നീന്താൻ അയാൾ ശ്രമിച്ചു. ഇതെല്ലാം ആര് കാണുന്നുണ്ട്? അമ്മ, കാമപുരത്തമ്മ കാണുന്നുണ്ട്, കാമപുരത്ത് ദേവി കാണുന്നുണ്ട്. ദേവി വിടുവോ?
2: ഇല്ല.
0: എന്താ ചെയ്യാ?
2: ശപിക്കും.
0: ശപിച്ച് കല്ലാക്കി മാറ്റി. കല്ലാണ് കരുമാടിക്കുട്ടനെന്ന് മറ്റൊരു ഐതിഹ്യം. ഈ ക്ഷേത്രം കാമപുരമല്ല, അടുത്ത ശങ്കരനാരായണ ക്ഷേത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ചില കഥകൾ കൂടിയുണ്ട്. അവിടുത്തെ നിവേദ്യ ഉരുളിയാണ് കള്ള മോഷ്ടിച്ചതെന്നും ദേവനാണ് ശപിച്ചതെന്നും ഒരു കഥയുണ്ട്. ശങ്കരനാരായണ ക്ഷേത്രത്തിലെ ദേവനാണ്, അല്ലാതെ കാമപുരത്തമ്പലത്തിലെ അമ്മയല്ല ശപിച്ചത്. ഏതായാലും ശാപമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ കുട്ടൻ എന്ന ഉരുളിക്കള്ളൻ ആരായിട്ട് മാറി? കല്ലായിട്ടല്ല,
2: പ്രതിമയായിട്ടല്ല,
0: ദൈവമായിട്ടല്ല, ബുദ്ധപ്രതിമയായിട്ടല്ല, കരുമാടിക്കുട്ടനായിട്ടും കഥയുടെ തുടക്കം മറന്നു പോകുന്നല്ലേ. കുഴപ്പമില്ല, അടുത്ത കഥയിലേക്ക് പോകാം. ഇത് വില്ലുമംഗലവും പുലയനും തമ്മിലുള്ള ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണ്. കരുമാടിക്കുട്ടന്റെ ജാതി പുലയ ജാതിയാണത്രേ. പക്ഷേ ഒരിക്കലും ആ പുലയൻ, കരുമാടിക്കുട്ടൻ എന്ന ആ യുവാവ് ക്ഷേത്രത്തിൽ, ആ കാലത്ത് പ്രവേശനം നിഷിദ്ധമായ ഒരു കാലത്ത് അമ്പലത്തിൽ കയറി നിവേദ്യവും അത്താഴപൂജയും ഒക്കെ കഴിച്ച് ശ്രീകോവിൽ പൂട്ടിയിറങ്ങിയ നമ്പൂതിരി കണ്ടുപിട്ടി. നമ്പൂതിരിയെ കണ്ടാൽ അദ്ദേഹത്തിന്റെ കൺവെട്ടത്ത് പോലും പെടാൻ പാടില്ലല്ലോ. ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ള കാലമാണ്. നമ്പൂതിരിയുടെ കയ്യിലെ ഓട്ടുമൊന്തയിൽ നിന്ന് പാൽപ്പായസം തുളുമ്പുന്നത് പുലയും കണ്ടു. നല്ല ആവി പാറുന്ന പാൽപ്പായസം കാണുന്നില്ല നിങ്ങൾ? അങ്ങനെ ശാന്തി കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന നിവേദിച്ച ബാക്കി പാൽപ്പായസം കണ്ടപ്പോ നമ്മുടെ കരുമാടിക്കൊരു മോഹം, അത് കഴിക്കണം അല്ലേ. തെറ്റല്ലല്ലോ ആ മോഹം. രുചിയോട് കൂടി കഴിക്കാൻ ആഗ്രഹിക്കില്ല ആരായാലും. പക്ഷെ അദ്ദേഹത്തിന് നിവേദിച്ചോറ് തൊടാൻ പാടില്ല, നമ്പൂതിരിയുടെ മുന്നിൽ പോലും നിൽക്കാൻ പാടില്ല. അങ്ങനെ അയിത്തം കൽപ്പിക്കപ്പെട്ടൊരു കാലമാണത്. അരിയും നറും പാലും പഞ്ചസാരയും ഒക്കെ ചേർത്തുണ്ടാക്കിയ പാൽപ്പായസത്തിന്റെ സ്വാദ് അവന്റെ ചുണ്ടില് ഇങ്ങനെ ഓർമ്മയിൽ വന്നു. വായിലൊക്കെ വെള്ളമൂറി പായസക്കൊതി മൂത്ത് അവൻ സ്ഥലകാലങ്ങളാകെ മറന്ന് പാഞ്ഞു ചെന്ന് നമ്പൂതിരിയുടെ കയ്യിൽ ഓട്ടുമൊന്തയിൽ കടന്നങ്ങ് പിടിച്ചു. എല്ലാ നിയന്ത്രണം വിട്ടുപോയി ആ പായസത്തിന്റെ കൊതിപ്പിക്കുന്ന ഗന്ധവും രുചി ഓർത്തപ്പോഴും. അടുത്ത നിമിഷം തന്നെ അവൻ മൊന്തയുമായിട്ട് ഓടിപ്പോയി. താഴ്ന്ന ജാതിക്കാരനായ ഒരാള് തന്നെ തൊട്ട് അശുദ്ധമാക്കിയത് കണ്ട് നമ്പൂതിരി ആകെ ഭയപ്പെട്ടു, ദേഷ്യപ്പെട്ടു. കോപിച്ച് അദ്ദേഹം എന്ത് ചെയ്യും?
2: ശപിക്കും.
0: കോപത്തിനപ്പുറം ശാപമാണ്. നമ്മൾ ഒരുപാട് കഥകളിൽ അത് കണ്ടതാണ്. അങ്ങനെ വകതിരിവില്ലാത്ത പെരുമാറിയ പുലയനെ അദ്ദേഹം ശപിച്ച് കരിങ്കല്ലാക്കി മാറ്റി. ആ കരിങ്കല്ലാണ് കരുമാടിക്കുട്ടൻ. ഇപ്പം വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു അല്ലേ. അങ്ങനെ കരുമാടിക്കുട്ടൻ കരിങ്കല്ലായിട്ട് മാറിയ മറ്റൊരു ഐതിഹ്യ കഥയാണത്. വില്ലുമംഗലം സ്വാമിയാരാണ് ഈ നമ്പൂതിരി എന്നാണ് മറ്റൊരു വിശ്വാസം. മറ്റൊരു കഥയുണ്ട്. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഒരിക്കൽ ചിട്ടവട്ടങ്ങൾ തികഞ്ഞ മുറജപം നടക്കുകയായിരുന്നു. നാടിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പണ്ഡിതർ മുറജപത്തിനെത്തി. അതിനുശേഷം വിഭവ സമൃദ്ധമായ മുറജപ സദ്യ ഉണ്ടാകും. അതിന്റെ ഒരുക്കങ്ങളാണ്. എവിടെയും സദ്യ ഉണ്ടാവുമല്ലോ അല്ലേ.
2: പോണ്ടേ സൂര്യച്ചി, പിന്നെന്താ, ആ സദ്യയെല്ലാം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും.
1: നിനക്ക് ഇഷ്ടപ്പെടുക, നോൺ വെജ് ഒന്നും ആടി ഉണ്ടാവില്ല.
2: സദ്യ തിന്നാൻ വേറെ തന്നെ ടേസ്റ്റ് അല്ലേ ശനി. അന്നേരം നോൺ വെജ് ഒന്നും വേണമെന്നില്ല.
0: സദ്യ വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഭാഗമാണ് പട്ടരുമാര്. അർത്തിപ്പണ്ടാരമായ ഒരു പട്ടര് അമ്പലപ്പുഴക്ക് ക്ഷേത്രത്തിലേക്ക് ഈ മുറജപ സദ്യ കഴിക്കാൻ വേണ്ടി പോവുകയാണ്.

0: മുറജപത്തിന് ശേഷം മുറജപം ആര് പങ്കെടുക്കുന്നു വേണ്ട, മുറജപാനന്തരമുള്ള സദ്യ.
1: നമ്മള് സപ്താഹത്തിനെല്ലാം അമ്പലത്തിലേക്ക് പോയിട്ടാകുമ്പം അതിന് പോവാണ്ട് കൃത്യം ഭക്ഷണത്തിന്റെ സമയത്ത് പോകുന്ന ആൾക്കാരുണ്ട്.
2: നീ ആരെ കുറിച്ചാ ഉദ്ദേശിച്ചതെന്ന് ഞാൻ പറയട്ടെ?
1: പറയണോ? നിങ്ങക്ക് മനസ്സിലായില്ലേ?
2: എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളെന്നെ, പിന്നെ ആരാ അതിന് എക്സാമ്പിള്?
1: മാഷൊക്കെ ഉണ്ട് അങ്ങനെ പറയുന്ന, മോശമല്ലടോ.
2: മാഷല്ലല്ലോ എന്റെ നേരെ മുമ്പിൽ ഇരിക്കുന്നേ.
1: അങ്ങോട്ട്
0: അങ്ങനെയാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ പണ്ടും അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്തോ മുറജപൊക്കെ അങ്ങനെ വഴിക്ക് നടന്നോട്ടെ, അതിനുശേഷം വിളമ്പുന്ന സദ്യ അതെങ്ങനെയെങ്കിലും കഴിക്കണം എന്ന് ആഗ്രഹിച്ച് ഒരു പട്ടര് അമ്പലപ്പുഴയിലേക്ക് പുറപ്പെട്ടു. തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. വിചാരിക്കാതെ ചില തടസ്സങ്ങളൊക്കെ വന്നു. ഏത് വിധേനയും പെട്ടെന്ന് സദ്യയുടെ മുന്നിൽ എത്തുക എന്നുള്ളതാണ് താല്പര്യം. പക്ഷേങ്കിൽ പല പല തടസ്സങ്ങൾ വന്നു. ആ തടസ്സങ്ങളൊക്കെ മാറിക്കൊണ്ട് വൈകിയാലും കഴിക്കാലോ സദ്യ എന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് മുന്നോട്ട് പോവുകയാണ്. വഴിമധ്യേ അയാൾ സദ്യ കഴിഞ്ഞ് മടങ്ങുന്ന മറ്റൊരാളെ കണ്ടു. കുടവയറ് തിരുമ്മി ഏമ്പക്കം വിട്ടിട്ടാണ് അയാളുടെ വരവ്. നല്ല ഗംഭീര സദ്യ കഴിച്ചിട്ട് പട്ടര് വളരെ വിശന്നിരിക്കുകയാണ്. ആ സദ്യ കഴിക്കാൻ വേണ്ടി കുറേ നേരം ആഹാരം കഴിക്കാതെയാണ് കാത്തിരിക്കുന്നത്. എങ്ങനെയുണ്ട് സദ്യ എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പം എന്താ മറുപടി ആയിരിക്കും?
2: ഉഗ്രൻ.
0: സദ്യ ഒക്കെ ഒന്നാം തരം, പക്ഷെ നേരം വൈകിയതുകൊണ്ട് സ്വാമിക്ക് നഷ്ടം വരും. ഒരു പന്തി കഴിഞ്ഞപ്പോൾ തന്നെ വലിയ പപ്പടം തീർന്നു. ഇപ്പൊ ചെറിയ പപ്പടമാണ് വിളമ്പുന്നത്. ഇതാണ് പട്ടരോട് പറയുന്നത്. സദ്യക്ക് ഗംഭീരാണ്. സൂര്യ പറഞ്ഞ പോലെ ഉഗ്രൻ മനസ്സിൽ കണ്ടിട്ടാണല്ലേ കഴിക്കാതെ പറഞ്ഞത്. പക്ഷെ ഏതായാലും നിങ്ങൾക്ക് എന്തോ നഷ്ടപ്പെട്ടു, വലിയ പപ്പടം കിട്ടാൻ സാധ്യതയില്ല, ചെറിയ പപ്പടം ഇപ്പൊ വിളമ്പിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അയാൾ മറുപടി പറഞ്ഞു, അത് കേട്ട് കഴിഞ്ഞും പട്ടരുടെ മുഖമാകെ വാടിപ്പോയി. വലിയ പപ്പടം നഷ്ടപ്പെട്ടല്ലോ എന്നല്ല, ചതിച്ചോ പത്മനാഭ എന്ന് അലറിക്കൊണ്ട് അയാൾ അടുത്ത തോട്ടിലേക്ക് ഒരറ്റച്ചാട്ടം.
2: അയ്യോ,
0: വലിയ പപ്പടത്തിന് വേണ്ടി അയാൾ തോട്ടിൽ മുങ്ങി മരിച്ചു.
2: അത് ആദ്യമായിട്ടാ മാഷ കേൾക്കുന്ന
0: ഒരു പപ്പടത്തിന് വേണ്ടി.
1: അതൊന്നും പറഞ്ഞു കൊടുക്കണ്ട മാഷേ, ചിലപ്പോ സൂര്യച്ച അടുത്ത് അത് പ്രവർത്തിച്ചിട്ടുണ്ട് കയ്യല്ല.
2: പപ്പടത്തിനെന്തായാലും ഞാൻ മുങ്ങി മരിക്കാൻ പോലെ, വല്ല മന്തിയായിട്ടാണ് ഓക്കെ വിചാരിക്കാൻ പോക്ക്.
0: പപ്പടം അദ്ദേഹത്തിന് ചെറിയ പപ്പടം കിട്ടും. രണ്ടാമത്തെ പന്തിയിൽ വലിയ പപ്പടം തരുന്നുണ്ട്, ചെറിയ പപ്പടമാണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞു. പക്ഷെ വലിയ പപ്പടം തനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും പറ്റാത്തതുകൊണ്ട് എന്തിനോ ഒരു ദുർബല നിമിഷത്തിൽ തോട്ടിലേക്ക് ചാടി. തോട്ടിൽ നിന്ന് കരകയറാൻ പറ്റാതെ അവിടെ മുങ്ങിച്ചാവുകയും ചെയ്തു. തോട്ടിൽ പൊങ്ങിയ ശവം നാട്ടുകാരൊക്കെ കരകയറ്റി. അപ്പോഴത്തേക്കും അതൊരു കരിങ്കൽ പ്രതിമയായിട്ട് മാറിയിരുന്നു. ആ കരിങ്കൽ പ്രതിമയാണ്
2: കരുമാടിക്കുട്ടൻ.
0: ഇതാണ് മറ്റൊരു ഐതിഹ്യം. ഇത്രയാണ് പ്രധാനപ്പെട്ട ഐതിഹ്യങ്ങൾ.
1: പക്ഷെ അതിന്റെ അംഗഭംഗം വന്ന കാര്യം
2: അതെ ഒരു ഭാഗം പറയുന്നത്
0: അങ്ങനെ പറയുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞ ഒരു മദമിളകി ആന അല്ലെ, ക്ഷേത്രോത്സവത്തിൽ നിന്ന് മദമിളകി ആന തട്ടിയിട്ടാണ് പൊട്ടിയെന്നാണ് ഒരു വിശ്വാസം. ഒന്ന് രണ്ട് കഥകൾ പറയുന്നുണ്ട്, ബ്രിട്ടീഷുകാർ ആക്രമിച്ചപ്പോൾ നശിപ്പിക്കപ്പെട്ടതാണെന്നാണ് ഒരു വിശ്വാസം. ബ്രിട്ടീഷുകാരുടെ ഒരു പടയോട്ടം, ടിപ്പുവിൻ്റെ പടയോട്ടം എന്നൊക്കെ കേട്ടില്ലേ? അപ്പോൾ അവർ ക്ഷേത്രങ്ങളൊക്കെ ഒരുപാട് സമ്പത്ത് സൂക്ഷിക്കുന്ന സ്ഥലമായതുകൊണ്ട് അതൊക്കെ ആക്രമണ കേന്ദ്രങ്ങളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. കരുമാടിക്കുട്ടനും ഈ യൂറോപ്പുകാരുടെ ആക്രമണത്തിലാണ് ഒരു ഇടതുഭാഗം നഷ്ടപ്പെട്ടതെന്നാണ് ഒരു വിശ്വാസം. അതേസമയത്ത് മറ്റൊരു കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആന എഴുന്നള്ളത്തിൻ്റെ കാമപുരത്ത് അമ്പലത്തിൽ ഉത്സവത്തിന് തിടമ്പെഴുന്നള്ളിച്ചിരുന്ന കൊമ്പന് പെട്ടെന്ന് മാത്രം ഇളകി. പാപ്പന്മാർ അങ്ങേറ്റം ശ്രമിച്ചിട്ടും അതിനെ അടക്കാൻ പറ്റുന്നില്ല. പുരുഷാരത്തൊക്കെ പരിഭ്രമിപ്പിച്ചുകൊണ്ട് കൊമ്പൻ ഓടുകയാണ്. കരുമാടിക്കുട്ടൻ്റെ പ്രതിമയിലും കൊമ്പ് കൊണ്ടൊരു കുത്തുങ്ങ വെച്ചു കൊടുത്തു. ആ കുത്തേറ്റാണ് പ്രതിമയുടെ ഒരു ഭാഗം പൊട്ടിപ്പോയത്. അമ്പലത്തിന് മുന്നിലെ സ്വർണ്ണധ്വജ സ്തംഭവും ആന കുത്തിമറിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ട്. ആ കൊടിമരം മണ്ണിൻ്റെ അടിയിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് ആ നാട്ടുകാരുടെ വിശ്വാസം. ഇപ്പം രണ്ട് കഥയാണ്, ഒന്ന് യൂറോപ്പുകാർ ആക്രമിച്ചതിൻ്റെ പേരിൽ, മറ്റൊന്ന് മദമിളകി വിരണ്ടോടിയ ആനയുടെ ആക്രമണം കൊണ്ട് തകർന്നു എന്നാണ് രണ്ട് വിശ്വാസം. ബുദ്ധദേവന്റെ അവതാരമാണ് ബുദ്ധൻ തന്നെയാണ് കരുമാടിക്കുട്ടൻ എന്നൊരു വിശ്വാസം കൂടിയുണ്ട്. കരുമാടിയിലെ കുട്ടൻ എന്ന പേരുള്ള പറയൻ ജീവിച്ചിരുന്നുവെന്നും അയാൾ ശ്രീബുദ്ധനെ ധ്യാനിച്ചിരുന്നുവെന്നുമാണ് ഒരു കഥയുള്ളത്. ഒരു ദിവസം അയാൾ കരിങ്കല്ലിൽ ഒരു രൂപം കൊത്തിയുണ്ടാക്കി അതിനെ ബുദ്ധ ഭഗവാനായി കണ്ട് ആരാധിച്ചു. കാലക്രമത്തിൽ ആ വിഗ്രഹം കരുമാടിക്കുട്ടനായി മാറിയെന്ന മറ്റൊരു ഐതിഹ്യം കൂടിയുണ്ട്. അപ്പോൾ ഈ തരത്തിലെ ശാപം കൊണ്ട് അല്ലെങ്കിൽ തോട്ടിൽ മുങ്ങി മരിച്ചുകൊണ്ടൊന്നുണ്ടായ പ്രതിമയല്ല, ഒരാൾ രൂപം ബുദ്ധനെ കൊത്തിയെടുത്ത ഒരു രൂപമാണെന്നാണ് കുറച്ചും കൂടി ശാസ്ത്രീയമായൊരു ഐതിഹ്യം. പ്രതിമയുടെ ഇരിപ്പം മുദ്രകളൊക്കെ കണ്ടാൽ ബുദ്ധൻ്റെ ഒരു വിഗ്രഹം കണ്ടിട്ടില്ല നമ്മൾ? ഏതാണ്ട് അതിന് ഒരുപാട് സമാനതകളുണ്ട്. കേരളത്തിൽ ബുദ്ധമതത്തിന് വലിയ സ്വാധീനമുണ്ടായ ഒരു കാലത്തായിരിക്കണം ഈ കരുമാടിക്കുട്ടൻ്റെ പ്രതിഷ്ഠയും അതിൻ്റെ ആരാധനയും ഒക്കെ ഉണ്ടായത്. അപ്പോൾ നമുക്ക് കേരള ചരിത്രത്തിലെ ഒരു ചരിത്രാന്വേഷകർക്ക് കൗതുകമുണ്ടാക്കുന്ന ഒരുപാട് അറിവുകളും അതുപോലെ ഐതിഹ്യങ്ങളും പകരുന്ന ഒരു കഥയാണ് കരുമാടിക്കുട്ടൻ്റെ കഥ. ഈ കഥ നമുക്ക് ഇന്നിവിടെ നിർത്താം അല്ലേ?
1: പക്ഷെ ഒരു കാര്യമുണ്ട് മാഷേ, അടുത്താഴ്ച സൂര്യേച്ചി പാട്ട് പാടാനെ പാടില്ല.
2: ആ പാട്ട് പാടിയതുകൊണ്ടല്ലേ അശ്വിനി നിനക്ക് കുരുമാടിക്കുട്ടനെ കേൾക്കാനായത്?
1: അയ്യേ, കുരുമാടിക്കുട്ടൻ അല്ല.
2: അതെ, അതനക്കറിയാം, നീ നേരത്തെ അങ്ങനെയല്ലേ.
1: കരുമാടിക്കുട്ടൻ നമ്മള് പരീക്ഷിക്കും ചില ആൾക്കാരാ, തെറ്റ് പറയുമ്പോ തിരുത്തുന്നുണ്ടോ നോക്കാൻ വേണ്ടിട്ട് പണ്ട് ടീച്ചർമാരൊക്കെ അങ്ങനെ ചെയ്യലുണ്ട്.
2: പക്ഷേ അശ്വിനി, കളി കരുമാടിക്കുട്ടനോട് വേണ്ട കേട്ടോ.
0: നമുക്ക് ഏതായാലും കളി തർക്കത്തിലേക്ക് പോകണ്ട, ഒരു സൈനോട്ട് പറയാം.
1: ഇന്നത്തെ ചാരുവസര
2: ഇവിടെ നിർത്താം.
1: നന്ദി,
2: നമസ്കാരം.
3: പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

0: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മട്ടുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
3: കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.0.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഗാനരചന നിർവഹിച്ച് രവീന്ദ്രൻ ഈണം പകർന്ന് എം ജി ശ്രീകുമാർ പാടിയ ഗാനം, ചിത്രം അഭിമന്യു.

ഇനി ചിത്ര പാടിയ ഗാനം കേൾക്കാം. ചിത്രം മണിച്ചിത്രത്താഴ്. ചിത്രത്തിനു വേണ്ടി ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് മധു മുട്ടം. സംഗീതം MG രാധാകൃഷ്ണൻ.

0: തിരിച്ചു പോകുന്നു എന്റെ വഴി, തിരിച്ചു പോകുന്നു.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
3: ചിത്രപാടിയ മറ്റൊരു ഗാനം കേൾക്കാം. ബിച്ചു തിരുമലയുടേതാണ് വരികൾ. സംഗീതം SP വെങ്കടേഷ്. ചിത്രം കാബൂളിവാല.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
4: കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഔസേപ്പച്ചൻ കൂട്ടുകെട്ടിൽ പറഞ്ഞ ഗാനമാണ് അടുത്തത്. ചിത്രം ഹരികൃഷ്ണൻസ്. കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഇനി യേശുദാസും സുജാതയും ചേർന്ന് പാടിയ മനോഹര ഗാനം കേൾക്കാം. ചിത്രം ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ. എസ് രമേശൻ നായരുടെ വരികൾക്ക് വിദ്യാസാഗറാണ് ഈണം പകർന്നിരിക്കുന്നത്.

ഇത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

0: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരോ?
1: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247 4 0 7225 9 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു
0: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന്റെ ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡില്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശേഷേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810.
4: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
2: മതി.
0: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
4: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ഐസിയു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111933600.
1: സി എം വിസ്താര,
0: സി എം വിസ്താര നെല്ലൂന്നി.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120002. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മതിമറന്ന് പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാർ 89.6 FM ചിരിനേരത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം.

0: ജീവിതത്തിലെ എല്ലാ ടെൻഷനും മാറ്റിവെച്ച് ഒരുപാട് ചിരിക്കാൻ തയ്യാറാണ് ഇന്നത്തെ ചിരിനേരത്തിൽ. മലയാള സിനിമയിലെ ഒരു കിടിലൻ കോമഡി ചിത്രമായ എഗെയിൻ കാസർഗോഡ് കാദർബായ് എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങളാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത്.
1: എന്റെ മാതാവേ, ഇത്രയും കാലം എന്നെയും എന്റെ ഈ കലാദർശിനിയെയും സ്വന്തം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. ഇവിടെ പഠിക്കാൻ വരുന്ന പെൺകുട്ടികളെയും ടീച്ചർമാരെയും പീഡന വീരന്മാരിൽ നിന്നും പ്രത്യേകിച്ച് ഒളി ക്യാമറയിൽ നിന്നും സേവ് ചെയ്ത് അവരെ സൽസ്വഭാവികളും സദാചാര ബോധമുള്ളവരുമാക്കി തീർക്കണമേ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തമ്മിൽ പരസ്പരം സ്നേഹമല്ലാതെ പ്രേമമെന്ന വികാരം അവരുടെ മനസ്സിൽ പൊട്ടിമുളയ്ക്കരുതേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.
2: ഫാദർ തറക്കണ്ടാം, നീ നിന്റെ മക്കളെ അവിശ്വസിക്കരുത്. അവർ ദൈവത്തിന്റെ കുഞ്ഞാടുകളാണ്. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരാണെന്ന് നീ കേട്ടിട്ടില്ലേ?
3: എന്ന് സ്വന്തം മേശുക്കിസൂട്ടാ.
2: അങ്ങനെ കർത്താവിന്റെ സൗണ്ട്
1: നിന്നെന്ന് ഞാൻ ശരിയാക്കി തരാം.
3: കുട്ടി, എന്റെ ചിറകിൽ തലോടിക്കോളൂ.
4: ചിറകോ?
3: ഇത് തന്നെ, ഇത് ചിറക് തലോടിക്കോളൂ. പടക്കേന്ന് തലോടു. വരൂ, സമയങ്ങളല്ലേ. തലോടു. ആ പിശാച അച്ഛമ്മന്നെ പെട്ടെന്ന് തലോടു.
2: അങ്ങനെ മാന്താനല്ല, തലോടാൻ.
3: കണ്ടപ്പോ ഇത്ര ഭാരം തോന്നിച്ചില്ലല്ല. എവിടെ നിന്നാണ് ഇത്ര ഭാരം നടത്തത്? എന്നാലും നല്ല സുഖമുണ്ട്. അച്ഛനായിരുന്ന വെറുതെ അല്ലേ പൊന്താത്ത. അല്ല, ഞാൻ നമ്മുടെ പ്രോഗ്രാമിന്റെ ബ്രേക്ക് ഡാൻസ് പറഞ്ഞു കൊടുക്കായിരുന്നു.
1: അതേടാ, നിന്റെ ഈ ഞരമ്പ് രോഗം എനിക്ക് മനസ്സിലായി. കൊച്ചാൻറ്റി,
3: എന്താ ചോ?
1: നിന്നെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടേണ്ടി വരുവോ?
3: വിടേണ്ടി വരില്ല അച്ചോ, ഞാൻ നന്നായോ.
1: എങ്ങനെ?
3: അച്ഛൻ എന്നെ ഉപദേശിച്ചില്ലേ വെള്ളം അടിക്കരുത്, അന്യ സ്ത്രീകളെ നോക്കരുത്.
1: എന്നിട്ട്
3: ഞാനിതെല്ലാം നിർത്തിയോ?
1: പിന്നെ ഇപ്പൊ ഞാൻ ഇവിടെ കണ്ടതോ?
3: അത് സ്റ്റെപ്പ് പഠിപ്പിച്ചല്ല അച്ചോ, എനിക്കില്ല അമ്മയും പെങ്ങന്മാരും. അച്ഛനോട് വെറുതെ സംശയിച്ചു.
1: എനിക്ക്
3: സഹിക്കില്ല.
1: എന്റെ
3: അച്ഛൻ.
0: രണ്ടായിരത്തി പത്തിൽ തുളസീദാസ് സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രമാണ് എഗെയിൻ കാസർഗോഡ് കാദർബായ്. ജഗദീഷ്, അശോകൻ, സുരാജ് വെഞ്ഞാറമ്മൂട്, ഇന്നസെന്റ്, തെസിനി ഖാൻ, സലീം കുമാർ തുടങ്ങിയവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവരെ കൂടാതെ രാധാവർമ്മ, ഗൗതം കൃഷ്ണൻ, ബാബു ആന്റണി, മനോജ് കെ ജയൻ, നാരായണൻ കുട്ടി, ബൈജു, ബിജുക്കുട്ടൻ, മഞ്ജു സതീഷ് എന്നിവരും ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു.
5: ഇന്നത്തെ കണി ദാരിദ്ര്യം പിടിച്ച പിച്ചക്കാരനെയാണല്ലോ. ഇന്ന് മുഴുവൻ തറക്കണ്ട അച്ഛന്റെ മുമ്പിൽ വെറും തറയായിട്ട് കൈ നീട്ടി നിൽക്കേണ്ടി വരുമല്ലോ.
6: രണ്ട് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും തന്നെ സഹായിക്കണം ചാച്ചി.
5: എടോ, പോയിട്ട് പിന്നെ വാ.
6: മതി സാറേ, നാങ്ക എപ്പോഴാ പറഞ്ഞു എന്നോട് മൊബൈൽ വിളിച്ച് പറഞ്ഞാ മതി. My number is 9846.
7: ഞാൻ ചോദിച്ചു 1 രൂപക്ക് എന്ത് ഭക്ഷണം കിട്ടാനാണ്. അപ്പൊ അവൻ പറയണേ 2 ദിവസം ചൈനീസ് ഫുഡ് കഴിക്കാത്തോണ്ട് എത്ര കിലോ തൂക്കം കുറഞ്ഞത് കൊയിലിട്ട് വെക്കാനാണെന്ന്.
8: എന്നടാ
9: ഇത്? പട്ടാപ്പോൾ കിസ്സി പണിരിക്കുന്ന അമേരിക്കയാ.

0: നീ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയാരുന്നടാ. പ്രോഗ്രാമിന് വന്നില്ലെങ്കിൽ എന്താ? നീ രാവിലെ ഇവിടെ എത്തിയ?
1: രാവിലെ വന്നില്ലെങ്കിൽ ഈ നഗ്ന മേരിയുടെ സീൻ മിസ്സായി പോകൂലടാ.
0: ഞാൻ പല പ്രശ്നത്തിനോട് പറഞ്ഞിട്ടുള്ളതാ, ഡ്രസ് മാറുമ്പോ കഥ കടച്ചിടണമെന്നുള്ളത്.
2: അടച്ചിട്ട് ഡ്രസ് മാറാൻ ഞാൻ പെണ്ണൊന്നും അല്ലല്ലോ.
1: മൂട് കളഞ്ഞേ എടാ. കാര്യം ശരി, നീ പെൺവേഷം കെട്ടിയതാണെങ്കിലും ഈ ഡ്രസ്സിങ്ങിന് അഴിച്ചിരുന്ന കാണുമ്പോ ശരിക്കും ടെംപ്റ്റേഷൻ ആയി പോണടാ.
2: എന്നാ ഇത് വെച്ച് ടെംപ്റ്റേഷൻ മാറ്റം. ഓരോ ഞാനമ്മമാര്.

0: ഇതാത്തതൊന്നും ചെയ്യരുത്, ഇത് ചിരട്ടയാണ്.
1: ഞാൻ അത്ര കാരണല്ല.
2: നോ നോ നോ നോ നോ, ഈ മാസം എല്ലാ ദിവസവും കളിയുള്ളതാ. നോ പ്രോബ്ലം, ഡെയിലി കളിയുണ്ടെന്ന് കരുതി ഐറ്റംസ് ഒന്നും കുറക്കില്ല. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, ശരിയാക്കാം. ഈ പെണ്ണുങ്ങളുടെ ശബ്ദം കേട്ട ഫോൺ താഴെ വെക്കില്ല ചില കോന്തമാര്. ഓരോന്നും ചോദിച്ചിങ്ങനെ രാഗിക്കൊണ്ടിരിക്കും.
3: എങ്ങനെ രാഗാതിരിക്കും? നിന്റെ കിളിനാദം കേട്ടാൽ മീശം മുളച്ച ഏതെങ്കിലും ഒരുത്തൻ ഫോൺ താഴെ വെക്കുവോ?
2: അതെ അതെ, കലാംക്കേടെ വർഗമല്ലേ.
3: എന്റെയൊക്കെ വർഗം ഉണ്ടായത് കൊണ്ടല്ലേ നിനക്കൊക്കെ ചുണ്ടും ചോപ്പിച്ച് നടക്കാൻ പറ്റുന്നത്. ഇന്നലത്തെ പരിപാടി കണക്കും ബാലൻസ്.
2: എന്തോന്നാ കലാംകിന്റെ സ്വന്തം കാറിൽ പെട്രോൾ അടിച്ച് കണക്കും ഇതിൽ എഴുതി വെച്ചിരിക്ക? അച്ഛൻ ചോദിച്ചാ ഞാൻ എന്ത് പറയും?
4: നീ ആ ലിസ്റ്റ് അച്ഛനെ കാണിക്കാതിരുന്ന പോരെ.
2: നോ നോ നോ, കള്ളം പറയാ എന്നെ കൊണ്ടോക്കില്ല. ഐ ആം സ്ട്രേറ്റ് ഫോർവേഡ് പേഴ്സൺ.
3: നീ എന്റെ ഡാർലിംഗ് അല്ലേ ശിക്കി മോളെ?
2: ഡാർലിംഗ് അല്ല, നൈനിറ്റാൾ. അച്ഛൻ എങ്ങാനും ഇത് കേട്ട അത് മതി, ആ നിമിഷം രണ്ടിനും ഡിസ്മിസ് ചെയ്യും.
3: ഇസ്ലാമായ ഞാനും ക്രിസ്ത്യാനിയായ നീയും തമ്മിലുള്ള ഈ ലവ് ജിഹാദിന്റെ പേരിൽ അച്ഛൻ നമ്മൾ ഇവിടെ പറഞ്ഞു വിട്ടാൽ അറിയാലോ നിനക്ക്, അച്ഛൻ വികലാഖനെ നിന്ന് കുർബാന കൊടുക്കേണ്ടി വരും.
2: അയ്യോ, അപ്പൊ ഇതൊക്കെയാണല്ലേ മനസ്സിലിരിപ്പ്. ഈ ചാപ്റ്റർ നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാം. അച്ഛനെനിക്ക് കാണപ്പെട്ട ദൈവോ.
3: അപ്പൊ ഞാനാരാ? കാണപ്പെട്ട ഗോഡ?
2: അയ്യട, ഗോഡല്ല, ഗോസ്റ്റ്.
5: 1991 പുറത്തിറങ്ങിയ മിമിക്സ് പരേഡ്, 1992 കാസർഗോഡ് കാദർബായ് എന്നീ ചിത്രങ്ങളുടെ തുടർച്ചയാണ് ഈ ചിത്രം. രതീഷ് വേഗയുടെ ഈണത്തിൽ ശരത് വയലാർ എഴുതിയ ഗാനങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് അറിയാമോ? തെറ്റിദ്ധാരണകൾ. ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് വേറെയായി കേൾക്കും. അതിൽ നിന്ന് പിറക്കുന്ന ഒട്ടേറെ കിടിലൻ കോമഡി രംഗങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത്. ഒരു ചെറിയ കാര്യം പോലും വലിയ പ്രശ്നമായി മാറുന്ന അവസ്ഥ, പക്ഷേ അത് നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ചിത്രത്തിലെ ഓരോ സംഭാഷണവും നമ്മളെ നമ്മുടെ നാട്ടിലെ ചില ആളുകളെ ഓർമ്മിപ്പിക്കും. ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ റിയാക്ഷൻ, അതിൽ നിന്നുള്ള കോമഡി, അതാണ് ഈ സിനിമയുടെ ഹൃദയം.
6: നിങ്ങൾ എന്ത് തീരുമാനമെടുത്താലും 10 പൈസ ഞാൻ കൂട്ടിത്തരില്ല. ഇപ്പൊ തന്നെ ഇത് നടത്തിക്കൊണ്ടു പോകുന്നത് എങ്ങനെയാന്ന് കർത്താവിനും എനിക്ക് മാത്രമേ അറിയൂ.
7: കാലത്ത് ഞാൻ പ്രാർത്ഥിച്ചപ്പോ കർത്താവ് എന്നോട് പറഞ്ഞു, കാശ് കൂട്ടിത്തരുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല, ഫാദറിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി എന്ന്.
6: സൈലൻസ് സൈലൻസ്
8: സൈലൻസ്.
6: നിങ്ങൾക്കൊക്കെ ഒരു സത്യം അറിയൂ, ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ദിവസവും 3 കിലോമീറ്റർ കുടയും ചൂടി പിടിച്ച് നടന്നിട്ടാ ഞാൻ ഇവിടെ വരുന്നത്. എന്റെ ട്രൂപ്പ് മാനേജർ ദേവൻ, ഇവൻ നടക്കുന്നതോ വില കൂടിയ കാറിലും. ഞാൻ അറിയാണ്ട് പുറങ്ങളി പിടിച്ച് കാശ് പിടുങ്ങുന്നോണ്ട് ഇവന്മാർക്ക് കാറും ലോറിയും ഒക്കെ വാങ്ങിക്കാലോ.
3: എന്റെ പൊന്നച്ചോ, ഞാൻ പുറങ്ങളി പിടിക്കാറില്ല, അച്ഛൻ എന്നെ വിശ്വാസമില്ലേ?
6: നിന്നെ എനിക്ക് ഒരു വിശ്വാസോ.
3: ആ അതെ, സത്യം. ആ
6: ഹലോ
9: ഹലോ, കലാമല്ലേ?
3: അതെ,
9: രണ്ടാംകളി കളിച്ചത് ഫാദർ അറിഞ്ഞാ?
3: ഇല്ല.
9: അങ്ങനെയാണെങ്കിൽ 16-ാം തീയതി അങ്കമാലിലെ കളി കഴിഞ്ഞ് വരുമ്പോ നമുക്ക് കളി കളിച്ചാലോ?
3: കളിക്കാലോ, അതിനെന്താ?
9: അച്ഛനറിയില്ലേ?
3: എന്റെ രാജ, ലോഹ ഇട്ടൊരു സാധനത്തിന് ഇവിടെ കുത്തിയിരുത്തിട്ട് മാത്രമേ ഉള്ളൂ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഞാനാ.
9: ഇങ്ങനെ പോയാല് കലാദർശം മൊത്തത്തിൽ
3: ഏയ് തമാശക്കല്ലേ, ദേ ലോഹിട്ടാ പന്നി വരുന്നുണ്ട്, നീ ഫോൺ വെക്കടാ.
6: കോന്ത, നിങ്ങളുടെ എല്ലാ കളികളും ഞാൻ അറിയുന്നുണ്ട്. ഇനി ഞാൻ ആരെ കാണിക്കണം? മോഹൻലാലിനെ കാണിക്കണം, അതോ മമ്മൂട്ടിനെ വേണം, അതോ 3-4 കൊല്ലം മുമ്പ് ഇവിടുന്ന് മിമിക്രി കാണിച്ചു പോയി ജയറാമിനെ കാണിക്കണം?
3: വേണ്ട.
6: ഇനി നിന്നെ കാണിക്കണം?
3: വേണ്ട ചോ, അച്ഛൻ എല്ലാവരെയും കാണിക്കോന്നറിയാ.
6: എല്ലാവരോടും കൂടി പറയാ, നിങ്ങളെല്ലാവരും ഇവിടുന്ന് പോയാലും ഈ അച്ഛൻ ലോഹയും മടക്കി കുത്തി സ്റ്റേജിലേക്ക് ഇറങ്ങും. ആ ഇനി പറയാനുള്ളത് പറഞ്ഞോ.
2: അച്ഛോ,
6: എന്തേ?
2: ഈ വരുന്ന 12 ആഗസ്റ്റ് അച്ഛന് 60 വയസ്സ് തികയുന്ന കാര്യം നാട്ടുകാരെ മൊത്തം നമുക്കൊന്ന് അറിയിക്കണ്ടേ?
7: അതെ അച്ഛോ, അച്ഛന്റെ 60th ആനിവേഴ്സറി, അടിച്ചു പൊളിച്ച് നമുക്ക് സെഞ്ചുറി ആഘോഷിക്കണം അച്ഛോ, അല്ലേ?
6: നാട്ടുകാരുടെ മുന്നിൽ എന്നെ കിളവനാക്കി നിർത്തിയിട്ട് ആഘോഷ കമ്മിറ്റിയുടെ പേരില് നിങ്ങൾക്കൊക്കെ കുടിച്ച് മരിച്ച് ദേ ഇങ്ങനെ നടക്കാനല്ലേ? അത് വേണ്ട,
3: അത് വേണ്ട. 60 വയസ്സായി നാട്ടുകാർ വന്നാലേ അച്ഛനെ നടക്കാനേ, അതും നമുക്കൊരു ഡിസ്കൗണ്ട് കൊടുക്കാം.
7: അച്ഛോ, നമുക്ക് കുറച്ചുകൂടി താഴോട്ട് ഇറങ്ങിട്ട് ഗോൾഡൻ ജൂബിലിയായിട്ട് ആഘോഷിക്കാം.
10: മോനെ, നിങ്ങോട്ട് വന്നേ.
7: എന്താ അച്ഛോ?
10: നീ പച്ചാളം പാപ്പച്ചന്റെ സൽപുത്രനല്ലേ?
7: ഉറപ്പില്ല അച്ഛോ.
10: നിന്റെ തലയിൽ ഇത്രയും ബുദ്ധി ഉള്ളത് കൊണ്ടാണ് നീ അപ്പനെ പോലെ തന്നെ താഴ്ന്ന് മുകളിലേക്ക് പൊന്താണ്ട് ഇങ്ങനെ

0: ഇരിക്കണത്.
1: ഉറപ്പായി
0: ആകെ 3 അടി 2 ഇഞ്ചേ ഉള്ളൂ മമ്മൂട്ടി അവന്റെ മനസ്സിൽ.
2: അച്ഛൻ ടെൻഷൻ അടിക്കണ്ട, ആഘോഷത്തിനുള്ള സ്പോൺസർമാരെ ഞങ്ങൾ കണ്ടെത്തിക്കോളാം, 10 പൈസ ഇവിടുന്ന് എടുക്കണ്ടേ.
0: നിങ്ങൾക്കൊക്കെ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ആയിക്കോളൂ, പക്ഷെ അതിന്റെ പേരിൽ ദൂർത്തടി ഒഴിവാക്കണം.
3: ഏയ്, ഞങ്ങൾ ദൂർത്തടിക്കാറില്ലോ, ഞങ്ങൾ അടിക്കുന്നല്ല കട്ടറമ്മ.
0: പിന്നൊരു കാര്യം, ആഘോഷം നടക്കുമ്പോ നമ്മുടെ പഴയ കലാകാരന്മാരായ ഉണ്ണിയെയും സാബുവിനെയും മനോജിനെയും ഒന്നും വിളിക്കാൻ മറക്കണ്ട.
4: അവരൊന്നും ഇല്ലാതെ എന്താ ആഘോഷം? വൈകിട്ടെന്താ പരിപാടി?
3: തിലകം കളിക്കും.
0: നീ എന്താ മോഹൻലാൽ കളിക്ക? വേണ്ട
5: വേണ്ട. എല്ലാരും ഞാൻ വിളിച്ചിരുന്നോ, ദുബായിൽ നിന്ന് ഉണ്ണിയും ജിമ്മിയും എത്താൻ തേറ്റിട്ടുണ്ട്, ബാംഗ്ലൂരിന്ന് മനോജും വരും. പക്ഷെ സാബു ചേട്ടൻ അമേരിക്കയിൽ നിന്ന് വരാൻ ലീവ് കിട്ടില്ല അത്രേ.
0: എന്തേ, അവന് ഒബാമ പിടിച്ചു വിഴിഞ്ഞു.
4: അപ്പൊ പ്രസിഡന്റ് അച്ഛൻ സമ്മതിച്ചു കഴിഞ്ഞു, നമുക്ക് ആഘോഷങ്ങൾ അടിച്ചു വിളിക്കണ്ടേ? വാ ആലോചിക്കാം,
6: നമുക്ക് അടിച്ചു മൂത്തൊന്ന് അർമാദിക്കണം.
4: അന്ന് വേറെ ഇന്നേ തുടങ്ങിയൊക്കെ അർമാദിക്കാടാ.
5: I am telling truth, sir. Father Tarkadam is dead.
7: Hi, Rita.
8: Hi.
5: Now in hospital. Yeah. Ellam kandavini oru play.
3: Parangu. Oyyo, ellam nirthikkoo, nirthikkoo, nirthikkoo. Teacher, vallathu paranja teacher.
5: Enda?
3: Nammada accha marichu poyi teacher.
5: Accha marichu poyi. Ninnodu aaru parnu.
3: Chittivalu phone vilichu parana ja kekkada teacher. Phone aashudri kadakkadu. Va va. Ellaru paaku. Ellaru va.
9: ഇവിടെ ബോഡി പോയിട്ട് ശവം പോലും ഇല്ല ടീച്ചറെ. ടീച്ചറെ അച്ഛന്റെ ബോഡി ഇവിടെ എങ്ങും കാണാനില്ല.
5: ഹോസ്പിറ്റലിൽ മാറിപ്പോയ
9: പതുക്കെ വലിക്കേട്ടാ, മൂക്കിലോട്ട് കയറിപ്പോയാലോ. ഈ അച്ഛൻ എവിടെ മരിച്ചു കിടക്കുന്നു? അച്ഛനെങ്കിലും വിളിച്ചു പറഞ്ഞാ മതിയോ?
4: അയ്യോ ആരും വരുന്നേ. അച്ഛോ അച്ഛോ എന്റെ പൊന്നെ അച്ഛോ.
9: കരയല്ലേ ടീച്ചറെ, കരഞ്ഞിട്ടും പിഴിഞ്ഞിട്ടൊന്നും ഇനി കാര്യമില്ലല്ലോ. ടീച്ചർ കരഞ്ഞ ഞാനും കരയും.
3: ദൈവം ഇങ്ങനെ ചതിച്ചു കളയുന്ന ആരെങ്കിലും കരഞ്ഞ ടീച്ചറെ. ഇല്ലെങ്കിൽ കടമായിട്ട് വാങ്ങിച്ച 1000 രൂപ ഞാൻ ഇന്നലെ അത്രയും തിരിച്ചു കൊടുക്കുവായിരുന്നാ.
9: ശരിയാ, മോളിന്ന് വിളിച്ചാൽ എല്ലാരും പോകണ്ടേ?
3: മോളിന്ന് വിളിച്ചാൽ എല്ലാരും പോകുന്നത്. മോളി മാത്രം പോയപ്പോഴേ
4: എന്താ പേര്? എനിക്ക് വളരെ ഇഷ്ടമായി. എന്നെയോ? നല്ല സവാരി അല്ലേ. സ്റ്റേഷനെത്തി. യാത്രയ്ക്ക് സുഖമായിരുന്നില്ലേ? എന്നാ ഇത് വെച്ചു. ഫോൺ നമ്പർ തന്നെ.
3: എന്താ സംഭവിച്ചത്?
4: ഒരു മധുകുതി യാത്ര.
3: നിങ്ങ ഇവിടേക്കാണ്? അച്ഛന്റെ ബോഡിക്ക് കാഷ്വാലിറ്റി കിടപ്പുണ്ട്.
4: അച്ഛോ പറവൂർ ലക്ഷ്മി കോളേജിൽ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടിരിക്കുമ്പോൾ ഇടുത്തി പോലത്തെ ദുഃഖ വാർത്ത കേട്ടത്. കേട്ട ബാധി കേക്കാത്ത ബാധി പ്രോഗ്രാം നിർത്തിവെച്ച് അതേ ഡ്രസ്സിന് ഓടി പോകുന്നതാണച്ചോ. അച്ഛന്റെ കാലശേഷം കലാദർശന എന്റെ പേരിൽ എഴുതരുമെന്ന് ദേ ഇന്നലെയും കൂടി ഞാൻ സ്വപ്നം കണ്ടതല്ലേ അച്ഛോ. മരിച്ചു നരകത്തിൽ പോകുന്നതിന് മുമ്പ് അങ്ങനെയെങ്കിലും ഒരു പുണ്യപ്രവൃത്തി ചെയ്യാമായിരുന്നില്ലേ അച്ഛോ?
3: അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞില്ല അടുത്ത അവകാശം ഞാനാണെന്ന്?
4: ഓപ്പാണ്.
9: പിന്നെ അച്ഛന്റെ മനസാക്ഷി സൂചി പറഞ്ഞ ഞാനാ, കലാദർശനയുടെ അനന്തരവാശി
5: ഞാനാണ്. അവന്റെ കുറിച്ച് തർക്കം എന്തായാലും അച്ഛൻ ഒരു ഷെയർ എനിക്ക് എഴുതി
0: നിങ്ങൾ ആരും ബഹളം വെക്കണ്ട, എല്ലാവർക്കും ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ചത്തെന്നും കരുതി നീയൊക്കെ റീത്തും വാങ്ങി ആഘോഷമായിട്ട് വന്നിരിക്കല്ലേ. എല്ലാം ഞാൻ കേട്ടാണ് കിടന്നത്. ആരടാ പറഞ്ഞത്? ഞാൻ
3: ഞാനല്ലോ
5: ഞാനോ ഈ തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ
3: ഈ ഷിറ്റ് മോള് ഫോൺ ചെയ്യണത് ഞാൻ കേട്ടാണോ?

0: അച്ഛന്റെ നിലത്തിരിക്കാൻ യോഗമില്ല.
1: തമ്മിൽ തമ്മിലുള്ള കളിയാക്കലുകളും ഒരാൾ മറ്റൊരാളെ പറ്റിക്കുന്ന രംഗങ്ങളും അതെല്ലാം ചേർന്നാൽ ചിരി നിർത്താൻ പറ്റില്ല. നിനക്ക് ഇത്രയും ബുദ്ധിയുണ്ടോ? എനിക്ക് ബുദ്ധിയില്ലെങ്കിൽ നിനക്ക് എവിടുന്നാ കിട്ടിയത്? ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ ശ്രോതാക്കളുടെ മുഖത്ത് പുഞ്ചിരി നിറയ്ക്കും. സിനിമ മുന്നോട്ട് പോകുമ്പോൾ ചെറിയ ചെറിയ കോമഡി സംഭവങ്ങൾ ഒരു വലിയ കലാശത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. അവസാനം എല്ലാം ഒത്തുചേരുമ്പോൾ നമ്മൾ പൊട്ടിച്ചിരിക്കുകയും ആസ്വദിക്കുകയും ചെയ്യും.
2: ആരും വെടിവെച്ചാല ടയറിന്റെ വെടി തീർന്നതാ.
3: ആരും വെടിവെച്ചില്ലേ?
4: പെട്ടെന്ന് ടയർ മാറ്റിയിടാൻ നോക്കും.
5: ഇനി പഞ്ചർ ഒട്ടിക്കുന്ന കാശ് ഞാൻ ഏത് കളക്ഷനിൽ എഴുതാം?
4: അതൊക്കെ പിന്നെ ആലോചിക്കാം. ഒരു ചായ കുടിച്ചാലോ?
5: ചായ കുടിക്കാനുള്ളവർക്കൊക്കെ വരാം. ഇന്ന് ആരാണ് കണി
6: കണ്ടത്?
5: കാശും ഭയുടെ ഇടിയും കൊണ്ട് വണ്ടിയുടെ വെടിയും തീർന്നു.
6: ജിമ്മി അവന്റെ ആന്റിയുടെ വീട്ടിൽ പോയതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു.
4: അടുത്തെങ്ങും ചായക്കട കാണുന്നില്ലല്ലോ. വാ. ഇതിപ്പോ നടന്ന് നടന്ന് നമ്മള് കൊച്ചിയിലെത്തുവോ?
5: കൊച്ചിയിലെത്തിയ പൈട തട്ട് കിടന്ന് നല്ല സൂപ്പർ ദോശ കഴിക്കായിരുന്നു. ഇവിടെയൊക്കെ വല്ല ദൊപ്പം കിട്ടുള്ളൂ.
6: ദോശയല്ലാലത്തൊരുമാരി അളിഞ്ഞ തമാശ അടിച്ചോ.
3: ജയിലിൽ നിന്ന് കിട്ടിയ ഫുഡാണെങ്കിലേ വായിൽ വെക്കാൻ കൊള്ളില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ രണ്ട് ബിരിയാണി മാത്രമേ കഴിച്ചുള്ളൂ.
4: പെണ്ണാണെന്ന് കരുതി ഇവനെ ജയിൽ വാടന്മാര് നന്നായിട്ട് സൽക്കരിച്ചു.
3: ഒരുതരം തട്ടിലും മുട്ടിലും ഞാനൊന്നും അറിയാത്തവരെ അങ്ങ് നിന്ന് കൊടുക്കും.
5: ജയിലിലെ പോലീസുകാർ എന്തിനു കുറ്റം വരുന്നു? ഇവനെ കണ്ടാൽ ചിലപ്പോ എന്റെ കൺട്രോളിന് പോകും. എല്ലാരും
3: ചക്കര
7: സാറേ, ഒരു പെണ്ണിനെ അവര് മാറി മാറി പീഡിപ്പിക്കും.
5: എങ്ങനെ ഉറക്കം വരുവാടാ? അതുപോലത്തെ ഒരു ഉരുപ്പടിയല്ലേ കൂടെ ഉള്ളത്? കേരളാ വണ്ടിയിലെ
6: സാർ, ഞങ്ങളൊരു പരിപാടി കഴിഞ്ഞ് വരുന്ന വഴിയാ.
5: അതെനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായടാ, പരിപാടിയും കഴിഞ്ഞ് വരികയാണ്. കേരള വണ്ടിയിലെ കേരള വണ്ടിയിലെ
8: സാറേ, ഇനി ഉള്ള സത്യം പറയാമല്ലോ. ഞങ്ങള് ജയിലിൽ നിന്ന് വരിക.
5: വീണ്ടും തുടങ്ങിയല്ല.
9: ഒരു സുന്ദരിയായ പെൺകുട്ടിയെ മുന്നിൽ കൊണ്ടു നിർത്തി അതാണാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മോഴയാണ് ഈ എസ് ഐ മന്മഥരാജൻ. നിങ്ങൾ വിചാരിച്ചോ
8: സാറേ, സത്യമായിട്ട് ഇത് പെണ്ണല്ല, ഞങ്ങളുടെ ട്രൂപ്പിലെ ഫീമെയിൽ ആർട്ടിസ്റ്റ്.
9: കലാദർശന ദർശന കലാദർശന എന്താ ആർട്ടിസ്റ്റ്?
8: ഫീമെയിൽ ആർട്ടിസ്റ്റ്.
3: വിശ്വാസം
9: ഇതേപോലൊരു കേസ് ഈ സസ്പെൻഷനിലായിട്ട് ഞാൻ തിരികെ കയറിട്ട് വെറും 6 മാസമേ ആയുള്ളൂ. വീണ്ടും തൊക്കിറപ്പിക്കാനുള്ള പരിപാടി ആലോചിക്കാം. നീയൊക്കെ തങ്ങമ്മേ, ഇതിനു മുമ്പ് ഈ ഏരിയയിൽ ഇവിടെ ആരെങ്കിലും കാണുകയോ കസ്റ്റഡിയിൽ എടുക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. നോക്ക്.
10: മുമ്പൊരിക്കലേ സി എസ് ആർ ഇവിടെ പൊക്കിയിട്ടുണ്ടോ എന്നൊരു സംശയം.
9: സംശയം വേണ്ട, അയാള് പൊക്കും. പൊക്കാൻ അയാള് ഭയങ്കര പിടിക്കണം.
11: എന്തായാലും ഇവിടെ നീ അടിമുടി ശരിക്കുന്നു പരിശോധിക്കണം.
10: ശരി സാർ.
8: ചിലറേ അത് വേണോ?
5: ഇത് വേണടാ.
8: വേണ്ട വേണ്ട.
5: ഈ തങ്കം സാറ് വിവാഹിതയാണോ?
9: ഒന്ന് രണ്ട് ആലോചന വന്നതാ, പക്ഷെ ഞാനുമായിട്ടുള്ള ഇരിപ്പ് ചറിഞ്ഞപ്പോ അവരെല്ലാം
5: വേണ്ടെന്ന് തങ്കമ്മ സാർ.
9: എന്റെ തങ്കമ്മയുടെ കാര്യം നിങ്ങൾ എന്തിനാണ് അറിയുന്നത്? പരിശോധന കഴിയുന്നവരെ ഒറ്റ ഒരു അക്ഷരം മിണ്ടിപ്പോവരുത്.
5: ഞങ്ങളൊന്നും മിണ്ടുന്നില്ലേ, പക്ഷെ കാണാത്തത് കാണുമ്പോ അത് നേരിടാനുള്ള ശക്തി തങ്കമ്മ സാറിന് കൊടുത്താ മതിയായിരുന്നു.
9: തങ്കമ്മയാ നീ തപ്പാൻ പഠിപ്പിക്കുന്നത്.
10: എന്റെ പൊന്നു സാറേ,

0: കൊടുക്കാതെ പിടിക്കണോ? കുറച്ച് വെള്ളം എടുത്തോളെ. നിനക്ക് എന്ത് പറ്റി? എന്തെല്ലാം ചെയ്തോ?
1: ഞാൻ പറയാം, പരിശോധിച്ച് പരിശോധിച്ച് വന്നപ്പോ ഒട്ടും പ്രതീക്ഷിക്കാത്ത എന്തോ കണ്ടു പേടിച്ചു.
2: ഇല്ലേ
0: മോളെ,
3: ഞാൻ ചത്ത

0: ഇല്ല.
1: അച്ഛൻ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒന്ന് സമാധാനിക്ക്. കലാദർശനക്കാരുടെ മേൽ സംശയമുണ്ട് എന്നൊരു വാർത്തയല്ലേ പത്രത്തിൽ വന്നുള്ളൂ?
2: മതിയല്ലോ. നിങ്ങൾ കാസിംബായി തമ്മിൽ ജയിലിലുള്ള അടിപിടിക്ക് ശേഷമാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. അന്വേഷണം എന്നും പറഞ്ഞ് ഇനി ഏത് സമയത്തും പോലീസ് ഇവിടെ കയറി വരും. അവരെ പിന്നെയും പറഞ്ഞ് സമാധാനിപ്പിക്കാം. ആ ചാനലുകാർ ഇപ്പൊ ഇങ്ങെത്തും. അവരുടെ ക്യാമറയിൽ എന്റെ മുഖം പതിയുന്നതിന് മുമ്പ് ഞാൻ ഈ കെട്ടിടത്തിന്റെ മുകളിൽ ചാടി ചാവും.
3: അതാ നല്ലത്, അച്ഛന്റെ മുഖത്തിന് നേരത്തെ തന്നെ ക്യാമറ
4: വീശില്ല.
2: നിങ്ങൾക്കൊന്നും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.
0: അപ്പൊ ഞങ്ങളുടെ തിരിച്ചുള്ള പോക്ക് പ്രശ്നമാവോ അച്ഛോ?
2: കൊലപാതകമാവുമ്പോ സംശയം തോന്നുന്ന എല്ലാവരെയും പോലീസ് ചോദ്യം ചെയ്യാതിരിക്കില്ല.
1: ഇത്രയും കാലായിട്ട് എന്റെ ഈ അസുഖം മനസ്സിലായില്ലല്ലേ?
2: കൊച്ചുവെളുപ്പാൻ കാലം തൊട്ടുള്ള വിളിയ. കാസിംബായിയുടെ കൊലയുമായിട്ട് കലാദർശനയ്ക്ക് എങ്ങനെ ബന്ധമുണ്ടോ? ആരാ കൊന്നത് ഇതൊക്കെ അറിയാമെങ്കിൽ ഞാൻ തന്നെ അവരെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കില്ലേ? അച്ഛന്റെ ഷഷ്ടി പൂർത്തി ആഘോഷിക്കണമെന്നും പറഞ്ഞ് എല്ലാവരും കൂടെ എന്ത് ബഹളായിരുന്നു. ഇപ്പൊ നിനക്ക് സമാധാനായില്ലേ?
4: അല്ല, ഏതോ ഒരു ക്രിമിനൽ ജയിലിൽ കിടന്ന് ചത്തുന്ന് കരുതി നമ്മളെന്തിനാ പേടിക്കുന്നത് അല്ലേ?
2: ഇവടാ പേടിക്കണ്ട, നമ്മുടെ പോലീസാ കുറ്റം ചെയ്തവരെ കിട്ടിയില്ലെങ്കിൽ കയ്യിൽ കിട്ടിയവന്മാരെ അവര് ഉരുട്ടി കൊല്ലും.
3: അപ്പൊ അച്ഛനെ ഉരുട്ടല്ലേ?
2: എന്തിനാ, നിനക്കൊക്കെ കണ്ടു രസിക്കാനാ?
3: ഏയ് അതല്ല ചോ, അച്ഛനും കൂടി ഉണ്ടെങ്കിൽ ഉരുട്ടുമ്പോ ഞങ്ങൾക്കൊരു കമ്പനി ആവൂലോന്ന് വെച്ചാ അല്ലടാ.
5: അത്രേ ഉള്ളു.
2: എന്റെ കർത്താവേ, ഇവനെയൊക്കെ ഏത് നേരത്താ?
3: കുംഭം 16 വെളുപ്പിനെ 6:30 എന്റെ ജനനം.
6: കോൺസ്റ്റബിൾ സർ, കം ഓൺ, ഇവിടുത്തെ മിമിക്രി കൊലാകാരന്മാരെ ഇങ്ങ് വിളിക്ക്.
7: യെസ് സർ.
6: എന്തോ സാർ, ആരുടെ ബോണറ്റ് ദോശക്കല്ലാക്കിയത്? ഞാൻ ഇപ്പൊ എന്റെ ഊരകം മുഴുവൻ ബുൾസയായനെ.
7: കം ഓൺ സർച്ച്.
6: അങ്ങോട്ട് സർച്ച്.
8: നോ നോ നോ, ഫാദർ തർക്കണ്ടം ഇതിലൊന്നും ഇന്റർഫിയർ ചെയ്യാറേ ഇല്ല. എല്ലാം ഷിറ്റി മോൾ തന്നെയാണ് ഷൂട്ട് ഔട്ട് ചെയ്യുന്നത്.
9: ശനം ബ്ലേഡി ഷിറ്റ്.
8: നോ സർ, ഐ ആം ഷിറ്റി മോൾ.
9: ഷിറ്റി മോൾ ആയാലും ഷഡ്ഡി മോൾ ആയാലും ശരി തന്നെ. ഈ ഫോണിൻ പ്രോഗ്രാം ഇങ്ങനെ ലോങ് ആയി കണ്ടിന്യൂ ചെയ്യുന്നത് റോങ് ആണ്. ഏറ്റവും അപകടം പിടിച്ച രണ്ട് സാധനങ്ങളാണ് മൊബൈൽ ഫോണും പെണ്ണും. സൂക്ഷിച്ചില്ല എങ്കിൽ രണ്ടിന്റെയും ഡിസ്പ്ലേ അടിച്ചു പോകും. എന്നെ മനസ്സിലായില്ല? ഐ ആം ചക്രവർത്തി.
10: ഹലോ,
9: ഹായ്, മിഥുൻ ചക്രവർത്തി.
10: ഹലോ,
9: ഷോർട്ട് ഫോമിൽ എന്നെ ഡിപ്പാർട്ട്മെന്റിലെ എം സി എന്ന് വിളിക്കും, കേട്ടിട്ടില്ലേ?
5: ഓ, നമ്മൾ അടിക്കുന്ന എം സി.
9: അത് അടിക്കുന്ന എം സി, ഇത് അടിക്കുന്ന എം സി. ഇവനാരാ വടിവേല് പഴുത്ത പോലെ ഉണ്ടല്ലോ, താഴെ മാത്രമല്ല മേളിലോട്ടും.
0: സാറിന്റെ ഒബ്സർവേഷൻ കറക്റ്റ്.
9: താങ്ക് യു. പെരുക്കി പിടിച്ചിരിക്കാൻ നീ ആരടാ? ജയനോ? കാണിക്കടോ.
0: എന്ത്
9: ജയനെ കാണിക്കടോ.
11: വഴിവക്കിൽ നിന്ന് പെമ്പിള്ളരെ ശല്യം ചെയ്യുന്ന അലവലാതി ഷാജേ.
9: ഇത്രയും വർഷമായിട്ട് ഈ ഡയലോഗിൽ തനിക്കൊന്ന് മാറ്റി പറഞ്ഞുകൂടോ?
0: വേറെ ഡയലോഗ് അവൻ
9: പറയണ്ട. ഇനി മേലില്ലെങ്കിലും എന്റെ ജയേട്ടനെ ആരും അനുകരിക്കരുത്, മനസ്സിലായോ? നീയൊക്കെ കുറെ പെറുക്കികൾ കാരണം എന്റെ ജയേട്ടൻ നേരത്തെ അങ്ങ് പോയത്. അവിടെ അയാൾക്ക് സ്വസ്ഥത കൊടുക്കൂലെന്ന് വെച്ചാ ഇടിച്ചുരുട്ടി നിന്നൊക്കെ ചപ്പാത്തി പരുവത്തിലാക്കും, മനസ്സിലായോ? നീ ആരടാ? ജോസ് പ്രകാശ്.
0: മനോജ്,
9: ഇങ്ങോട്ട് മാറി നിക്കടാ. അപ്പൊ നിനക്ക് കൊലപാതകവും ബലാത്സംഗവും ചെയ്ത് ശീലമുണ്ടായിരിക്കും. ഒരാളെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്ന എങ്ങനെയെന്ന് കാണിക്കടാ. കാണിക്കടാ. നിന്റെ കഴുത്തിലല്ല, എന്റെ ഈ ബലിഷ്ഠമായ കഴുത്തുകളിൽ കാണിക്കടാ. എന്റെ കഴുത്തിന് പിടിച്ച് എന്റെ മിടല ഉപ്പിളാൻ കെട്ടവരെ തകർത്തല്ലടോ.
4: പിടിക്കാൻ
9: പറഞ്ഞാ നീ ഉടനെ പിടിക്കോ. അപ്പൊ ഈ കൈ കൊണ്ടാണ് നീ കാസിംബായിയുടെ കഴുത്ത് ഞെരിച്ച്
4: കൊന്നത്? ഞാനൊന്നുമല്ല സർ.
9: നീ അല്ലേ മിണ്ടരുത്?
5: വിലങ്ങ് കൊണ്ടുവന്നില്ല സർ.
9: നല്ല തുണ്ട് കരങ്ങനെ എടുത്ത് കെട്ടി വലിച്ചോണ്ട് പോടോ. ഇവനെ വിട്ടുകളയരുത്, എവരോ തറകണ്ട. ഒരുത്തരം ഞാൻ വെറുതെ വിടില്ല. ഇവിടെ ആരും ഇല്ലടാ, എവിടെ തറയും പറയൊക്കെ.
4: ഇവിടെ ഇല്ലേ? ഈശോമിശായിക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛോ.
2: ഈ പോലീസുകാർക്ക് ഇപ്പോഴും എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കൂ.
4: വേണ്ടച്ചോ, എനിക്ക് ഇരിക്കാൻ കഴിയില്ല അച്ഛോ.
2: അതെന്താ മൂലക്കുരുവിന്റെ ഉപദ്രവണ്ട?
4: അതല്ലച്ചോ.
2: പിന്നെ
4: ഓർമ്മയുണ്ടോ ഈ മുഖം?
2: ഇതൊരു മുഖമാണോ?
4: അർപ്പിക്കല്ലോ, പറഞ്ഞു വരട്ടെ. ഓർമ്മ കാണില്ല. പിച്ച വച്ച് തുടങ്ങിയ കാലം മുതല് ഒരു പിച്ചക്കാരനെ പോലെ ഈ കൊച്ചു കലാകാരൻ കൊച്ചിയിലെ കലാദർശനയുടെ വാതിൽ മുട്ടി വിളിക്കാറുണ്ടായിരുന്നു. അന്ന് ഇവിടെ സിദ്ദിഖ് ലാലും ജയറാമും ചാലക്കുടി മണിയൊക്കെ അരങ്ങ് തകർക്കുകയായിരുന്നു. അവരിൽ ഒരാളായി ഈ എന്നെയും ചേർക്കണമെന്ന് പല വട്ടം ഞാൻ അച്ഛനോട് കെഞ്ചിയിട്ടുണ്ട്, യാചിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ആ യാചന അച്ഛൻ ചെവിക്കൊണ്ട്

0: പകരം ചെവിക്ക് പിടിച്ച് അച്ഛൻ എന്നെ ഗെറ്റ് ഔട്ട് അടിച്ചു. ദാറ്റ്സ് ഓൾ.
1: അച്ഛൻ, എനിക്ക് വേറെ ട്രൂപ്പുകളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല ഇവിടെ വന്നാൽ ഒരു സിനിമാ നടനാകാന്ന് ഞാൻ മോഹിച്ചു. പക്ഷെ ആ മോഹം എനിക്ക് സാധിച്ചിരുന്നില്ല. അവസാനം ഒരു ഗതിയും പരഗതി ഇല്ലാതായപ്പോ ഞാൻ നേരെ ചെന്ന് പോലീസിൽ ചേർന്നു. എന്താ ഒന്നും പറഞ്ഞില്ലേ?
2: ഇനിയെങ്കിലും കാക്കിക്കുള്ളിൽ വീർപ്പ് മുട്ടിക്കിടക്കുന്ന ഈ കൊച്ചു കലാകാരനെ അറ്റ്ലീസ്റ്റ് ഒരു കലാഭവൻ നാരായണൻകുട്ടി ആയിട്ടെങ്കിലും ആക്കി തന്നാ മതി. തരില്ലേ? തരില്ലേ അച്ചോ?
3: തരാം.
2: അത് മതി. ഇനി അച്ഛൻ ഈ ലോഹയൊന്നും മാറ്റിക്കേ, എനിക്കൊന്ന് പിടിക്കാനാ.
3: എന്താണ്?
4: കാല് പിടിക്കാനാന്നു.
3: അത് ശരി, കേസ് അന്വേഷണത്തിന് വന്നതല്ലേ, മിമിക്രി ട്രൂപ്പിൽ ചേരാമെന്നതല്ലേ.
5: കാര്യം കാണാ, ഏത് കഴുതക്കാലം പിടിക്കണമല്ലോ അച്ഛോ. എന്നെ ട്രൂപ്പിൽ എടുക്കാന്ന് വാക്ക് തരൂ അച്ഛോ.
4: തറക്കണ്ട അച്ഛ, വാക്ക് താ എനിക്ക്.
6: പോലീസാണ് കാല് വാരി നിലത്തെടുക്കുമ്പോ വാക്ക്
5: വന്ന് കേറിയപ്പോ എന്തൊരു പവറും ജാടയായിരുന്നു. അപ്പൊ തന്നെ മനസ്സിലായില്ലേ എന്റെ കാക്കക്കുള്ളിയിലെ കലാഹൃദയം? നിങ്ങൾ എല്ലാരും കണ്ടതല്ലേ എന്നെ എടുത്തു എന്ന് പറയച്ചോ.
3: ഈ കാലിപിടുത്തക്കാരന്റെ കയ്യില് എന്തെങ്കിലും കോപ്പുണ്ടോ എന്നൊന്ന് പരിശോധിച്ചു.
5: പരിശോധിക്കേണ്ട കാര്യമില്ല അച്ഛോ, ഞാൻ ഓക്കെയാണ്.
3: അത് ഞങ്ങൾ തീരുമാനിക്കും. നടക്ക.
5: അല്ല, അതിന്റെ
3: ആവശ്യമുണ്ട്. നടക്കാൻ.
5: കാല് പിടിക്കാൻ വന്നതല്ല അച്ഛോ, എന്റെ തുപ്പി എടുക്കാൻ വന്നതാ. ഞാൻ ഓക്കെ. പോലീസാണ്.
7: 2010 കലൂർ ഡെന്നീസ് കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ ഒരുക്കി തുളസീദാസ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഉത്പൽ വി നായനാരാണ്. ചിത്രസംയോജനം പി സി മോഹനൻ. ഗാലക്സി ഫിലിംസിന്റെ ബാനറിൽ മിലൻ ജലീൽ നിർമ്മിച്ച ഈ ചിത്രം വിതരണം ചെയ്തിരിക്കുന്നത് ഗാലക്സി ഫിലിംസ് ആണ്. 2010 December 3 ചിത്രം പ്രദർശനത്തിനെത്തിയത്. പ്രിയ ശ്രോതാക്കളെ, ചിരിയുടെ ഒരു പകുതി മണിക്കൂർ നിങ്ങളോടൊപ്പം ചിരിനേരത്തിലൂടെ പങ്കിടാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷം. ഇന്നത്തെ എപ്പിസോഡിൽ എഗെയിൻ കാസർഗോഡ് കാദർബായ് എന്ന ചിത്രത്തിലെ ചില അമൂല്യമായ കോമഡി നിമിഷങ്ങൾ. ജീവിതം എത്ര തിരക്കുള്ളതായാലും ചിരിക്കാൻ മറക്കരുതേ. ചിരിനേരത്തിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ. വീണ്ടും പുതിയ ചിരിവിശേഷങ്ങളുമായി കേട്ടുമുട്ടാം. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ.
8: മതിമറന്ന് പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
7: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ലോകത്ത് നിന്ന് ആണവായുധങ്ങൾ പൂർണമായി ഇല്ലാതാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഐക്യരാഷ്ട്രസഭയിൽ ആവർത്തിച്ച് ഇന്ത്യ. സ്വകാര്യ ആശുപത്രികൾ ക്യാൻസർ മരുന്നുകൾക്ക് അമിത വില ഈടാക്കുന്നതിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. തിരുവനന്തപുരത്ത് നടക്കുന്ന 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശ്ശീല വീഴും. സമാപന സമ്മേളനം കൈരളി തിയേറ്ററിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. നാളെ അന്താരാഷ്ട്ര വയോജന ദിനം. സംസ്ഥാനത്ത് വിവിധ വയോജനക്ഷേമ പദ്ധതികൾക്ക് മുഖ്യമന്ത്രി തുടക്കം കുറിക്കും. തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകി. വേളി കഠിനംകുളം സോണാർ ബോട്ട് സർവീസിന് തുടക്കമായി. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്കിന്ന് സുവർണദിനം. അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലുമുൾപ്പെടെ 3 സ്വർണ മെഡലുകൾ നേടി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. ലോകത്ത് നിന്ന് ആണവായുധങ്ങൾ പൂർണമായി ഇല്ലാതാക്കുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ഇന്ത്യ. ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് ആണവായുധങ്ങളുടെ സമ്പൂർണ്ണ ഉന്മൂലനത്തിനായുള്ള അന്താരാഷ്ട്ര ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന ഉന്നതതല പ്ലീനറി യോഗത്തിൽ ഇന്ത്യയുടെ പ്രസ്താവന വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി CB ജോർജ് അവതരിപ്പിച്ചു. സ്വകാര്യ ആശുപത്രികൾ ക്യാൻസർ മരുന്നുകൾക്ക് അമിത വില ഈടാക്കുന്നതിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. എല്ലാ മരുന്നുകൾക്കും 16% എന്ന ഏകീകൃത ലാഭവിഹിതം ഏർപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. മരുന്നുകളുടെ വില നിയന്ത്രണം അടക്കമുള്ള വിഷയങ്ങളിലെ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. കോർപ്പറേറ്റ് ആശുപത്രികൾ സ്വന്തം ഫാർമസികളിൽ നിന്ന് തന്നെ മരുന്ന് വാങ്ങാൻ രോഗികളെ നിർബന്ധിക്കുന്നു എന്ന പരാതി പരിശോധിക്കാൻ കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ വയോജനക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ദീർഘമായ ജീവിതത്തിനായി സംവിധാനങ്ങളുടെ പുനർവിചിന്തനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വയോജന ദിനാഘോഷ പ്രചാരണാർത്ഥം ഇന്ന് രാവിലെ സംഘടിപ്പിച്ച വാക്കത്തോണും സൈക്കിൾ റാലിയും മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശ്ശീല വീഴും. സമാപന സമ്മേളനം തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി PC വിഷ്ണുനാഥ് അധ്യക്ഷത വഹിക്കും. ചലച്ചിത്ര പ്രവർത്തക നിന സപ്നാനിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് മുഖ്യമന്ത്രി സമ്മാനിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: 6 ദിവസങ്ങളിലായി തിരുവനന്തപുരം കൈരളി ശ്രീ നിള തിയേറ്ററുകളിൽ നടന്ന കാഴ്ചയുടെ വസന്തത്തിനാണ് ഇന്ന് തിരശ്ശീല വീഴുന്നത്. 30 വിഭാഗങ്ങളിലായാണ് പ്രദർശനങ്ങൾ ഒരുക്കിയത്. ഒട്ടുമിക്ക ചിത്രങ്ങളുടെയും പ്രദർശനം നിറഞ്ഞ സദസ്സിലായിരുന്നു. 1400 ഡെലിഗേറ്റുകൾ ഉൾപ്പെടെ 1700 പേർ മേളയിൽ പങ്കെടുത്തു. മേളയുടെ ഭാഗമായി നടന്ന മീറ്റ് ദ ഡയറക്ടർ, ഫേസ് ടു ഫേസ്, ഇൻ കോൺവെർസേഷൻ, മാസ്റ്റർ ക്ലാസ്, കലാസാംസ്കാരിക പരിപാടികൾ എന്നിവയിൽ മികച്ച പ്രേക്ഷക പങ്കാളിത്തമാണ് ഉണ്ടായത്.
0: സംസ്ഥാനത്ത് ഡിജിറ്റൽ സേവനങ്ങൾ കൂടുതൽ ലളിതവും സുതാര്യവുമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള 5 പുതിയ സംരംഭങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. നമ്മുടെ കേരളം 2.0 ആപ്പ്, കേരള സിറ്റിസൺ എക്സ്പീരിയൻസ് ഇൻഡെക്സ് പോർട്ടൽ, വാട്സ്ആപ്പ് വഴിയുള്ള സർക്കാർ സേവനങ്ങൾ, AI ചാറ്റ് ബോട്ട്, കേരള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നീ സംരംഭങ്ങൾക്കാണ് തുടക്കമായത്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി കേരള സ്റ്റേറ്റ് IT മിഷനാണ് പദ്ധതികൾ ആവിഷ്കരിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകി. വേളി കഠിനംകുളം സോളാർ ബോട്ട് സർവീസിന് തുടക്കമായി. മന്ത്രി CP ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. ഭാവിയിൽ വേളിയെ കേരളത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്പോർട്ട് ഹബ്ബാക്കി മാറ്റുമെന്ന് മന്ത്രി പറഞ്ഞു. നിലവിൽ 24 പേർക്ക് സഞ്ചരിക്കാവുന്ന ബോട്ടാണ് സർവീസ് നടത്തുന്നത്. തിരുവനന്തപുരം മേയർ VV രാജേഷ് ആദ്യ ടിക്കറ്റ് വിതരണം നിർവഹിച്ചു. വേമ്പനാട് ജൈവ വൈവിധ്യം അടുത്തറിയാൻ അവസരമൊരുക്കി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം സംഘടിപ്പിച്ച കായൽ യാത്ര. 15 ചെറുദ്വീപുകൾ ചുറ്റിക്കണ്ട യാത്രാസംഘം സ്വച്ഛതാ ക്യാമ്പയിന്റെ ഭാഗമായി കായലോരങ്ങളിലെ പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ ശേഖരിച്ച് പരിസരം ശുചിയാക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി P നഹീമ.
2: CMFRI നടത്തിവരുന്ന ഫിഷ് വാക്കിന്റെ ഭാഗമായിരുന്നു യാത്ര. വിദ്യാർത്ഥികൾ, പരിസ്ഥിതി പ്രവർത്തകർ, ടൂറിസം പ്രൊഫഷണലുകൾ, അധ്യാപകർ, ഗവേഷകർ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. മറൈൻ ഡ്രൈവിൽ നിന്നും തുടങ്ങി 15 ചെറുദ്വീപുകളെ ചുറ്റിയാണ് ബോട്ട് കടമക്കുടിയിലെത്തിയത്. കൊറുങ്കോട്ട ചെറുദ്വീപിലെ 100 പഴക്കമുള്ള കണ്ടൽ മരങ്ങളും പിഴലയിലെ പൊക്കാളിപ്പാടങ്ങളുമായിരുന്നു പ്രധാന ആകർഷണം. സ്വച്ഛതാഹി സേവാവാരം, ലോക വിനോദസഞ്ചാര ദിനം എന്നിവയോടനുബന്ധിച്ച് GDM ട്രാവലുമായി സഹകരിച്ചായിരുന്നു പരിപാടി. മത്സ്യമേഖലയെ നേരിട്ടറിഞ്ഞുള്ള യാത്രകളിലൂടെ ശാസ്ത്ര ജ്ഞാനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിടുന്ന ജനകീയ ബോധവൽക്കരണ പരിപാടിയാണ് ഫിഷ് വാക്ക്.
0: തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ സർക്കാർ കണ്ണാശുപത്രിയിൽ മെഗാ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മേയർ വി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പരിസരം വൃത്തിയായി സൂക്ഷിക്കുക എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇത്തരം ക്യാമ്പയിനുകൾ സഹായിക്കുമെന്ന് മേയർ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച മിഷൻ ലൈഫ് പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സുസ്ഥിര ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ മുന്നോട്ടുവച്ച ആഗോള ബഹുജന പ്രസ്ഥാനമാണ് മിഷൻ ലൈഫ്. 2022 ഒക്ടോബറിലാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. ലളിതവും ബോധപൂർവവുമായ വിഭവ വിനിയോഗത്തിലൂടെ പരിസ്ഥിതിക്ക് അനുകൂല മായ ആഗോള സൌഹൃദ കൂട്ടായ്മ സൃഷ്ടിക്കുകയാണ് ദൌത്യത്തിന്റെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്കിന്ന് സുവർണ ദിനം. അമ്പെയ്ത്ത് വനിതാ കോമ്പൌണ്ട് ടീം ഇനത്തിൽ ജ്യോതി സുരേഖ വെനം, പ്രീതിക പ്രദീപ്, ചികിത തനിപ്പാർത്തി എന്നിവർ സ്വർണം നേടി. കോമ്പൌണ്ട് മിക്സഡ് ഇനത്തിൽ സാഹിൽ ജാദവ്, ചികിത തനിപ്പാർത്തി സഖ്യവും സ്വർണ്ണമെഡൽ സ്വന്തമാക്കി. ഷൂട്ടിംഗിൽ ട്രാപ്പ് മിക്സഡ് ഇനത്തിൽ

0: ഹാൻ ചെനായ് നീരു ഥണ്ട സഖ്യത്തിനും സ്വർണ്ണ മെഡൽ ലഭിച്ചു. ബോക്സിംഗ് 60 കിലോഗ്രാം വിഭാഗത്തിൽ പ്രിയ ഖംഗാസ് വെങ്കല മെഡൽ നേടി. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. നിലവിൽ 9 സ്വർണവും 21 വെള്ളിയും 27 വെങ്കലവും ഉൾപ്പെടെ 57 മെഡലുകളുമായി ഇന്ത്യ 8ാം സ്ഥാനത്താണ്. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിലെ മെഡൽ ജേതാവായ വിദർശ കെ വിനോദ്, ബാഡ്മിന്റണിൽ വെങ്കലം നേടിയ എം ആർ അർജുൻ എന്നിവർ മുഖ്യമന്ത്രിയെ സന്ദർശിച്ചു. മന്ത്രി ഒ ജെ ജനീഷ് സന്നിഹിതനായിരുന്നു. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് ഗുവാഹത്തിയിൽ നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്കാണ് മത്സരം. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ നിലവിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. കേരളം, തമിഴ്നാട്, കർണാടകയുടെ ഉൾപ്രദേശങ്ങൾ, മാഹി, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് 19 ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത ഇന്ന് നൽകിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ SC ST ഉന്നതികളിൽ ഉള്ളവർക്കായി സാക്ഷരതാ മിഷന്റെ പ്രത്യേക തുല്യതാ പഠന പദ്ധതി തയ്യാറായി. നിരക്ഷരർക്കും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിയാത്തവർക്കും വീണ്ടും പഠിക്കാൻ അവസരമൊരുങ്ങുന്നു. ഒക്ടോബർ 12 വരെയുള്ള രജിസ്ട്രേഷനായി പ്രത്യേക ക്യാമ്പയിൻ ജില്ലയിൽ സംഘടിപ്പിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: ഒക്ടോബർ 12 വരെയുള്ള രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങൾക്കായി SC ST പ്രമോട്ടർമാർ, വിവിധ സന്നദ്ധ സംഘടനകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവരുടെ പൂർണ്ണ സഹായം ലഭ്യമാക്കും. പഠിതാക്കൾക്ക് സാക്ഷരതാ മിഷന്റെ 10ാം തരം ഹയർ സെക്കൻഡറി കോഴ്സുകളിൽ പഠിക്കാൻ രജിസ്ട്രേഷൻ ഫീസ് മാത്രം നൽകിയാൽ മതിയാകും. അതേസമയം സാക്ഷരതാ 4-7 തുല്യതാ കോഴ്സുകൾക്ക് യാതൊരുവിധ ഫീസും അടയ്ക്കേണ്ടതില്ല. രജിസ്ട്രേഷനും സഹായങ്ങൾക്കുമായി മൂന്നാർ കേന്ദ്രീകരിച്ച പ്രത്യേക ക്യാമ്പ് ഓഫീസ് സൌകര്യവും ജില്ലാ പഞ്ചായത്തിലെ സാക്ഷരതാ മിഷൻ ഓഫീസിൽ പ്രത്യേക ഹെൽപ്പ് ഡെസ്കും സജ്ജീകരിച്ചിട്ടുണ്ട്.
0: കേസരി വാരികയുടെ പത്രാധിപരും ബാലഗോകുലം, തപസ്യ, ബാലസംസ്കാര കേന്ദ്രം പ്രസ്ഥാനങ്ങളുടെ സ്ഥാപക നേതാക്കളിലൊരാളുമായ MA കൃഷ്ണന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകിട്ട് 5 മണിക്ക് നടക്കും. മികച്ച മാതൃകാ പൊതുപ്രവർത്തകനെയാണ് നഷ്ടമായതെന്ന് ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. സ്കൂൾ കൌൺസിലർമാരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. സ്കൂൾ കൌൺസിലർമാർക്കാരായി കോഴിക്കോട് സംഘടിപ്പിച്ച ഏകദിന പരിശീലനത്തിൽ ഉയർന്ന ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷന്റെ നിർദ്ദേശം. 200 കൌൺസിലർമാരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. കോട്ടയത്ത് റബ്ബർ ബോർഡിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളുടെ ചരിത്ര സംഗമം സംഘടിപ്പിച്ചു. ടാപ്പിംഗ് തൊഴിലാളികളുടെ ഇൻഷുറൻസ് പരിരക്ഷയും ചികിത്സാ ആനുകൂല്യങ്ങളും വിപുലീകരിക്കുന്നത് പരിഗണിക്കുമെന്ന് റബ്ബർ ബോർഡ് ചെയർമാൻ N. ഹരി അറിയിച്ചു. വന്യജീവി ആക്രമണങ്ങൾ തടയാൻ സംസ്ഥാന സർക്കാരുമായി ചേർന്ന് നടപടികൾ ശക്തിപ്പെടുത്താനും തീരുമാനമായി. തിരുവനന്തപുരം ശ്രീകാര്യം മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ നടക്കുന്നതിനാൽ തിരുവനന്തപുരം നഗരസഭയിലെ ശ്രീകാര്യം, ചെറുവയ്ക്കൽ, കാര്യവട്ടം ഉൾപ്പെടെ 10 വാർഡുകളിലേക്കുള്ള കുടിവെള്ള വിതരണം വെള്ളിയാഴ്ച പൂർണ്ണമായും ഞായറാഴ്ച വരെ ഭാഗികമായും തടസ്സപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. ലോകത്ത് നിന്ന് ആണവായുധങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഐക്യരാഷ്ട്രസഭയിൽ ആവർത്തിച്ച് ഇന്ത്യ. സ്വകാര്യ ആശുപത്രികൾ ക്യാൻസർ മരുന്നുകൾക്ക് അമിത വില ഈടാക്കുന്നതിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. തിരുവനന്തപുരത്ത് നടക്കുന്ന 18ാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശ്ശീല വീഴും. സമാപന സമ്മേളനം കൈരളി തിയേറ്ററിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. നാളെ അന്താരാഷ്ട്ര വയോജന ദിനം. സംസ്ഥാനത്ത് വിവിധ വയോജന ക്ഷേമ പദ്ധതികൾക്ക് മുഖ്യമന്ത്രി തുടക്കം കുറിക്കും. തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകി. വേളി, കഠിനംകുളം സോളാർ ബോട്ട് സർവീസിന് തുടക്കമായി. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സുവർണദിനം. അമ്പയത്തിലും ഷൂട്ടിംഗിലും ഉൾപ്പെടെ 3 സ്വർണ്ണ മെഡലുകൾ നേടി ഇന്ത്യൻ താരങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0402 970896. 2 മണിക്ക് ഒരുവട്ടം കൂടി നാടക നേരത്തിൽ നാടകം ഞാൻ രാധിക 3-ാം ഭാഗം. രചന: കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം: രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം: അശ്വിനി. വൈകീട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 തിരികെ ജീവിതത്തിലേക്ക്, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. 5:45 ആർദ്രഗീതങ്ങൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിലും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവേദി. 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9 മണിക്ക് ചിത്രപരിചയം. 10 മണിക്ക് ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: റേഡിയോ മലബാറിന്റെ ജനപ്രിയ നാടകം നെല്ലിക്കയ്ക്ക് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അഭിനന്ദനം.
1: മയക്കുമരുന്ന് റാക്കറ്റിനെ തേടിയിറങ്ങിയ രാഘവൻ സാർ കടലിൽ വെച്ച് അവളെ കണ്ടത് ഹൈലി റിസ്ക് ആണ്. മംഗലാപുരം കടലിലാണ് കപ്പൽ. സാറ് റോജയെയും മറ്റൊരാളെയും നാളെ രാത്രി കൊണ്ടുവരും സാറിന്റെ വീട്ടിലേക്ക്. ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്ത വീട്ടിലേക്ക്.
0: ശ്രീ രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ.
2: കണ്ണൂരിലെ മട്ടന്നൂരിനടുത്ത് പ്രവർത്തിക്കുന്ന റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നെല്ലിക്ക എന്ന പേരിൽ നാടകം രചിച്ച് അവതരിപ്പിച്ചതായി അറിയുന്നു. ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെയും ലഹരി മാഫിയക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തമെന്ന് മനസ്സിലാക്കുന്നു. സമൂഹത്തെ ലഹരിയുടെ വിപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ വിവിധ ഘട്ടങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ റേഡിയോ മലബാർ പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഇത്തരം സാമൂഹ്യ ഇടപെടലുകൾ ഏറെ പ്രശംസനീയമാണ്. ജയ് ഹിന്ദ്.
3: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
4: ഇനി നാട്ടുവിശേഷം. തളിപ്പറമ്പ് വരടൂർ ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിൽ ഒക്ടോബർ 11 മുതൽ 21 വരെ നവരാത്രി ആഘോഷം നടക്കും. രാവിലെ 7 മണി മുതൽ ദേവീ മഹാത്മ്യ പാരായണം, രാവിലെ നവദുർഗ പൂജ, വിദ്യാ സരസ്വതി പൂജ, സന്ധ്യയ്ക്ക് നിറമാല, ദീപാരാധന, വിശേഷാൽ പൂജകൾ, വൈകിട്ട് 6 മണിക്ക് ഭജന, എല്ലാ ദിവസവും കലാപരിപാടികൾ എന്നിവയും ഉണ്ടാകും. ഉളിക്കൽ മുണ്ടാനൂർ ഗണേശോത്സവ സമിതിയുടെ നേതൃത്വത്തിൽ ഗണേശോത്സവം ഇന്നു മുതൽ ഒക്ടോബർ 4 വരെ നടക്കും. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് വാർഷിക മസ്റ്ററിംഗ് നടത്താനുള്ള കാലപരിധി ഒക്ടോബർ 31 വരെ നീട്ടി. കുംഭം മഹാദേവ ക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം ഇന്ന് നടക്കും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
5: എടാ, നീ എന്നാ ഇങ്ങനെ കൂട്ടിലിട്ട് വെരു കളിക്കും പോലെ കളിക്കുന്നു? എന്നാ നിന്റെ പ്രശ്നം?
6: എന്റെ കഷ്ടകാലം തുടങ്ങി അത്ര തന്നെ.
5: നീ എന്ത് കഷ്ടകാലത്തിന്റെ കാര്യമായി പറയുന്നു?
6: എല്ല മനുഷ്യ, മീൻ മുറിച്ച ഞാൻ എടിയ നീട്ടി മറിക്കലേ, ബാക്കി വന്ന വേസ്റ്റെല്ലാം ഞാൻ എടിയ കൊണ്ട് കളയല്. ഈ മതിലിന്റെ അപ്പുറത്തല്ലിനുവാ, അപ്പുറത്ത് പുതിയ താമസക്കാരി വന്നോലു. ഇനി ഇപ്പൊ എന്നെ കാടിയിടാൻ പറ്റുവാ?
5: അയ്യോ, നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവൂലല്ലോ. അതിനല്ലേ 2 റിങ് കമ്പോസ്റ്റ് ഇവിടെ ഉള്ളത്.
0: ഓർക്കുക, അവനവന്റെ മാലിന്യം അവനവന്റെ ഉത്തരവാദിത്വം. നമ്മൾ ഉണ്ടാക്കുന്ന മാലിന്യത്തിന്റെ സംസ്കരണം ഉറപ്പുവരുത്തേണ്ടതും നമ്മൾ തന്നെ.
7: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ചരിത്രത്തിലാദ്യമായി നാവികസേനയിലേക്ക് ഈ വർഷം 18 യുദ്ധക്കപ്പലുകളുടെ കമ്മീഷനിംഗ് നടക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അമേരിക്കയിലെ വിസ്കോൺസിനിൽ നടക്കുന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് പങ്കെടുക്കും. ഇന്ത്യയുമായുള്ള വ്യാപാര നിക്ഷേപ സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് ഖത്തറിനോട് അഭ്യർത്ഥിച്ച് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ആണവായുധ വിമുക്ത ലോകമെന്ന ലക്ഷ്യത്തോടുള്ള പ്രതിബദ്ധത ഐക്യരാഷ്ട്രസഭയിൽ ആവർത്തിച്ച് ഇന്ത്യ. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയുടെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് മികച്ച നേട്ടം. അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലുമായി 3 സ്വർണം. ബോക്സിംഗിൽ വെങ്കലം. വാർത്തകൾ വിശദമായി. ചരിത്രത്തിലാദ്യമായി നാവികസേനയിലേക്ക് ഈ വർഷം 18 യുദ്ധക്കപ്പലുകളുടെ കമ്മീഷനിംഗ് നടക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ നാവികസേന കമാൻഡേഴ്സ് കോൺഫറൻസിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുദ്ധക്കപ്പൽ നിർമ്മാണ സംവിധാനം ആഗോള നിലവാരത്തിനൊപ്പം എത്തിയതായി ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള നാവികസേനയുടെ ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. വികസിത് ഭാരത് 2047 നാവികസേന തന്ത്രപ്രധാനമായ ഘടകമായി പ്രവർത്തിക്കുന്നുവെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് അമേരിക്കയിലെ വിസ്കോൺസിനിൽ നടക്കുന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കും. സന്ദർശനവേളയിൽ ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് അമേരിക്കൻ വ്യാപാരമന്ത്രിയുമായി അദ്ദേഹം ചർച്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: വികസ്വര രാജ്യങ്ങൾക്ക് നയപരമായ സ്വാതന്ത്ര്യം ഉറപ്പാക്കിക്കൊണ്ട് ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങളെ അടിസ്ഥാനമാക്കി സുതാര്യവും നീതിയുക്തവും വിവേചനരഹിതവുമായ ബഹുമുഖ വ്യാപാര സംവിധാനം കെട്ടിപ്പടുക്കുന്നതിനായുള്ള ചർച്ചകൾക്ക് ശ്രീ ഗോയൽ നേതൃത്വം നൽകും. യോഗത്തോടനുബന്ധിച്ച് മറ്റ് രാജ്യങ്ങളിലെ വാണിജ്യ മന്ത്രിമാരുമായും പീയൂഷ് ഗോയൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സ്റ്റാർട്ടപ്പുകൾ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്നിവയുടെ വ്യാപാര സാമ്പത്തിക അവസരങ്ങൾ വിപുലീകരിക്കുന്നതും ചർച്ചകളിൽ ഉൾപ്പെടും. ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കും ുള്ള തുടർ നടപടികളും ചർച്ചയാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ആണവായുധ വിമുക്ത ലോകമെന്ന ലക്ഷ്യത്തോടും ആണവായുധങ്ങളുടെ സമ്പൂർണ്ണ ഉന്മൂലനത്തോടുമുള്ള പ്രതിബദ്ധത ഐക്യരാഷ്ട്രസഭയിൽ ആവർത്തിച്ചിന്ത്യ. ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് ആണവായുധങ്ങളുടെ സമ്പൂർണ്ണ ഉന്മൂലനത്തിനായുള്ള അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ച് നടന്ന ഉന്നതതല യോഗത്തിൽ വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വംശീയത, വംശീയ വിവേചനം, വിദേശികളോടുള്ള വിദ്വേഷം എന്നിവയ്ക്കെതിരെ പോരാടുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുമായുള്ള വ്യാപാര നിക്ഷേപ സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് ഖത്തറിനോട് അഭ്യർത്ഥിച്ച് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ദോഹയിൽ നടന്ന ഖത്തർ ബിസിനസ് റൌണ്ട് ടേബിൾ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. ഇന്ത്യയുടെ ശക്തമായ സാമ്പത്തിക വളർച്ച, വർദ്ധിച്ചുവരുന്ന നിക്ഷേപം, വിദേശ നിക്ഷേപത്തിലെ വർധന എന്നിവയും ശ്രീമതി സീതാരാമൻ എടുത്തുപറഞ്ഞു. നേരത്തെ ഖത്തറിലെ വിദേശ വ്യാപാര സഹമന്ത്രി ഡോ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ സയ്ദുമായി ധനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധത്തിൽ ശക്തമായ മുന്നേറ്റം ദൃശ്യമാണെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. അമേരിക്കയിലെ നാഷണൽ അസോസിയേഷൻ ഓഫ് മാനുഫാക്ചറേഴ്സ് സംഘടിപ്പിച്ച വ്യവസായ വട്ടമേശ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ വിപുലീകൃതമാകുന്ന വ്യാവസായിക അടിത്തറയെയും തൊഴിൽ നൈപുണ്യത്തെയും കുറിച്ച് എടുത്തുപറഞ്ഞ മന്ത്രി അമേരിക്കൻ നിർമ്മാതാക്കളോട് ഇന്ത്യയിലെ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുമായി സഹകരിക്കാനും നൂതന ഉൽപാദന മേഖലയിൽ സംയുക്ത നിക്ഷേപം നടത്താനുമുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും ആഹ്വാനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സ്വകാര്യ ആശുപത്രികൾ ക്യാൻസർ മരുന്നുകൾക്ക് അമിത വില ഈടാക്കുന്നതിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. എല്ലാ മരുന്നുകൾക്കും 16% എന്ന ഏകീകൃത ലാഭവിഹിതം ഏർപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. മരുന്നുകളുടെ വില നിയന്ത്രണം അടക്കമുള്ള വിഷയങ്ങളിലെ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. കോർപ്പറേറ്റ് ആശുപത്രികൾ സ്വന്തം ഫാർമസികളിൽ നിന്ന് തന്നെ മരുന്നു വാങ്ങാൻ രോഗികളെ നിർബന്ധിക്കുന്നു എന്ന പരാതി പരിശോധിക്കാൻ കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കുറ്റമറ്റതും പുതുക്കിയതുമായ വോട്ടർ പട്ടിക ജനാധിപത്യത്തിന്റെ ആത്മാവാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വോട്ടർ പട്ടികയിൽ അർഹതയില്ലാത്തവരുടെ പേരുകൾ ഉൾപ്പെടുത്തിയാൽ അത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നും വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും ശ്രീ ചൌഹാൻ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശ്ശീല വീഴും. സമാപന സമ്മേളനം തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി പി സി വിഷ്ണുനാഥ് അധ്യക്ഷത വഹിക്കും. ചലച്ചിത്ര പ്രവർത്തക നീന സബാനിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് മുഖ്യമന്ത്രി സമ്മാനിക്കും. യാത്രാവാഹനങ്ങൾക്കായുള്ള പുതിയ കോർപ്പറേറ്റ് ആവറേജ് ഫ്യുവൽ ഇക്കോണമി മാനദണ്ഡങ്ങൾ സർക്കാർ വിജ്ഞാപനം ചെയ്തു. 2027 ഏപ്രിൽ 1 മുതൽ നിലവിലുള്ള മാനദണ്ഡങ്ങൾക്ക് പകരമായി ഇവ പ്രാബല്യത്തിൽ വരികയും 2032 മാർച്ച് 31 വരെ തുടരുകയും ചെയ്യും. ഇന്ത്യയിൽ വിൽപ്പനയ്ക്കായി നിർമ്മിക്കുകയോ ഇറക്കുമതി ചെയ്യുകയോ ചെയ്യുന്ന പുതിയ യാത്രാവാഹനങ്ങൾക്ക് ഇത് ബാധകമായിരിക്കും. പുതിയ ചട്ടക്കൂട് വാഹന വ്യവസായത്തിന് കൂടുതൽ വ്യക്തതയും സുസ്ഥിരവും നയപരവുമായ അടിത്തറയും നൽകുമെന്നാണ് വിലയിരുത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. മുംബൈയിലെ അടൽ ബിഹാരി വാജ്പേയ് സേവ്രി നവശേവ അടൽ സേതുവിനെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്.
1: ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലമാണ് അടൽ ബിഹാരി വാജ്പേയി സേവ്രി നവശേവ അടൽ സേതു. 2016 ഡിസംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലത്തിന് തറക്കല്ലിടുകയും 2024

0: ഇവരിൽ അദ്ദേഹം ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. 17,840 കോടിയിലധികം രൂപ ചെലവിൽ നിർമ്മിച്ച അടൽ സേതുവിന് ഏകദേശം 21.8 കിലോമീറ്റർ നീളവും 6 വരി പാതകളുമുണ്ട്. മുംബൈയും നവി മുംബൈയും തമ്മിലുള്ള യാത്രാ സമയം ഏകദേശം 2 മണിക്കൂറിൽ നിന്ന് 50 മിനിറ്റായി കുറച്ചുകൊണ്ട് അടൽ സേതു ജനജീവിതം സുഗമമാക്കിയിരിക്കുന്നു. മുംബൈ തുറമുഖവും ജവഹർലാൽ നെഹ്റു തുറമുഖവും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനും ഈ പാലം സഹായിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേട്ടം തുടർന്ന് ഇന്ത്യ. അമ്പെയ്ത്തിൽ സാഹിൽ ജാദവ് ചിക്കിത തനിപ്പാർത്തി സഖ്യം കോമ്പൌണ്ട് മിക്സഡ് ഇനത്തിൽ സ്വർണം നേടി. വനിതാ കോമ്പൌണ്ട് ടീം ഇനത്തിൽ ജ്യോതി സുരേഖാവെന്നം, പ്രതിക പ്രദീപ്, ചികിത തനിപ്പാർത്തി എന്നിവരും സ്വർണം നേടി. ഷൂട്ടിംഗ് ട്രാപ്പ് മിക്സഡ് ഇനത്തിൽ കിനാൻ ചെന്നായി തിരുദണ്ഡ സഖ്യത്തിനും സ്വർണ്ണ മെഡൽ ലഭിച്ചു. ബോക്സിംഗിലെ 60 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ ബോക്സർ പ്രിയ ഗംഗാസ് വെങ്കല മെഡൽ നേടി. ഇതോടെ 9 സ്വർണവും 21 വെള്ളിയും 27 വെങ്കലവും ഉൾപ്പെടെ ആകെ 57 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ഗുവാഹത്തിയിൽ നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് ബർസപ്പാര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. 3 മത്സരങ്ങളുള്ള ഏകദിന പരമ്പരയിൽ തിരുവനന്തപുരത്ത് നടന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യ 8 വിക്കറ്റിന് വിജയിച്ചിരുന്നു. നിലവിൽ പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. ജമ്മുകാശ്മീരിലെ ബുദ്ഗാമിൽ സുരക്ഷാസേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു. ലഷ്കർ ഇ തോയ്ബ അംഗം സുലൈമാൻ ഷായയാണ് വധിച്ചത്. ജമ്മുകാശ്മീരിലെ വിവിധ ഭീകരാക്രമണങ്ങളിൽ പങ്കാളിയായ ഭീകരനെയാണ് കരസേനയും പോലീസും CRPFഉം സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ വധിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. കേരളം, കർണാടക, തമിഴ്നാട്, തീരദേശ ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി, ഒഡീഷ, മധ്യപ്രദേശ്, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കേരളത്തിൽ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇന്ത്യ കസാഖിസ്ഥാൻ സംയുക്ത സൈനിക അഭ്യാസമായ കാസിന്ദ് 2026 കസാഖ് നഗരമായ ഓസ്ക്മെനിൽ തുടക്കം. നഗര പർവ്വത പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് അഭ്യാസ പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത്. വ്യോമഗതാഗത ശേഷി, ആളില്ലാ വിമാന സംവിധാനങ്ങൾ, ഡ്രോൺ ഉപയോഗം എന്നിവ പ്രദർശനത്തിൽ ഉൾപ്പെടുന്നു. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള ഇരുസേനകളുടെയും ശേഷി വർദ്ധിപ്പിക്കാനും പരസ്പര സഹകരണം മെച്ചപ്പെടുത്താനുമാണ് അഭ്യാസം ലക്ഷ്യമിടുന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ വയോജനക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ദീർഘമായ ജീവിതത്തിനായി സംവിധാനങ്ങളുടെ പുനർവിചിന്തനം എന്നാണ് ഈ വർഷത്തെ പ്രമേയം. വയോജന ദിനാഘോഷ പ്രചാരണാർത്ഥം ഇന്ന് രാവിലെ സംഘടിപ്പിച്ച വാക്കത്തോണും സൈക്കിൾ റാലിയും മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 329 പോയിന്റ് ഉയർന്ന് 72,864, നിഫ്റ്റി 37 പോയിന്റ് ഉയർന്ന് 22,753 വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ചരിത്രത്തിലാദ്യമായി നാവികസേനയിലേക്ക് ഈ വർഷം 18 യുദ്ധക്കപ്പലുകളുടെ കമ്മീഷനിംഗ് നടക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അമേരിക്കയിലെ വിസ്കോൺസിനിൽ നടക്കുന്ന G20 വ്യാപാരമന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് പങ്കെടുക്കും. ഇന്ത്യയുമായുള്ള വ്യാപാര നിക്ഷേപ സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് ഖത്തറിനോട് അഭ്യർത്ഥിച്ച് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ആണവായുധ വിമുക്ത ലോകമെന്ന ലക്ഷ്യത്തോടുള്ള പ്രതിബദ്ധത ഐക്യരാഷ്ട്രസഭയിൽ ആവർത്തിച്ച് ഇന്ത്യ. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയുടെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് മികച്ച നേട്ടം. അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലുമായി 3 സ്വർണം, ബോക്സിംഗിൽ വെങ്കലം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0402 970 896. ഇഷ്ടഗാനങ്ങളിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ, മട്ടന്നൂർ. നമ്മുടെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
2: ഹലോ
1: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്? രവിയേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? കൊറേ നാളായാലും വിളിച്ചിട്ടല്ലേ. അതെ അതെ,
2: തീർച്ചയായിട്ടും.
1: പിന്നെ നമുക്ക് അഭിമാനിക്കാലോ അല്ലേ.
2: എല്ലാ ടീമിനും ആശംസകൾ.
1: അതെ, താങ്ക് യു, താങ്ക് യു. പിന്നെ വരുന്നുണ്ടിപ്പോ എവിടെയാ ജോലി സ്ഥലത്താണോ ഉള്ളത്?
2: അങ്ങനെ
1: ഒക്കെ ഉണ്ടോ? നമ്മള് കഴിഞ്ഞ ദിവസം അതുവഴി പോയായിരുന്നു. നമ്മള് വേങ്ങാട് അങ്ങനെ
2: പോയിട്ടുണ്ടായിരുന്നു.
1: അതുവഴി അങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. നാട്ടിലെ പാട്ടുമായിട്ട് ഒരു യാത്ര
2: നടത്തി.
1: പിന്നെ വേറെ എന്തൊക്കെയാണ് അപ്പൊ ഇന്ന് ഏത് പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്?
2: ഇന്ന് സന്മനസ്സുള്ളവർക്ക് സമാധാനം ശ്രീനിവാസന്റെ പിക്ചറില്ല.
1: അതിലെ
2: പൂത്തുലഞ്ഞ നീലവാനം,
1: പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം,
2: പ്രണയവല്ലി പുഞ്ചിരിച്ച
1: ദിവ്യയാമം, പൂക്കളും പുഴകളും ഭൂമി സുന്ദരം. നല്ല കോമഡി കലർന്ന ഒരു പാട്ടാണ് അല്ലേ?
2: പാട്ടാണ്.
1: ഈ പാട്ട് ആർക്കൊക്കെ വേണ്ടിട്ടാണ് കേൾപ്പിക്കുന്നത്?
2: എല്ലാവർക്കും, പാട്ട് കേൾക്കുന്ന എല്ലാ.
1: ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു പാട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് ഈ പാട്ട് എല്ലാവരെയും കേൾപ്പിക്കാം. അപ്പൊ പാട്ടൊക്കെ കേട്ടിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുമല്ലോ അല്ലേ?
2: ഓക്കെ,
1: അപ്പൊ പറഞ്ഞ പോലെ ഇതാ പാട്ട് കേട്ടോളൂ.
2: താങ്ക്
1: യു.
3: പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം,

0: ഇഷ്ടം.
1: ഈ കാക്കിക്കുപ്പായത്തിനുള്ളിൽ ഒരു കവിഹൃദയമുണ്ട്, ഒരു കലാകാരനുണ്ട്, ഒരു ഗായകനുണ്ട്.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് ആടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
0: അല്ല എന്താ ആടന്ന് വാങ്ങണ്ടെന്ന്? ആടന്ന് പ്രശ്നമുണ്ടോ?
2: ആടന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡില്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
4: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
5: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനമായിട്ട് അടുത്തതാരാണെന്ന് നോക്കാം. ഹലോ
6: ഹലോ വൈദ്യു, ശോഭയ്ക്കാണ്.
5: ശോഭേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം വട്ടിപ്പുറത്ത്? അത് ഇടയ്ക്ക് എപ്പോഴും വിളിക്കും, അപ്പൊ മാറിപ്പോയി. രണ്ടു മൂന്ന് ശോഭ മാറുണ്ട് നമുക്ക്
6: തിരിച്ചുണ്ട്.
5: ഓക്കെ, അപ്പൊ നെല്ലു നീ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല ചൂടാണ് അല്ലേ ഇന്ന്? വല്ലാത്തൊരു കാലാവസ്ഥ. പിന്നെ പോണെന്ന് തോന്നുന്നുണ്ടല്ലേ? അത് ശരി. കൊറേ ആള് പോയോ?
6: നമ്മള് 11 ട്രാവലറിന്.
5: ആഹാ, എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ?
6: നമ്മള് പോന്ന ദിവസം മഴയേനും, പക്ഷെ അവിടെ എത്തിയിട്ടൊക്കെ മഴയൊന്നുമില്ല.
5: എല്ലാ സ്ഥലങ്ങളൊക്കെ കണ്ടോ?
6: സ്ഥലങ്ങളെല്ലാം കണ്ട് അടിച്ചു കൊളിച്ച് കൊച്ചി പിന്നെ പുറത്ത് കൊച്ചി പോയി ബോട്ട് യാത്ര, പിന്നെ എറണാകുളം, പിന്നെ ലൂലൂ മാള്, പിന്നെ മെട്രോ എല്ലാം കണ്ട്.
5: മെട്രോയിലൊക്കെ കേറി?
6: എല്ലാം കേറി. നടന്ന് കേറിയിട്ട് ആലുവ പോയി ഇറങ്ങിയിട്ട് അടന്ന് വണ്ടിയിൽ ഇങ്ങോട്ട്
5: തിരിച്ചു വന്നു. ബോട്ട് യാത്രയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു?
6: മൂന്ന് വയസ്സുള്ളവരും കേറിയതാ, പേടിച്ചിട്ട് പറഞ്ഞോറ് കൊടുക്കാൻ പോയോ? എന്റെ അച്ഛന്റെ ഒപ്പരം കേറിയിട്ട് വൈരം കൊടുത്തിട്ട് കീഞ്ഞ ഞാനാണ് ഇപ്പൊ 58 വയസ്സായിരം കേറിയത്.

0: അതല്ലേ,
1: ഇപ്പൊ പേടിയൊക്കെ മാറിയില്ലേ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ശോഭിച്ച് ഏതാണ് പാട്ട് ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നേ? നമുക്ക് വേണ്ടിട്ട് രണ്ടുപേര് പാടിത്തരുന്നോ?
0: ഞാൻ പാടുമ്പോലെ എന്റെ ചങ്ങായിമാർ ഒന്ന് രണ്ട് ആളുണ്ട്, എന്നിട്ട് എന്നെ പന്നിട്ട് ഇരുന്ന് സ്വീപ്പാക്കും ചിക്കൻ വന്നാല്.
1: അത് ശരി, കളിയാക്കും അല്ലേ?
0: കളിയാക്കുന്ന ഇടവേലിക്കൊരു സാധാരണ നടനുണ്ട്, പാട്ട് കണക്ട് ചെയ്തപാട് ഫോണ് കട്ടാക്കിയോടെ എന്നെ വിളിക്കും. നല്ല രസമുണ്ട്, ദിവസം പാടിക്കൊടുക്കണം
1: കേട്ടാ.
0: അത് ദാസാട്ടനുണ്ട്. പിന്നെ കഴിഞ്ഞ ആഴ്ച ഞാനിങ്ങനെ പാട്ട് പാടിയിട്ട് വൈകുന്നേരം ചിക്കൻ വന്നേരം കാണാം, കൂട്ടി ഇവിടെ നിർത്തിയിട്ട് ഓടേണ്ടാവുന്നു പറഞ്ഞ് പാടി വരുന്നു.
1: അപ്പൊ
0: പറയും, അല്ല മോളെ ഈ പാട്ടും പാടിയിട്ട് ഇരുന്ന റേഡിയോ നീ കേട്ടു പോയോ ഓനെ എന്ന് പറഞ്ഞു.
1: അതെല്ലേ, ഓക്കെ. അപ്പോ ശോഭിച്ചിന് എല്ലാവർക്കും അറിഞ്ഞു തുടങ്ങി അല്ലേ നാട്ടില്?
0: എല്ലാരും അന്നെ സൂപ്പർ.
1: ഓക്കെ, എന്നാലും നമുക്ക് ഈ പാട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി കേൾപ്പിച്ചാലോ?
0: എല്ലാവർക്കും.
1: ഓക്കെ, എന്നാ പാട്ട് കേട്ടോ ശോഭിച്ചേ.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ

0: ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
1: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: ഫോൺ 9961004648.
2: നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
3: ആഹാ, അങ്ങനെ പറഞ്ഞ
2: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
3: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
2: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതൊന്നൊരു അത്ഭുത.
3: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
2: അതെന്താ?
3: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മൾ പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
0: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റ് ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
4: റേഡിയോ മലബാറിന്റെ നാടകത്തിന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അഭിനന്ദനം. റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്ത നെല്ലിക്ക തുടർനാടകത്തിന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുടെ അഭിനന്ദനം. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശബ്ദ സന്ദേശത്തിൽ നിന്ന്.
5: കണ്ണൂരിലെ മട്ടന്നൂരിനടുത്ത് പ്രവർത്തിക്കുന്ന റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നെല്ലിക്ക എന്ന പേരിൽ നാടകം രചിച്ച് അവതരിപ്പിച്ചതായി അറിയുന്നു. ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെയും ലഹരി മാഫിയക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തമെന്ന് മനസ്സിലാക്കുന്നു. സമൂഹത്തെ ലഹരിയുടെ വിപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ വിവിധ ഘട്ടങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ റേഡിയോ മലബാർ പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഇത്തരം സാമൂഹ്യ ഇടപെടലുകൾ ഏറെ പ്രശംസനീയമാണ്. ജയ് ഹിന്ദ്.
6: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുകയാണ്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്തത് ആരാണെന്ന് നോക്കാം. ഹലോ.
7: ഹലോ
6: ഹലോ, നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇത് ആരാണ്?
7: ദിയാൻ.
6: ജിയാൻ, എവിടുന്നാ വിളിക്കുന്നത്?
7: ഹരിപ്പന്നൂര്.
6: മോൻ എന്താ ചെയ്യുന്നേ? പഠിക്കുവാണോ?
7: പഠിക്കണം.
6: എത്ര ക്ലാസ്സിലാ?
7: മൂന്നാം
6: ക്ലാസ്സിൽ. ഏത് സ്കൂളിലാ?
7: വിളക്കോടാ.
6: ആഹാ, അപ്പൊ ഇന്നെന്താ, ഇന്ന് ലീവ് ആണോ? ഓ, അത് ശരി. ആഹാ, അത് ശരി. ഓക്കെ, അപ്പോ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
7: അച്ഛൻ, അമ്മ, ചേച്ചി, ഞാൻ, അമ്മമ്മ, അച്ചാച്ചൻ.
6: അവരുടെ പേരൊക്കെ അറിയാവോ? മോനൊന്ന് പറഞ്ഞു തരുവോ? പറഞ്ഞോളൂ.
7: അച്ഛന്റെ പേര് സന്തോഷ്, അമ്മേന്റെ പേര് ജസ്ന, ചേച്ചി മയൂക.
6: ചേച്ചി മയൂക.
7: അമ്മമ്മ ശാന്ത.
6: അമ്മമ്മ ശാന്ത. ഓക്കെ, എല്ലാരും സുഖമായിട്ട് ഇരിക്കുന്നോ? ഓക്കെ. അപ്പൊ മോൻ ഇന്ന് എന്തിനാണ് വിളിച്ചേ? നല്ല പാട്ടിന് വേണ്ടിട്ടാണെന്ന് മനസ്സിലായി. എന്താണ് വിശേഷം? വേദിക ചേച്ചിയുടെ പിറന്നാളോ? ആരാണ് വേദിക? ആന്റിന്റെ മോളാണ്. ആഹാ, അപ്പൊ എന്താണ് ഇന്ന് പിറന്നാളൊക്കെ ആയിട്ട് എന്തൊക്കെയാണ് പരിപാടികൾ അവിടെ? ഇരുവേരി അല്ലേ? ആഹാ, അവിടെ പോകുന്നുണ്ടോ? പോന്നില്ല. അപ്പോ ഒരു വിഷസ് അറിയിക്കാന്ന് വിചാരിച്ചു അല്ലേ? നല്ലൊരു പാട്ടും തിരഞ്ഞെടുത്തിട്ടുണ്ടാവും. ഏത് പാട്ടാണ് തിരഞ്ഞെടുത്തേ? കണ്ണേ കൺമണി മുത്തേ മുന്തിരി വാവേ. ഈ പാട്ടാണല്ലേ? ഇത് മഴമേഘപ്രാവുകളിൽ നിന്ന് സിനിമയിൽ നിന്നുള്ള പാട്ടാണ്. ഇത് രണ്ടുപേര് പാടിയിട്ടുണ്ട്. ജാനകിയമ്മ പാടിയിട്ടുണ്ട്, ദാസേട്ടൻ പാടിയിട്ടുണ്ട്. നമുക്ക് ജാനകിയമ്മ പാടിയ പാട്ട് കേൾപ്പിക്കാൻ തോന്നുന്നു അല്ലേ? ഓക്കെ, അപ്പൊ മോൻ ആദ്യമായിട്ട് വിളിക്കുക.

0: പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം? സ്കൂൾ വിശേഷമൊക്കെ ഒന്ന് പറഞ്ഞാട്ടെ.
1: സ്കൂൾ കലോത്സവം
0: ആണോ? ആഹാ, മോൻ എന്താ പങ്കെടുക്കാഞ്ഞേ?
1: ഞാൻ പങ്കെടുത്തിരുന്നു.
0: ആ, ഏത് എന്താ ഐറ്റത്തിനാ പങ്കെടുത്തെ?
1: പ്രസംഗത്തിനും മോണാക്റ്റിനും പോയത്തിനും.
0: ആഹാ, മോണാക്റ്റൊക്കെ പങ്കെടുത്തു അല്ലേ? മോണാക്റ്റിൽ എന്താണ്? ഫസ്റ്റ് കിട്ടി. ആഹാ, കൺഗ്രാചുലേഷൻസ്. മിമിക്രി ചെയ്യാറുണ്ടോ?
1: ഇല്ല.
0: ഇല്ല. മോണാക്റ്റ് ഏതായിരുന്നു എടുത്തത്? നന്നായിട്ട് അവതരിപ്പിച്ചു അല്ലേ? എല്ലാവർക്കും ഇഷ്ടായോ? ആഹാ, അപ്പൊ ഇനിയും പരിപാടികളിലൊക്കെ പങ്കെടുക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ പിറന്നാളുകാരി അല്ലേ, പിറന്നാളുകാരിക്ക് പാട്ട് കേൾപ്പിച്ചു കൊടുക്കണ്ടേ? നമുക്ക് നേരെ പാട്ടിലേക്ക് പോയാലോ? പാട്ട് കേട്ടോളൂ. അപ്പോ റേഡിയോ മലബാറിന്റെ ആശംസകൾ കൂടി അറിയിക്കണം കേട്ടോ പിറന്നാളുകാരിക്ക്. ഓക്കെ, പാട്ട് കേട്ടോളൂ.

0: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
3: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7555-88-15356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0409029786. ഇഷ്ടഗാനങ്ങളുമായിട്ട് ഇനി ആരാണെന്ന് നോക്കാം. ഹലോ.
4: ഹലോ
1: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
4: ഇത് മട്ടന്നൂർ ഇല്ലംഭാഗം സ്ഥിരം ശ്രോതാവാണ് ഷൈജു.
1: ഷൈജു ഇല്ലംമൂല?
4: ഇല്ലംമൂല.
1: ഓക്കേ, എന്തൊക്കെയുണ്ട് ഇപ്പൊ? എവിടെയാണ്? വർക്ക് സൈറ്റിലാണോ? എവിടെയാണ്?
4: വർക്ക് സൈറ്റിലാണ്. ലഞ്ച് ബ്രേക്ക് ആണ്. ലഞ്ച് ബ്രേക്ക്. ലഞ്ച് ബ്രേക്ക്.
1: ഭക്ഷണം കഴിച്ചോ?
4: ഭക്ഷണം കഴിഞ്ഞു.
1: കഴിഞ്ഞു. ഓക്കേ, എന്താണ് പ്രത്യേക? സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ?
4: സ്പെഷ്യൽ ഒന്നും ഉണ്ടായിട്ടില്ല.
1: ഒന്നുമില്ല.
4: മമ്പയർ കറി. മമ്പയർ കറി.
1: ഓ, അടിപൊളിയല്ലേ. പിന്നെന്താ വേണ്ടേ?
4: അങ്ങ് ഭക്ഷണം കഴിഞ്ഞോ?
1: ഞങ്ങള് നമ്മുടെ ലൈവ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുള്ളൂ.
4: ഭക്ഷണം ഉണ്ടാവും.
1: നല്ല പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. ഏതാണ് പാട്ട്?
4: എനിക്ക് ഇപ്പൊ വേണ്ട പാട്ട് കസ്തൂരി തൈലമിട്ട് ഒന്ന് തുടങ്ങുന്ന നല്ല സോങ്.
1: ആ പാട്ട് നമ്മുടെ കൂടി ഒന്ന് പാടി കേൾപ്പിക്കാമോ?
4: അത് വേണോ? വേറൊരു സോങ് വേണോ? അതോ
1: ഏതായാലും കുഴപ്പമില്ല, ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിക്കോളൂ.
4: ഇഷ്ടമുള്ള ഒരു പാട്ട് പാടാം. മാധവ മാമവദേവാ, മാധവ മാമവദേവാ, കൃഷ്ണ യാദവ കൃഷ്ണ, യദുകുല കൃഷ്ണ, മാധവ മാമവദേവാ, കൃഷ്ണ യാദവ കൃഷ്ണ, യദുകുല കൃഷ്ണ, മാധവ മാമവ ദേവാ.
1: അടിപൊളി.
4: സാധുചേനാധാര. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ.
1: അടിപൊളി, നന്നായിട്ട് പാടിട്ടോ.
4: ഓക്കെ, താങ്ക് യു.
1: എങ്ങനെ സംഗീതമൊക്കെ എങ്ങനെ പോകുന്നു? പഠിക്കുന്നുണ്ടോ?
4: സംഗീതമൊക്കെ പഠിക്കാനൊന്നും പോകുന്നില്ല, ഇപ്പം പ്രാക്ടീസ് തന്നെ ചെയ്യും, സാധന ചെയ്യും അത്ര മാത്രം.
1: ഓക്കെ, അതൊക്കെ നല്ലോണം കൊണ്ടുപോവാ. കഴിവ് എല്ലാവർക്കും കിട്ടണമെന്നില്ല.
4: എന്തായാലും
1: അത് നന്നായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക.
4: ഓക്കെ,
1: അപ്പൊ നമുക്ക് ഈ ഒരു പാട്ടുണ്ടല്ലോ, കസ്തൂരി
4: തൈലമിട്ടുക്കി, കയ്യിൽ മുത്തോടു മുത്തു വെച്ച വളക്കി.
1: ഈ പാട്ട് നമ്മുടെ ശ്രോതാക്കളെ കൂടി കേൾപ്പിക്കാം. വിളിച്ചതിൽ വളരെ സന്തോഷം. ഇതാ, താങ്ക് യു.
4: താങ്ക് യു.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
2: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
2: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര.
0: സിഎം വിസ്താര നെല്ലൂന്നി.
3: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുകയാണ്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് എടുത്തതാരാണെന്ന് നോക്കാം. ഹലോ.
4: ഹലോ
3: ഹലോ, നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?

0: സുമതി മരുതായി, നമ്മള്
1: ആ
0: നമ്മുടെ
1: നമ്മളവിടെ വന്നിനെ.
0: ആ ഇപ്പൊ മനസ്സിലായി, ഇപ്പൊ മനസ്സിലായി. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ?
1: വിശേഷം വർഷമൊന്നും കഴിഞ്ഞില്ല.
0: കഴിഞ്ഞിട്ടില്ല. അപ്പൊ പാട്ടൊക്കെ കേട്ടിട്ട് കഴിക്കാന്ന് വിചാരിച്ചു അല്ലേ? പുതിയ പുതിയ ആൾക്കാരെ കിട്ടാന്ന് പറയുന്നതല്ലേ,
1: അവരുടെ
0: വിശേഷങ്ങൾ പങ്കുവെക്കുക, അതൊക്കെ നല്ലൊരു രസമുള്ള കാര്യല്ലേ. അപ്പോ ഇന്ന് ഏത് പാട്ടുമായിട്ടാണ് സുമതി ചേച്ചി വന്നിരിക്കുന്നത്?
1: പിന്നെ എനിക്ക് സിനിമ അത്ര ഇതില്ല, എന്റെ മോൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്.
0: പറഞ്ഞോളൂ.
1: ഗോപുര മുകളിൽ വാസന്ത ചന്ദ്രൻ എന്നുള്ളൊരു പാട്ടില്ലേ?

0: ജാനകി അമ്മ പാടി മനോഹരമാക്കിയ ഒരു പാട്ടാണ് കേട്ടോ സിനിമ വിത്തുകൾ, കേട്ടാ.
1: ആയിക്കോട്ടെ,
0: ബൈക്കിന്റെ വർക്ക്ഷോപ്പ് ആണോ? അപ്പൊ എന്തായാലും കേൾക്കുന്നുണ്ടാവും വിചാരിക്കുന്നു, റേഡിയോ ഇവിടെ
1: വെച്ചിട്ടുണ്ട്.
0: എന്തായാലും അമ്മ തിരഞ്ഞെടുത്ത പാട്ട് നമുക്ക് കേൾപ്പിക്കാം. ഏതെല്ലാം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചല്ലോ, സന്തോഷം. പിന്നെ വേറെന്താ, നാട്ടില് വേറെ വിശേഷം ഒന്നുമില്ലല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് നേരെ പാട്ട് കേൾപ്പിക്കാം അല്ലേ?
1: പാട്ട് കേട്ടോളൂ.

0: എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: അച്ഛനെന്നാ എത്ര സന്തോഷോ, ഹാള് കിട്ടിയാ.
2: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
3: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായി ഇരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
2: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
3: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
4: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
5: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
5: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
6: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങളിൽ
7: ഹലോ ഹലോ, നമ്മുടെ
6: ഡിസ്കണക്ട് ആയെന്ന് തോന്നുന്നു. നമുക്ക് ഏതായാലും നല്ലൊരു പാട്ട് കേൾക്കാം.

0: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനമായിട്ട് എത്തിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: ഹലോ, നമസ്കാരം. ശബ്ദം കേട്ടിട്ട് അബ്ദുറഹ്മാനിക്കാണെന്ന് തോന്നുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം?
1: അങ്ങനെ
0: പോകുന്നു അല്ലേ. ഭക്ഷണം കഴിച്ചോ? പാട്ട് കേട്ടിട്ട് കഴിക്കാൻ വിചാരിച്ചു അല്ലേ. ഇങ്ങനെ വീട്ടിലെല്ലാരും ഉണ്ടോ?
1: മരണദേവനൊരു
0: പാട്ടാണല്ലേ. ദാസപ്പൻ പാടി മനോഹരമാക്കിയ പാട്ടാണത്.
1: അത്
0: ശരി. ഓർമ്മ വന്നു അല്ലേ. സിനിമയുടെ പേര്? ഓക്കെ. അപ്പൊ പിന്നെ വേറെന്താ? വേറെ വിശേഷങ്ങളൊന്നും ഇല്ല. അങ്ങനെ പോകുന്നു, എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ വിളിച്ചതായിട്ട്
1: പറയാം.
0: അപ്പൊ നമുക്ക് പാട്ടെല്ലാരും കേൾപ്പിച്ചു കൊടുത്താലോ?
1: ഓക്കെ.
0: കേട്ടോ, പാട്ട് കേട്ടോളൂ.

0: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
1: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അവസാനത്തെ കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: ഇത് തങ്കമണി രാമചന്ദ്രൻ, വയക്കര.
2: തങ്കമണി രാമചന്ദ്രൻ, വയക്കര. നമ്മൾ ആദ്യമായിട്ടാണോ സംസാരിക്കുന്നത്?
3: ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. അല്ല, ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം വിളിച്ചായിരുന്നു, അന്ന് പറഞ്ഞില്ലാത്തൊരു.
2: ആണല്ലേ? അല്ല, നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാണോ സംസാരിക്കുന്നത് ചോദിച്ചത്?
3: അല്ല, അന്ന് സംസാരിച്ചത് ബൈജു സുന്ദറാണ്.
2: ഓക്കേ ഓക്കേ, ഞാനായിട്ടാണ് ആദ്യം സംസാരിച്ചത് അല്ലേ?
3: അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു.
2: ഈ ശബ്ദം ഉണ്ടല്ലോ, നമ്മളെ സ്ഥിരം വിളിക്കുന്ന ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ ശബ്ദം പോലെ
3: എന്നോട് സൂര്യ പറഞ്ഞു, വനചേച്ചി ആദ്യം തന്നെ വിളിച്ചു.
2: ചേച്ചിയുടെ അതേ ശബ്ദം പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു കേട്ടോ.
3: അതെ, ആദ്യം നമസ്കാരം മനുചേച്ചി എന്നാ എന്നോട് പറഞ്ഞേ.
2: അത് ശരി. ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങള് വയക്കര?
3: വിശേഷം പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല.
2: എല്ലാ ദിവസം പോലെ അങ്ങനെ പോകുന്നു അല്ലേ? ഭക്ഷണം ഒക്കെ കഴിച്ചു?
3: ഒന്നും കൂടി ട്രൈ ചെയ്യാന്ന് വെച്ചാൽ എല്ലാ ദിവസവും നോക്കും, അങ്ങനെ കിട്ടത്തില്ല. ഡെഡിക്കേഷൻ പറയുന്നുണ്ട് സരസ്വതി എപ്പോഴും.
2: ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ, നമുക്ക് ആർക്കൊക്കെയാണ് കേൾപ്പിക്കേണ്ടത് പാട്ട്? അവർക്ക് വേണ്ടിട്ടാണ്. ഏത് പാട്ടാ തിരഞ്ഞെടുത്തിരിക്കുന്നേ? കൊട്ടാരം വിൽക്കാനുണ്ടെന്ന ചിത്രത്തിലെ പാട്ട്. ഓക്കേ, അപ്പൊ എന്തായാലും പാട്ട് പാടാറുണ്ടോ? ശബ്ദം കേട്ടിട്ട് പാടുന്ന ഒരു
3: പാട്ട്
2: ചെറുതായിട്ട് രണ്ടുപേര് പെട്ടെന്ന് പാടിയാ, നമ്മുടെ സമയം ഇങ്ങനെ പോകുന്നുണ്ട്. എന്തായാലും രണ്ടുപേരും ഒന്ന്,
3: അയ്യോ വേണ,
2: ആ ഒന്ന് ശ്രമിച്ചോക്കൂ പെട്ടെന്ന്.

0: തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്ക് ഇനിയൊരു ജന്മം കൂടി.
1: അടിപൊളി അടിപൊളി, നന്നായിട്ട് പാടിട്ടോ, സൂപ്പർ സൂപ്പർ. ഏതായാലും പാടിത്തന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ സമയം ഇങ്ങനെ പോവുകയാണ്. ഏതായാലും പാട്ട് നമുക്ക് നമ്മുടെ ശ്രോതാക്കളെപ്പം ആസ്വദിക്കാം. എല്ലാവരും കേൾപ്പിക്കണ്ടേ
0: പാട്ട്?
1: ഓക്കെ, ഏതായാലും നമുക്ക് സരസ്വതി പ്രതിഭന് വേണ്ടിട്ട് ഈ പാട്ടൊന്ന് കേൾപ്പിക്കാം അല്ലേ?
0: ഓക്കെ,
1: എല്ലാവർക്കും ഓക്കെ, എല്ലാവർക്കും വേണ്ടിട്ട് പാട്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.
0: Thank you.

പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തലസമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയാണ് ഇതുവരെ കേട്ടത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ സ്നേഹമറിയിക്കുകയാണ്. ഇഷ്ടഗാനങ്ങളിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ. സ്റ്റുഡിയോയിൽ സാങ്കേതിക സഹായവുമായി കൂടെയുണ്ടായിരുന്നത് സൂര്യ ഇടവനാണ്.

0: അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്കിരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0492-471-4000, 7225-900-18.
1: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
2: നീ കളിക്കല്ലേ?
1: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
3: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
2: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
3: പോന്നില്ലേ, എന്തിട്ട്?
2: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
3: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
2: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
3: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
2: എന്ത്?
3: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
2: ശരിക്കു
3: ആന്ന്.
0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400-1-3030-9496-974-141.
4: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.
5: ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്.

0: നാടകനേരം. അരങ്ങുണർത്തുന്ന അഭിനയാനുഭവം.
1: നാടകനേരത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ രാധിക, നാടകം മൂന്നാം ഭാഗം. നാടകത്തിൻ്റെ ഈ ഭാഗത്ത് അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: സിനി രാമദാസ് മട്ടന്നൂർ, ദേവദാസ്, രാമകൃഷ്ണൻ പഴശ്ശി, മാധവൻ നായർ, അശ്വിനി കവണിശ്ശേരി, രാധിക, സൂര്യ എടവന, കമലം. നാടകരചന കൃഷ്ണകുമാർ. നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവണിശ്ശേരി.
2: സോറി, ഇത് ഒരുമാതിരി പോലീസ് ഇൻട്രോഗേഷൻ പോലെ.
3: സാർ പറയൂ, ഒരു കവറിൽ 500 രൂപയുടെ 2 നോട്ടുകൾ ശരിയല്ലേ? മിസ്റ്റർ ദാസ്, ആ ഒരാൾക്ക് വേണ്ടിയല്ലേ അന്തേവാസികളെ ക്ഷണിച്ചത്? ആ ഒരാൾ മകളുടെ വിവാഹത്തിന് പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ലേ നിങ്ങൾ? ആ ഒരാൾ അതാരാണ് മിസ്റ്റർ ദാസ്?
2: ആരാ? നിങ്ങൾ ആരാ?
3: ഗ്രേറ്റ്.
2: ശരിക്കും നിങ്ങൾ ആരാ?
3: ഫണ്ണി ക്വസ്റ്റ്യൻ. ഞാൻ ആരാണെന്ന്? ഞാൻ രാധിക.
1: ഞാൻ രാധിക മൂന്നാം ഭാഗം. ദേവദാസ് കമല ദമ്പതികളുടെ മകളുടെ വിവാഹത്തിന് സായന്തനം എന്ന വൃദ്ധസദനത്തിൽ നിന്നും അന്തേവാസികൾ പ്രത്യേക ക്ഷണിതാക്കളായി എത്തുന്നു. ഈ കാര്യത്തെ ചൊല്ലി ദേവദാസും ഭാര്യ കമലവും തർക്കിക്കുകയാണ്. കല്യാണ പിറ്റേന്ന് അതിരാവിലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായ ഒരു വാർത്തയുമായി കമല ദേവദാസിനെ വിളിച്ചുണർത്തുന്നു. കല്യാണ ദിവസം വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്ക് ആഹാരം നൽകിയതിൻ്റെ പേരിൽ കമലാദാസിന് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. അന്തേവാസികൾക്ക് സദ്യ നൽകുന്ന ദൃശ്യവും ദേവദാസിൻ്റെയും കമലയുടെയും സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് റീൽസ് നിർമ്മിക്കുവാൻ വേണ്ടി രാധിക എന്ന പെൺകുട്ടി എത്തുകയാണ്. ചിത്രീകരണത്തിനൊടുവിൽ ദേവദാസിനോട് വൃദ്ധസദനത്തിൽ നിന്നും ക്ഷണിതാക്കളായി വന്നവരുടെ കൂട്ടത്തിൽ തനിക്ക് പ്രിയപ്പെട്ടവരായിട്ട് ആരെങ്കിലുമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നാടകം തുടർന്ന് കേൾക്കുക. ഞാൻ രാധിക.

0: അല്ല, അമ്മാവൻ കൊറേ നേരായോ ഇങ്ങനെ ഇരിക്കുന്ന?
1: കൊറച്ച് നേരായി.
0: ഇരുന്നിരുന്ന് മുഷിഞ്ഞോ?
1: എന്ത് മുഷിയാൻ, ഇരിക്കലും കടക്കലും ആഹാരം കഴിക്കലും അത് തന്നെയല്ലേ പണി, വേറെന്ത് ചെയ്യാനാ?
0: വേറെ സംസാരിക്കണം. ടോക്ക് തെറാപ്പി.
1: സ്പീച്ച് തെറാപ്പി അല്ലേ?
0: അത് സംസാര വൈകല്യം മാറ്റാനല്ലേ സയന്റിഫിക് ട്രീറ്റ്മെന്റ്. ഇത് പക്ഷേ കുറച്ച് സൈക്കോളജിക്കലാണ്. സംസാരിക്കാൻ ആളില്ല, ആർക്കും നേരമില്ല. സംസാരിച്ചാ തീരുന്ന പ്രശ്നങ്ങളാണ് അധികവും.
1: ആരാ നമ്മളെ സംസാരിക്കാൻ വിടാത്തത്?
0: വേറാരാ? ആൻഡ്രോയിഡ്. എ സോഷ്യൽ ലെവൽ.
1: ഏയ്, അങ്ങനെയൊന്നുമല്ല. ഫോണില്ലാത്തൊരു കാലം ഇപ്പോ സങ്കല്പത്തിനും അപ്പുറാ അല്ലേ?
0: അത് ശരിയാ.
1: എന്തിനും ഏതിനും ഫോണ് വേണം. അതില്ലാതാകുമ്പോഴാ ശൂന്യത അനുഭവപ്പെടുന്നത്. അങ്ങനെയല്ലേ?
0: ആ, അതെന്നെ.
1: എന്താ പേര് പറഞ്ഞ്? മറന്നു.
0: രാധിക.
1: രാധിക. ആ, രാധിക, നിന്റെ റിസർച്ച് വിഷയം ഇതാണോ?
0: എം എസ് ഡബ്ല്യു അല്ലേ അമ്മാവ, സോഷ്യൽ വെൽഫെയറിൽ മാസ്റ്റർ ആവുകയല്ലേ.
1: അപ്പോ ഞാൻ ആരാ? നിന്റെ ഗവേഷണത്തിന്റെ എന്താ അതിന് പറയാ?
0: എന്ത്?
1: ഒരു ജീവി ഉണ്ടല്ലോ, പുതിയ മരുന്നുകളൊക്കെ കണ്ടുപിടിച്ച കുത്തിവെച്ച് പരീക്ഷിക്കുന്ന.
0: ആവോ, എനിക്കറിയില്ല.
1: പന്നി. ഗിനി പന്നി അല്ലേ?
0: അയ്യോ, ഹേ നോനോ, അങ്ങനെ പറയരുത്.
1: പിന്നെന്താ, എങ്ങനെയാ പറയേണ്ടത്?
0: ഇപ്പൊ ഒന്നും പറയണ്ട. ആ, നമുക്കെന്നാ മറ്റൊരു കാര്യം പറയാം. അതായത്, നിങ്ങള് കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന് പങ്കെടുത്തില്ലേ, സായന്തനത്തിലെ 14 അന്തേവാസികളും?
1: അത് ഓഡിറ്റോറിയത്തിലല്ലേ. എന്താ ഇപ്പൊ ചോദിക്കാൻ?
0: ഏ, ഒന്നുമില്ല. നിങ്ങള് ഭക്ഷണം കഴിക്കുന്ന ഫോട്ടോ ഇപ്പൊ വൈറലായി. ആ ഫാമിലിയെ ഞാൻ കണ്ടു. ഞാനൊരു റീൽസ് കൂടെ തയ്യാറാക്കുന്നുണ്ട്, എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും അപ്ലോഡ് ചെയ്യാൻ.
1: ആണോ? നന്നായി. പണ്ടൊക്കെ ഒരു കൈ കൊണ്ട് കൊടുക്കുന്നത് മറുകൈ അറിയരുതെന്നാ പറയാ. ഇപ്പോ ആളറിയാൻ വേണ്ടി കൊടുക്കുന്ന അവസ്ഥയായി അല്ലേ ഓരോ കാലം.
0: അങ്ങനെയാണോ അമ്മാവ? അന്നൊന്നും ഈ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ലല്ലോ.
1: അതുമാത്രമല്ല മോളെ, മനസ്സുണ്ടായിരുന്നു, നന്മയുള്ള മനസ്സ്. അതുകൊണ്ടാ. എന്നിട്ട് ഫാമിലി എന്തു പറഞ്ഞു?
0: ആ, ഒരു ദേവദാസ്, ഭാര്യ കമലം. ഹോ, ഒരു പുതുപ്പണക്കാരി തന്നെ. സത്യത്തില് ആ മാഡത്തിന് അത്ര ഇഷ്ടമൊന്നും ആയിരുന്നില്ല. മിസ്റ്റർ ദേവദാസ് ആണ് നിങ്ങളെ വിളിച്ചത്. കല്യാണത്തിന് വന്ന ഏതോ ഒരാള്, വരന്റെ ബന്ധുവോ സുഹൃത്തോ മറ്റോ ആണ്. ചെറിയൊരു ക്യാപ്ഷനും കൊടുത്ത് ഫേസ്ബുക്കിലിട്ടു. പിന്നെ ലൈക്കോട് ലൈക്ക്, കമന്റും ലൈക്കും പൊടി പൂരൻ തന്നെ.
1: ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ ഒരു ഗുണം അവർക്ക് കിട്ടിയല്ലോ അല്ലേ? നന്നായി.
0: അല്ല അങ്കിൾ, സാധാരണ ഫുഡൊക്കെ ഡൊണേഷനായിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാറല്ലേ പതിവ്.
1: അങ്ങനെയും ഉണ്ട്. ഇവിടെ കഴിയുന്നവര് സദ്യ കഴിച്ചോട്ടെ എന്ന് കരുതിയിട്ടൊന്നുമല്ല, വേസ്റ്റ് ആകുന്ന സദ്യ ഇവിടെ കൊണ്ടെന്ന് തള്ളുന്നു, അത്ര തന്നെ.
0: അതൊക്കെ മനസ്സിലായി. പക്ഷേ നിങ്ങളെ ഇങ്ങനെ പ്രദർശന വസ്തുക്കളാക്കിയത് ഒട്ടും ശരിയായില്ല.
1: മൂക്ക് സായന്തനത്തിന്റെ സമ്പ്രദായം അറിയാത്തോണ്ടാ?
0: അതെന്താ അങ്ങനെ പറഞ്ഞത്? എന്ത് സമ്പ്രദായം?
1: ഇവർക്ക് രാജ്യത്ത് പല സ്ഥലങ്ങളിലും ഇതുപോലെ ഓൾഡേജ് ഹോമുകളുണ്ട്. അവിടങ്ങളിലെ ആളുകളെയെല്ലാം ഇതുപോലെ സ്ഥലം മാറ്റും. ഇപ്പോ ഞങ്ങള് തന്നെ കഴിഞ്ഞ മാസം വരെ യു പിയിലായിരുന്നു. ഒന്ന് രണ്ട് മാസം കഴിഞ്ഞ് വേറൊരു സ്ഥലത്ത്. ഇത് ഇതൊരു തരം.

0: ടൂറാ, നല്ല രസാ മോളെ.
1: ഓഹോ, അങ്ങനെയാണോ?
0: പിന്നെ ഞങ്ങളെ പല പരിപാടികളിലും പങ്കെടുപ്പിക്കും, സൊസൈറ്റിയിൽ അങ്ങ് ഇറങ്ങി നിൽക്കും.
1: ആ, അത് അതൊരു നല്ല കൺസെപ്റ്റാണ്.
0: ഗവേഷണം ആ വഴിക്ക് തിരിച്ചുവിടണോ?
1: ആ, നോക്കട്ടെ.
0: വഴി തിരിച്ചുവിട്ട് അവസാനം പെരുവഴിയിലാവണ്ട.
1: അതെന്താ അങ്കിൾ അങ്ങനെ പറഞ്ഞത്?
0: വീഡിയോ എഡിറ്റിംഗ് ഗവേഷണം തന്നെയാണോ?
1: ഓ, അത് പിന്നല്ലാതെ. ഇത് എന്റെ ഉപജീവനമാണ്.
0: ആ, പിന്നെ സൂപ്രണ്ട് പറഞ്ഞപ്പോ സംശയത്തിലായി. വീഡിയോ എഡിറ്റർ, റിസർച്ച്.
1: ആ, സാറ് ചോദിച്ചപ്പോ ഡീറ്റെയിൽ ആയി തന്നെ പറഞ്ഞുകൊടുത്തു.
0: അല്ല, ഇനിയും പറഞ്ഞില്ല, മോള് ചോദിച്ചതും ഇല്ല. എന്തൊക്കെയാ അറിയേണ്ടത്?
1: ഓക്കെ, ഞാൻ ചോദിക്കാം.
0: അതിനു മുമ്പ് ഒന്ന് ചോദിച്ചോട്ടെ, എന്നെ തന്നെ കാണുമെന്ന് പറയാൻ എന്താ കാരണം? ഞാൻ മാത്രമല്ലല്ലോ, 14 പേരുണ്ടായിരുന്നില്ലേ? എന്നെ മാത്രം ശ്രദ്ധിക്കാൻ എന്താ എന്തെങ്കിലും കാരണം?
1: അല്ല, ഇപ്പൊ ചോദ്യം എന്നോടായോ?
0: പറയൂ. എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ?
1: യെസ്, ഒരു തവണ.
0: എവിടെ വെച്ച്? എപ്പോ?
1: വേറെപ്പോഴാ, കഴിഞ്ഞ ദിവസം. ഇവിടെ ഇന്റേണലിന് പെർമിഷൻ ചോദിക്കാൻ വന്ന ദിവസം.
0: മോള് അന്ന് എന്നെ മാത്രമേ കണ്ടുള്ളൂ? എല്ലാരും ഉണ്ടായിരുന്നില്ലേ?
1: അമ്മാവനെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു.
0: അതാ ചോദിച്ചത്, അതിനെന്താ കാരണം?
1: അന്ന് ആ ദേവദാസ് കല്യാണം ക്ഷണിക്കാൻ വന്നിരുന്നില്ലേ?
0: അതെ, വന്നിരുന്നു.
1: പക്ഷേ കല്യാണക്കത്ത് അമ്മാവന് മാത്രം തന്നു, ശരിയല്ലേ?
0: അതിനെന്താ?
1: അതിനെന്താ എന്നല്ല, അതിലെന്തായിരുന്നു എന്ന്.
0: കുഞ്ഞെ,
1: കണ്ടിരുന്നു അമ്മാവ അന്ന് 500-ന്റെ 2 നോട്ടുകൾ ഞാൻ കണ്ടിരുന്നു. അതുമാത്രമല്ല, അമ്മാവന്റെ മുഖം മാറുന്നതും കണ്ടു. ഇനി പറയൂ, ആരാണ് ആ ദേവദാസ്? എന്തിനാണ് അദ്ദേഹം നിങ്ങൾക്ക് രൂപ തന്നത്, വിവാഹത്തിന് ക്ഷണിച്ചത്? അമ്മാവന്റെ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ ഉത്തരം പറഞ്ഞു. ഇനി മറുപടി പറയേണ്ടത് നിങ്ങളാണ്.
0: എന്തു മറുപടി? സായന്തനം പോലുള്ള വൃദ്ധസദനങ്ങളിൽ അഗതികളല്ലേ കഴിയുക?

0: ഇനി പറയൂ, ആരാണ് ദേവദാസ്? അതെ, മോള് തന്നെ. മോളോ പേരക്കുട്ടിയോ ആണെന്ന് കരുതിക്കോ. ഓർക്കാൻ വിഷമമുണ്ടോ?
1: അതല്ല,
0: പിന്നെന്താ പ്രശ്നം? എന്നെ സ്വന്തം മോളായി കണ്ട് പറഞ്ഞോളൂ. അച്ഛന് മോളോട് എന്തെങ്കിലും മറച്ചു വെക്കാനുണ്ടാവോ?
1: എന്നോട് കൂടുതലൊന്നും ചോദിക്കണ്ട.
0: വിഷമോ അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ചോദിക്കരുത്? എനിക്കതാണ് മനസ്സിലാവാത്തത്.
1: ഒന്നുമില്ല മോളെ, കൂടുതലൊന്നും ചോദിക്കരുത്.
0: അമ്മാവൻ ആരെയാ ഭയക്കുന്നത്?
1: എന്തിനാ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കണേ?
0: അമ്മാവ സത്യം എന്തായാലും അതെന്നോട് പറഞ്ഞോളൂ. ആരാണ് ദേവദാസ്?
1: മകനാ, എന്റെ മകൻ. അതല്ലേ എന്റെ മോക്കറിയേണ്ടത്? അവൻ എന്റെ മോനാ, സ്വന്തം മോൻ.
0: അമ്മാവ,
1: പേരക്കുട്ടിയുടെ വിവാഹത്തിനാ പങ്കെടുത്തത്. കല്യാണ മണ്ഡപത്തില് കൊച്ചുമൂളെയും വരനെയും തലയിൽ അരിയിട്ട് അനുഗ്രഹിക്കേണ്ടവനാ. അതിഥികൾക്ക് മുമ്പ് സദ്യ കഴിച്ച് തിരിച്ചു പോന്നത് ദേവദാസ്, എന്റെ മകനാ കുഞ്ഞേ.

0: അങ്ങനെയെങ്കിൽ വിവാഹത്തിന് കൂടണമെന്നാഗ്രഹിച്ചത് മുത്തച്ഛനോ മകനോ? മകൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഒരു നാടകം ഒരുക്കിയത് എന്തിന്? സായന്തനത്തിലെ 13 അന്തേവാസികളെയും വേഷം കെട്ടിച്ചത് എന്തിനാ? പറയൂ അമ്മാവ.
1: മോളെ, രാധിക, മോക്ക് ഈ കുടുംബത്തെ പറ്റി ഒന്നും അറിയില്ലല്ലോ. ഞങ്ങളുടേത് ഒരു സാധാരണ കുടുംബം. സന്തോഷവും സങ്കടവും കുശുമ്പും പരദൂഷണവും ഒക്കെയുള്ള ഒരു നാട്ടും പുറത്തെ ശരാശരി കുടുംബം. പേര് മാധവനിലയം. ഞങ്ങൾക്ക് 2 മക്കളാ, ദേവദാസും ദേവികയും. മക്കളുണ്ടായപ്പോ വസുമതി പറയുമായിരുന്നു, മാധവനിലയോ ദേവലോകമായെന്ന്. ഇടക്കൊക്കെ അവളെ ഞാൻ വിളിക്കുന്നത് ദേ വസുമതി അങ്ങനെയായിരുന്നു. അത് പിന്നെ പിന്നെ ദേവസുമതിയാക്കി, മനഃപൂർവ ദേവസുമതി. ദേവസുമതിയും ദേവദാസും ദേവികയും പിന്നെ ഞാനും അവിടെ ഒരു ദേവലോകമായി. കാലചക്രം നിശ്ചലമല്ലല്ലോ. പകലിന് പടിയിറങ്ങിയല്ലേ പറ്റൂ. രാവിൻ്റെ ഇരുട്ട് പരന്നു ദേവലോകം, അങ്ങനെ അസുരലോകവുമായി. മുതിരുമ്പോ മക്കൾ പഴയതൊക്കെ മറക്കും. കൂട്ടത്തിലെ സൗകര്യപൂർവം മാതാപിതാക്കൾ

0: എന്താ ഇവിടെ?
1: ഓ വന്നോ?
0: ഭർത്താവിനെ സ്വീകരിക്കാനാവും ഇല്ലേ?
1: ഓ പിന്നെ
0: പൂമുഖവാതിൽക്കൽ സ്നേഹം വിളമ്പുന്ന പൂന്തിങ്കളാകുന്നു കമലം. എന്തുണ്ട്?
2: നിർത്തിക്കോ നിർത്തിക്കോ നിങ്ങള്. പൂന്തിങ്കള്? പൂന്തിങ്കളല്ല, പൂക്കുറ്റിയാ, പൂക്കുറ്റി. ആ
0: അയ്യോ, ഹൈലി എക്സ്പ്ലോസീവ് ആണല്ലോ. എന്തു പറ്റി?
1: എന്തു പറ്റാൻ? അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ആരാന്ന്? നിങ്ങൾ ആരാന്ന്?
0: ഞാൻ ആരാന്ന? അത് മോശമില്ലല്ലോ. ഞാൻ ദേവദാസ്, കമലത്തിന്റെ ഹസ്ബൻഡ്.
1: ഓ അതെയാ?
0: എന്താ ഇപ്പൊ ഞാൻ ഹസ്ബൻഡിനല്ലേ മാറ്റി.
1: എന്നാലേ ഈ ഞാൻ ആരാ?
0: താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കടോ താൻ ആരാണെന്ന്.
2: ദാസേട്ടാ, നിങ്ങളൊരുമാതിരി കുതിരവട്ടംപപ്പ് കളിക്കല്ലേ. മനുഷ്യന് കരുതുള്ളി നിൽക്കുമ്പോഴാ ഒരു ഡയലോഗ്.
0: എന്താ കമലം, എന്താ പ്രശ്നം?
2: വേറെന്ത് പ്രശ്നം? ഇവിടെ സ്വാതന്ത്ര്യം ഉണ്ടോ?
0: ഇല്ലേ, ചിലപ്പോ ഞാൻ പോന്ന വരെ ഉണ്ടായിരുന്നല്ലോ. അത് എവിടോ ഗാന്ധിജി നമുക്ക് വാങ്ങിച്ചു തന്നല്ലേ 1947 ഓഗസ്റ്റ് 15 ആണല്ലോ. അപ്പൊ എനിക്ക് കിട്ടിയിട്ടില്ല.
2: ഓ എന്റെ ഈശ്വരാ, ഇങ്ങനെ ഒരാളെ ചുമക്കേണ്ട ഗതികേടാണല്ലോ എനിക്ക്. ഇതിനും മാത്രം എന്ത് പാപാ ഞാൻ ചെയ്തത്?
0: അല്ല കമലം, ഇതിന് മാത്രം എന്താണ് പ്രശ്നം? നീ അത് പറ എന്റെ കമലൂ.
2: നിങ്ങൾ കേക്കണം, ഉറക്കെ ഒന്ന് ഫോണിൽ സംസാരിച്ചൂടാ, കിച്ചണില് ജോലി ചെയ്യുമ്പോ ഒരു പാട്ട് വെച്ചൂടാ.
0: അതെന്താ?
2: വേറെ എന്നാ വിലക്ക്? നിങ്ങളെ പുന്നാരെ അപ്പന്റെ കൂച്ചു വിലക്ക്.
0: ഓ അത് അച്ഛൻ ഉറങ്ങുമ്പോ മറ്റോ നീ ഒച്ച കൂടുതൽ വെച്ചിട്ടുണ്ടാവും. അതൊന്നും ഇനി അത്ര കാര്യാക്കണ്ട, അച്ഛൻ പ്രായമുള്ള അച്ഛനല്ലേ കമലു.
2: വേണ്ട, എന്റെ പ്രശ്നോ നിങ്ങക്ക് സാരമില്ല. ഏ അച്ഛന്റെ അന്ന് സാരം, ആയിക്കോട്ടെ പ്രശ്നമില്ല.
0: കമലം
2: അറിയാ, എല്ലാം അറിയാം. അച്ഛേ നിങ്ങളെയാണല്ലോ, പിന്നെ ഞാൻ നിങ്ങളെ ആരുമല്ലല്ലോ. ഞാൻ അങ്ങ് നാട്ടും വൈദേറ്റിട്ട് വന്ന ഒരാള്, അത് മതി, അതറിഞ്ഞാ മതി എനിക്ക്.
0: അല്ല കമലം, നിനക്കിപ്പോ എന്താ വേണ്ടത്?
2: ജീവിതം, സ്വസ്ഥമായ ജീവിതം, അത്രേ വേണ്ടൂ.
0: അതിന്
2: എന്റെ കൺസെപ്റ്റില് കുടുംബം എന്ന് വെച്ചാലില്ലേ ഭാര്യ ഭർത്താവ് കുട്ടികൾ, അത്രേ മതി. അച്ഛനും അമ്മയും അവരുടെ അസുഖവും അന്നും വേണ്ട, അതന്നെ.
0: പിന്നെ അവരെങ്ങോട്ട് പോവാനാ? എല്ലോ മക്കളെ കൂടിയല്ലേ അവര് കഴിയേണ്ടത്.
2: കഴിഞ്ഞോട്ടെ, പക്ഷേ മക്കളും പേരമക്കളായിട്ടും ചെറുപ്പമാണെന്ന് കരുതി ജീവിച്ചാല് അതത്ര ശരിയാവൂല, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ.
0: ഓ അതോ? അതായത് കമലം, ഈ പ്രായമായവർക്ക് കുട്ടികളുടെ മനസ്സാ?
2: ആഹാ, പക്ഷേ കുട്ടികളുടെ ശരീരമല്ലല്ലോ. ഏ
0: കമലം, എന്താ കമലോ ഇങ്ങനെ?
2: ഇങ്ങക്ക് ഓർമ്മയുണ്ടാവൂല, ഞാൻ പറഞ്ഞുതരാം. അതെ, അടുത്തയാഴ്ച നമ്മളെ മോള് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നുണ്ട്. ഓക്ക് കുറേ വായിക്കാനും പഠിക്കാനെല്ലാം ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട.
0: അതിന്
2: അവര് തൽക്കാലം ദേവികയുടെ വീട്ടിൽ കഴിയട്ടെ എന്ന്. ദേ വല്ല ഇഷ്ടക്കുറവുണ്ടാ?
0: അത് ശരിയാവൂല കമലം.
2: അതിനെന്തോ ഇപ്പോ കുഴപ്പമുണ്ടാ? ഇല്ലല്ലോ, ഉണ്ടെങ്കിൽ തന്നെ മിണ്ടാടുന്നു.
0: അങ്ങനെ ശരിയാവൂല കമലം.

0: കാരണങ്ങൾ കണ്ടെത്തുകയാ. കരാറ് പാലിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ അച്ഛനമ്മമാരുടെ ഇഷ്ടവും ഇഷ്ടക്കേടും തീരുമാനിക്കുന്നത് മക്കള് തന്നെയല്ലേ?
1: എല്ലാവിടെയും ഉള്ളത് തന്നെ.
0: എല്ലാവർക്കും ഉണ്ടാവും ബാല്യവും കൗമാരവും വാർദ്ധക്യവും. എന്നും യൗവനമായിരിക്കുമെന്ന് കരുതുന്നോണ്ടാ ഇങ്ങനെ. അവരവർക്ക് മനസ്സിലാകണമെങ്കിൽ ഞങ്ങളുടെ പ്രായത്തിലെത്തണം.
1: എന്നുവച്ചാ അമ്മാവിന്റെ ഗതി നാളെ അവർക്കും?
0: എന്താ സംശയം? കുറച്ചുകൂടി നേരത്തെ ആകുമെന്ന് മാത്രം.
1: അമ്മ എന്തു പറയുന്നു?
0: എന്തു പറയാനാ, മക്കളുടെ മനസ്സറിഞ്ഞതോടെ പാവം എന്റെ വസുമതി ആകെ തകർന്നുപോയി. കലഹിക്കുമായിരുന്നു എന്നോട്, മക്കളെ കുറ്റപ്പെടുത്തുമ്പോ കലഹിക്കുമായിരുന്നു. മക്കളെക്കുറിച്ച് ഞാൻ പറഞ്ഞതെല്ലാം തെറ്റാണെന്ന് തർക്കിക്കുമായിരുന്നു. പക്ഷേ ഒടുവിൽ എന്റെ വസുമതിക്കും ബോധ്യമായി.
1: അമ്മാവാ,
0: അധികം ഒന്നും സംസാരിക്കാറില്ല അവള്, കരയാറുമില്ല. അല്ല, ഉണ്ടാവും, കരയുന്നുണ്ടാവും. ഉള്ളില് പൊട്ടി പൊട്ടി കരയുന്നുണ്ടാവും. എന്റെ മുമ്പിൽ അറിയിക്കാത്തതാ പാവം.
1: പുതിയ കാലത്തിന്റെ പ്രശ്നങ്ങളാ ഇതൊക്കെ.
0: തലമുറ മാറ്റം അല്ലേ?
1: അതെ, ഇപ്പോ അത് വേഗത്തിലാണെന്ന് മാത്രം, വേറെന്താ വ്യത്യാസം?
0: തലമുറ മാറിയത് അറിയാത്തവരല്ല കുഞ്ഞേ ഞങ്ങള്. പുതിയ യന്ത്രങ്ങൾ, അവയുടെ ഉപയോഗം, മനുഷ്യരിൽ നിന്ന് മനസ്സിനെടുത്തു മാറ്റിയിരിക്കുക, അതാ കാര്യം.
1: സോഷ്യൽ മീഡിയ, മെക്കാനിക്കൽ ലൈഫ്, അതൊക്കെ തന്നെ.
0: പറയുന്നത് തെറ്റാണെന്ന ബോധ്യം അതുണ്ടാകാത്ത കാലത്തോളം ഒന്നും നേരെയാവില്ല, ഒന്നും പ്രതീക്ഷിച്ചും കൂടാ.
1: പറയുന്നതും ചെയ്യുന്നതും ഒക്കെ തെറ്റാന്ന് ബോധ്യപ്പെടുത്താൻ ആളില്ലാത്ത കാലത്തോളം അതങ്ങനെയല്ലേ സംഭവിക്കൂ?
0: മോളെ, നിനക്കെന്ത് സാധിക്കും?
1: അതെ അമ്മാവ, ബോധ്യപ്പെടുത്തണം, തെറ്റുകൾക്ക് നേരെ ചൂണ്ടുവിരലാവണം.
0: നിന്റെ പഠനം കഴിഞ്ഞ നിനക്കും വേറെ വഴി.
1: അങ്ങനെയല്ല അമ്മാവ, ഞാനത് ചെയ്തിരിക്കും, അതാണ് ഇപ്പൊ ചെയ്യുന്നതും.
0: വേണ്ട കുട്ടി, ഒന്നും വേണ്ട. മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തില് അതിക്രമിച്ചു കയറുന്നവളാകുമ്പോ ആട്ടി അകറ്റപ്പെടും.
1: അമ്മാവൻ പേടിക്കണ്ട, ഒരു ദാക്ഷിണ്യവും അർഹിക്കാത്തവരുടെ ഇടയിലേക്ക് ഒരല്പം അതിക്രമിച്ച കയറുക തന്നെ ചെയ്യും, മനസ്സിലായോ?
0: അവര് ചോദിക്കും നിന്നോട്.
1: അവരെന്നോട് എന്ത് ചോദിക്കാനാ?
0: ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടുന്ന നീ ആരാന്ന് ചോദിക്കും. അപ്പോ എന്തു മറുപടിയാ കുട്ടി പറയാ?
1: അവര് ചോദിക്കട്ടെ അമ്മാവ.
0: നീ ആരാന്നാ പറയാ? എന്താ ചിരിക്കുന്നത്?
1: ഞാൻ രാധ.

0: രാധികയുടെ ചോദ്യങ്ങൾ അനവസരത്തിലാണോ? ആരെയൊക്കെയാണ് അലോസരപ്പെടുത്തുന്നത്? പുതിയ പുതിയ ചോദ്യങ്ങളും സംശയങ്ങളുമായി രാധികയുടെ യാത്ര. ഇനി നമുക്ക് നാലാം ഭാഗത്ത് കേൾക്കാം. ഞാൻ രാധിക. നാടകത്തിൻ്റെ മൂന്നാം ഭാഗം ഇവിടെ പൂർണ്ണമാകുമ്പോൾ ഈ ഭാഗത്ത് അഭിനയിച്ചവരും ശബ്ദം നൽകിയവരും: സിനി രാമദാസ് മട്ടന്നൂർ, ദേവദാസ്; രാമകൃഷ്ണൻ പഴശ്ശി, മാധവൻ നായർ; അശ്വിനി കവണശ്ശേരി, രാധിക; സൂര്യ എടവന, കമലം. നാടകരചന: കൃഷ്ണകുമാർ. നാടക സംവിധാനം: രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം സഹസംവിധാനം: അശ്വിനി കവണശ്ശേരി.
1: നാടകനേരം.

0: ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്. ഇനി അടുത്ത ബുധനാഴ്ച ഉച്ചക്ക് 2 മണിക്ക്.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
3: റേഡിയോ മലബാറിൽ ഇപ്പോൾ അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം.

0: അതിഥി ഭാഷാ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: റേഡിയോ മലബാർ.

ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നന്ദി, നമസ്കാരം.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കലേ?
0: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
2: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
2: പോകുന്നില്ലേ? എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കു
2: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1 3030 9496 974 141.

0: സ്പോർട്സ്വെയർ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ, ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.
2: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

0: വശുധി മിഷ്ടി ദിസ് മീൻസ് മിസ്റ്റേക്ക് ടു കോട്ട് ഷേക്സ്പിയർ ജലസി ഫീഡ്സ് ഓൺ ഹർ ഡമാസ്ക് ചീക്ക് നൈസ്
1: വെരി നൈസ്.

ചെമ്പനത്തലപ്പിൽ നരകത്തിൻ കോട്ടയിൽ രക്തദാഹമേറ്റുലഞ്ഞു സുന്ദരയക്ഷി. അവളും കണ്ണെഴുതും പൊട്ടുതൊടും നിലാവുന്ന രാത്രിയിൽ പാട്ടുപാടി പുറത്തിറങ്ങും സുന്ദരയക്ഷി.

0: ജോലി ടെൻഷൻ ഓർക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140, 7025 9000.

0: നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവൻ നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ, അതിൽ നിനക്ക് എന്താ പ്രശ്നമുണ്ടാ?
1: ഏയ്, എനിക്കെന്താ പ്രശ്നം?
0: ആ പിന്നെന്താ?
2: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോർസ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 0497276240.
2: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പാമരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം.

അമർഷം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗാനം ആലപിച്ചിരിക്കുന്നത് ഭാവഗായകൻ പി ജയചന്ദ്രനും പി മാധുരിയും ചേർന്ന്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
2: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.

0: മദ്യാസക്തരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും കൂട്ടായ്മയായ എലനോണിന്റെ പ്രവർത്തകർ സംസാരിക്കുന്നു ഇപ്പോൾ.
1: ഇടയ്ക്കൊക്കെ അവരിങ്ങനെ നിർത്തലുണ്ട്, ഞാൻ ഇനി കുടിക്കൂല എന്ന് പറഞ്ഞിട്ട്. പക്ഷേങ്കിൽ പിന്നെയും അത് പിന്നെ സ്റ്റാർട്ട് ചെയ്യലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെയും അത് അവരിങ്ങനെ മുന്നോട്ട് പോവും, ഇനി അങ്ങനെ അഥവാ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാ, ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോയത്. പക്ഷേങ്കിൽ അന്ന് ഈ ഓൺലൈൻ വീഡിയോ പിന്നെയും അവർ എനിക്ക് അയച്ചു തന്നു, രണ്ടാമതും അയച്ചു തന്നു. അപ്പോഴും ഞാൻ ഇതെടുത്ത് നോക്കിയിട്ട് അദ്ദേഹത്തിന് ഇത് കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് എന്താണെന്നറിയില്ല, പെട്ടെന്ന് തന്നെ ഇത് കണ്ടിട്ട് അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടത്. ആ ഒരു മീറ്റിങ്ങിൽ, ഓൺലൈൻ മീറ്റിംഗ് ആണ് അന്നേരം ഉണ്ടായിരുന്നത്, ഫിസിക്കൽ മീറ്റിംഗ് ഇല്ല. അപ്പോൾ ആ മീറ്റിങ്ങിൽ കയറി, ആ മീറ്റിങ്ങിൽ നിരന്തരം സഞ്ചരിക്കാൻ തുടങ്ങി. അന്ന് മുതൽ എലനോൺ മീറ്റിങ്ങിൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഒരു മാസത്തോളം ഞാൻ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഡൗട്ടായിരുന്നു, എന്താണെന്ന് വെച്ചാൽ എനിക്കിത് കേൾക്കാനും അവർ തരുന്നില്ല ആ മീറ്റിംഗ്, ഓൺലൈൻ മീറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അവർ പറയും എനിക്കിത് കേൾക്കേണ്ടതല്ല എന്ന് എന്നോട് പറയലുണ്ട്. അപ്പോൾ ഞാൻ എനിക്കൊരു സംശയം തോന്നി, ഇത് വേറെന്തെങ്കിലും ആയിരിക്കുമെന്ന്. പക്ഷേങ്കിൽ ഞാൻ അന്നേരം ഈ ഏക്കാരനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഒരു എലനോൺ മീറ്റിംഗ് ഉണ്ട്, അതിൽ നിങ്ങൾ കയറിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ അതിൽ കയറി. അതിൽ കയറിയിട്ട് ഒരുപാട് ആൾക്കാർ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 10-50 ആൾക്കാർ ഒരു എലനോൺ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും അതിശയ വിട്ടു, എന്താണെന്ന് വെച്ചാൽ ഇത്രയും ആളുകളാണോ ഉള്ളത് എന്നുള്ളത്. പക്ഷെ അവരെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് കേൾക്കുമ്പോൾ എൻ്റെ പ്രശ്നം ഒന്നും അല്ലാത്ത ഒരു അവസ്ഥയിൽ ഞാൻ എത്തി. ആ ഓൺലൈൻ മീറ്റിങ്ങിൽ കുറേ പങ്കെടുത്ത്, പിന്നെ കോവിഡ് കാലഘട്ടം കഴിഞ്ഞാലും ഫിസിക്കൽ മീറ്റിംഗ് തുടങ്ങി. ഞാനവിടെ ഫിസിക്കൽ മീറ്റിങ്ങിന് പോകാൻ തുടങ്ങി, അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ സഞ്ചരിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് കുറേ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. പക്ഷെ എനിക്ക് ഒരിക്കലും സമാധാനം ഉണ്ടായിരുന്നില്ല, കാരണം ഇനിയിപ്പോൾ എന്തെങ്കിലും കുടിക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ ഒരു മദ്യപാനം കൊണ്ട് ഒരുപാട് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, കടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ മദ്യപാനം നിർത്തിയിട്ടുണ്ട്, പക്ഷെ സ്വഭാവത്തിലൊക്കെ കുറച്ചൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് അംഗീകരിക്കണ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരെ കൂടെ നിൽക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ തന്നെയാണ് വീട്ടിൽ, പക്ഷേങ്കിൽ അത് ആ ചെറിയ പ്രശ്നം വലിയ പ്രശ്നങ്ങളായി തീരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. മീറ്റിങ്ങിൽ പോകുന്നുണ്ടെങ്കിലും ആദ്യകാലങ്ങളിൽ ആ ഫിസിക്കൽ മീറ്റിങ്ങിന് പോകുമ്പോൾ അവിടെ അവർ ഈ അനുഭവങ്ങളാണ് പറയുന്നത്, പഴമക്കാരുണ്ട്. അപ്പോൾ അവർ അനുഭവങ്ങളും മീറ്റിങ്ങിൽ സഞ്ചരിച്ച് അവിടുന്ന് കിട്ടിയ മാറ്റങ്ങളും ഒക്കെ അവർ പറയുന്നത്, അനുഭവങ്ങളിൽ നിന്ന് മാറി അവർ ആ മാറ്റങ്ങൾ, ആ അനുഭവങ്ങൾ പറയുന്നത് തന്നെ നല്ല ചിരിച്ചോണ്ട് സന്തോഷത്തോടു കൂടി തന്നെയാണ് പറയുന്നത് ഞാൻ കാണൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്ക് മാറാൻ പറ്റിയെങ്കിൽ എനിക്കും മാറാൻ പറ്റും എന്നുള്ളൊരു ചിന്താഗതി അവിടെ വന്നപ്പോൾ ശരിക്കും അലനോനെ ഇങ്ങനെ മുറുകെ പിടിച്ച് ആ അലനോനിലൂടെ സഞ്ചരിക്കാൻ ഞാൻ തുടങ്ങി. അപ്പോൾ എന്നിൽ ഓരോ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ആ കുട്ടികളോടുള്ള ആ സ്നേഹവും എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റി. അന്നൊക്കെ ഉപദ്രവിച്ചിട്ട് അവർ പറയുന്ന വാക്കുകളൊന്നും കേൾക്കാണ്ട് ചെറിയ കുട്ടികളല്ലേ എന്നുള്ളൊരു ചിന്തയിൽ പോയിരുന്ന ഞാൻ ഇപ്പോൾ അവരെ എനിക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്നുണ്ട്. വീട്ടിലെ ഒരു നല്ലൊരു ഭാര്യയായിട്ടും ഒരു മരുമകളായിട്ടും മക്കളമ്മയായിട്ടും ഞാൻ നല്ല രീതിയിൽ എനിക്കിപ്പോൾ പോകാൻ പറ്റുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഈ കൂട്ടായ്മയിലൂടെ തന്നെ പോയതുകൊണ്ട് മാത്രമാണ്. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അനുഭവവും ശക്തിയും പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. അപ്പോൾ അതിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു പ്രത്യാശ കിട്ടിയത്. അവിടെ പിന്നെ ഈ പ്രാർത്ഥനയുണ്ട്, മാത്രമല്ല അവിടെ മതമില്ല, ജാതിയില്ല,

0: രാഷ്ട്രീയവും ഇല്ല, എല്ലാവരും ഒരേ രീതിയിലാണ് ആ കൂട്ടായ്മയിൽ കാണുന്നത്. പിന്നെ ഞാനീ പറഞ്ഞ പോലെ എനിക്ക് കിട്ടാത്ത കുറേ സുഹൃത്തുക്കൾ, ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് അവിടുന്ന് കിട്ടി. എൻ്റെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എനിക്ക് അവരെ വിളിച്ച് പറയാനും എൻ്റെ ഒരു പ്രശ്നത്തിന് പരിഹാരം എന്ന രീതിയിൽ അവരെടുക്കുന്ന എനിക്ക് കിട്ടലുണ്ട്. ഓരോ കാര്യത്തിന് പറയുമ്പോൾ ആദ്യം എനിക്ക് കുറച്ചൊരു ജാഡിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ആദ്യം പണ്ട് എനിക്ക് ആരോട് സംസാരിക്കാൻ പറ്റാത്ത ദിവസം ഞാൻ ആരോടും അങ്ങോട്ട് പോയിട്ട് സംസാരിക്കില്ല, അവരിങ്ങോട്ട് വന്നിട്ട് സംസാരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നിൽക്കും. അന്നേരം എനിക്ക് സുഹൃത്തുക്കൾ ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയിട്ട് സംസാരിക്കും അവരോട്, അവരെ കാര്യങ്ങൾ ചോദിച്ചിട്ട് അവരെ ഇതിൽ നിന്ന് അവർ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞ് നല്ല രീതിയിൽ എനിക്ക് ഇപ്പം നിൽക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന പോലെ തന്നെ എനിക്ക് വിരലിൽ എണ്ണാൻ പറ്റില്ല അത്രയും സുഹൃത്തുക്കൾ ഇപ്പം എനിക്കുണ്ട്. ഓൺലൈൻ മീറ്റിങ്ങിലും ഫിസിക്കൽ മീറ്റിങ്ങിലും രണ്ട് മീറ്റിങ്ങിലും ഒരേ രീതിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് പിന്നെ ഇത് ശരിക്കും പറഞ്ഞ ഒരു അജ്ഞാത കൂട്ടായ്മയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് പരസ്യം അങ്ങനെ പബ്ലിക്കായിട്ട് കൊടുക്കാനും പറ്റില്ല, അങ്ങനെ ഒരു അവസ്ഥയുണ്ടെന്ന്. പിന്നെ അവിടുത്തെ ഒരു അനോണിമിറ്റി കീപ്പ് ചെയ്യൽ, പണ്ട് എനിക്ക് പ്രശ്നങ്ങൾ എൻ്റെ പ്രശ്നങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ പോലും എനിക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു. എൻ്റെ അമ്മേനോട് പോലും പറയാൻ പറ്റില്ല, പറയുമ്പോൾ പറയൂ നീ ശരിയില്ലായിട്ടാന്ന്, നീ മര്യാദയ്ക്ക് നിന്നിട്ട് അവനെ ഉപദേശിക്കണം പഠിപ്പിക്കണം, അവരെ കണ്ടുപിടിക്ക് ഇവരെ കണ്ടുപിടിക്കുന്നല്ല എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുക എന്നല്ലാണ്ട് പുറത്ത് ആരോടായാലും പറഞ്ഞാൽ അവരത് അംഗീകരിക്കില്ല. ആ ഒരു വിഷമം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പം എനിക്ക് എന്നോട് തന്നെ ഒരു പുച്ഛഭാവം പോലെ തോന്നി, എന്തുകൊണ്ടാണ് എനിക്കിത് പറ്റാത്ത നിർത്താൻ പറ്റാത്തതെന്ന്. അലനോനിൽ പറയുന്ന ഇത് ഒരിക്കലും എനിക്ക് മാറ്റാൻ പറ്റില്ല, അവരെ മധ്യസ്ഥ ആ ഒരു മദ്യപാനത്തെയോ അവരെ വൈകല്യങ്ങളോ ഒന്നും എനിക്ക് മാറ്റാൻ പറ്റില്ല. മാറ്റാൻ പറ്റുന്ന എന്നെയാണ്, ഞാൻ അവിടെ ആ സാഹചര്യത്തിനനുസരിച്ചിട്ട് എന്നെ തന്നെ മാറ്റാനാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അത് ഓരോ ചെറിയ ഒരു പ്രശ്നങ്ങൾ പോലും വിലയിരുത്തി കണ്ടുകൊണ്ട് അതിന് തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കലനോൻ കൂട്ടായ്മയിൽ നിന്ന് പറ്റുന്നുണ്ട്. ഇപ്പോഴും അത് തന്നെ ഞാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതൊരിക്കലും ഞാൻ പറയുന്ന പോലെ പൂർണ്ണതയില്ല, ഒരിക്കലും നമ്മൾ മനുഷ്യന്മാരാണ് ഓരോ തെറ്റുകൾ പറ്റും, പക്ഷെ അത് തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. അതിലൊരു മെസ്സേജും കൂടി പറയുന്നുണ്ട്, മാറ്റം എന്നിൽ നിന്ന് തുടങ്ങട്ടെ, മറ്റൊരാളിൽ നിന്നാവണം എന്നില്ല. കാരണം ഞാൻ വിചാരിച്ചത് എന്നെ അവർ സ്നേഹിക്കുന്നില്ല, അവരങ്ങനെ നിൽക്കുന്നില്ല, മറ്റൊരാളെ പോലെ നല്ല രീതിയിൽ പോകുന്നില്ല, അങ്ങനെ എന്ന് വെച്ചാൽ അവരൊരു വ്യക്തിയാണ്, അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. കുട്ടികളായാലും അതുപോലെ ഉണ്ട് സ്വാതന്ത്ര്യമുണ്ട്. അവരിപ്പോൾ ഞാൻ ഒന്നിനും അടിച്ചേൽപ്പിക്കലില്ല. കണ്ണൂർ ഡ്രസ്സ് ഇടുമ്പോൾ പോലും അവരെ ഇഷ്ടത്തിന് ഞാൻ വിട്ടുകൊടുക്കലാണ്. അത് എൻ്റെ ഭർത്താവായാലും അവരെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. എനിക്ക് എൻ്റെ ഇഷ്ടം എങ്ങനെയാണോ അതേപോലെ തന്നെ അവർക്കും അവർ ഒരു രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോകാൻ ഞാൻ അവരെ ഇതിൽ പറയുന്നത് ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക. ഞാനും ജീവിച്ചുകൊണ്ട് അവരെ ജീവിക്കാൻ അനുവദിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയിലൂടെ ഇങ്ങനെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇന്ന് എനിക്ക് പോകാൻ പറ്റുന്നുണ്ട്. ഞാൻ അവർക്ക് സ്നേഹം കൊടുക്കുന്ന പോലെ തന്നെ അതെനിക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. ഒരിക്കലും അവിടെ അൺകണ്ടീഷണൽ ലവ് എന്ന് പറയും. അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് തിരിച്ചു കിട്ടുന്നുണ്ട് നല്ല സമാധാനത്തോടെ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ശരാശരി മനുഷ്യൻ എന്ന് പറയുന്ന പോലെ ഒരു ഫാമിലി എങ്ങനെ സന്തോഷത്തോടെ ജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ടോ അതിലുപരി അതിലും നല്ല രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ എനിക്കിന്ന് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം എനിക്കറിയില്ലായിരുന്നു, പകുതി കുറച്ച് കന്നഡയും മലയാളമായിരുന്നു. പക്ഷെ ഇപ്പം അതെനിക്ക് ഈ ലിറ്ററേച്ചറും ഇതൊക്കെ ഇത് സ്ലോഗനൊക്കെ നമ്മൾ മീറ്റിങ്ങിന് പോകുമ്പോൾ വായിക്കലുണ്ട്. അപ്പോൾ വായിക്കുന്ന സമയത്ത് ഓൾറെഡി എനിക്കതിലുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കുറച്ച് എഴുതാനും ഒക്കെ ഞാൻ എന്നോടെ പഠിച്ച്, പിന്നെ ഇതുപോലെ സംസാരിക്കാനും. ആദ്യമൊന്നും എനിക്ക് സംസാരിക്കാൻ തീരെ അറിയില്ല, ഏതാദ്യം പറയണോ ഏത് അവസാനം പറയണോ എന്ന് അറിയില്ല. പക്ഷെ ഇപ്പം അതും ഇതിലൂടെ എനിക്ക് പഠിക്കാൻ പറ്റി. ശരിക്കും തന്നെ ഒരു നല്ലൊരു പ്രോഗ്രാമും കൂടിയാണ് അലനോ എന്ന് പറഞ്ഞാൽ. ഇതിൽ ഈ ഒരു പേരെന്നെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഈ കൂട്ടായ്മയിൽ എത്തിയിട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സന്തോഷത്തോടുകൂടി പോകുന്നുണ്ട്, സമാധാനത്തോടുകൂടി പോകുന്നുണ്ട്, പ്രശ്നമില്ല.
1: ഹസ്ബൻഡിന്റെ ഇതൊക്കെ മാറി
0: ആ അവര് പ്രശ്നമില്ലാണ്ട് ഇതേപോലെ തന്നെ അവര് നല്ല രീതിയിൽ തന്നെ കൂട്ടായ്മയിലൂടെ സഞ്ചരിച്ചിട്ട് തന്നെ അവരും നിരന്തരം ഞങ്ങള് രണ്ടുപേരും ഒരേപോലെ. അത് ഇവിടെ മാത്രമല്ല, ഇതിന്റെ വാർഷികങ്ങൾ ഉണ്ടാവും, കൺവെൻഷൻ ഉണ്ടാവും, ഇത് ഓരോ സ്ഥലത്താണ് ഉണ്ടാവുക, തൃശ്ശൂര്, കൊല്ലം, അങ്ങനെ തിരുവനന്തപുരത്ത്. അപ്പൊ നമ്മള് അതിനായിട്ട് പോവലുണ്ട്. ഇതിപ്പോ എല്ലാവരും കല്യാണത്തിനും അമ്പലങ്ങളിലെല്ലാം പോകുന്ന പോലെ തന്നെ അത് നല്ല സന്തോഷത്തോടുകൂടി നല്ല ഒരു അത്രയും ഇതില് നമ്മള് പോകുന്നുണ്ട് അവിടെ ഒരു അലനോൻ കൂട്ടായ്മ. അല്ലാണ്ട് നമ്മൾ മീറ്റിങ്ങിന് പോയിട്ട് വന്നിട്ട് അങ്ങനെ ഒരു നിന്ന് കഴിഞ്ഞാൽ നമുക്കിതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ ഓരോ ഇത് പഴമക്കാരുടെ ഷെയറിങ്ങും ഈ സ്പീക്കർ മീറ്റിങ്ങുകളും അങ്ങനെയൊക്കെ കേട്ട് കേട്ടിട്ട് തന്നെ ശരിക്കും അവർ മാറ്റം വരാൻ തുടങ്ങിയെന്ന്. മോട്ടിവേഷൻ ഇല്ല, കൗൺസിലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ അനുഭവങ്ങളാണ്,
1: ഷെയറിങ്
0: മാത്രം, അനുഭവങ്ങളും അതിൽ നിന്നുള്ള മാറ്റങ്ങളും മീറ്റിങ്ങിൽ വന്നിട്ടുള്ള മാറ്റങ്ങളുമാണ് ശരിക്കും അവർ നമുക്കൊരു ശരിക്കും പ്രചോദനം എന്ന് പറയുന്ന പോലെ തന്നെ. ഓരോ ചെറിയ പ്രശ്നങ്ങളിൽ നിന്നാണ് നമ്മൾ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. അതുവരെ വിലയിരുത്തി അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക, നമ്മൾ സംസാരിക്കുമ്പോൾ ചിന്തിച്ച് സംസാരിക്കുക, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിൽ പറയുന്ന പോലെ ടൂളുകളുണ്ട്, ഓരോ ടൂളുകളുണ്ട്. അവിടെ കേൾക്കുന്ന മാത്രം ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ നമുക്ക് വേണ്ടാത്തത് അവിടെ വിട്ടുകളഞ്ഞിട്ട് ബാക്കി നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മളെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തിയാക്കുന്നത് ഞാൻ നടപ്പിലാക്കുക.

0: നടക്കണം. നടപ്പിലാക്കിയാൽ മാത്രമേ അവിടെ സന്തോഷ സമാധാനം, അല്ലാണ്ട് വെറുതെ നമ്മളിങ്ങനെ സമാധാനമുണ്ട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അത് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ അപ്ലൈ ചെയ്താൽ മാത്രമേ അതിനൊരു ഇത് കിട്ടൂ. മക്കൾ, ഞാൻ ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന സമയത്ത് തന്നെ മക്കൾ എന്റെ മോൾ എന്റെ കൂടെ തന്നെ ഇരിക്കലുണ്ട്. അവരാണ് കൂടുതൽ പഠിക്കുന്നത് എനിക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ അവരിത് ഇങ്ങനെ കേൾക്കുന്ന അവർക്ക് വേഗം മനസ്സിലാവുമല്ലോ, മറക്കേയില്ല. അപ്പൊ അവര് എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അവര് തിരിച്ചിങ്ങോട്ട് ചോദിക്കലുണ്ട്, എന്റെ മോളിങ്ങനെ പറയും ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഓരോ കാര്യങ്ങൾ. അത് ശരിക്കും പറഞ്ഞ ഈ ആലണോൻ മീറ്റിംഗിന് ഓൺലൈൻ മീറ്റിംഗിൽ കിട്ടിയ ഒരു ഇതാണ്. പിന്നെ ഞാൻ ഇതിന്റെ ഇടക്ക് ഞാനൊരു ചെറിയൊരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ മോനെ എക്സാമിൽ മാത്സിൽ 20-ൽ 19 മാർക്ക് കൊണ്ടുവന്നു. പണ്ടത്തെ ഞാൻ ആണെങ്കിൽ ഞാൻ അവനെ ഒരു മാർക്ക് എവിടെ പോയി എന്ന് ചോദിച്ചിട്ട് ഞാൻ അവനെ വല്ലാണ്ട് പറയും. പക്ഷെ ഇപ്പം ഞാൻ അവനെ ആ മാർക്ക് കിട്ടിയപ്പോൾ ഞാൻ അവരെ കെട്ടി പിടിച്ച റൂമ കൊടുത്തപ്പോൾ അവൻ ആ സന്തോഷം കുറേ സമയം അവൻ്റെ മുഖത്ത് ഉണ്ടായിരുന്നു. ഒരുപാട് സമയം അവൻ എന്നോട് കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയുകയാണ് ചെയ്തത്, സ്കൂളിലെ കാര്യങ്ങൾ. നമ്മൾ അവരോട് ആ നല്ല രീതിയിൽ ഫ്രണ്ട്സിനെ പോലെ നിൽക്കുമ്പോൾ അവർ കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയും, നമ്മളങ്ങോട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഓരോ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു നമുക്കതെല്ലാം അറിയേണ്ടത്. അപ്പോൾ അത് ആ കാര്യങ്ങൾ രണ്ട് മക്കളായാലും രണ്ടുപേരും ഓരോ കാര്യങ്ങൾ വന്നാൽ പാടുന്നത് സ്കൂള് വിട്ട് വന്നു കഴിഞ്ഞാൽ എന്നോട് പറയാൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ. പണ്ടാന്നെങ്കിലും പറയില്ല എന്ന് മാത്രമല്ല, അവരെന്തെങ്കിലും തമാശ പറഞ്ഞെങ്കിൽ എനിക്ക് ചിരിക്കാൻ പോലും അറിയില്ല, ചിരിക്കൂല. ഞാനൊരു അമ്മയല്ലേ, അന്നേരം അവരെ തലേ കയറി ഇരുന്ന് ഇറങ്ങും എന്നുള്ള രീതിയിൽ സംസാരിക്കാനൊന്നും നിൽക്കില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വേറെ പണിയില്ല, പോയി നോക്കുക എന്നെല്ലാം പറഞ്ഞ് പഠിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് വഴക്ക് പറയുന്നല്ലാണ്ട് ഒരു നല്ല രീതിയിൽ സംസാരിക്കാൻ അന്നത്തെ ആ ഒരു മാനസികാവസ്ഥ അങ്ങനെയായിരുന്നു. അപ്പൊ ഇപ്പൊ അതിന് മാറ്റം വന്നതോടുകൂടി അവർക്കും മാറ്റം വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് പോലും അവർ സംസാരത്തിലോ നല്ല രീതിയിൽ എന്താ പറയുക എളിമയോടുകൂടി സംസാരിക്കാൻ അവരിപ്പോൾ പഠിച്ചിട്ടുണ്ട്. ദേഷ്യം പിടിക്കാണ്ട്, പണ്ടെല്ലാം ഞാൻ എൻ്റെ മോനോടെല്ലാം എനിക്ക് സംസാരിക്കാൻ വരെ പേടിയായിരുന്നു. എന്ന് വെച്ചാൽ സംസാരിക്കുമ്പോൾ ഇങ്ങോട്ട് എടുത്ത് ചാടി സംസാരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ അവർക്ക് അത് നമ്മളിൽ മാറ്റം വരുമ്പോൾ അവർക്ക് തന്നെ മാറ്റം വരും. ഞാൻ വിചാരിച്ച പോലെ എൻ്റെ മക്കൾ വരണമെന്ന് വിചാരിച്ച് വാശി പിടിച്ചാൽ അതൊരിക്കലും നടക്കില്ല. അപ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് നിൽക്കുന്നത് അതുപോലെ അവരത് കണ്ടുപഠിച്ച് അവരതേ രീതിയിൽ പോകുമെന്നുള്ളത് ഉറപ്പാണ്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കൂട്ടായ്മ നിന്നാണ് കിട്ടിയത്. നമുക്ക് ഒരിക്കലും പുറമെ നിന്ന് ഉപദേശങ്ങളെല്ലാം ഇങ്ങനെ കിട്ടും, പക്ഷെ നമുക്കത് ഒരിക്കലും എടുക്കാൻ പറ്റൂല. പക്ഷെ ഇതിലൂടെ പോകുമ്പോൾ ആ ഒരു അലനോൻ ജീവിത രീതി എന്ന് പറയുന്നുണ്ട്, ആ ഒരു രീതിയിൽ ഇന്ന് പോവാൻ പറ്റുന്നുണ്ട്,
1: അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഇതുപോലെ ആഗ്രഹിക്കുന്നവരുണ്ടാവാം, അതായത് ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ഫാമിലീസ്. എനിക്കറിയുന്ന ഇപ്പൊ നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ ഇതെല്ലാം ഇങ്ങനെ എന്റെ മൈൻഡിലേക്ക് എന്റെ ഇതിലേക്ക് വരുന്നത്. നമുക്ക് അറിയുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട്, അവരിലേക്കൊക്കെ ഇത് എത്താൻ വേണ്ടിയിട്ട് നമ്മളും ശ്രമിക്കും. അതിനുള്ള നമ്പറൊക്കെ മാഡം പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരുപാട് പേരെ നമുക്ക് ഇതിൽ നിന്ന് മുക്തി നേടിക്കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് ഒരുമിച്ച് കൂട്ടായി
0: ഇതിലേക്ക് നിർബന്ധിച്ചിട്ട് കൊണ്ടുവരാൻ പറ്റില്ല, പാടില്ല എന്നല്ല, നിർബന്ധിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു കുറേ നിൽക്കണം എന്നില്ല, പിടിച്ച് നിൽക്കണം എന്നില്ല,
1: സ്വയം
0: തോന്നിയിട്ട് വരണം. അങ്ങനെയാണ്.
1: ഇപ്പൊ ഞാൻ പറയാം, ഒരു മധ്യാസക്തന്റെ അവര് തയ്യാറാവുന്നില്ല എന്ന് വിചാരിക്കും, പക്ഷെ അവരുടെ ഫാമിലി ഇപ്പൊ പറഞ്ഞു അലനോണിലേക്ക് അവരുടെ ഭാര്യ അവർക്ക് ഒരു ആശ്വാസം കിട്ടാൻ.
0: കാര്യമുണ്ട് ഞാൻ പറയാം, അലനോണില് ഭർത്താവ് മരിച്ചിട്ട് കുറെ വർഷങ്ങളായ ആൾക്കാരും ഇപ്പോഴും അലനോണില് സഞ്ചരിക്കുന്നുണ്ട്. അവർക്ക് അവർ ഒറ്റപ്പെടല് മുന്നേ ഉള്ള ആ ഒരു വൈകല്യത്തെ അവർ നേരിടാൻ ഒരു കരുത്തും കൂടിയാണ്, ഈ ഒരു ധൈര്യം കൂടിയാണ് ഈ അലനോൻ. അപ്പൊ അതുകൊണ്ട് അവര് ഇതിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അമ്മയാവട്ടെ സഹോദരിമാരാവട്ടെ അവരൊക്കെ ഇതിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അത് തന്നെയാണ് അലനോന്റെ ഒരു പ്രത്യേകത.
1: അവർക്ക് ഒരു മനഃശക്തി അല്ലേ, ഒരു ഇത് മോട്ടിവേഷൻ തന്നെ. അത് പറയാം, ഒരുപാട് മാറ്റങ്ങൾ. ഇപ്പൊ നിങ്ങളെല്ലാം അതിനുള്ള ഒരു എക്സാമ്പിൾസ് ആണ്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഒരുപാട് നന്ദി ഇങ്ങനെ നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്തതിൽ. താങ്ക്സ്.
2: മധ്യാസക്തരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും കൂട്ടായ്മയായ അലനോണിന്റെ പ്രവർത്തകരാണ് ഇതുവരെ സംസാരിച്ചത്. മദ്യപാനം നിങ്ങൾക്ക് ഒരു പ്രശ്നമാണോ എങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. സൗജന്യ സഹായത്തിനായി വിളിക്കുക 9447961166, 9447961177.
3: തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര.

0: ആർദ്രഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ബിജുട്ട നീ എങ്ങോട്ടാ?
2: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
3: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ,
4: വേറെ എടുത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
1: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
4: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
1: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
2: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
4: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
1: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
4: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
1: ഏയ്, എനക്കെന്ത് പ്രശ്നം?
4: ആ പിന്നെന്നാ?
5: പെട്രോൾ, ഇലക്ട്രിക്.

ടി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോർസ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.

റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9:00 ചിത്രപരിചയം. 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചാണ് ഇപ്പോൾ കേട്ടത്. ഇനി നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ, തുടർന്ന് ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ വൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്ന കവിത കേൾക്കാം. ആലാപനം രഹന KV. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബ്യൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിൽ വിമുക്ത ഭടനായ തൊടിക്കളത്തെ ശ്രീ ഗോവിന്ദൻ നമ്പ്യാർ തന്റെ സൈനിക സേവന കാലത്തെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8:00 മധുരഗീതങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബ്യൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. തുടർന്ന് മട്ടന്നൂർ കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് അവതരിപ്പിക്കുന്ന നാട്ടിലെ പാട്ട്. ഉച്ചയ്ക്ക് 12:00 ആർദ്രഗീതങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശഗാനങ്ങൾ. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. സന്ദേശം അയക്കേണ്ട വാട്സാപ്പ് നമ്പർ 9037008960. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പര പുനഃപ്രക്ഷേപണം. തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

ലഹരി വിമുക്ത സമൂഹത്തിന്റെ സൃഷ്ടിക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാന് ഐക്യദാർഢ്യം, ലഹരി വിരുദ്ധ പ്രമേയം ഇതിവൃത്തമാക്കിയ റേഡിയോ മലബാർ നെല്ലിക്ക നാടകത്തിന് ആഭ്യന്തര വകുപ്പിന്റെ അഭിനന്ദനം.

0: മുരുകന്റെ ഒരു ബാഗിൽ മയക്കുമരുന്ന്.
1: സർ, ഈ നാർക്കോട്ടിക് റാക്കറ്റ് വലിയതല്ലേ, ഇത്ര ഈസിയായി?
0: ഇറ്റ്സ് നോട്ട് ഈസി മിസ്റ്റർ സുരേഷ്. ഞങ്ങളൊരു 50 നമ്പർ ടീം ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്.
1: ഓ,
2: ശ്രീ രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ.
3: കണ്ണൂരിലെ മട്ടന്നൂരിനടുത്ത് പ്രവർത്തിക്കുന്ന റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നെല്ലിക്ക എന്ന പേരിൽ നാടകം രചിച്ച് അവതരിപ്പിച്ചതായി അറിയുന്നു. ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെയും ലഹരി മാഫിയക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തമെന്ന് മനസ്സിലാക്കുന്നു. സമൂഹത്തെ ലഹരിയുടെ വിപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ വിവിധ ഘട്ടങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ റേഡിയോ മലബാർ പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഇത്തരം സാമൂഹ്യ ഇടപെടലുകൾ ഏറെ പ്രശംസനീയമാണ്. ജയ്.
4: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
5: ആഹാ, അങ്ങനെ പറഞ്ഞ
4: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
5: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
6: മതി.
4: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
5: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
4: അതെന്താ?
5: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
7: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റ് ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

0: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, 2-വീലർ, 4-വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
3: പ്രിയ ശ്രോതാക്കളെ, അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.

0: പ്രധാന വാർത്തകൾ. 2027-28 സീസണിലെ റാബി വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം. വയോജനങ്ങൾക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കുന്നതിനായി സമഗ്രമായ നിയമനിർമ്മാണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വയോജനക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. എറണാകുളത്ത് ലൈഫ് മിഷൻ പദ്ധതിയിലെ ഫ്ളാറ്റുകളിൽ നിർമ്മാണ അപാകത കണ്ടെത്തിയ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. 6 മാസമായി റേഷൻ വാങ്ങാത്തവരുടെ കാർഡുകൾ സജീവമാക്കാനുള്ള നടപടികൾ നടത്തിവരികയാണെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സ്വർണ്ണത്തിളക്കം. അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലുമായി 4 സ്വർണം. 2027-28 സീസണിലെ റാബി വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പരിപ്പ്, ബാർലി, കടുക്, ഗോതമ്പ് ഉൾപ്പെടെയുള്ള വിളകളുടെ താങ്ങുവിലയാണ് വർദ്ധിപ്പിച്ചത്. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ഉറപ്പാക്കുന്നതിനാണ് തീരുമാനമെടുത്തതെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
1: सबसे पहला फैसला लिया गया रबी क्रॉप्स के लिए एमएसपी तय करना. माननीय प्रधानमंत्री श्री नरेंद्र मोदी जी ने अपने कार्यकाल के आरंभ से ही एमएसपी में 50% प्रॉफिट देना वो तय किया था. उस फैसले को इसमें लागू किया गया है. व्हीट, बार्ली, ग्राम, लेंटिल्स, रेपसीड, मसूर, मस्टर्ड और सेफ्लावर, इन सब के लिए जो प्रोडक्शन कॉस्ट है उससे कम से कम 50% ज्यादा रखी गई है एमएसपी.
0: 1789 കോടിയിലധികം രൂപ ചെലവിൽ ഡൽഹി പോലീസ് നടപ്പിലാക്കുന്ന ഇന്റലിജന്റ് ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം പദ്ധതിക്കും അംഗീകാരം നൽകി. ഗ്രീൻ എനർജി കോറിഡോർ പദ്ധതിയുടെ 3-ാം ഘട്ടത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. വയോജനങ്ങൾക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കുന്നതിനായി സമഗ്രമായ നിയമനിർമ്മാണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ പ്രചാരണാർത്ഥമുള്ള വിളംബര ജാഥ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ആരും അന്വേഷിക്കാനില്ലാത്ത ഒരാളും ഇനി കേരളത്തിൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തും. ഇതിനായി പുതിയ തലമുറയെ കൂടി ഉൾച്ചേർത്ത് പദ്ധതികളും കെയർ ഗിവർ കോഴ്സുകളും ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സഹകരണ മേഖലയിൽ അടിസ്ഥാന സൌകര്യങ്ങളും നവീകരണവും ഉറപ്പുവരുത്തുമെന്ന് സഹകരണ എക്സൈസ് മന്ത്രി എം. ലിജു. കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനം നടത്താൻ മേഖലയ്ക്ക് കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ ആഭ്യന്തര വിജിലൻസ് സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അനുവദിച്ച വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം തിരുവനന്തപുരത്ത് നിർവഹിക്കവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. 6 ദിവസങ്ങളിലായി 300-ലേറെ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. 1700-ലധികം പേർ മേളയിൽ പങ്കെടുത്തു. എറണാകുളം ജില്ലയിലെ മുണ്ടംവേലിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണിത ഫ്ളാറ്റുകളുടെ നിർമ്മാണത്തിൽ ഗുരുതരമായ അപാകതകൾ കണ്ടെത്തിയ സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. കരാറുകാരായ തൃശൂർ ഡിസ്ട്രിക്ട് ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും GCDA എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെയും ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ടായതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ് നൽകിയത്. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് സമൂഹമാധ്യമ അക്കൌണ്ടുകൾ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ നിലവിൽ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം തള്ളി. വാർത്തകൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രാലയം അറിയിച്ചു. 6 മാസമായി റേഷൻ വാങ്ങാത്തവരുടെ കാർഡുകൾ സജീവമാക്കാനുള്ള നീക്കം നടത്തിവരികയാണെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. റേഷൻ കാർഡ് അടിസ്ഥാന രേഖയാണ്. അത് ആർക്കും നിഷേധിക്കരുതെന്നാണ് സർക്കാരിന്റെ നയം. റേഷൻ കാർഡുകൾ സംരക്ഷിച്ചു നിർത്താനുള്ള നടപടികൾ സംസ്ഥാനം സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ആദ്യമായി സർക്കാർ മേഖലയിൽ വർക്കേഷൻ ആശയം നടപ്പിലാക്കുകയാണെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ താമസിച്ച് ജോലി ചെയ്യാൻ കഴിയുന്ന വർക്കേഷൻ സൌകര്യങ്ങൾ ഗവിയിലും സൂര്യനെല്ലിയിലും ഒരുക്കുന്ന ഷോല ബ്രാൻഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരള വനവികസന കോർപ്പറേഷന്റെ 5 പദ്ധതികളുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. കണ്ണൂർ ആറളത്ത് തമ്പടിച്ച മോഴയാനയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. KM1 ഓപ്പറേഷൻ എന്ന് പേരിട്ട ഈ ദൌത്യത്തിനായി 3 കുങ്കിയാനകളെയും സജ്ജമാക്കിയിട്ടുണ്ട്. ദൌത്യമേഖലയുടെ ഭാഗമായ ആറളം പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ദൌത്യത്തിന്റെ ഭാഗമായി ഡ്രൈവിംഗ് ടീം ബ്ലോക്ക് 10 ജലനിധി ഭാഗത്ത് ആനയെ സ്പോട്ട് ചെയ്തതായി വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. വിക്രം, ഭരത്, ഉണ്ണികൃഷ്ണൻ എന്നീ കുങ്കിയാനകളാണ് സ്ഥലത്തുള്ളത്. മയക്കു വെടിവെച്ച ശേഷം ആനയെ നിയന്ത്രിക്കുന്നതിനും സുരക്ഷിതമായി കൊട്ടിലേക്ക് മാറ്റുന്നതിനുമാണ് 3 കുങ്കിയാനകളെ സജ്ജമാക്കിയത്. പിടികൂടുന്ന മോഴയാനയെ പാർപ്പിക്കുന്നതിനുള്ള ആനക്കൊട്ടിൽ മുത്തങ്ങയിൽ സജ്ജമാക്കിയിട്ടുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച മിഷൻ ലൈഫ് പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സുസ്ഥിര ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ മുന്നോട്ടുവച്ച ആഗോള ബഹുജന പ്രസ്ഥാനമാണ് മിഷൻ ലൈഫ്. 2022 ഒക്ടോബറിലാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. ലളിതവും ബോധപൂർവവുമായ വിഭവ വിനിയോഗത്തിലൂടെ പരിസ്ഥിതിക്ക് അനുകൂലമായ ആഗോള സൌഹൃദ കൂട്ടായ്മ സൃഷ്ടിക്കുകയാണ് ദൌത്യത്തിന്റെ ലക്ഷ്യം. ഇന്ത്യയിലെ അതിവേഗം വളരുന്ന സേവന മേഖലകളിലൊന്നായി ആയുഷ് മേഖല മാറിയതായി RIS പഠന റിപ്പോർട്ട്. 36.92 ബില്യൺ US ഡോളർ മൂല്യമുള്ള സമ്പദ് വ്യവസ്ഥ എന്ന നേട്ടത്തിലേക്ക് മേഖല കടന്നതായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. 2047 ആയുഷ് സേവന മേഖലയുടെ മൂല്യം 216 മുതൽ 318 ബില്യൺ US ഡോളർ വരെയായി ഉയരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ജില്ലാ പഞ്ചായത്ത് 30 ലക്ഷം രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കും. ജില്ലാ ആശുപത്രി അധികൃതരുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: എല്ലാ വർഷവും ആശുപത്രിയിൽ സൗകര്യങ്ങൾ ഒരുക്കാൻ ജില്ലാ പഞ്ചായത്ത് നൽകുന്ന 4.25 കോടി രൂപയുടെ സഹായത്തിന് പുറമെയാണ് ഈ വികസന പദ്ധതികൾ നടപ്പിലാക്കുക. ഇതുപയോഗിച്ച് ആശുപത്രിയിൽ പ്രവർത്തിക്കാതിരിക്കുന്ന ജാലക മോർച്ചറി പ്രവർത്തന സജ്ജമാക്കും. പുതിയ ഡയാലിസിസ് യൂണിറ്റും ഒരുക്കും. ആശുപത്രി അധികൃതരുടെ ആവശ്യപ്രകാരം 20 പേഷ്യന്റ് ട്രോളികൾ നൽകാനും തീരുമാനമായിട്ടുണ്ട്. CSR ഫണ്ടിന്റെ സഹായത്തോടെയാണ് ജില്ലാ പഞ്ചായത്ത് വികസന പദ്ധതികൾ നടപ്പാക്കുക.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം എന്നീ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്കിന്ന് സുവർണദിനം. അമ്പെയ്ത്തിൽ പുരുഷന്മാരുടെ കോമ്പൌണ്ട് ടീമിനത്തിൽ ഖുഷാൽ ദലാൽ, സാഹിൽ ജാദവ്, ഗണേഷ് മണിരത്നം എന്നിവർക്ക് സ്വർണം. കോമ്പൌണ്ട് മിക്സഡ് ഇനത്തിൽ സാഹിൽ ജാദവ്, ചികിത തനിപ്പാർത്തി സഖ്യവും സ്വർണം നേടി. വനിതാ കോമ്പൌണ്ട് ടീമിനത്തിൽ ജ്യോതി സുരേഖ വെന്നം, പ്രതിക പ്രദീപ്, ചികിത തനിപ്പാർത്തി എന്നിവരും സ്വർണം കരസ്ഥമാക്കി. ഷൂട്ടിംഗിൽ ട്രാപ്പ് മിക്സഡ് ഇനത്തിൽ കിനാൻ ചെനായി, നീരു ധണ്ട സഖ്യത്തിനും സ്വർണമെഡൽ ലഭിച്ചു. ബോക്സിംഗിലെ 60 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ ബോക്സർ പ്രിയാൽ ഖംഗാസും 87 കിലോഗ്രാം വിഭാഗത്തിൽ സുനിൽകുമാറും വെങ്കല മെഡൽ നേടി. ഇതോടെ 10 സ്വർണവും 21 വെള്ളിയും 29 വെങ്കലവും ഉൾപ്പെടെ ആകെ 60 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. ഏഷ്യൻ ഗെയിംസിൽ 2 വെള്ളി മെഡലുകൾ നേടി ചരിത്രം കുറിച്ച മലയാളി ഷൂട്ടിംഗ് താരം വിദർശ കെ വിനോദിനെ കേരള ബാങ്ക് ആദരിച്ചു. ബാങ്കിന്റെ സ്നേഹോപഹാരം പ്രസിഡന്റ് പി മോഹനൻ മാസ്റ്റർ വിദർശയ്ക്ക് കൈമാറി. വെസ്റ്റിൻഡീസിനെതിരായ 2-ാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് 406 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ ഇന്ത്യ വിൻഡീസിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. വിൻഡീസ് നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിലാണ് കൂറ്റൻ സ്കോർ നേടിയത്. ഗുവാഹത്തിയിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. 2027-28 സീസണിലെ റാബി വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം. വയോജനങ്ങൾക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കുന്നതിനായി സമഗ്രമായ നിയമനിർമ്മാണം നടത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വയോജനക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. എറണാകുളത്ത് ലൈഫ് മിഷൻ പദ്ധതിയിലെ ഫ്ളാറ്റുകളിൽ നിർമ്മാണ അപാകത കണ്ടെത്തിയ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. 6 മാസമായി റേഷൻ വാങ്ങാത്തവരുടെ കാർഡുകൾ സജീവമാക്കാനുള്ള നടപടികൾ നടത്തിവരികയാണെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സ്വർണത്തിളക്കം. അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലുമായി 4 സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648,
0: 9656948321.
2: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിങ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. കേൾവിയുടെ കേളിക്കുട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0.

0: അച്ഛനെന്ന എത്ര സന്തോഷോ, ഹാള് കിട്ടിയാ.
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മട്ടുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് to celebrate happiness. കേൾവിയുടെ സുഗന്ധം, റേഡിയോ മലബാർ 89.0.

0: സന്ധ്യാഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ലഹരി വിമുക്ത സമൂഹത്തിന്റെ സൃഷ്ടിക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാന് ഐക്യദാർഢ്യം, ലഹരി വിരുദ്ധ പ്രമേയം ഇതിവൃത്തമാക്കിയ റേഡിയോ മലബാർ നെല്ലിക്ക നാടകത്തിന് ആഭ്യന്തര വകുപ്പിന്റെ അഭിനന്ദനം.
2: മുരുകന്റെ ഒരു ബാഗിൽ മയക്കുമരുന്ന്.
3: സർ, ഈ നാർക്കോട്ടിക് റാക്കറ്റ് വലിയതല്ലേ, ഇത്ര ഈസിയായി?
2: ഇറ്റ്സ് നോട്ട് ഈസി മിസ്റ്റർ സുരേഷ്. ഞങ്ങളൊരു 50 നമ്പർ ടീം ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്.
3: ഓ,
1: ശ്രീ രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ.
4: കണ്ണൂരിലെ മട്ടന്നൂരിനടുത്ത് പ്രവർത്തിക്കുന്ന റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നെല്ലിക്ക എന്ന പേരിൽ നാടകം രചിച്ച് അവതരിപ്പിച്ചതായി അറിയുന്നു. ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെയും ലഹരി മാഫിയക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയുമാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തമെന്ന് മനസ്സിലാക്കുന്നു. സമൂഹത്തെ ലഹരിയുടെ വിപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ വിവിധ ഘട്ടങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ റേഡിയോ മലബാർ പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഇത്തരം സാമൂഹ്യ ഇടപെടലുകൾ ഏറെ പ്രശംസനീയമാണ്. ജയ്.
1: അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തുസൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്കിരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140, 7225900018.
0: അല്പസമയത്തിനുള്ളിൽ ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. റാബി വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ അനുമതി നൽകി കേന്ദ്രമന്ത്രിസഭയുടെ സാമ്പത്തിക കാര്യ സമിതി. ഹരിതോർജ ഇടനാഴി മൂന്നാം ഘട്ടത്തിനും മന്ത്രിസഭയുടെ അനുമതി. ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ കണ്ടെത്തിയ ഇറാനിയൻ ബോട്ടിൽ നിന്ന് 3000 കോടിയുടെ വൻ മയക്കുമരുന്ന് ശേഖരം പിടികൂടിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അമേരിക്കയിൽ നടക്കുന്ന G20 വ്യാപാരം

0: മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് പങ്കെടുക്കും. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് സമൂഹമാധ്യമ അക്കൌണ്ടുകൾ ഉപയോഗിക്കുന്നതിൽ രാജ്യത്ത് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന പ്രചാരണം തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനമായി. ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് 4 സ്വർണവും 3 വെങ്കലവും സ്വന്തമാക്കിയ ഇന്ത്യ. വെസ്റ്റിൻഡീസിനെതിരായ 2-ാം ഏകദിന മത്സരത്തിൽ ഇന്ത്യക്ക് 406 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. റാബി വിളകൾക്ക് 2027-28 വിപണന കാലയളവിൽ താങ്ങുവില വർദ്ധിപ്പിക്കാൻ അനുമതി നൽകി കേന്ദ്രമന്ത്രിസഭയുടെ സാമ്പത്തിക കാര്യ സമിതി. ഗോതമ്പും ബാർലിയും ഉൾപ്പെടെയുള്ള വിളകളുടെ കുറഞ്ഞ താങ്ങുവിലയാണ് വർദ്ധിപ്പിച്ചത്. കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ലാഭകരമായ വില ഉറപ്പാക്കാനാണ് തീരുമാനമെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് മാധ്യമങ്ങളോട് പറഞ്ഞു. 135 ജിഗാവാട്ട് വരെ പുനരുപയോഗ ഊർജ്ജ വിതരണം സംസ്ഥാനങ്ങൾക്കിടയിൽ സാധ്യമാക്കുന്ന PM ധാര പദ്ധതിക്കും മന്ത്രിസഭ അംഗീകാരം നൽകി. ഹരിതോർജ്ജ ഇടനാഴിയുടെ 3-ാം ഘട്ട വികസനത്തിന് മന്ത്രിസഭയുടെ അനുമതി ലഭിച്ചു.
1: 1,86,000 crore rupees का ये पूरा प्रोग्राम बनाया गया है. इस प्रोग्राम में 135 गीगावाट को रिन्यूएबल एनर्जी को बैटरी एनर्जी स्टोरेज सिस्टम स्टेट की जो ट्रांसमिशन यूटिलिटीज है उनको अपग्रेड करना और नई ग्रीन फील्ड लाइन्स को बनाकर इसको और एग्जिस्टिंग लाइन्स को अपग्रेड करना इन सब को ध्यान में रखते हुए इस प्रोग्राम को इम्प्लीमेंट किया जाएगा.
0: ഡൽഹി പോലീസിന്റെ ഇന്റലിജൻസ് ട്രാഫിക് മാനേജ്മെന്റ് സംവിധാനത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. മന്ത്രിസഭാ തീരുമാനങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ ലക്ഷദ്വീപ് തീരത്തിന് സമീപമുണ്ടായിരുന്ന ഇറാനിയൻ ബോട്ടിൽ നിന്ന് 3,000 കോടിയുടെ വൻ മയക്കുമരുന്ന് ശേഖരം പിടികൂടിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 526 കിലോഗ്രാം മെത്താംഫെറ്റമിനും ഹെറോയിനുമാണ് ഗുജറാത്ത് ഭീകരവിരുദ്ധ സേനയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്തത്. മുംബൈയിലേക്ക് പോവുകയായിരുന്ന ആസാദ് എന്ന ബോട്ടിൽ നിന്ന് 5 പാകിസ്ഥാൻ പൌരന്മാരെയും അറസ്റ്റ് ചെയ്തു. തമിഴ്നാട്ടിലേക്ക് എത്തിക്കാൻ കൊണ്ടുപോയ മയക്കുമരുന്നാണ് ഇതെന്നാണ് പ്രാഥമിക നിഗമനം. അമേരിക്കയിൽ നടക്കുന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് പങ്കെടുക്കും. G20 രാജ്യങ്ങളിലെ വാണിജ്യ മന്ത്രിമാരുടെയും മന്ത്രിമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാർ സംബന്ധിച്ച് അമേരിക്കൻ വാണിജ്യ സെക്രട്ടറിയുമായും അദ്ദേഹം ചർച്ച നടത്തുന്നുണ്ട്. വിനോദസഞ്ചാര മേഖല രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ സുപ്രധാന ഭാഗമായി മാറിക്കഴിഞ്ഞെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്. ന്യൂഡൽഹിയിൽ അസോച്ചം സംഘടിപ്പിച്ച ദേശീയ ടൂറിസം കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആഗോളതലത്തിലെ പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയുടെ ടൂറിസം മേഖല മികച്ച വളർച്ചയാണ് കൈവരിക്കുന്നത്. രാജ്യത്തെ ആഭ്യന്തര വിനോദസഞ്ചാരം 12.5% വളർച്ച കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
2: പരിവർത്തനം പര്യടൻ പര്യടന പ്രിയോറിറ്റീസ് ജിസ് തരത്തിൽ ബദൽ ദുനിയാ തമാം ചുനൌതിയോ തമാം ദബാവോ ബാവജൂദ് പര്യടന നിരന്തര ബഡനെ വല ക്ഷേത്ര ജാ ആകലന കിട്ടി ജിസ് തരക്കി കഠിനായോ പരിസ്ഥിതിയോ വിശ്വ ഗുജര ലി പര്യടന ക്ഷേത്രനെ പിച്ചെ ഏക വർഷ ആക്കടോ ഉഠാക്കൂ തോ ഗ്ലോബൽ GDP കി ഗ്രോത് റേറ്റ് ലഗ്ഭഗ ദുഗ്നെ ജാ പ്രഗതി കി.
0: കോണ്ടം അധിഷ്ഠിത വാർത്താവിനിമയ രംഗത്ത് രാജ്യം ബഹുദൂരം മുന്നിലെത്തിയതായി കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ദേശീയ ക്വാണ്ടം മിഷന്റെ ഭാഗമായ 9 പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് അദ്ദേഹം ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു. ക്വാണ്ടം മിഷന് കീഴിലുള്ള പ്രഗതി ക്യൂ ഫ്രൌണ്ടി വിപണന നിക്ഷേപക പ്ലാറ്റ്ഫോമിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് സമൂഹമാധ്യമ അക്കൌണ്ടുകൾ ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടില്ലെന്ന കേന്ദ്ര സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം തള്ളി. ഇത്തരം വാർത്തകൾ തികച്ചും വ്യാജവും അടിസ്ഥാനരഹിതവുമാണെന്ന് മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് 4 സ്വർണവും 3 വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യ. അമ്പെയ്ത്തിൽ 3 സ്വർണവും ഷൂട്ടിംഗിൽ 1 സ്വർണവുമാണ് ഇന്ത്യ നേടിയത്. അമ്പെയ്ത്ത് പുരുഷന്മാരുടെ കോമ്പൌണ്ട് ടീം ഇനത്തിൽ സഹിൽ യാദവ്, ഗണേഷ് മണിരത്നം, കുശാൽ ദയാൽ സഖ്യവും. മിക്സഡ് ടീം ഇനത്തിൽ ചികിത സഹിൽ യാദവ് സഖ്യവും. വനിതകളുടെ ടീം ഇനത്തിൽ ജ്യോതിക പ്രതിക ചികിത സഖ്യവുമാണ് സ്വർണം നേടിയത്. ഷൂട്ടിംഗ് ട്രാപ്പ് മിക്സഡ് ടീം ഇനത്തിൽ നീരു ധാണ്ട കിനാൽ ചെനായ് സഖ്യം സ്വർണം നേടി. ബോക്സിംഗ് പുരുഷന്മാരുടെ 90 കിലോഗ്രാം വിഭാഗത്തിൽ കപിൽ പൊഖാരിയെയും വനിതകളുടെ 60 കിലോഗ്രാം വിഭാഗത്തിൽ പ്രിയയും വെങ്കലം സ്വന്തമാക്കി. ഗുസ്തി 87

0: കിലോഗ്രാം വിഭാഗത്തിൽ സുനിൽകുമാർ വെങ്കലം നേടി. ഏഷ്യൻ ഗെയിംസ് ഗുസ്തിയിൽ ഇന്ത്യയുടെ ആദ്യ മെഡലാണിത്. ഇതോടെ 10 സ്വർണവും 21 വെള്ളിയും 29 വെങ്കലവും ഉൾപ്പെടെ 60 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. 2020 നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ ആത്മനിർഭർ ഭാരത് പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കല്പ അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ എല്ലാ മേഖലകളിലും സ്വയം പര്യാപ്തമാക്കുന്നതിനും ആഭ്യന്തര ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇറക്കുമതി കുറയ്ക്കുന്നതിനുമാണ് ആത്മനിർഭർ ഭാരത് നടപ്പാക്കിയത്. 2047 വികസിത ഭാരതമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി ശക്തവും കാര്യക്ഷമവുമായ സാമ്പത്തിക വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനുള്ള ദീർഘകാല കാഴ്ചപ്പാടാണിത്. ഭാരത് മണ്ഡപത്തിൽ നാളെ നടക്കുന്ന യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ശതാബ്ദി ആഘോഷങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. ശതാബ്ദി സ്മരണിക നാണയം, തപാൽ സ്റ്റാമ്പ്, പുസ്തകം എന്നിവ പ്രധാനമന്ത്രി ചടങ്ങിൽ പ്രകാശനം ചെയ്യും. തീവ്ര വോട്ടർ പട്ടികാ പരിഷ്കരണവും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതിനായി INDI സഖ്യത്തിലെ ഘടകകക്ഷി നേതാക്കൾ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽഗാന്ധി, പ്രിയങ്കാഗാന്ധി എന്നിവർക്ക് പുറമെ ജോൺ ബ്രിട്ടാസ്, അഖിലേഷ് യാദവ്, തേജസ്വി യാദവ്, സുപ്രിയ സുലെ തുടങ്ങിയ പ്രതിപക്ഷ നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനമായി. സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. മേളയിലെ മികച്ച ചിത്രങ്ങൾക്കുള്ള പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. 6 ദിവസങ്ങളിലായി 300-ലേറെ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. റബ്ബർ ടാപ്പിംഗിന്റെ പരമ്പരാഗത സമയക്രമത്തിൽ മാറ്റം വരുത്തുന്നത് റബ്ബർ പാലിന്റെ ഉൽപ്പാദനം കൂട്ടുന്നതിനും ടാപ്പർമാരുടെ വരുമാനം ഉയർത്തുന്നതിനും സഹായകരമാകുമെന്ന് റബ്ബർ ബോർഡ് ഗവേഷണ വിഭാഗം റബ്ബർ ബോർഡും ടാപ്പർമാരുടെ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ യോഗത്തിലാണ് ഗവേഷണ വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
1: പരമ്പരാഗതമായി പകൽ സമയത്ത് നടത്തുന്ന ടാപ്പിംഗിനു പകരം വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8:30 വരെ ടാപ്പിംഗ് നടത്തുന്നത് റബ്ബർ പാലിന്റെ ഉൽപ്പാദനം കൂട്ടാൻ സഹായിക്കുമെന്ന് റബ്ബർ ബോർഡ് ഗവേഷണ വിഭാഗം കണ്ടെത്തൽ. ഉൽപ്പാദനം കൂട്ടുന്നതിനോടൊപ്പം ടാപ്പർമാരുടെ വരുമാനവും തൊഴിൽ സാധ്യതകളും മെച്ചപ്പെടുത്താൻ ഈ പുതിയ മാതൃക ഉപകരിക്കും. വൈകുന്നേരങ്ങളിൽ ടാപ്പിംഗ് നടത്തുന്നതിലൂടെ ടാപ്പർമാർക്ക് പകൽ സമയത്ത് മറ്റു ജോലികൾ ചെയ്യാൻ സാധിക്കും.
0: വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 406 റൺസ് വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ വിൻഡീസ് നിശ്ചിത 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 405 റൺസ് നേടി. ജോൺ ക്യാമ്പെൽ, ഷായ് ഹോപ്പ്, ആമിർ ജംഗു എന്നിവരുടെ സെഞ്ചുറി മികവിലാണ് വിൻഡീസിന്റെ സ്കോർ 400 കടന്നത്. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ 14-ാം ഓവറിൽ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ 134 റൺസ് എന്ന നിലയിലാണ്. മറ്റന്നാൾ നടത്താനിരുന്ന നോ UPI ഡേ പ്രതിഷേധ പരിപാടി പിൻവലിച്ച് ഓൾ ഇന്ത്യ കൺസ്യൂമർ പ്രൊഡക്ട്സ് ഫെഡറേഷനും ഓൾ ഇന്ത്യ മൊബൈൽ റീറ്റെയിലേഴ്സ് അസോസിയേഷനും. ന്യൂഡൽഹിയിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി വ്യാപാരി സംഘടനാ നേതാക്കൾ നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നാണ് തീരുമാനം. ജമ്മുകശ്മീരിൽ ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ മുസ അഥവാ ആസിഫ് ഫൌജിയെ സുരക്ഷാസേന വധിച്ചത് ലഷ്കർ ഭീകര ശൃംഖലയ്ക്കേറ്റ വൻ തിരിച്ചടിയാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ബഡ്ഗാം ജില്ലയിലെ ഗുർവാദ് കലാനിൽ വെച്ചാണ് ഇയാളെ സുരക്ഷാസേന വധിച്ചത്. സൊമാലിയൻ തീരത്ത് കടൽക്കൊള്ളക്കാരുടെ ആക്രമണത്തിൽ ഇന്ത്യക്കാരനായ കപ്പൽ ജീവനക്കാരൻ മരിച്ച സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ഇന്ത്യ. സൊമാലിയൻ മാരിടൈം പോലീസ് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിലാണ് സംഭവം ഉണ്ടായത്. പ്രധാന വാർത്തകൾ വീണ്ടും. റാബി വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ അനുമതി നൽകിയ കേന്ദ്രമന്ത്രിസഭയുടെ സാമ്പത്തിക കാര്യ സമിതി. ഹരിതോർജ ഇടനാഴി 3-ാം ഘട്ടത്തിന് മന്ത്രിസഭയുടെ അനുമതി. ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ കണ്ടെത്തിയ ഇറാനിയൻ ബോട്ടിൽ നിന്ന് 3000 കോടിയുടെ വൻ മയക്കുമരുന്ന് ശേഖരം പിടികൂടിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അമേരിക്കയിൽ നടക്കുന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് പങ്കെടുക്കും. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് സമൂഹമാധ്യമ അക്കൌണ്ടുകൾ ഉപയോഗിക്കുന്നതിൽ രാജ്യത്ത് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന പ്രചാരണം തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനമായി. ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് 4 സ്വർണവും 3 വെങ്കലവും സ്വന്തമാക്കിയ ഇന്ത്യ. വെസ്റ്റിൻഡീസിനെതിരായ 2-ാം ഏകദിന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 406 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശാസ്ത്രവീഥിയിലേക്ക് സ്വാഗതം. നമ്മുടെ വീടിനും പരിസരത്തിനു ചുറ്റും വളരെ

0: സാധാരണയായി കാണപ്പെടുന്ന ഒരു ചെറു ജീവിയാണ് കൊതുക്. വലിപ്പത്തിൽ ചെറുതാണെങ്കിലും മനുഷ്യരിൽ പല രോഗങ്ങളും പടർത്താൻ കഴിയുന്ന ജീവിയാണ് കൊതുകുകൾ. മുട്ടയിടുന്നത് സാധാരണയായി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ്. അതുകൊണ്ട് തന്നെ വീടിനും പരിസരത്തുമുള്ള വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുക എന്നതാണ് കൊതുകുകളുടെ പെരുപ്പം തടയാനുള്ള പ്രധാന മാർഗങ്ങളിലൊന്ന്. എല്ലാ കൊതുകുകളും മനുഷ്യരെ കടിക്കണമെന്നില്ല. പ്രധാനമായും പെൺ കൊതുകുകളാണ് മനുഷ്യരുടെയും മറ്റ് ജീവികളുടെയും രക്തം കുടിക്കുന്നത്. മുട്ടകൾ വികസിപ്പിക്കാൻ ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുന്നതിനാണ് പെൺ കൊതുകുകൾ രക്തം കുടിക്കുന്നത്. ഡെങ്കിപ്പനി, മലേറിയ, ചിക്കൻ ഗുനിയ തുടങ്ങിയ രോഗങ്ങൾ പരത്തുന്നതിൽ ചില കൊതുകുകൾക്ക് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് കൊതുകിനെ വെറുമൊരു ശല്യക്കാരനായി കാണാതെ ആരോഗ്യത്തിന് ഭീഷണിയാകാവുന്ന ഒരു ജീവിയായി കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ശാസ്ത്രവീഥിയിൽ ഏത് ജീവിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായിക്കണമല്ലോ. കൊതുകിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ അറിയാൻ പോകുന്നത്. അവതരിപ്പിക്കുന്നത് വിജയകുമാർ ബ്ലാത്തൂർ.
1: ഭൂമിയിലെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാരകമായിട്ടുള്ള ജീവി ഏതായിരിക്കുമെന്നാണ് നമ്മൾ കരുതുക? ആനയോ കടുവയോ കാട്ടുപോത്തോ കരടിയോ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ വിഷപ്പാമ്പുകളോ കൊമ്മൻ സ്രാവോ ഒക്കെ ആവും എന്നാണ് നമ്മളൊക്കെ കരുതുക. പക്ഷെ അതല്ല, ഭൂമിയിലെ ഏറ്റവും മാരകമായിട്ടുള്ള ജീവി കൊതുകാണ്. ഇത്തിരി പോന്ന കൊതുക്. മനുഷ്യ ചരിത്രത്തിൽ മനുഷ്യർ ഇത്രയും പേടിച്ച ഒരു ജീവി വേറെയില്ല. റോമാ സാമ്രാജ്യത്തെ പേടിപ്പിച്ച് വിറപ്പിച്ചതും പതനത്തിലെത്തിച്ചതും കൊതുകാണ്. പട്ടാളക്കാർക്ക് മൊത്തം മലമ്പനി വന്നാൽ പിന്നെ എന്ത് യുദ്ധം, പിന്നെ എന്ത് സാമ്രാജ്യം? ചെങ്കിസ്ഖാനും അബ്രഹാം ലിങ്കനും ജോർജ് വാഷിംഗ്ടണും റൂസ്വെൽട്ടും കെന്നഡിയും ഒക്കെ മലേറിയയുടെ കെടുതി സ്വയം അനുഭവിച്ചവരായിരുന്നു. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി മരിച്ചത് ഇത്തിരി പോന്ന ഒരു കൊതുക് കടിച്ച് കിട്ടിയ രോഗം കൊണ്ടാണ്. ഡാന്റെ, മദർ തെരേസ, ലിവിങ്സ്റ്റൺ, വാസ്കോഡഗാമ ഇവരൊക്കെയും മരിച്ചത് കൊതുക് കടി കൊണ്ടാണ്. ഇത്തരത്തിൽ കൊതുകുകൾ കൊന്ന വമ്പന്മാരുടെ നിര നീണ്ടതാണ്. അപ്പോഴിന്ന് നമുക്ക് കൊതുകിന്റെ കൗതുക ഭീകര ജീവിതം സംസാരിക്കാം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. സമാന താല്പര്യമുള്ള സുഹൃത്തുക്കൾക്കും ഗ്രൂപ്പുകൾക്കും ഇത് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് മശക കഥയിലേക്ക് പോകാം. മനുഷ്യർ പരിണമിച്ചുണ്ടാകുന്നതിനും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 187 ദശലക്ഷം വർഷം മുമ്പ് തന്നെ പരിണമിച്ച് ഉണ്ടായി ഈ ഭൂമി അടക്കി വാണവരാണ് കൊതുകുകൾ എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് മനുഷ്യരായിട്ടുള്ള നമ്മൾ പരിണമിച്ചുണ്ടായിട്ട് 200,000 വർഷമേ ആയിട്ടുള്ളൂ. അന്നു മുതൽ നമ്മൾ തുടങ്ങിയതാണ് ഇവരുമായിട്ടുള്ള പൊരുതലും. കൊതുക് അടിയിലൂടെ പിടികൂടി മനുഷ്യരെ ഏറ്റവും കൂടുതൽ കൊന്ന രോഗം മലമ്പനി തന്നെയാണ്. ചതുപ്പ് പനി എന്നാണ് ഇറ്റാലിയൻ ഭാഷയിൽ മലേറിയ എന്ന വാക്കിന്റെ അർത്ഥം. അതായത് ചതുപ്പിൽ നിന്നുയരുന്ന വൃത്തികെട്ട മണം ആണ് ഇതിന് കാരണമെന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ നമ്മുടെ കേരളത്തില് വ്യാപകമായിട്ട് മലമ്പ്രദേശങ്ങളിലൊക്കെ ഈ പനി വന്നപ്പോൾ, ചിലപ്പോൾ ഈ മലമ്പ്രദേശങ്ങളിൽ വന്നുകൊണ്ടായിരിക്കാം മലമ്പനി എന്ന് പേരിട്ടത്, അല്ലെങ്കിൽ ഈ മലേറിയയിലെ ആദ്യ ഭാഗം ചേർത്തുകൊണ്ടുണ്ടാക്കിയ ഒരു പനിയാവുകയും ചെയ്യാം. ഇത്രയും പണ്ട് നമ്മുടെ കൂടെ കൂടിയ ഈ കൊതുകുകളെ തുരത്താനാണ് നമ്മൾ വൃഥാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പഠിച്ച പണി 18 നോക്കിയിട്ട് നമ്മൾ തോറ്റു തുന്നം പാടിയത് മാത്രമാണ് മെച്ചം. അതായത് ദശലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെ അതിജീവനത്തിനായിട്ടുള്ള പലതരത്തിലുള്ള അനുകൂലനങ്ങൾ നേടിയിട്ടാണ് അവരിന്ന് ബാക്കിയായിട്ട് നമുക്ക് ചുറ്റും കറങ്ങി പറന്ന് മൂളി കളിയാക്കി കുത്തി നമ്മുടെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഭൂമിയിൽ ഇതുവരെ നടന്ന എല്ലാ യുദ്ധങ്ങളിലും പ്രകൃതി ദുരന്തങ്ങളിലും മരിച്ചതിനേക്കാൾ ഏറെയാണ് കൊതുകുകളെ കൊണ്ട് മാത്രം മരിച്ച മനുഷ്യരുടെ എണ്ണം. കൊതുകുകൾ പരത്തിയ രോഗങ്ങൾ മൂലം ഇതുവരെയായിട്ട് ഭൂമിയിൽ 5,200 കോടി മനുഷ്യർ മരിച്ചിട്ടുണ്ടാവും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അത് ഇതുവരെ ഭൂമിയിൽ ജനിച്ച് മരിച്ചുപോയ മനുഷ്യരുടെ പകുതിയോളം വരും. ഇത് പഴയ കഥ മാത്രമല്ല, ഇപ്പോഴും ഭൂമിയിലെ ഏറ്റവും വലിയ കൊലയാളികൾ കൊതുകുകൾ തന്നെയാണ്. WHO കണക്ക് പ്രകാരം ഇപ്പോഴും ഓരോ വർഷവും ഭൂമിയിലെ പല ഭൂഖണ്ഡങ്ങളിൽ, ആഫ്രിക്കയിലും തെക്കൻ അമേരിക്കയിലും ഏഷ്യയിലുമുള്ള പിന്നോക്ക രാജ്യങ്ങളിൽ 10,000,000 മനുഷ്യരാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഷഡ്പദങ്ങളുടെ കൂട്ടത്തിൽ കുലിസിഡെ കുടുംബത്തിൽപ്പെട്ടവരാണ് കൊതുകുകള്. കുലിസിഡെ എന്നാണ് പറഞ്ഞത്, കുൽസിത എന്നല്ല. ലോകത്തെങ്ങുമായിട്ട് 3,570 കൊതുക് ഇനങ്ങളെ ഇതുവരെയായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയും കണ്ടെത്താനുണ്ടാവും എന്നുള്ളത് ഉറപ്പുമാണ്. ഇന്ത്യയിൽ 404 സ്പീഷീസുകളുണ്ട്. നമ്മുടെ കേരളത്തിൽ 18 ജനുസുകളിലായിട്ട് 153 ഇനം കൊതുകുകളുണ്ട്. എല്ലാ കൊതുകുകളും നമുക്ക് പ്രശ്നക്കാരല്ല. വിരലിൽ എണ്ണാവുന്ന ഇനം കൊതുകുകൾ മാത്രമേ നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്നുള്ളൂ. അതിലെ തന്നെ പെൺ കൊതുകുകൾ. 3 കാലുകളും 1 ചിറകുകളും മാത്രമുള്ള ഈ കുഞ്ഞു പ്രാണിയുടെ പറക്കൽ ശേഷി അത്ഭുതകരമാണ്. ആൺകൊതുകുകൾ 1 സെക്കൻഡിൽ 400 മുതൽ 600 പ്രാവശ്യം അവരുടെ ചിറകുകൾ ഉറപ്പിച്ചുകൊണ്ടിരിക്കും. ആ വിറപ്പിക്കലാണ് നമ്മൾ മൂളലായിട്ട് കേൾക്കുന്നത്. അനോഫിലസ് കൊതുകുകൾക്ക് 1 മുതൽ 2 കിലോമീറ്റർ വരെ വേഗതയിൽ തുടർച്ചയായിട്ട് 4 മണിക്കൂർ വരെ പറക്കാൻ പറ്റും. അതായത് ഒറ്റ രാത്രി കൊണ്ട് 12 കിലോമീറ്റർ വരെ ദൂരത്തിൽ ഇവർക്ക് എത്താൻ പറ്റും. സന്ധ്യാസമയത്തും പുലർകാലത്തുമൊക്കെയാണ് കൊതുകുകൾ ഇര തേടിയും ഇണ തേടിയും ഒക്കെ

സാധാരണയായിട്ട് പുറത്തിറങ്ങുക. നമ്മുടെ ഇവിടെ ഉള്ള പ്രശ്നക്കാരായിട്ടുള്ള കൊതുകുകൾ അനോഫിലസ്, ക്യൂലെക്സ്, ഈഡിസ് എന്നിവയാണ്. അനോഫിലസ് കൊതുകുകളാണ് മലമ്പനി പരത്തുന്നത് എന്ന് നമുക്കറിയാം. ക്യൂലെക്സ് കൊതുകുകൾ മന്തും ജപ്പാൻ ജ്വരവും വെസ്റ്റ് നൈൽ എന്ന് പറയുന്ന ഒരു പുതിയ അസുഖവുമാണ് പരത്തുന്നത്. ഇപ്പോഴേറ്റവും പ്രശ്നക്കാർ ഈഡിസ് കൊതുകുകളാണ്. അവരാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. കൂടെ ചിക്കൻ ഗുനിയയും സിക്കയും കൂടി അവർ പരത്തുന്നുണ്ട്. ഇതുകൂടാതെ സാധാരണമായിട്ട് അല്ലാത്ത തരത്തിലുള്ള ഒരു മന്ത് പരത്തുന്ന മൺസോണിയ എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള കൊതുകുകളും നമ്മുടെ നാട്ടിലുണ്ട്. ഏഡിസ് കൊതുകുകളിൽ തന്നെ ഏഡിസ് ഈജിപ്റ്റി, ഏഡിസ് അൽബിപെക്ടസ് എന്ന് പറയുന്ന രണ്ടിനും കൊതുകുകളുണ്ട്. കൊതുക് കൊണ്ട് ഏറ്റവും ഭയാനകമായിരുന്ന മലമ്പനി നമ്മൾ ഏകദേശം നിയന്ത്രിച്ചു കഴിഞ്ഞു. ഈ മന്തും വളരെ കുറച്ച് മാത്രമേ ഇപ്പോഴുള്ളൂ. ഇപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതലുള്ള പ്രശ്നക്കാരൻ ഈഡിസ് കൊതുകുകളാണ്. ഈഡിസ് കൊതുകുകൾ മൂലം ഉണ്ടാകുന്ന ഡെങ്കിപ്പനി വ്യാപകമായിട്ട് കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവകൊണ്ട് ഓരോ വർഷവും ഉണ്ടാകുന്ന മരണത്തിന്റെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൊതുക് അടിച്ചു എന്നാണ് എപ്പോഴും പറയാറ്. സത്യത്തിൽ കൊതുക് അടിക്കുമോ? ഇല്ല, കൊതുകിന് കടിക്കാൻ പല്ലില്ല, അത് കുത്തുകയാണ് ചെയ്യുക. മനുഷ്യരും മറ്റ് സസ്തനികളും മാത്രമല്ല ഇവരുടെ ഇര. തവളകളെ പോലെയുള്ള ആംഫിബിയൻസ് അടക്കം പലതരത്തിലുള്ള നട്ടലിലുള്ള ജീവികളുടെ ഒക്കെ ചോര ഇവർ കുടിക്കും. നട്ടലില്ലാത്ത ജീവികളുടെയും ശരീരത്തിലുള്ള രക്തസമാനമായിട്ടുള്ള ദ്രാവകങ്ങൾ ഇവർ കുത്തി എടുക്കുകയും ചെയ്യും. അതായത് പക്ഷിയെന്നോ പാമ്പെന്നോ പുഴുവെന്നോ എന്നുള്ള ഒരു വ്യത്യാസവും കൊതുകുകൾക്കില്ല. അതായത് കടിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴുണ്ടാകുന്ന ഒരു ചൊറിച്ചലും തിണർപ്പും വേദനയും ഒക്കെ ആണ് കൊതുക് കടിച്ചു എന്നുള്ളതിന്റെ ലക്ഷണമായിട്ട് ബാക്കിയുണ്ടാകുക. വേറെ വലിയ പ്രശ്നങ്ങളൊന്നും സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല. ഇതൊന്നുമല്ല പ്രശ്നം. ഇതിൽ ചില കൊതുകുകൾ രോഗമുള്ളവരുടെ രക്തം കുടിച്ചിട്ട് വരികയാണെങ്കിൽ അവ നമുക്ക് എട്ടിന്റെ പണി തരും. അതായത് നമ്മളെ കുത്തി ചോര ഇവർ സിറിഞ്ചിലെ പോലെ വലിച്ചെടുക്കുമ്പോൾ സുഖമായിട്ട് ഒരു സ്ട്രോയിൽ എന്നതുപോലെ തുടർച്ചയായിട്ട് രക്തം നമ്മുടെ രക്തക്കുഴലിൽ നിന്നും ഇവരെ വയറിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണമല്ലോ. അതായത് കടിച്ച ആൾക്ക് വേദനയൊന്നും പറ്റാനും പാടില്ല. വളരെ വേഗത്തിൽ അയാൾ തല്ലി കൊല്ലുന്നതിന് മുമ്പ് തന്നെ പരമാവധി രക്തം ഇവയുടെ വയറിൽ നിറയുകയും വേണം. അപ്പൊ അതിനുള്ള പണി ഇവർ ചെയ്യുന്നുണ്ട്. വളരെ നേർത്ത ഒന്നിലധികം കുഴലുകളുള്ള ഒരു പ്രബോസിസ് എന്ന് പറയുന്ന ഒരു നീളൻ തുമ്പിക്കൈയാണ് ഇവർ നമ്മുടെ ശരീരത്തിലെ തൊലിയുടെ ഉള്ളിലേക്ക് പതുക്കെ കുത്തി അമർത്തുന്നത്. ഇതുകൊണ്ട് നമ്മുടെ തൊലിക്കടിയിലുള്ള ചെറു രക്തക്കുഴലുകൾ മുറിച്ച് അകത്ത് കടക്കണം. അപ്പോഴും നമ്മുടെ ശരീരം സ്വാഭാവികമായിട്ടും എല്ലാ മുറിവുകളോടുമുള്ള പ്രതികരണമുണ്ട്. നമ്മുടെ രക്തം നഷ്ടപ്പെടാതിരിക്കാനുള്ള പണിയൊക്കെ നമ്മുടെ ശരീരവും ചെയ്തുകൊണ്ടിരിക്കും. അതായത് രക്തക്കുഴൽ മുറിഞ്ഞ സ്ഥലത്ത് നിന്നും പുറത്തേക്ക് രക്തം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് രക്തം കട്ട കെട്ടിച്ചിട്ട് അല്ലെങ്കിൽ ക്ലോട്ടിങ് ചെയ്യാൻ ശ്രമിക്കും. അവിടെ പ്ലേറ്റ്ലെറ്റുകൾ കുമിഞ്ഞുകൂടാൻ ശ്രമിക്കും. രക്തക്കുഴലുകൾ സങ്കോചിച്ചിട്ട് രക്തത്തിന്റെ ഒഴുക്കിനെ കുറക്കാൻ ശ്രമിക്കും. ഇതൊക്കെ നമ്മുടെ ശരീരം ചെയ്യുന്ന പ്രവൃത്തികളാണ്. അപ്പോഴും ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ രക്തം ഇഷ്ടം പോലെ കിട്ടില്ല. അതിനെതിരായിട്ട് കൊതുകുകൾ ചെയ്യുന്നത് ആദ്യം രക്തം കുടിക്കുന്നതിന് മുമ്പ് ഈ കുഴൽ കുത്തിയിറക്കിയ ഉടനെ തന്നെ അതിന്റെ പ്രത്യേകതരം ഉമിനീര് ഇതിന്റെ ഉള്ളിലേക്ക് കുത്തിവെക്കുകയാണ്. ഓരോ കൊതുകിലും വ്യത്യസ്ത അളവിലും സ്വഭാവത്തിലുമുള്ള പ്രോട്ടീനുകളായിരിക്കും ഉമിനീരിൽ ഉണ്ടാവുക. ഇവയിൽ ചിലത് രക്തം കട്ട പിടിക്കാതെ നോക്കും, രക്തക്കുഴലുകൾ ചുരുങ്ങാതെ നോക്കും. ഇങ്ങനെയൊക്കെ പരമാവധി രക്തം വേഗത്തിൽ ഉള്ളിലേക്ക് വരാനുള്ള പണിയൊക്കെ ആ പ്രോട്ടീനുകൾ ചെയ്യും. പക്ഷെ ചിലപ്പോൾ ഈ പ്രോട്ടീനുകളും അതിലുള്ള മറ്റ് ചില ഘടകങ്ങളും നമുക്ക് നല്ല അലർജി ഉണ്ടാക്കുന്നവയാകും. നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ ഒരു പ്രതികരണമാണ് അലർജി എന്നുള്ളത്. അതും വ്യക്തികളിൽ വ്യത്യാസമുണ്ടാകും. ആദ്യമായിട്ട് കടിച്ച ഒരു സ്പീഷീസ് കൊതുകിന്റെ ഉമിനീരിലെ പ്രോട്ടീനോടുള്ള പ്രതികരണമായിട്ട് നമ്മുടെ ശരീരങ്ങളിൽ ആന്റിബോഡികൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കണമെന്നില്ലല്ലോ. പിന്നീട് അത്തരത്തിലുള്ള വേറൊരു കൊതുക് നമ്മൾ കടിക്കുകയാണെങ്കിൽ മുന്നേ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ള ആ പ്രോട്ടീനെതിരെയുള്ള ആന്റിബോഡി പുതുതായിട്ട് വന്നിരിക്കുന്ന ഈ ഉമിനീരുമായിട്ട് പ്രതിപ്രവർത്തിക്കും. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ രക്തത്തിലെ ബേസോഫിൽ കോശങ്ങൾ ഹിസ്റ്റമിൻ എന്ന് പറയുന്ന ഒരു രാസഘടകം ഉൽപ്പാദിപ്പിക്കും. ഈ ഹിസ്റ്റമിനാണ് നമുക്ക് ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടുന്നത്. മറ്റന്യ പദാർത്ഥങ്ങളിലൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് കയറിയാലൊക്കെ നമ്മുടെ ശരീരം ഇത്തരത്തിലുള്ള ഹിസ്റ്റമിൻ പുറപ്പെടുവിക്കും. അതുകൊണ്ടാണ് നമുക്ക് തുമ്മലും ചിലതരത്തിലുള്ള കടന്നലുകളൊക്കെ കടിച്ചു കഴിഞ്ഞാലൊക്കെ നമ്മുടെ ശരീരം വീർക്കുന്നതും ഒക്കെ ഈ ഹിസ്റ്റമിന്റെ ഉൽപ്പാദനം മൂലമാണ്. ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ഹിസ്റ്റമിൻ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ജലദോഷമായാലും ചൊറിയായാലും വീർക്കലായാലും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹിസ്റ്റമിന്റെ പ്രവർത്തനം കുറക്കാൻ വേണ്ടിയിട്ട് ആന്റി ഹിസ്റ്റമിനുകൾ എന്ന് പറയുന്ന മരുന്നുകളാണ് സാധാരണയായിട്ട് കഴിക്കുക. അവിൽ, ക്ലോറോഫിനിൽ, റിമിമാലേറ്റ്, സെട്രിസിൻ എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള ഗുളികകൾ നമ്മൾ പലപ്പോഴും കഴിച്ചിട്ടുണ്ടാവും. ഇതുകൂടാതെ സ്ഥിരമായിട്ട് നമ്മൾ ഒരേ തരം കൊതുകുകൾ തുടർച്ചയായിട്ട് ധാരാളമായിട്ട് കടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഈ പ്രതികരണവും കുറഞ്ഞു കുറഞ്ഞു വരും. അതോടെ ചൊറിയലും കുറയും. ചിലർക്ക് ഈ ചൊറിയൽ മാത്രമല്ല തിണർപ്പുകളും സ്കിൻ റാഷസും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ രക്തക്കുഴലിൽ നിന്നും തുടർച്ചയായിട്ട് ഇതിന്റെ വായിലേക്ക് രക്തം വരാൻ വേണ്ടിയിട്ട് ഉമിനീര് മുൻകൂട്ടി അവിടേക്ക് തുപ്പി വെക്കുന്ന ഉമിനീരാണ് പ്രശ്നം എന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഈ ഉമിനീര് കൊണ്ടുള്ള ഈ ചൊറിച്ചലും തിണർപ്പും ഒന്നുമല്ല പ്രധാന പ്രശ്നം. ഈ ഉമിനീരിൽ ചിലപ്പോൾ ഇതിനു മുമ്പേ അത് കടിച്ച രോഗമുള്ള ഒരാളുടെ രക്തത്തിലുള്ള രോഗാണുക്കൾ, ചില പരാദ വിരകളുടെ കുഞ്ഞുങ്ങൾ ഒക്കെ ഉണ്ടാവും.
അതൊക്കെ വീണ്ടും നമ്മുടെ ശരീരത്തിലേക്കും എത്തും. അങ്ങനെ എത്തിയാലും എല്ലാവർക്കും രോഗം വരണമെന്നില്ല. വ്യക്തികൾക്ക് വ്യത്യസ്തമായിട്ട് അവരുടെ പ്രായം, രോഗപ്രതിരോധ ശേഷി, എത്ര അളവിൽ ഈ രോഗാണുക്കൾ എത്തുന്നു എന്നുള്ളതിനെയൊക്കെ ആശ്രയിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് രോഗം പിടിപെടുക. എങ്കിലും രോഗം പിടിപെടാനുള്ള വലിയൊരു സാധ്യത എവിടെയുണ്ട്? ഈ തുപ്പൽ പരിപാടികളിലൂടെ മനുഷ്യർക്ക് രോഗം നൽകുന്നതിൽ ഈച്ചകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം കൊതുകുകൾക്കാണ്. ഇവരുടെ ഈ തുപ്പൽ കൊണ്ടാണ് പ്രശ്നം. ഈച്ചകൾ കൊണ്ട് നമുക്ക് പകർന്നു കിട്ടുന്ന പല രോഗങ്ങളും നമുക്ക് ചില വയറിളക്കവും അതുപോലെയുള്ള ചെറിയ പ്രശ്നങ്ങളെ ഉണ്ടാക്കാറുള്ളൂ പലപ്പോഴും. അതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത്. മലമ്പനി, മന്ത്, മഞ്ഞപ്പനി, ഡെങ്കു, ചിക്കൻഗുനിയ, സിക്ക, വെസ്റ്റ് നൈൽ, ഇങ്ങനെ നിരവധി രോഗങ്ങളാണ് കൊതുകുകൾ പരത്തുന്നത്. ഇനി പെൺകൊതുകൾ മാത്രം എന്തുകൊണ്ടാണ് നമ്മളെ ഇങ്ങനെ കുത്തുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പ്രധാന കാരണം ആൺകൊതുകുകൾക്ക് ഈ ചോര വേണ്ട എന്നുള്ളത് തന്നെയാണ്. കൂടാതെ ആൺകൊതുകുകൾക്ക് നമ്മളെ ഇനി കുത്തണമെന്ന് വിചാരിച്ചാലും അവരുടെ പ്രൊബോസിസ് പെൺകൊതുകുകളുടേതുപോലെ ഇങ്ങനെ ആഴത്തിലേക്ക് തൊലി തുരന്ന് കയറാൻ പറ്റുന്ന വിധത്തിൽ പരിണമിച്ചവയും അല്ല. അവ ചെടികളുടെ നീരുകളും തേനും ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന വിധത്തിൽ പരിണമിച്ചവയാണ്. ആൺകൊതുകുകളും പെൺകൊതുകുകളും അവയുടെ ആവശ്യത്തിന്, അവരുടെ വിശപ്പ് മാറ്റാൻ, ഊർജാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെടിനീരും തേനും ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളും ഒക്കെയാണ് ഭക്ഷണമാക്കുന്നത്. അല്ലാതെ പെൺകൊതുകുകൾ മൊത്തമായിട്ടും നമ്മുടെ രക്തം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. പെൺകൊതുകുകളെ സംബന്ധിച്ചിടത്തോളം അവയുടെ ഉള്ളിലുള്ള മുട്ടകള്, അണ്ഡം പൂർണ്ണ വളർച്ചയിലെത്താൻ വേണ്ടിയിട്ട് ചില പ്രോട്ടീനുകൾ ആവശ്യമുണ്ട്. അത് ലഭിക്കുക നമ്മുടെ രക്തത്തിൽ നിന്നാണ്. അതിനുവേണ്ടിയാണ് ഇവർ ഇത്ര കഷ്ടപ്പെട്ട് നമ്മളെ കുത്തുന്നത്, ചോര കുടിക്കുന്നത്. അല്ലാതെ നമ്മളോട് പ്രത്യേകിച്ചിട്ട് ഒരു ദേഷ്യവും കൊണ്ടൊന്നുമല്ല. അതുകൊണ്ട് തന്നെ മാമിയോട് ദേഷ്യമൊന്നും തോന്നല്ലേ എന്നാണ് ആ മൂളലിന്റെ അർത്ഥം. അങ്ങനെ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി സന്തതി പരമ്പരകളിലൂടെ ഈ വംശ പാരമ്പര്യം തുടരുക എന്നുള്ളത് നമ്മളെപ്പോലെ തന്നെ അവരുടെയും ഒരാവശ്യമാണ്. ഒരു പെൺകൊതുകിന് അതിന്റെ ഭാരത്തിന്റെ 2-3 ഇരട്ടി രക്തം വരെ കുടിക്കാൻ പറ്റും. ചില ഇനങ്ങൾക്ക് മനുഷ്യ രക്തത്തോടായിരിക്കും ഇഷ്ടം, ചിലതിന് മൃഗങ്ങളുടെ രക്തമായിരിക്കും ഇഷ്ടം. ദ വെർട്ടിബ്രേറ്റ്സ്, നട്ടെല്ലുള്ള ജീവികളുടെ രക്തം കുടിക്കുന്നവയുണ്ട്. അല്ലാതെ ഇൻവെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുന്ന നട്ടെല്ലില്ലാത്ത മറ്റ് ജീവികളുടെ രക്തം കുടിക്കുന്ന തരം കൊതുകുകളും ഉണ്ട്. കുടിക്കുന്ന സമയത്തിലും വ്യത്യാസമുണ്ട്. ഈഡിസ് കൊതുകുകളെ പോലുള്ളവ പകൽ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. മറ്റു ഭൂരിപക്ഷം കൊതുകിനങ്ങളും സന്ധ്യക്കും രാത്രിയും ഒക്കെയാണ് ചോര കുടിക്കാൻ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. ഈ ചോര കുടിക്കുന്നതിലും വ്യത്യാസമുണ്ട്. ചില ഇനങ്ങൾ ഒറ്റയിരിപ്പിൽ വേറെ ശല്യമൊന്നും ഇല്ലെങ്കിൽ വയറു മുഴുവൻ നിറച്ച് വീർപ്പിച്ച് ബലൂൺ പോലെയാക്കിയിട്ടാണ് പറന്നുപോകുക. എന്നാൽ ലീഡീസിനെ പോലുള്ള കൊതുകുകൾ അത്ര ഉദാരമല്ല. പലതവണയായിട്ടാണ് കുത്തുക. അത്രയും തവണ നമുക്ക് വേദനിക്കും, അത്രയും കുത്തുകളിൽ നമുക്ക് അലർജി ഉണ്ടാക്കുകയും ചെയ്യും, ചൊറിച്ചലും ഉണ്ടാക്കുകയും ചെയ്യും. ചോര കുടിച്ച് വയറു നിറച്ചാൽ പിന്നെ ഇത് ദഹിക്കുന്നത് വരെ വിശ്രമമാണ്. പിന്നെ ആരെയും കുത്താനൊന്നും പോകില്ല. ഈ ദഹിച്ച ചോരയിൽ നിന്നുള്ള ഘടകങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അതിന്റെ ഉള്ളിലെ അണ്ഡം വളർച്ച പൂർത്തിയാക്കുന്നത്. എന്നിട്ടാണ് മുട്ടയിടൽ. അതായത് നമ്മുടെ ഇവിടെയൊക്കെയുള്ള കൊതുകുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ചോര കുടി, പിറ്റേ ദിവസം മുട്ടയിടൽ. നമ്മുടേതുപോലെയുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഇങ്ങനെ ഒന്നിട വിട്ടിട്ടായിരിക്കും ചോര കുടിയും മുട്ടയിടലും ഇവർ നടത്തുക. അതേസമയം തണുപ്പ് രാജ്യങ്ങളിലുള്ള കൊതുകുകൾ ഈ മുട്ടയിടുന്നതിന്റെയും ചോര കുടിക്കുന്നതിന്റെയും ഇടവേളകളിൽ വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ കൂരാക്കൂരി ഇരുട്ടില് മൂടി പുതച്ച് കിടക്കുമ്പോഴും അതിന്റെ എവിടെയെങ്കിലും ഉള്ള ഒരു ചെറിയ വിടവ് കണ്ടുപിടിച്ചിട്ട് ഇവരെങ്ങനെയാണ് രാത്രി കുത്തുന്നത് എന്ന് നമ്മൾ പലപ്പോഴും അമ്പരക്കാറുണ്ട്. അതുപോലെ ചിലപ്പോഴും നമ്മൾ ചില സ്ഥലത്തൊക്കെ ആദ്യമായിട്ട് എത്തിയിട്ട് അന്ന് മുഴുവൻ കൊതുക് കടി കൊണ്ട് കാളരാത്രിയായിട്ട് ഉറങ്ങാൻ പറ്റാതെ പുലർത്തി രാവിലെ എഴുന്നേറ്റ് സഹമുറിയനോട് ചോദിക്കുമ്പോൾ ഇങ്ങനെ കൊതുക് കടിയെ പറ്റി പറയുമ്പോൾ അയാൾ പറയും, എന്നെ ഒറ്റ കൊതുകും കടിച്ചില്ലല്ലോ എന്ന്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, എന്താ എന്നെ മാത്രം ഇങ്ങനെ കടിച്ചത്, ഓടിച്ചിട്ട് കടിച്ചത് എന്ന്. അതായത് ചിലരെ കൊതുകുകൾ വളഞ്ഞിട്ട് കുത്തുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് രാത്രി കൊതുക് വലക്ക് ഇടയിലൊക്കെ നമ്മളിങ്ങനെ കിടക്കുമ്പോൾ അവിടെ എവിടെയെങ്കിലുമുള്ള നമുക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാതെ ചെറിയ ദ്വാരം കണ്ടുപിടിച്ച് അതിനുള്ളിലേക്കൂടി തന്നെ കൃത്യമായിട്ട് അകത്ത് വന്ന് നമ്മളെ കുത്തുന്നത് എങ്ങനെയാണ് ഇവർ എന്നുള്ള കാര്യം. കൂടെ എന്തുകൊണ്ടാണ് ചിലരെ മാത്രം കൂടുതലായിട്ട് കൊതുകുകൾ കുത്തുന്നത് എന്നുള്ളത്. ഇപ്പൊ തനിക്ക് വേണ്ട ചോരയുള്ള ആളെ കൊതുകുകൾ കണ്ടെത്തുന്നത് പലതരത്തിലുള്ള സൂചനകളെ, ക്യൂകളെ വിലയിരുത്തിയിട്ടാണ്. നിറം, ഗന്ധം, ചൂട്, നിശ്വാസത്തിലൂടെ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവ്, ഇങ്ങനെയുള്ള പല ഘടകങ്ങളുണ്ട്. ഇനി ഇതുകൂടാതെ നമ്മൾ ഇതുവരെ തിരിച്ചറിയാതെ മറ്റു ഘടകങ്ങളും ഉണ്ടാവും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മൾ പുറത്തേക്ക് ഉച്ഛ്വാസവായുവിലൂടെ വിടുന്ന ആ കാർബൺ ഡയോക്സൈഡിന്റെ സാന്നിധ്യം കണ്ടെത്താനുള്ള അത്യുഗ്രം റിസപ്റ്ററുകൾ കൊതുകുകളുടെ ആന്റിനകളിലുണ്ട്. അതുകൂടാതെ മനുഷ്യരുടെ ഗന്ധത്തിന് കാരണമായിട്ടുള്ള ഒക്ടനോൾ പോലുള്ള രാസയൗഗ്യങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള കഴിവും ഇവർക്കുണ്ട്. അതുകൂടാതെ നമ്മുടെ ശരീരം പുറപ്പെടുവിക്കുന്ന ചൂട് തിരിച്ചറിയാനുള്ള കഴിവും ഇവർക്കുണ്ട്. അപ്പൊ ഇതെല്ലാം വിലയിരുത്തിയിട്ടാണ് ഇവരുടെ രാത്രി കാഴ്ചകൾ സാധ്യമാകുന്നത്.
ഈ ചോരകുടിച്ചുകളുടെ ആന്റിനയിലുള്ള 72 ഗന്ധഗ്രാഹികളില് 27 മനുഷ്യരുടെ വിയർപ്പിലെ രാസഘടകങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്നവയാണ്. കൊതുകുകൾക്ക് എല്ലാ മനുഷ്യരുടെയും രക്തം ഒരുപോലെ ഇഷ്ടമല്ല. ഏകദേശം 20% ആളുകൾക്ക് കൂടുതലായിട്ട് കൊതുക് കുത്തൽ കിട്ടുന്നുണ്ട് എന്നാണ് ഒരു കണക്ക്.

ഓ ഗ്രൂപ്പിൽ ഇത്തക്കാരെ ഇവർക്ക് കൂടുതൽ ആണ് ഇഷ്ടമെന്നും എ ഗ്രൂപ്പുകാരെയാണ് ഏറ്റവും ഇഷ്ടക്കുറവ് എന്നും ഉള്ള ഒരു ചില പഠനങ്ങളുണ്ട്. അതിനിടയിലായിരിക്കും മറ്റു ഗ്രൂപ്പുകൾ എന്നും. പക്ഷെ ആ പഠനത്തിന് വേണ്ടിയിട്ട് അത്രയധികം സാമ്പിളുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ അത്രമാത്രം വിശ്വസനീയമായിട്ട് കണക്കാക്കുന്നുമില്ല. എങ്കിലും കൊതുകുകൾക്ക് ചില പ്രത്യേക ഇഷ്ടങ്ങൾ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ചില പാരമ്പര്യ ജനിതക ഘടകങ്ങളും ചിലരെ കൊതുക് കാന്ത ശരീരമാക്കിയിട്ട് മാറ്റുന്നുണ്ട്. സ്വതവേ ശരീരം നന്നായിട്ട് ചൂടാകുന്നവർ, നന്നായിട്ട് വിയർക്കുന്നവർ, കുളിയും വൃത്തിയാക്കലും ഒന്നും ഇല്ലാതെ ധാരാളം വിയർപ്പും അഴുക്കും ഒക്കെ ആയിട്ട് ജീവിക്കേണ്ട സാഹചര്യങ്ങളിലുള്ളവർ, ധാരാളം ബാക്ടീരിയകൾ ശരീരത്തിലുള്ളവർ, മദ്യപിച്ചവർ, ഗർഭിണികർ, ഇവരുടെയൊക്കെ ശരീരം കണ്ടെത്താൻ കൊതുകുകൾക്ക് പ്രത്യേക കഴിവുണ്ട്. നിറങ്ങളോടുള്ള ഇഷ്ടവും പലതരം കൊതുകുകൾക്ക് പലതരത്തിലാണ്. ഇതും ആളുകളെ കണ്ടെത്താനുള്ള ഒരു സൂചനയായിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ വളരെ അടുത്തെത്തിക്കഴിഞ്ഞാൽ മാത്രമേ അത്തരത്തിലുള്ള വ്യത്യാസമൊക്കെ അവർക്ക് മനസ്സിലാവുകയുള്ളൂ. ചില കൊതുകുകൾക്ക് അമോണിയ വലിയ ഇഷ്ടമുള്ള മണമാണ്. അതായത് വിയർപ്പ് പഴക്കമായവര്, കുടിക്കാതെ അഴുക്ക് വസ്ത്രവുമായിട്ട് ദിവസങ്ങളോളം കഴിയുന്നവര്, അവരെ കൂടുതലായിട്ട് കൊതുകുകൾ സ്നേഹിക്കും, ഉറപ്പാണ്. ആൺകൊതുകിന്റെ കണ്ണിന് നേരെ താഴെ ഇരുവശത്തേക്കുമായിട്ടുള്ള ആന്റിനകളും നടുവിൽ നീളത്തിൽ മരനീരും മധുവും ഒക്കെ കുടിക്കാനുള്ള നീളൻ പ്രൊബോസിസും കൂടെ പൽപ്പും ഉണ്ടാവും. വിടർന്ന തെങ്ങോല പോലെയുള്ളതാണ് ആൺകൊതുകുകളുടെ ആന്റിന. ആൺമൂത്തുകളിലും ഇത്തരം വിടർന്ന ആന്റിനകൾ നമ്മൾ കാണാറുണ്ട്. പെൺകൊതുക് പ്രസരിപ്പിക്കുന്ന ഫിറമോൺ ഗന്ധങ്ങളെ അന്തരീക്ഷത്തിൽ നിന്നും വേഗത്തിൽ പിടിച്ചെടുക്കാൻ സഹായിക്കുന്നതാണ് ഇത്തരത്തിലുള്ള വിടർന്ന ആന്റിനകൾ. അന്തരീക്ഷത്തിലെ ചില വാതക സാന്നിധ്യം, അതിന്റെ അളവ് ഒക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടും ഇതിന്റെ പൽപ്പുകൾ സഹായിക്കും. കൊതുകുകളുടെ ഇണചേരലും കൗതുകകരമാണ്. ആകാശത്തു നിന്ന് പറന്നു തന്നെ ഇണചേരുന്ന തരം സ്വഭാവമുള്ളവരാണ് കൊതുകുകൾ പലതും. അതിനായിട്ട് ആൺകൊതുകുകൾ പെൺകൊതുകുകൾ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കൂട്ടമായിട്ട് ഇങ്ങനെ പറന്നു കളിക്കുന്നുണ്ടാവും. സ്വാമിങ് എന്ന് പറയും. ചിലപ്പോൾ നമ്മുടെ തലയുടെ ചുറ്റും ഇങ്ങനെ പ്രഭാവലയം പോലെ കൊതുകുകൾ കുറെ ഇങ്ങനെ പറന്നു കളിക്കുന്നത് നമ്മൾ സന്ധ്യകളിൽ കാണാറുണ്ട്. അവയൊന്നും നമ്മളെ കടിക്കാൻ വന്ന കൊതുകുകളല്ല, അവരൊക്കെയും ആൺകൊതുകുകളാണ്. പെണ്ണിനെ അന്വേഷിച്ചു വന്നവരാണ്. അതായത് നമ്മുടെ ചോര കുടിക്കാൻ ഒരു പെണ്ണ് വരും എന്നവർക്കറിയാം. അങ്ങനെ വന്ന പെൺകൊതുകൾ ഈ കൂട്ടത്തിലേക്ക് കയറി അതിൽ ഏറ്റവും നന്നായിട്ട് ചിറകട്ടിക്കുന്ന ഉഷാറുള്ള ഒരാൺകൊതുകിനെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുക. ഒരു തരം സ്വയംവരം. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവനെ പിൻകാല് കൊണ്ട് തള്ളി തൊഴിച്ച് അകറ്റുകയും ചെയ്യും. ഒരു പ്രാവശ്യം ഇണചേർന്നാൽ പിന്നെ ജീവിതത്തിൽ ഇടചേരലേ ആവശ്യമില്ല. ആവശ്യമായത്ര, ഒരു ജീവിതകാലം മുഴുവൻ ഇട്ട് കൂട്ടേണ്ട മുട്ടകൾക്ക് വേണ്ട അത്ര ബീജം അപ്പോഴത്തന്നെ അവ ശേഖരിച്ചു വെക്കും. ഇനി കൊതുകുകൾ മുട്ടിയിടുന്നതിന് ഇടം തിരഞ്ഞെടുക്കുന്നതിലും വ്യത്യാസങ്ങളുണ്ട്. എന്തായാലും വെള്ളത്തിലും അതിന് സമീപവുമാണ് ഇവ മുട്ടിയിടുക. വെള്ളമില്ലാതെ ഒരു ജീവിതം കൊതുകുകൾക്കില്ല. അനോഫെലസ് കൊതുകുകൾക്ക് ശുദ്ധജലമാണ് ഇഷ്ടം. ക്യൂലക്സ് കൊതുകിനെ സംബന്ധിച്ചിടത്തോളം ശുദ്ധമോ അഴുക്ക് വെള്ളമോ എന്തായാലും പ്രശ്നമില്ല. ഇനി ഏഡിസ് കൊതുകുകളെ സംബന്ധിച്ചിടത്തോളം വലിയ അളവിലുള്ള വെള്ളമല്ല അവർക്ക് വേണ്ടത്, ഒരു കുമ്പിൾ വെള്ളം. മുറ്റത്തും പറമ്പിലുള്ള ചിരട്ടയിലോ ചെറിയ കളിപ്പാട്ടങ്ങളുടെ ഉള്ളിലോ ടയറിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിന് അകത്ത് വെച്ചിരിക്കുന്ന ചെടിച്ചട്ടിയുടെ അരികിലുള്ള വെള്ളത്തിലോ ഫ്രിഡ്ജിനടിയിലുള്ള ട്രേയിലോ ഒക്കെയുള്ള ഇത്തിരി വെള്ളം മതി അവർക്ക് മുട്ടയിടാൻ. അതാണ് അവർക്ക് ഇഷ്ടം. 200 മുട്ടകൾ ഒരു കൊതുക് ഒറ്റ വട്ടം ഇടും. ക്യൂലക്സ് കൊതുകുകൾ കെട്ടുവള്ളത്തിന്റെ ആകൃതിയിലുള്ള എഗ് ഗ്രാഫ്റ്റ് ഒരു കൂട്ടമായിട്ടാണ് മുട്ടയിടുക. മുട്ടകൾ പരസ്പരം ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത് കാണാം. സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് ഇത് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നത് കാണാൻ പറ്റും. അനോഫെലസ് മുട്ടകളെ പൊങ്ങി നിൽക്കാൻ സഹായിക്കുന്നത് മുട്ടക്ക് അരികുകളിലുള്ള ചെറുകു പോലെയുള്ള ഒരു ഭാഗമാണ്. മൺസൂണിയ കൊതുകുകളും കൂട്ടമായിട്ട് മുട്ടയിടുന്നതാണെങ്കിലും അവയുടെ ആകൃതിക്ക് ചില വ്യത്യാസങ്ങളുണ്ട്. രസകരമായിട്ടുള്ള ഒരു മുട്ടയിടൽ സ്വഭാവം കാണിക്കുന്നവയാണ് ആർമിജറസ് ഫ്ലേവസ് എന്ന് പറയുന്ന ഇനം കൊതുകുകൾ. ആർമിജറസ് വിഭാഗത്തിൽപ്പെട്ട മറ്റു കൊതുകുകളൊന്നും കൂട്ടമായിട്ടല്ല മുട്ടയിടുക. പക്ഷെ ഈ പറഞ്ഞ സ്പീഷീസ് മാത്രം കൂട്ടമായിട്ട് മുട്ടയിടും. അത് അവയുടെ കാലുകൾക്കിടയിൽ ഇറുക്കി പിടിച്ചിട്ട് അതും കൊണ്ട് പറന്നുപോയിട്ട് ഈ മുട്ട നിക്ഷേപിക്കേണ്ട സ്ഥലം കണ്ടെത്തുകയാണ് ചെയ്യുക. മുളന്തണ്ടുകളുടെ അകംഭാഗത്ത് പൊള്ളയായ ഭാഗത്തുള്ള അല്പം വെള്ളമാണ് ഇവരുടെ മുട്ട കൊണ്ടിടാനുള്ള പ്രദേശം. അതിനുവേണ്ടി ഈ മുളയുടെ അരികളിലുള്ള ചെറിയ ദ്വാരങ്ങളിലൂടെ ഈ കാലിൽ ഇറുക്കിക്കൊണ്ടുവന്ന മുട്ടകൾ തിരികെ തള്ളി ഉള്ളിലാക്കുകയാണ് അവർ ചെയ്യുക. കരയിലിട്ടാൽ ഉണങ്ങി നശിച്ചു പോകുന്നവയാണ് കൊതുകുകളുടെ മുട്ടകൾ. അതുകൊണ്ടാണ് അത് വെള്ളത്തിലോ വെള്ളത്തോട് ചേർന്നുള്ള സ്ഥലങ്ങളിലോ ഇവ മുട്ടിയിട്ട് വെക്കുന്നത്. എന്നാൽ ഈഡിസ് കൊതുകുകളുടെ മുട്ടകൾ ഒരു വർഷത്തോളം നശിക്കാതെ കഴിയും. അതുകൊണ്ടാണ് ഏഷ്യക്കാരായിട്ടുള്ള ഈഡിസ് ആൽബോപിക്ടസിന്റെ മുട്ടകൾ അമേരിക്കയിലും ഒക്കെ എത്തുന്നത്. കപ്പലുകളിൽ കൊണ്ടുപോകുന്ന പലതരം സാധനങ്ങളിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് ഇത് അവിടെ എത്തുകയും അവിടെ എത്തിയതിന്റെ ശേഷം ആ മുട്ടകൾ വിരിഞ്ഞ് അവിടെ കൊതുകുകളാവുകയും ചെയ്യും. ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഈ മുട്ടകൾ വിരിഞ്ഞ് ലാർവ പുറത്തേക്ക് വരും. അവരെയാണ് നമ്മൾ കൂത്താടി എന്ന് വിളിക്കുന്നത്. ശരിക്കും കൂത്താടികളാണ് അവർ. കുടിച്ചു കൂത്താടുക എന്നുള്ള ഒരു പ്രയോഗം മലയാളത്തിലുണ്ടല്ലോ. അല്ലെങ്കിൽ പാമ്പുകൾ പോലെ ശരീരം വളച്ചും പിണച്ചും ഒക്കെ ഇങ്ങനെ നീങ്ങുന്നുണ്ടാവും പുറകോട്ട്. വെള്ളത്തിൽ ജീവിക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം മത്സ്യങ്ങളെ പോലെ വെള്ളത്തിലുള്ള ഓക്സിജനെ ഉപയോഗിച്ച് ശ്വസിക്കാനുള്ള കഴിവില്ല. അവർക്ക് ജീവൻ നിലനിർത്താനുള്ള ഓക്സിജൻ പുറത്ത് തന്നെയാണുള്ളത്. അതായത് വെള്ളത്തിന് പുറത്ത് അന്തരീക്ഷത്തില്. അനോഫെലസ് ഒഴികെയുള്ള മറ്റ് കൊതുക് കൂത്താടികൾക്കൊക്കെ അവരുടെ പിറകുവശത്ത് നീളമുള്ള ഒരു സൈഫൺ പോലെയുള്ള ഒരു ട്യൂബ് ഉണ്ടാവും. അതിന്റെ തലയ്ക്ക് ഒരു ദ്വാരവും. ഇത് മുകളിലോട്ട് വെള്ളത്തിന്റെ ഉപരിതലത്തിൽ വെച്ചിട്ട് പുറത്തുനിന്നുള്ള ഓക്സിജൻ അവർക്ക് വലിച്ചെടുത്ത് ശ്വസിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ജലോപരിതലത്തിൽ

0: അതിനുള്ളിലുള്ള വായു എടുത്തിട്ടാണ് ഇവർ ശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചെടികളില്ലെങ്കിൽ, കുളവാഴകളില്ലെങ്കിൽ മൺസൂണിയ കൊതുകുകളുടെ ലാർവകൾ ബാക്കിയാവുകയില്ല. വെള്ളത്തിലെ സൂക്ഷ്മജീവികളും അഴുകിയ ജൈവ പദാർത്ഥങ്ങളും ഒക്കെയാണ് ഇവരുടെ ഭക്ഷണം. ഈ കൂത്താടികൾ 4 പ്രാവശ്യം ഉറപൊഴിച്ച് വളർന്നിട്ടാണ് പ്യൂപ്പ അവസ്ഥയിലേക്ക് പോവുക. പ്യൂപ്പക്കൂടിൽ നിന്നും 1-2 ദിവസം കൊണ്ട് തന്നെ രൂപാന്തരം സംഭവിച്ച് സർവാഭരണ അല്ലെങ്കിൽ സർവായുധ വിഭൂഷണനോ വിഭൂഷയോ ആയിട്ട് പുറത്തേക്ക് വരികയാണ് ചെയ്യുക. 7 മുതൽ 10 ദിവസം വരെയാണ് ഇവയുടെ ജീവചക്രം. ഇങ്ങനെ കൊമ്പും ചിറകുമായിട്ട് പുറത്തു വരുന്ന പെൺകൊതുക് 1 മാസം വരെ ജീവിക്കും. ആൺകൊതുകുകൾക്ക് അത്ര ജീവിതകാലമില്ല, 10-15 ദിവസം മാത്രമാണ് അവർക്ക് ആയുസ്സുള്ളത്. ഇവരും പ്യൂപ്പാവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വന്ന ഉടനെ തന്നെ ഇണചേരാനൊന്നും പറ്റില്ല. ഇണചേരാൻ പറ്റുന്ന വിധത്തിൽ അവരുടെ ലൈംഗിക അവയവം കോൺ തിരിഞ്ഞിട്ടാണ് ഉണ്ടാകുക. അവ പൂർണ്ണ രൂപത്തിലേക്ക് വരാൻ പിന്നെയും കുറെ ദിവസം വരും. അതുകൊണ്ടാണ് കുറച്ച് വൈകിയിട്ടേ ഇവർക്ക് ഇണചേരാനും പറ്റൂ. കൊതുകൾ എങ്ങനെയാണ് പരിണമിച്ചുണ്ടായത് എന്നതിനെ പറ്റിയിട്ടുള്ള ഏകദേശ ധാരണകളൊക്കെ നമുക്കുണ്ട്. 187.7 ദശലക്ഷം വർഷം മുമ്പായിരിക്കും ഇവ പരിണമിച്ചത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. എങ്കിലും 99.9 ദശലക്ഷം വർഷം മുമ്പുള്ള ഒരു കൊതുകിന്റെ ഫോസിലാണ് നമുക്ക് ലഭിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും പഴക്കമുള്ള ഫോസില്. 2004 ബർമയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ മ്യാൻമറിലെ വടക്കൻ പ്രദേശത്ത് വെച്ചിട്ട് ഈ കൊതുക് ഫോസിൽ ലഭിക്കുന്നത്. ആംബർ രൂപത്തിലായിട്ടുള്ള ഒരു ഫോസിലായിരുന്നു അത്. മരങ്ങളുടെ കറകളിൽ, റെസിനുകളിൽ കുടുങ്ങിപ്പോയ ചില ഇത്തരത്തിലുള്ള പ്രാണികൾ മണ്ണിനടിയിലായിട്ട് വൻ സമ്മർദ്ദങ്ങളിലൂടെ 10,000,000 വർഷങ്ങൾ കഴിയുമ്പോൾ അത് ഫോസിലാക്കപ്പെടുന്നതിനാണ് നമ്മൾ ആംബറുകൾ എന്ന് പറയുന്നത്. നമ്മുടെ മുത്ത് പവിഴം പോലെയുള്ള ഒരു ജൈവരത്നമായിട്ടാണ് ആംബറുകളെ കണക്കാക്കുന്നത്. സ്റ്റീവൻ സ്പീൽബർഗിന്റെ ജുറാസിക് പാർക്ക് നമ്മൾക്ക് കണ്ടത് ഓർമ്മയുണ്ടല്ലോ. അതിൽ അവർക്ക് കിട്ടുന്നത് ഇത്തരത്തിലുള്ള ഒരു ആംബറാണ്. അതിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ട രീതിയിൽ ഉണ്ടായിരുന്ന കൊതുകാണ്. ആ കൊതുകിൽ നിന്നും രക്തം വേർതിരിച്ചെടുക്കുകയും ആ രക്തത്തിൽ അക്കാലത്ത് ജീവിച്ചിരുന്ന ഡിനോസറുകളുടെ DNA ഉണ്ടായിരുന്നെന്നും ആ DNA നിന്നും ജുറാസിക് പാർക്കിലുള്ള ആ ജീവികളൊക്കെ ഉണ്ടാക്കിയെന്നുമാണല്ലോ കഥ. ആ സിനിമയിൽ സ്പീൽബർഗ് കാണിക്കുന്നതിന് ആംബറിനുള്ളിലെ കൊതുകിന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതൊരു ആൺകൊതുകായിരുന്നു. അതിന്റെ ആന്റിനകൾ നമുക്ക് ആ സിനിമയിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും. കൂടാതെ അതിൽ കാണിച്ചിരിക്കുന്ന കൊതുക് ഇത്തരത്തിലുള്ള രക്തം കുടിക്കുന്ന കൊതുക് വർഗമേ അല്ലായിരുന്നു. അപ്പോൾ ശരിക്കും നമുക്ക് ഏറ്റവും പഴക്കമുള്ളതായിട്ട് കിട്ടിയിരിക്കുന്ന ആംബറിൽ കുടുങ്ങിയിരിക്കുന്ന കൊതുക് ബർമയിൽ നിന്നാണെന്ന് പറഞ്ഞല്ലോ. അതിന് ബർമാക്യുലക്സ് ആന്റിക്കസ് എന്നാണ് ശാസ്ത്രനാമം കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ പ്രത്യേക കാലാവസ്ഥയും ചൂടും ഈർപ്പും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആംബറുകൾ ഫോസിലായിട്ട് ലഭിക്കാനുള്ള വളരെ സാധ്യത കുറവാണെങ്കിലും നമുക്ക് മരക്കറകളുടെ ഉള്ളിൽ കുടുങ്ങിയ തരത്തിലുള്ള കൊതുകുകളെ ലഭിച്ചിട്ടുണ്ട്. അതായത് മരക്കറക്കട്ടകൾക്കുള്ളിൽ നിന്ന്. 2000 ലക്നോവിൽ നിന്നുള്ള ഒരു സംഘം ഗവേഷകർക്കാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറയിലെ ക്ലേ മൈനിങ് ചെയ്യുന്ന സ്ഥലത്ത് വെച്ചിട്ട് അവിടെ ഒരു കളിമൺ ഖനന പ്രദേശമുണ്ട്. അവിടെ നിന്ന് കളിമണ്ണിന്റെ ഉപേക്ഷിച്ച ഭാഗത്ത് നിന്നാണ് അവർക്ക് ഈ മരക്കറക്കട്ട കിട്ടിയത്. അങ്ങനെ മാടായിപ്പാറയിൽ നിന്നും കിട്ടിയ ആ മരക്കറക്കട്ടയുടെ പഴക്കം കണക്കാക്കിയിരിക്കുന്നത് ടെർഷ്യറി പീരീഡ് എന്നാണ്. അതായത് 66 ദശലക്ഷം വർഷം മുതൽ 2.6 ദശലക്ഷം വർഷം മുമ്പ് വരെയുള്ള ഒരു കാലത്തിനിടയിൽ എപ്പോഴും ആണെന്ന്. കൃത്യമായിട്ടുള്ള കാലഗണന എന്തായാലും ഇപ്പോഴും ചെയ്തിട്ടില്ല. അത് ഏത് ഇനം കൊതുകാണെന്നും മനസ്സിലായിട്ടില്ല. എന്തായാലും 100,000 വർഷം മുമ്പ് നമ്മുടെ കണ്ണൂരെ മാടായിപ്പാറയുടെ മുകളിലൂടെ പാറി നടന്ന ഒരു കൊതുകിനെ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൊതുകുകളെ ദുഷ്ടന്മാരും ഭയങ്കര ഉപദ്രവകാരികളുമായിട്ടൊക്കെ കണക്കാക്കുമ്പോഴും സത്യത്തിൽ നമ്മുടെ പ്രകൃതിയിലെ ഒരു എക്കോസിസ്റ്റത്തിന്റെ ഒരു പ്രധാന ഭാഗം തന്നെയാണ് കൊതുകുകൾ. തുമ്പികൾ, വവ്വാലുകൾ, ഉഭയജീവികൾ, പക്ഷികൾ, കടന്നലുകൾ എന്നിവയുടെ ഒക്കെ ഭക്ഷ്യശൃംഖലയുടെ ഒരു പ്രധാന ഭാഗമാണ് കൊതുകുകൾ. കൂടാതെ അമ്പരപ്പിക്കുന്ന വേറൊരു കാര്യം, കൊതുകുകൾ നല്ല പരാഗണ സഹായികളാണ്. സസ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും പറയുക തേനീച്ചകളും പൂമ്പാറ്റകളും ഒക്കെയാണ് പരാഗണം ചെയ്യുന്നത് എന്നാണല്ലോ. അങ്ങനെ മാത്രമല്ല, കൊതുകുകളും ധാരാളമായിട്ട് പരാഗണം സസ്യങ്ങൾക്ക് ചെയ്യുന്ന ഒരു ജീവിയാണ്. അതായത് കൊതുകുകളെ കൊണ്ട് നമ്മുടെ പരിസ്ഥിതിക്ക് വലിയ ധർമ്മങ്ങൾ നിറവേറ്റാനുണ്ട് എന്നർത്ഥം. എന്തൊക്കെ പറഞ്ഞാലും കൊതുകുകൾ ഉണ്ടാക്കുന്ന രോഗം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീഷണിയാണ്. അപ്പോൾ കൊതുകുകൾ എങ്ങനെയാണ് നമ്മളെ കണ്ടെത്തുന്നത്, നമ്മുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നത് എന്നുള്ളത് കുഴപ്പിക്കലാണ് നമുക്ക് ചെയ്യാവുന്ന ഏക പണി. അല്ലാതെ കൊതുകുകളെ മൊത്തം കൊന്നു തീർക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കൊതുകുകൾ നമ്മളെ കണ്ടെത്താനുള്ള അവരുടെ കഴിവുകളെ കുഴപ്പിച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ട് പറ്റിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ എല്ലാ കൊതുക് നിവാരണികളും. അത് കൊതുക് തിരിയായാലും റിപ്പല്ലന്റുകളായാലും ഒക്കെ ചിലപ്പോൾ തോന്നും നമുക്ക് ഈ കൊതുകുകളൊക്കെ ചത്തു മുടിഞ്ഞുപോയാൽ എന്തൊരു ഭാഗ്യമായിരിക്കുമെന്ന്. ഇത്രയും ശാസ്ത്ര പുരോഗതിയും സാങ്കേതിക ജ്ഞാനവും ഒക്കെ നേടിയിട്ടും ഈ കൊതുകിന്റെ മുമ്പിൽ നമ്മൾ മുട്ടുവിറക്കുന്നല്ലോ അല്ലെങ്കിൽ മുട്ടുകുത്തി നിൽക്കേണ്ടി വരുന്നല്ലോ എന്ന് പലപ്പോഴും തോന്നാറുമുണ്ട്.
1: കൊതുകുകളെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നത് എളുപ്പമല്ല അല്ലെ? പക്ഷേ അവ പെരുകാനുള്ള സാഹചര്യം ഒഴിവാക്കാൻ നമുക്ക് കഴിയും. വീട്ടിലും പരിസരത്തും വെള്ളം കെട്ടി നിൽക്കുന്നില്ലെന്ന് ഉറപ്പാക്കാം. ചെറിയൊരു ശ്രദ്ധയും ശുചിത്വവും പാലിച്ചാൽ കൊതുകുജന്യ രോഗങ്ങളിൽ നിന്ന് വലിയൊരു പരിധി വരെ നമുക്ക് സംരക്ഷണം നേടാം. ഇന്ന് ശാസ്ത്രവീഥിയിൽ കൊതുകിനെ കുറിച്ചാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത്. അവതരിപ്പിച്ചത് വിജയകുമാർ ബ്ലാത്തൂർ. ഇന്നത്തെ ശാസ്ത്രവീഥി ഇവിടെ പൂർണ്ണമാകുന്നു.

0: ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.
1: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
2: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
3: CM വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump.
2: Big exclusive studio Kannur of Simbolo and Collar. Other brands, Grand Force, Hootic, Vox Lanet.
3: Phone 9496420880.
2: 8111933600.
3: CM വിസ്താര.
2: CM വിസ്താര നെല്ലൂന്നി.
4: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് നമ്മുടെ സംഗീത സ്മരണകളിൽ വീണ്ടും മുഴങ്ങുന്ന ഒരു അമൃതധാരയുടെ ദിനമാണ്. മലയാള ചലച്ചിത്ര സംഗീതത്തിലെ ഒരു മറഞ്ഞുപോയ മുത്ത്, മനോഹരമായ ഈണങ്ങളുടെ ശില്പി ആർ കെ ശേഖർ. രാജഗോപാൽ കുലശേഖർ എന്ന പൂർണ്ണനാമത്തിൽ ജനിച്ച ഈ മഹാനായ സംഗീത സംവിധായകൻ മലയാള സിനിമയ്ക്ക് മാത്രമല്ല ലോകത്തിനാകെ ഒരിക്കലും മറക്കാനാവാത്ത സംഭാവനകളാണ് നൽകിയിരിക്കുന്നത്. 25-ലധികം സിനിമകൾക്ക് ഈണം പകർന്നതോടൊപ്പം 100 കണക്കിന് ചിത്രങ്ങൾക്ക് ഓർക്കസ്ട്രേഷൻ നിർവഹിച്ച അസാമാന്യ പ്രതിഭയായിരുന്നു അദ്ദേഹം. സംഗീതോപകരണങ്ങളുടെ മായാജാലം കൈവശം വച്ചിരുന്ന ഈ കലാകാരൻ സിനിമാ സംഗീതത്തിൽ പുതിയ പരീക്ഷണങ്ങൾ കൊണ്ടുവന്ന ഒരു നവോത്ഥാന ശില്പി കൂടിയായിരുന്നു. മലയാളത്തിന്റെ സംഗീത ചരിത്രത്തിൽ അവിസ്മരണീയമായ ഒരിടം നേടിയിട്ടുള്ള ഈ മഹാനായ കലാകാരന്റെ ഓർമ്മ ദിവസമാണ് ഇന്ന്. അദ്ദേഹത്തിന് റേഡിയോ മലബാറിന്റെ സ്മരണാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഈണം നൽകിയ ചില മനോഹര ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. 1971 എം കെ രാമുവിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അനാഥ ശില്പങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം ശ്രീകുമാരൻ തമ്പിയുടേതാണ് വരികൾ. ആലാപനം കെ ജെ യേശുദാസ്.

ചെന്നൈക്കടുത്ത് കീഴാനൂരിൽ 1933 ജൂൺ 21 ആർ കെ ശേഖറിന്റെ ജനനം. ടാക്സിക്കാർ, യുദ്ധഭൂമി, തിരുവാഭരണം, താമരഭരണി എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഗാനങ്ങളെക്കാൾ ഹോളിവുഡ് നിലവാരം പുലർത്തിയ പശ്ചാത്തല സംഗീതമാണ് അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കിയത്. 1971 തന്നെ എം കെ രാമുവിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മറ്റൊരു ചിത്രമായിരുന്നു സുമംഗലി. ഈ ചിത്രത്തിനു വേണ്ടി ഭാവഗായകൻ പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ശ്രീകുമാരൻ തമ്പി.

ചെറിയുടെ മുന്നിൽ തെറ്റിൻ ഗോപുരമുയർന്നു തൊങ്ങുന്നു. തകരുകയില്ലേ ഗോപുരം, പിൻതിരിയുകയില്ലേ യൗവനം.

ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭ സംഗീതജ്ഞനായി വിലയിരുത്തപ്പെടുന്ന എ ആർ റഹ്മാൻ ഇദ്ദേഹത്തിന്റെ മകനാണ്. 31 വയസ്സിൽ വിവാഹം, ഭാര്യ കസ്തൂരി. 4 മക്കളാണ് ഇദ്ദേഹത്തിനുള്ളത്. മൂത്ത മകൾ എ ആർ റെയ്ഹാന ഗായികയും സംഗീത സംവിധായികയുമാണ്. ശേഖറിന്റെ മരണശേഷം ഇസ്ലാം മതം സ്വീകരിച്ച ഭാര്യ കസ്തൂരി തന്റെ പേര് കരീമ ബീഗം എന്നാക്കി. ദിലീപ് എന്നായിരുന്നു

ഇസ്ലാമതം സ്വീകരിക്കും മുൻപ് എ ആർ റഹ്മാന്റെ പേര്. പി വേണു എന്ന വേണുഗോപാല മേനോന്റെ ചിത്രമായ ടാക്സിക്കാർ എന്ന ചിത്രത്തിനു വേണ്ടിയും 1972 ഇദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചു. ഇതിലെ ശ്രീകുമാരൻ തമ്പിയുടെ രചനയിൽ പിറന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് കെ പി ബ്രഹ്മാനന്ദനാണ്.

ആർ കെ ശേഖർ എന്ന സംഗീത സംവിധായകന്റെ ഗാനങ്ങളിൽ ഒരു പ്രത്യേകതയുണ്ട്. സാധാരണമായ ഏതൊരു വരിയും അദ്ദേഹത്തിന്റെ കൈകളിൽ പതിഞ്ഞാൽ ഹൃദയത്തെ തൊടുന്ന അമൃതഗാനമായി മാറും. ജംബുവിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മിസ് മേരി എന്ന ചിത്രത്തിനു വേണ്ടി അദ്ദേഹം ഒരുക്കിയ ക്രിസ്തീയ ഭക്തിഗാനം ഏറെ ശ്രദ്ധേയമാണ്. പി സുശീല പാടി മനോഹരമാക്കിയ നീയന്റെ വെളിച്ചം എന്ന ഗാനം ഇപ്പോൾ കേൾക്കാം.

ആർ കെ ശേഖറിന്റെ മാന്ത്രിക സ്പർശം ലഭിച്ച മറ്റൊരു ഗാനമായിരുന്നു യുദ്ധഭൂമി എന്ന ചിത്രത്തിലെ ആഷാഢമാസം ആത്മാവിൽ മോഹം. മങ്കമ്പു ഗോപാലകൃഷ്ണന്റേതാണ് വരികൾ. 1976 ക്രോസ്ബെൽറ്റ് മണിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ഗാനം ആലപിച്ചിരിക്കുന്നത് വാണി ജയറാം.

1976 ക്രോസ്ബെൽറ്റ് മണി സംവിധാനം ചെയ്ത ചോറ്റാനിക്കര അമ്മ എന്ന ചിത്രത്തിലെ മനസ്സു മനസ്സിന്റെ കാതിൽ രഹസ്യങ്ങൾ മന്ത്രിക്കും മധുവിധുരാത്രി. ഭരണിക്കാവ് ശിവകുമാറിന്റെ ഈ വരികൾക്ക് ആർ കെ ശേഖറിന്റെ ഈണവും കൂടി ചേർന്നപ്പോൾ ആ മധുവിധുരാത്രി ഒന്നുകൂടി സുന്ദരമായി. ആലാപനം കെ ജെ യേശുദാസും പി സുശീലയും ചേർന്നു.

ആർ കെ ശേഖർ എന്ന സംഗീത സംവിധായകന്റെ എടുത്തു പറയേണ്ട മറ്റൊരു ഗാനമാണ് പഴശ്ശിരാജ എന്ന ചിത്രത്തിനു വേണ്ടി ഗാനഗന്ധർവൻ പാടി മനോഹരമാക്കിയ ചൊട്ട മുതൽ ചുടല വരെ എന്ന ഗാനം. 1964 എം കുഞ്ചാക്കോയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് വയലാർ രാമവർമ്മയാണ്.

0: അല്ല ഒരു കാലഘട്ടത്തെ ആർ കെ ശേഖർ. അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഇനിയും നിത്യമായി നമ്മുടെ ഹൃദയങ്ങളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കും. സംഗീത സ്മരണയോടെ ഈ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കേട്ടുമുട്ടാം മറ്റൊരു സംഗീതയാത്രയിൽ. നന്ദി, നമസ്കാരം. ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
2: യെസ്,
1: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
1: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
2: 9447371836,
1: 8078502836.
3: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.
4: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
5: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
6: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
5: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
6: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
5: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
6: കോക്കനട്ട്.
5: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
6: ഫോൺ 9188951780.
7: നീ കളിക്കലേ?
8: പോന്നില്ലാന്ന് പറഞ്ഞ പോന്നില്ല.
9: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
7: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
9: പോന്നില്ലേ, എന്തിട്ട്?
7: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
9: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
7: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
9: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
7: എന്ത്?
9: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
7: ശരിക്കോ?
9: ആന്ന്.
10: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 3030 9496 974 141.
3: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.

0: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദ വ്യാഖ്യാനം.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് ചിത്രപരിചയത്തിന്റെ നേരമാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ചിത്രപരിചയത്തിലേക്ക് സ്വാഗതം. ചില സിനിമകൾ നമ്മളെ ചിരിപ്പിക്കും അല്ലേ, ചില സിനിമകൾ നമ്മളെ കരയിപ്പിക്കും. ചില സിനിമകൾ കണ്ടുകഴിഞ്ഞാലും അതിലെ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകില്ല. അത്തരത്തിൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇന്നും മലയാളികൾ സ്നേഹത്തോടെ ഓർത്തിരിക്കുന്ന ഒരു ചിത്രമാണ് പൊന്മുട്ടയിടുന്ന താറാവ്. 1988 പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് സത്യൻ അന്തിക്കാടാണ്. കഥയും തിരക്കഥയും ഒരുക്കിയത് രഘുനാഥ് പലേരി. പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത് ശ്രീനിവാസൻ, ഉർവശി, ജയറാം, ഷാരി, ഇന്നസെന്റ്, കെ പി എസ് സി ലളിത, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ജഗതി ശ്രീകുമാർ തുടങ്ങി മലയാള സിനിമയിലെ നിരവധി ശ്രദ്ധേയരായ അഭിനേതാക്കളാണ്. ഈ സിനിമയുടെ കേന്ദ്ര കഥാപാത്രം തട്ടാൻ ഭാസ്കരനാണ്. തട്ടാൻ ഭാസ്കരൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ശ്രീനിവാസനാണ്. സ്വർണപ്പണിയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഭാസ്കരൻ സ്നേഹലത എന്ന പെൺകുട്ടിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. സ്നേഹലതയായി എത്തിയത് ഉർവശിയാണ്. സ്നേഹലതയുടെ അച്ഛൻ പണിക്കർ ആ കഥാപാത്രത്തിന് ജീവൻ നൽകിയത് ഇന്നസെന്റും.

0: മടുത്തിട്ടൊന്നുമില്ല. ഓരോരുത്തരും ജീവിത അവസാനം വരെ കാത്തുനിൽക്കുന്നു. പിന്നെ ഞാൻ അമ്പലത്തിന്റെ പുറകിൽ കുറച്ചു നേരം സുന്ദരിയായിട്ടുണ്ട്.
1: ഇന്നെന്റെ പെരുന്നാളാ. ഭാസ്കരേട്ടൻ പോലും അത് മറന്നില്ലേ? ഇന്ന് പിറന്നാളിനിടാൻ വേണ്ടിട്ട് അച്ഛൻ കമ്മൽ പണിയാൻ തന്നത്. അത് ഇതുവരെ ആയിട്ടും തരാൻ തോന്നിയില്ലല്ലോ.
0: ഈ പിറന്നാളെന്ന് പറയുന്നത് ഒരു മഹാസംഭവമാണ്. ഒരു ദിവസം തെറ്റിയാണ് നിന്നെ നിന്റെ അമ്മ പ്രസവിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മളിങ്ങനെ ഇവിടെ കണ്ടുമുട്ടും. ഇത് കണ്ടോ, ഇത് ഇടത്തേ ചെവി, ഇത് വലത്തേ ചെവി.
1: നന്നായിട്ടുണ്ട് കേട്ടോ. രണ്ടും കൂടി ഒന്നര പവൻ ഉണ്ടെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു.
0: ഒന്നര പവൻ അച്ഛന്റെ കണക്ക്. ഇതിപ്പോ ഒന്നേ മുക്കാ പവനുണ്ട്. കാപ്പവൻ ആര് കൂട്ടി? ഈ ഞാൻ കൂട്ടി. ആർക്ക് വേണ്ടി കൂട്ടി? സ്നേഹലതയ്ക്ക് വേണ്ടി കൂട്ടി. സ്നേഹിക്കുന്ന പുരുഷനിൽ നിന്നും പിറന്നാള് ദിവസത്തിൽ സ്വർണം കിട്ടുന്നത് ഒരു ഭാഗ്യല്ലേ സ്നേഹലത?
1: ഭാഗ്യൊക്കെ തന്നെയാ. എന്നാലും ആരും അറിയണ്ട കേട്ടോ. അച്ഛൻ്റെ അടുത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ സംശയിക്കും.
2: ഇതിങ്ങനെ വിട്ടാൽ ശരിയാവും. ടീച്ചറെ ടീച്ചറെ, നമ്മൾ ഒടുക്കത്ത തുള്ളലൊന്ന് നിർത്തോ. പഠിച്ചാലേ വിചാരിച്ചി ഒന്നും കണ്ട് താഴെ തിളങ്ങി നോക്കിയാട്ടെ. ഇനി ഒന്നും പൊളിഞ്ഞു വീഴാൻ ബാക്കിയില്ല. ടീച്ചറെ ഇങ്ങനെ തുള്ളിയാലേ എല്ലാം കൂടി ഇരിഞ്ഞു കൊഞ്ഞ് സമാധാനത്തിന്റെ ഉള്ളിൽ പോകും. നമ്മളെ തല കയറി ഞങ്ങൾ ഡാൻസ് ഓടിപ്പിക്കല് പറഞ്ഞേ കേൾക്ക് മനസ്സിലായില്ലേ? ഇതോ നിർത്താൻ കഴിയും, ഞാനൊന്ന് നോക്കട്ടെ.
3: ഇനി നാളെ മതി, നാളെ എല്ലാരും ചായക്കടയിൽ തിരക്ക് കൂടുമുമ്പ് വരണം. തട്ടിക്കുമ്പിട്ടോളൂ.
2: പണ്ടാണോ പാച്ച് കാല് ഊസി വെച്ചോട്ടെ.
0: എങ്ങനെയെങ്കിലും ജീവിച്ചോടാ പോക്കറേ, വെറുതെ സ്ത്രീ ശാപം വാങ്ങണ്ട.
2: ശാപോ? അങ്ങനെ ശപിക്കാൻ മാത്രം ശക്തിയുള്ള ഒരു ഒറ്റ പെണ്ണു ദുനിയാവിലില്ല. ഇതേ നമ്മൾ ഔറാനാജിന്റെ വാപ്പ അസിലാജിക്ക് അയാളെയും പാപ്പ ഒന്നാം പറഞ്ഞാൽ സമ്മാനമായിട്ട് കൊടുത്ത ബിൽഡിംഗ് ആണിത്. ഇത് കണ്ണു കണ്ട ടീച്ചർമാരെ ഒരു ചവിട്ടി കുത്തി കളിച്ചാലേ എല്ലാ ആദ്യമാർ ഇടിഞ്ഞൊഴിഞ്ഞ് താഴെ പോകും. നമ്മൾ അതിന്റെ അടിയിൽ കയറി ചപ്പലായി പോകും. ഭാസ്കര
4: ഓള് വാ, പേടിക്കാണ്ട് വാ, കാര്യമായിട്ട് നോക്കിക്കോളൂ. ഓളുടെ ഉമ്മാന്റെ ഉമ്മാനെ നമ്മുടെ വാപ്പ അസിലാജിക്ക് വലിയുപ്പ പെരുന്നാളിന് കൊടുത്തതാണ്. അതിന്നുണ്ടായ വിത്താണ്.
5: എന്ത് വിത്തായാലും ശരി, എന്റെ അന്തോണിസ് പുണ്യാളച്ച ഹാജിയാർക്ക് 3000 ആണ് പോണത്. അത് നീ 5000 ആയിട്ട് മടക്കി തരണേ.
4: ഈ കയറങ്ങോട്ട് പിടിച്ചോളീ, കായ് ഇങ്ങോട്ട് എടുത്തോളീ. കായ് എടുക്ക്, ഗുണം വരും. ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കോ.
5: ഹാജിയാരെ ഞമ്മള് കണ്ടു.
4: എന്ത് കണ്ട്?
5: ഹാജിയാരുടെ പുതിയ ബീവി അവിടുന്ന് എത്തി നോക്കണത് ഇപ്പ നമ്മള് കണ്ടു.
6: അമ്മയ്ക്ക് ഇഷ്ടമായി, ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കും. എന്താ അത് പോരേ?
5: അത് മതി. ദേവ്യാനി ചേച്ചി എവിടക്കാ?
3: തന്റെ അമ്മയുടെ നായരോടക്ക്.
5: അത് നടത്തം കണ്ടപ്പോഴേ മനസ്സിലായി. മാന്നാലും ഒന്നും ഇവിടെ മാറിയിട്ടു, ഒന്ന് തൊഴിയിക്കാൻ കൊണ്ടുവന്നതാ. മറച്ചു വെക്കുമ്പോ നഷ്ടം വരരുതല്ലോ. തൊഴടി മോളെ ഭഗവതി, തൊഴടി മോളെ.
7: എന്തിനാ ബാപ്പി മറച്ചു വെക്കുന്നത്? അതിനെ നിനക്ക് തന്നെ വളർത്തി പാല് കുടിച്ച് ശരീരം നന്നായിക്കൂടെ.
5: നായര് വെറുതെ വിവരദോഷം പറയരുത്. എന്റെ അപ്പനോ അപ്പന്റെ അപ്പനോ അപ്പാപ്പന്റെ അപ്പനോ പാല് കുടിച്ചിട്ടില്ല. പശുവിനെ വാങ്ങും വിൽക്കും. ഇനി ഞാനായിട്ട് എന്തിനാ

0: ആ പാരമ്പര്യത്തിന് കളങ്ക വരുത്തുന്നത്. തൊഴുതി കഴിഞ്ഞ പൂവാടി മോളെ, ഇനി ഇവിടെ നിന്ന് ആ വിവരക്കടി നീ കേൾക്കേണ്ടി വരും.
1: ഞാനൊന്ന്
2: പോയി നോക്കിട്ട് വരാം, നമ്മുടെ വഴിപാട് നടക്കട്ടെ. ഇതൊന്നും പിടിച്ചോളൂ.
3: വഴിപാടുകാരും പോയ നിലയ്ക്ക് ഞാൻ ഇനി ആർക്ക് വേണ്ടിയാ തുള്ളുന്നത്? ഇവനി എന്റെ ഭഗവതി,
2: എന്താ എന്താ സംഗതി? നമ്മുടെ തട്ടാങ്കോവലം മരിച്ചു. ഇങ്ങനെ കൂടി നിൽക്കാതെ മരിച്ച ആൾക്ക് ഇത്തിരി ആശ്വാസം കൊടുക്കുക, ഇത്തിരി ശുദ്ധമായി കിട്ടിക്കോട്ടെ. കേട്ടോ മണിക്കരെ, നിലത്തിറക്കി കിടക്കണം, കട്ടിൽ മാത്രമേ നേരം കിടത്താൻ പറ്റില്ല.
4: ഒന്ന് നിർത്തുന്നുണ്ടോ? മരിച്ചിട്ട് പോരെ നിലവിളി.
3: ബഹളം വെക്കാനൊന്നുമില്ല, മൂപ്പരൊന്നും മയങ്ങിയതാ. കാവിൽ വെച്ച് കേട്ടപ്പോഴേ എനിക്കത് തോന്നി, ആരോടും പറഞ്ഞില്ലെന്നേ ഉള്ളു. ഭഗവതി,
2: ചങ്ക് പൊള്ളിപ്പോയി മോളെ, ഈ പ്രായത്തിൽ ഇങ്ങനെ നിലവിളിക്കരുത്.
3: എന്താ ഇത്ര ചിരിക്കാൻ? ഇത് ചിരിക്കാനുള്ള സമയ?
4: എന്റെ അച്ഛനൊന്നും സംഭവിച്ചിട്ടില്ല. എല്ലാരും കൂടി ബഹളം വെച്ച് അച്ഛനെ കൊല്ലാതിരുന്നാ മതി. സമയം വരുമ്പോ അച്ഛൻ അറിയാം മരിക്കാൻ.
3: പോട്ടെ ഭാസ്കര, പോയെന്ന് വിചാരിച്ച ആളല്ലേ തിരിച്ചു വന്നിരിക്കുന്നത്. നല്ല യോഗ.
4: വല്ലാത്തൊരു യോഗ. ഇങ്ങനെ എല്ലാരും കൂടി ഓടി വന്നാൽ ആ വരവ് കണ്ടിട്ട് തന്നെ ആള് തീരും.
2: ഒന്നാം കൊണ്ട് മാറുക.

0: ഈ സിനിമയുടെ പേരുമായി ബന്ധപ്പെട്ട രസകരമായ ഒരു പിന്നാമ്പുറ വിശേഷമുണ്ട് കേട്ടോ. ചിത്രത്തിന് ആദ്യം നൽകിയ പേര് പൊന്മുട്ടിയിരുന്ന തട്ടാൻ എന്നായിരുന്നു. തുടർന്നാണ് ആ പേര് മാറ്റി പൊന്മുട്ടിയിരുന്ന താറാവ് എന്നാക്കിയത്. അങ്ങനെ സിനിമയുടെ പേര് തന്നെ പിന്നീട് സിനിമയുടെ ഏറ്റവും വലിയ തിരിച്ചറിയലായി മാറി. രഘുനാഥ് പലേരിയുടെ കഥയിൽ ഒരു ഗ്രാമത്തിന്റെ സ്വാഭാവിക ജീവിതമാണ് നിറഞ്ഞു നിൽക്കുന്നത്. വലിയ സെറ്റുകളോ കൃത്രിമമായ സിനിമാ ലോകമോ അല്ല, നമ്മുടെ നാട്ടിൻ പുറത്തെ മനുഷ്യൻ, അവരുടെ ചെറിയ ചെറിയ സ്വപ്നങ്ങൾ, പ്രണയം, പിണക്കം, കുശുമ്പ്, വിവാഹാലോചനകൾ, പണത്തിന്റെ സ്വാധീനം, ഇതെല്ലാം വളരെ സ്വാഭാവികമായി സിനിമയിൽ എത്തുന്നുണ്ട്. ഒരു രസകരമായ വിവരമുണ്ട് ഈ സിനിമയെക്കുറിച്ച്. രഘുനാഥ് പലേരിയുടെ മനസ്സിൽ തട്ടാൻ ഭാസ്കറിന്റെ കഥാപാത്രത്തിനായി ആദ്യമുണ്ടായിരുന്നത് മോഹൻലാലിന്റെ രൂപമാണ്. ഗൾഫുകാരന്റെ കഥാപാത്രത്തിനായി ശ്രീനിവാസിന്റെ രൂപവുമായിരുന്നു എന്നാണ് പിന്നീട് വന്ന അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പിൽ പറയുന്നത്. പക്ഷേ നായികയുടെ അച്ഛനായ പണിക്കർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഇന്നസെന്റ് ആണ് ശ്രീനിവാസിനെ ഭാസ്കരനായി പരിഗണിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അങ്ങനെ മലയാള സിനിമയ്ക്ക് കിട്ടിയത് തട്ടാൻ ഭാസ്കരനായി ശ്രീനിവാസിന്റെ അവിസ്മരണീയ പ്രകടനമായിരുന്നു.
1: എന്നാലും ഭാസ്കര, കൂലിത്തിരി കടുപ്പാ, 187 രൂപ.
2: ഓ, പണിക്കരാശാൻ നിർബന്ധിച്ചാൽ ഞാൻ 1 രൂപ കുറയ്ക്കും, പക്ഷെ നിർബന്ധിക്കരുതോ?
1: ഒന്നാലോചിച്ച തന്റെ തൊഴിലാ നല്ലത്, സ്വർണ ഐശ്വര്യമുള്ള ലോഹ.
2: ഇഷ്ടപ്പെട്ടോ?
1: 187 രൂപയായി,
3: നന്നായിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഈ ഡിസൈന് പകരം ഇപ്പൊ ഇറങ്ങിയ ഒരു ഡിസൈൻ ഇല്ലേ, അത് മതിയായിരുന്നു.
2: ഏത് ഡിസൈൻ? അതിന്റെ ഒരു ഏകദേശ രൂപം തന്നെയാ ഇത്. പിന്നെ ഇങ്ങനെ വട്ടത്തില് കുത്തുകുത്തായിട്ട് ഒരു ഡിസൈൻ ഉണ്ട്, അതാണ് ഇതിന്റെ സൈഡില് ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ട്, അത് തമിഴ്നാട്ടുകാരുടെ ഡിസൈനാ, ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. വേണമെങ്കിൽ ഇങ്ങോട്ട് വരുത്താം, 5 ദിവസത്തെ പണിയേ ഉള്ളൂ.
1: മതി മതി, വട്ടത്തിലും നീട്ടത്തിലും ഒന്നിനി പണിയേ.

0: ഇതും മതി, നല്ല ഒന്നാം തരം കമ്മല്. ഭാസ്കരൻ പോ, പൈസ ഞാൻ വീട്ടിലേക്ക് എത്തിക്കാം.
1: ചായ കുടിച്ചിട്ട് പോവാട്ടോ.
0: ഒരു ടോയും ഇല്ല, ചായ കുടിക്കാനൊന്നും അവന് നേരമില്ല. ചാക്ക് കണക്കിനില്ലേ സ്വർണം ഉരുക്കാനും വളയ്ക്കാനും അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്, അല്ലേ പാക്കര?
2: അങ്ങനെയൊന്നുമില്ല.
3: കമ്മല് ശരിയായോ ഭാസ്കര?
2: ശരിയായി, ശരിയായി.
3: നോക്കട്ടെ, എന്റെ ആലയം കൂടെ ഒന്ന് ഉടച്ചു പണിയണം.
0: അതൊന്നും ഇപ്പൊ വേണ്ട, സമയമാകുമ്പോ ഞാൻ പറയാം.
2: ഉടച്ചു പണിയുന്നതിന് നല്ലത് വേറൊന്ന് പണിയുന്നതാ, മാറ്റു കുറയും.
0: ഭാസ്കരൻ പറഞ്ഞതാ ശരി, മാറ്റു കുറക്കണ്ട.
2: എന്താ
0: ഭാസ്കര? ഭാസ്കരനെ അറിയാഞ്ഞിട്ടാ, ഈ അമ്മയ്ക്കും മോൾക്കും സ്വർണം എന്ന് പറഞ്ഞാ വെകുളിയ. കയ്യില് സ്വർണം, കാലില് സ്വർണം, മൂക്കില് സ്വർണം, വായില് സ്വർണം, ഇങ്ങനെ പോയാ അവസാനം ഇവര് എന്നെ ഉരുക്കി വെക്കും. ഭാസ്കരൻ പോ.
1: അച്ഛൻ എന്ത് പണിയാ കാണിച്ചേ? ആ ഭാസ്കരേട്ടിനെ ഉപയോഗിച്ച് അമ്മയോട് ഇങ്ങനൊന്നും പറയണ്ടായിരുന്നു.
0: അവൻ തട്ടാനാ, നീ പണിക്കെത്തിയാ. ഈ പണിക്കര് നിന്റെ തന്തയാ. നീ മാനത്ത് കാണുമ്പോ ഞാനത് മനസ്സിൽ കാണും. കയ്യിൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പടം വരച്ചിട്ടുള്ള കളി ഉണ്ടല്ലോ, അത് ഈ തന്തയുടെ മുമ്പിൽ വെച്ച് വേണ്ട. വല്ലതും മനസ്സിലുണ്ടെങ്കിൽ അത് കഴുകിക്കള, വച്ചോണ്ടിരുന്ന ക്ലാവ് പിടിക്കും.
1: ആണല്ലേ കുഞ്ഞിനോട് ഇങ്ങനൊക്കെ പറയാൻ?
0: ഞാൻ ഒറ്റ തൊഴിവെച്ച് തരും, അമ്മയും മോളാ പറമ്പിച്ചെന്ന് കിടക്കും.
1: തൊഴിക്കാൻ ഇവിടിപ്പോ എന്താ ഉണ്ടായേ?
0: ഒന്നും ഉണ്ടാവാതിരിക്കാനാ തൊഴിക്കുന്നത്.
1: എന്താ മോളെ ഉണ്ടായേ?
4: ഞാൻ ആ ഭാസ്കരേട്ടനോട് ഒന്ന് സംസാരിച്ചതിന് അച്ഛൻ.
3: അത്രേ ഉള്ളൂ? എന്റെ മോള് സംസാരിച്ചു, അയൽവക്കാരോട് സംസാരിച്ചോണ്ടേ ഇവിടെ ആകാശം ഒന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല.
1: എന്ത് നല്ല ചേർച്ച,
3: ഒരു ഞാത്തോടെ തീർപ്പിക്കണം.

0: ആയാലും ഒരിക്കൽ ആരെങ്കിലും കാണണ്ടേ? രാത്രി കണ്ടാൽ കൂടുതൽ എളുപ്പമായി, നമ്മുടെ കല്യാണം വേഗം നടക്കും.
1: അച്ഛന് ചെറിയ സംശയം തോന്നിയിട്ടുണ്ട്.
0: അതൊന്നും സാരമില്ല, ഒരു ദിവസം നിന്റെ അച്ഛനെ ഞാൻ തട്ടിക്കോളാം.

0: എന്താ അച്ഛ? എന്താ?
1: നീ വീഡിയോ വിളിക്കാറുണ്ടോ?
0: വീഡിയോ ഇല്ല.
1: ഒന്ന് ഊതിയേ. ഊതാൻ? ഒട്ടും.
2: എന്താ എന്താ ഇവിടെ ബഹളം?
0: അച്ഛൻ ചോദിക്കുക ഞാൻ വീഡിയോ വലിക്കാറുണ്ടോന്ന്.
2: ആ അവളല്ല, ഞാനാ വലിക്കാറ്. ഇങ്ങോട്ട് വന്നേ. ഓതിരോ നേരത്തെ ഒരു വീഡി വലി കണ്ടുപിടുത്തം. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു.
3: കഴിഞ്ഞില്ല ഇതുവരെ. തുണി അലക്കലൊക്കെ പിന്നെ മതി, നീ ഒന്ന് വേഗം വന്നേ. ഓ
4: തൃപ്പൂണിത്തറയിലാ പയ്യൻ മുത്തച്ഛന്മാരുടെ കാലത്തുള്ള സ്വർണപ്പണി മുറ തെറ്റാതെ കൊണ്ടുനടക്കുന്ന ഒരുത്തനാ. വിദ്യാഭ്യാസം ഉള്ളവനാ.
1: അവളവിടെ
3: സാവിത്രി, ആ നനച്ചതൊക്കെ ഒന്ന് തോരാനിടൂ.

0: കണ്ടാൽ ആരും ഇഷ്ടപ്പെടും. നമുക്ക് വഴിയുണ്ടാക്കാം.
1: ഇവന്റെതും ഒന്ന് ആലോചിക്കണം.
0: ഇത് നിറച്ചു ഇഷ്ടം പോലെ പെൺകുട്ടികളുണ്ട്, നമുക്കൊന്ന് തപ്പാം.
2: വേണ്ട, എനിക്ക് വേണ്ടത് ഞാൻ തന്നെ തപ്പിക്കോളാം. ഈ തൃപ്പൂണി തുറക്കാരനെ ഒന്ന് തപ്പ്, ഒരു സാമ്പിള് നോക്കാലോ.
3: സൗദരി, ഞാൻ കണ്ടു വരുന്നത് വല്ലതും ഉറപ്പിച്ചോ?
4: ഈ ചേച്ചിക്ക് വട്ടാ. എങ്ങാണ്ടുള്ള ആരുടെങ്കിലും പേരും പറഞ്ഞ് അഞ്ചോ പത്തോ വാങ്ങി അയാൾ ഇന്നും പോവും, അത്ര തന്നെ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആക്കിയാൽ എന്താന്ന് ഭാസ്കരേട്ടൻ അമ്മയോട് ചോദിക്കുന്ന കേട്ടോ.
3: അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട കേട്ടോ, അത് ശരിയാവൂല. ആ, ഞാൻ വിളിച്ചത് ഇതറിയാനല്ല കേട്ടോ, വെളിച്ചെണ്ണയുണ്ടോ കുറച്ചെടുക്കാൻ?
4: അയ്യോ, ഒട്ടുമില്ല, ഒക്കെ ഇന്ന് പപ്പടം കാച്ചി തീർത്തു. മണ്ണെണ്ണ മതിയോ?

0: ശാസ്ത്രിനെ ഓർക്കുമ്പോൾ തന്നെ മനസ്സിൽ വരുന്നത് അയാളുടെ നിഷ്കളങ്കതയാണ് അല്ലെ. പ്രണയത്തിൽ അയാൾ അത്രയും സത്യസന്ധനാണ്, പക്ഷേ ജീവിതം അയാളോട് അത്ര സത്യസന്ധമായി പെരുമാറുന്നില്ല. ഇതാണ് കഥാപാത്രത്തിന്റെ വേദന. അതേസമയം സിനിമ അയാളെ ദുഃഖനായകനാക്കി മാറ്റുന്നുമില്ല, അയാളുടെ ജീവിതത്തിലെ വിഷമങ്ങൾക്കിടയിലും നർമ്മം കണ്ടെത്തുന്നുണ്ട്. ഇതാണ് സത്യൻ അന്തിക്കാടിന്റെ സിനിമകളുടെ വലിയ പ്രത്യേകതകളിലൊന്ന്. സ്നേഹലതിയായി ഉർവശിയും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. പുറമേ നോക്കുമ്പോൾ അവളുടെ കഥാപാത്രത്തെ മനസ്സിലാക്കാൻ എളുപ്പമല്ല. എന്താണ് അവൾ ചിന്തിക്കുന്നത്? എന്തിനാണ് ഭാസ്കരനോട് അങ്ങനെ പെരുമാറുന്നത്? അവൾക്ക് ഭാസ്കരനോട് യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടായിരുന്നു? ഇത്തരം ചോദ്യങ്ങൾ മലയാളികളുടെ മനസ്സിൽ സിനിമ മുന്നോട്ട് പോകുമ്പോൾ ഉയർന്നുകൊണ്ടേയിരിക്കും. അന്ന് മലയാള സിനിമയിൽ പുതിയതായി ഉയർന്നു വരുന്ന താരമായിരുന്നു ജയറാം. ഈ ചിത്രത്തിലെ പവിത്രൻ എന്ന കഥാപാത്രവും ശ്രദ്ധേയമായി. ശ്രീനിവാസിന്റെയും ഉർവശിയുടെയും കഥാപാത്രങ്ങൾക്കിടയിലേക്ക് പവിത്രൻ കടന്നു വരുമ്പോൾ കഥയ്ക്ക് മറ്റൊരു തലമുണ്ടാകുന്നു. അങ്ങനെ ഒരു ചെറിയ ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിൽ മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണത സിനിമ തുറന്നുകാട്ടുന്നു. തട്ടൻ ഭാസ്കറിന് സ്നേഹലതയോട് പ്രണയമാണ്. തന്റെ ജീവിതത്തിൽ മറ്റൊന്നും ഭാസ്കരൻ അത്ര പ്രധാനമായി കാണുന്നില്ല. അങ്ങനെ സ്നേഹിച്ച പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹവുമായി ഭാസ്കരൻ അവളുടെ വീട്ടിലേക്ക് എത്തുന്നു. പക്ഷേ അവിടെ നിന്നാണ് കഥയുടെ ആദ്യത്തെ വലിയ വഴിത്തിരിവ്. താൻ സ്നേഹിച്ചിരുന്നില്ലെന്ന മട്ടിലാണ് സ്നേഹലത പെരുമാറുന്നത്. ഭാസ്കരൻ ആ സമയത്ത് ഞെട്ടിപ്പോവുകയാണ്. തന്റെ മനസ്സിൽ ഇത്രയും കാലം സൂക്ഷിച്ചിരുന്ന പ്രണയം ഒരു നിമിഷം കൊണ്ട് ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതോടെ സിനിമ വെറും പ്രണയകഥയല്ലാതാകുന്നുണ്ട്. പ്രണയം, പണം, സ്വർണം, വിവാഹം, നാട്ടുകാരുടെ ഇടപെടൽ, മനുഷ്യരുടെ സ്വാർത്ഥത, തെറ്റിദ്ധാരണകൾ, ഇതെല്ലാം ചേർന്ന ഒരു ചെറിയ ഗ്രാമത്തിന്റെ ജീവിതത്തിലേക്ക് സിനിമ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്.
1: ഏട്ടനും വരായിരുന്നില്ലേ പുലികളി കാണാൻ? എത്ര പുലികളായിരുന്നു
2: ഇവിടെ! അതിനേക്കാളൊക്കെ വലിയൊരു പുലിയാ ഈ നെരിപ്പോടല്.
1: എന്താത്?
2: ഒരു മാല 10 പവനാ മോളെ. ഇത് തീർന്നാൽ ഇവിടെ ഒരു ഭൂമി കുലുക്കം ഉണ്ടാവും. ആ കുലുക്കത്തില് ഈ നാട്ടിലെ ആളുകളും ശരിക്കൊന്ന് കുലുങ്ങും.
1: ഏട്ടനും കുലുങ്ങോ?
2: ഞാനല്ലേ കുലുക്കുന്നത്.
3: സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണേ ത്രയംബകേ ഗൗരി.
2: സംഗതി സീരിയസ് ആവാൻ പോവാ. സ്നേഹലതയെ ഞാൻ വിളിച്ചിറക്കും. വെളിച്ചപ്പാടന്റെ പിന്നിലുണ്ടാവുമെന്ന് ഉറപ്പാണോ?
4: അവള് വരുന്നുറപ്പാണോ?
2: ഉറപ്പാണോന്ന് പണിക്കര് കൊണ്ടുവന്ന് മുന്നിൽ നിർത്തും, എന്നിട്ട് രക്ഷിക്കാൻ പറയും.
4: ഞാനും പണ്ട് ഒരുത്തിയെ ഇങ്ങനെ വിളിച്ചതാ. വിളിച്ചവൾ ഇറങ്ങി വരാത്തത് കൊണ്ടാ ഞാൻ വെറും ഒരു വെളിച്ചപ്പാടായത്. ആ ഗതി നിനക്കുണ്ടാവരുത്.
2: നേരാമണ്ണം വരാനുള്ള ഒരു വഴി ഞാൻ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. വെളിച്ചപ്പാടേ, ഞാനും ഒരാണാ. അതൊക്കെ മോശമല്ലേ സംഗതി. ഏകദേശം
4: കെട്ടിയോ?
2: ആ കെട്ടിക്കൊണ്ടിരിക്കുന്നു, കൂടെ നിന്നോളണം.
4: ഏറ്റു മോനെ ഏറ്റു, ഞാൻ ഇപ്പഴേ ഉറണോ? പറ.
2: പത്ത് പവൻ, ഒരു പണത്തൂക്ക് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, എങ്ങനെയുണ്ട്? അറിയാൻ വേണ്ടി മാത്രം പറയാ, സാവിത്രിക്ക് വേണ്ടി കരുതിയ സ്വർണം വരെ ഞാനിതിൽ ഉരുക്കി ഒഴിച്ചു. നിനക്കും എനിക്കും വേണ്ടിയല്ലേ? നീ എന്റെ ഭാര്യയായിട്ട് വരുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുക സാവിത്രിക്കായിരിക്കും. കെട്ടിത്തരട്ടെ?
1: വേണ്ടായിരുന്നു.
2: നീ കാരണം തന്നെയാ. നീ ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ആരെ സ്നേഹിക്കുമായിരുന്നു?

ഭർത്താവിന്റെ അസുഖം വേഗം മാറും. എന്താ പോലെ മരണം പലതവണ വരും, വന്നാലും വന്നപോലെ പോവും. എന്നാലും എവിടെയോ ഒരു അപകടം കാണുന്നു. മൂത്ത മകന്റെ മേലെ ഒരു കണ്ണുണ്ടാവുന്നത് നന്നാ.

0: അതും ഇതും ചോദിച്ച് ഇനിയിപ്പോ കുഞ്ഞിനെ വേദനിപ്പിക്കണ്ട. അവൾ എന്നോട് എല്ലാം പറഞ്ഞു. ശംഭോ മഹാദേവ, ഇതിപ്പോ ഇത്ര വലിയ ആന കാര്യമൊന്നും അല്ല. എന്റെ മോക്ക് അവനൊരു സമ്മാനം കൊടുത്തന്നല്ലേ ഉള്ളൂ. ചേട്ടാ വെച്ച് നേട്ടിപ്പോ അവൾ എങ്ങനെയാ വേണ്ടാന്ന് പറയാ? വേറെ ആരും അറിയോ കാണുമോ ഒന്നും ചെയ്തില്ലല്ലോ മോളെ.
1: ഇല്ലമ്മേ.
0: ആ അത് മതി. അവൻ അല്ലെങ്കിലും നല്ലവനാ, എനിക്കറിയാം. അവന്റെ നല്ല മനസ്സിന്റെ ഒരു ഗുണം കണ്ടില്ലേ?
1: പത്ത് പവനെന്ന് പറഞ്ഞപ്പോ ഞാനങ്ങ് അന്തിച്ചു പോയി. പിന്നൊരു ധൈര്യത്തിന് അങ്ങ് വാങ്ങിയെന്നേ ഉള്ളൂ. എനിക്ക് ഒന്നും ഓർമ്മയില്ല.
2: ഇതൊക്കെ ഒരു സഹോദര സ്നേഹമാണെന്ന് കരുതിയാ മതി. സഹോദരനാവാൻ ഒരേ വയറ്റിൽ നിന്ന് എന്നെ വീണെന്നൊന്നുമില്ലല്ലോ. ഉണ്ടോ?
0: എന്തിന്?
2: പത്തു പവൻ കൃത്യമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ അവൻ സഹോദര സ്നേഹമുള്ള ദാനശീലനായ ഒരു തട്ടാന. ഒരു കൈ വാങ്ങുന്നത് മറുകൈ അറിയരുതെന്ന പ്രമാണം. അതുകൊണ്ട് ഇവളിത് വാങ്ങിയത് ഇവള് പോലും അറിഞ്ഞിട്ടില്ല. എന്താ ഭാഗീരഥിക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കൊരു 17-18 വയസ്സ് പ്രായമുള്ളപ്പോ നമ്മുടെ ആ വാര്യത്തെ സൗദാമിനിയോട് എനിക്കും തോന്നി ഇതുപോലൊരു സഹോദര സ്നേഹം. ആ സ്നേഹത്തിന്റെ പുറത്ത് ആ കുട്ടിക്ക് ഞാൻ ചെറിയൊരു സമ്മാനം കൊടുത്തു. ആളുകൾ എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കിയത്?
0: സഹോദര സ്നേഹമായിരുന്നു നമുക്കല്ലേ അറിയാമായിരുന്നു.
2: ചിരിക്കില്ലടി. അവനിത് തന്നു എന്നും വെച്ച് ഇനി നീ ശിങ്കരിക്കാൻ വേലിക്കോട്ട് ചെന്ന അരിഞ്ഞ് ഞാൻ തോട്ടിലെറിയും. അയൽവക്കത്തൊരു തട്ടാനുള്ളത് പണിക്കന്മാർക്കൊരു ഐശ്വര്യമാണെന്ന് കരുതി.

പൊന്മുട്ടിയിടുന്ന താറാവ് എന്ന ചിത്രത്തിലെ സംഗീതം ഒരുക്കിയത് മലയാള സിനിമയുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ജോൺസൺ മാഷാണ്. ഗാനങ്ങൾക്ക് വരികൾ എഴുതിയത് മലയാളത്തിന്റെ പ്രിയ കവി ഒ എൻ വി കുറുപ്പ്. ചിത്രത്തിൽ പ്രധാനമായി അറിയപ്പെടുന്ന രണ്ട് ഗാനങ്ങളാണ് ഉള്ളത്. ഒന്ന് കുന്നിമണി ചെപ്പു തുറന്ന് എണ്ണി നോക്കും നേരം, അതായത് കെ എസ് ചിത്രപാടിയത്. തേയിലൊരുക്കി എന്ന ഗാനം കെ ജെ യേശുദാസ് ആലപിച്ചതും ഇരു ഗാനങ്ങൾക്കും സംഗീതം ജോൺസണും വരികൾ ഒ എൻ വി കുറുപ്പുമാണ്. നാട്ടിൻപുറത്തിന്റെ നിഷ്കളങ്കമായ ഭാവവും കാത്തിരിപ്പും പ്രണയവും വിരഹവുമെല്ലാം ഒ എൻ വിയുടെ വരികളിൽ മനോഹരമായി നിറയുന്നുണ്ട്.

0: കാസർഗോഡ് എന്ന ഗ്രാമത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമയുടെ ഗ്രാമീണ അന്തരീക്ഷത്തിന് വലിയൊരു സ്വാഭാവികത ലഭിച്ചു. ഒരു കാരണം മാത്രം പറയാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ഈ സിനിമ ഇന്നും ഓർമ്മിക്കപ്പെടുന്നത്? ഒരു കാരണം മാത്രം പറയാൻ കഴിയില്ല അല്ലെ. രഘുനാഥ് പലേരിയുടെ കഥ, സത്യനന്ദിക്കടന്റെ സംവിധാനം, ശ്രീനിവാസിന്റെ തട്ടാൻ ഭാസ്കരൻ, ഉർവശിയുടെ സ്നേഹലത, ജയറാമിന്റെ പവിത്രൻ, ഇന്നസെന്റിന്റെ പണിക്കർ, ജഗതിയുടെയും ഒടുവിലുണ്ണികൃഷ്ണന്റെയും കെ പി എസ് സി ലളിതയുടെയും മറ്റ് താരങ്ങളുടെയും പ്രകടനങ്ങൾ, ജോൺസൺ മാഷിന്റെ സംഗീതം, ഒ എൻ വിയുടെ വരികൾ, ഇതെല്ലാം ഒരുമിച്ചപ്പോൾ മലയാള സിനിമയ്ക്ക് ലഭിച്ചത് കാലം കടന്നും മലയാളികൾ ഓർത്തിരിക്കുന്ന ഒരു സിനിമയായി മാറി അല്ലേ.
1: ഒരു ചായയും ഒന്ന് രണ്ട് പഴവും. നൃത്തം പൊടി പൊടിക്കുണ്ടല്ലോ ഓക്കറേ.
2: ആ കുറേ കൂടി കഴിയുമ്പോ അവിടെ മുഴുവൻ തവിട് പൊടിയാവും.
1: പൊടിയേറ്റടോ, പെണ്ണുങ്ങളുടെ ചവിട്ട് കൊണ്ട് പൊടിയുന്നത്
3: ഒരു സുഖല്ലേ.
4: എന്താ പണിക്കിരുന്ന് വലിയ സന്തോഷത്തിലാണോ?
1: എങ്ങനെ സന്തോഷിക്കാതിരിക്കടോ. എന്റെ ജീവിതത്തില് പ്രധാനമായും രണ്ടാഗ്രഹങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ.
4: ആ
1: ഒന്ന്, എന്റെ മോള് സ്നേഹലതയെ ഒരു ഗൾഫുകാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക, അത് ഏതാണ്ട് ഒത്തു വന്നിട്ടുണ്ട്. മറ്റൊന്ന്, എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അവൾക്ക് ഒരു 10 പവന്റെ മാല പണിയിച്ചു കൊടുക്ക. ഒരു കൂട്ടി വെച്ചതൊക്കെ എടുത്ത് അതും ഞാൻ അങ്ങ് ഒപ്പിച്ചു. എങ്ങനെയുണ്ട്?
4: അസലായിട്ട്
1: 10 പവന.
4: ഓഹോ,
2: നേരോ നോക്കട്ടെ. എന്നാലേ ഒരു 15 മതിപ്പുണ്ട് അല്ലേ ഭാസ്കര.
1: വളരെ കാലായിടോ അവൾ ഒരു മാല വേണം വേണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, ചെലവൊന്നും ഞാൻ നോക്കിയില്ല.
4: പണിക്കൊരു കലക്കി. ഈ സ്നേഹമുള്ളത് എന്താ, സ്നേഹമുള്ളത് എന്താന്ന് പറഞ്ഞാലുണ്ടല്ലോ, അത് താനാ.
2: നല്ല പണി സമ്മതിച്ച്.
1: തന്നെ കൊണ്ട് പണിയിക്കണമെന്ന വിചാരിച്ചിരുന്നത്. അതിനിടയില ഭാഗീരഥിയുടെ ഒരു സ്വന്തക്കാരി വീട്ടിൽ വന്നു. അവരുടെ അയൽവക്കത്ത് നല്ല തങ്കം പോലത്തെ ഒരു തട്ടാനുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സ്നേഹലത പറഞ്ഞു അവൻ മതി. അവൾക്കൊരു ആലോചന വന്നിട്ടുണ്ടേ, ഞാൻ അതിന്റെ തിടുക്കത്തില. ആ താനൊന്ന് വന്നേ, ഒരു കാര്യമുണ്ട്. എനിക്കിടോ വരിക. സംഗതി ഗൾഫാ, നടക്കുകയാണെങ്കിൽ അങ്ങ് നടക്കട്ടെ. ഗൾഫ് അവൾക്കും താല്പര്യ. 2-4 ദിവസത്തിനകം അവരിങ്ങ് കാണാൻ വരും. താനൊരു ഉപകാരം ചെയ്യുന്നു. അവർ വരുന്ന ദിവസം തന്റെ വീട്ടിൽ നിന്ന് 2 ചെമ്പുപാത്രങ്ങളും അവിടെയുള്ള ആ പിച്ചളക്കിണ്ടിയും 2 കസേരയും വായ്പ തരണം. നമ്മുടെ ഭാഗത്തു നിന്ന് കാണിക്കാൻ എന്തെങ്കിലും വേണ്ടേ? 10 പവന്റെ മാല കാണിച്ചുകൊണ്ടൊന്നും ഇപ്പോഴത്തെ കാലത്ത് ഒരു കാര്യമില്ലടോ. താൻ എന്റെ വലം കൈയായി നിൽക്കണം. അവൻ ഗൾഫാ, അവിടെ തട്ടാമാർക്ക് നല്ല ചാൻസാ. തന്റെ കാര്യം അവള് നോക്കിക്കോളും, അത് ഞാൻ ഏറ്റു.

പൊന്മുട്ടിയുടെ താറാവ് കാണുമ്പോൾ നമ്മൾ ഒരു സിനിമ കാണുകയാണെന്ന് പലപ്പോഴും മറന്നുപോകും അല്ലെ. കാരണം അവിടെയുള്ള ആളുകൾ നമ്മൾ കണ്ടിട്ടുള്ളവരാണ്. ആ നാട്ടിലെ കട, അവിടെയുള്ള ചെറിയ ചെറിയ തർക്കങ്ങൾ, കുശുമ്പുകൾ, വാർത്തകൾ പരക്കുന്ന രീതി എല്ലാം നമ്മുടെ നാട്ടിലെ ജീവിതത്തിൽ നിന്ന് എടുത്തതുപോലെ തോന്നും. ചിത്രീകരണം പാലക്കാട് ജില്ലയിലെ തൃത്താലയ്ക്കടുത്തുള്ള

0: എന്താ എന്താ എന്താ
1: എന്താ എന്ത് പറ്റി?
0: എന്താ ഭാസ്കര?
2: ഇത് അപസ്മാരാണെന്നാ തോന്നണേ.
3: എന്താ എന്താ ഉണ്ടായത്?
0: ഏ സാരമില്ല, ഒരു ചെറിയ തലയേറ്റില്ല.
2: ടീച്ചർ പോയി തുള്ളിക്കോളി, ഇത് നമ്മളായിക്കോളാം.
3: കിടന്നോളൂ, എണീറ്റ വീഴും.
0: അല്ല എണീറ്റിരിക്കട്ടെ, ഇത്തിരി കാറ്റ് കൊള്ളട്ടെ.
3: ഇതിങ്ങനെ എപ്പോഴും ഉണ്ടാകാറുണ്ടോ?
0: ഞാൻ ഇത് ആദ്യമായിട്ട് കാണുക. ആ പണിക്കൻ ഏതാണ്ട് പറഞ്ഞിട്ട് പോണേ കണ്ടു ഭാസ്കരൻ വീടും. ഇപ്പൊ തലയിട്ടില്ലണ്ടോ ഭാസ്കര?
2: ഇതെന്ത് ജോലിയാണ് നേരെ തലത്തിന്റെ ഇങ്ങനെ കുത്തിരിക്കോ? അപ്പം മുകൂലേ

0: അവൻ ചാടി, നീ ഇപ്പൊ ചാടി.
1: സ്നേഹലതേ, സ്നേഹലതേ,
2: എന്താ?
0: അവൻ ചാടി ചാടിന്ന്.

0: വള വിളിച്ചു കൂട്ടി ശല്യം തീർന്നു. നാലു കൊല തേങ്ങ ഞാൻ വെട്ടിയിട്ടുണ്ട്, അതും കാണിച്ച് തേങ്ങ കളന. ഇവിടെ ഒന്നും ആരും കാണുന്നില്ലോ.
1: പണ്ടങ്ങാണ്ട് നിങ്ങള് വേലയാടിയത് സ്വപ്നം കണ്ടു കാണും, അതായി ഉറക്കപ്പിച്ച് പറയുന്നത്.
0: അവൻ ചാടുന്ന ശബ്ദം കേട്ടാ എനിക്കറിയില്ലേ.
1: ഈ അർദ്ധരാത്രി മനുഷ്യനെ കൊണ്ട് വേഷം കെട്ടിക്കാൻ നിങ്ങക്ക് ഭ്രാന്ത മാമോളെ.
0: നിക്ക് ഞാനുണ്ട്.
1: മോള് വാതിലടച്ചു കിടന്ന് ഉറങ്ങിക്കൂ, ഇനി എന്ത് ശബ്ദം കേട്ടാലും തുറക്കാൻ നിൽക്കണ്ട. അടച്ചോ.
0: അവൻ ഇങ്ങോട്ട് ചാടിയപ്പോ വല്ല വേലിപ്പത്തല്ലേ കുരുങ്ങിയോ?
1: കുരുങ്ങിയാ കുരുങ്ങട്ടെ, നിങ്ങൾ വന്നിടന്ന് ഉറങ്ങാൻ നോക്ക്. ഒരു മനുഷ്യൻ

0: പ്രണയമുണ്ട്, ചിരിയുണ്ട്, വേദനയുണ്ട്, കുശുമ്പുണ്ട്, വഞ്ചനയുണ്ട്, പ്രതീക്ഷയുണ്ട്. എല്ലാറ്റിനുമുപരി മനുഷ്യജീവിതത്തിന്റെ ഒരു നേർചിത്രമുണ്ട്. അതുകൊണ്ടാണ് പൊന്മുട്ടിയിടുന്ന താറാവ് എന്ന സിനിമ ഇന്നും പഴയൊരു സിനിമ മാത്രമായി നിൽക്കാത്തത്. ഓരോ തവണ കാണുമ്പോഴും പുതിയൊരു കഥാപാത്രത്തെ നമ്മൾ ശ്രദ്ധിക്കും, പുതിയൊരു തമാശ മനസ്സിലാകും, പുതിയൊരു വേദന അനുഭവപ്പെടും. ഒരുപക്ഷെ ഭാസ്കരന്റെ ജീവിതത്തിലേക്ക് നമ്മൾ കുറച്ചു നേരത്തേക്ക് നമ്മളെ തന്നെ മാറ്റിവെക്കും. 1988 ഈ സിനിമയ്ക്ക് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അതിന്റെ പൊന്മുട്ടിയുടെ തിളക്കം മങ്ങാത്തതിന്റെ രഹസ്യം അതുതന്നെയാണ്. സ്നേഹവും സ്വാർത്ഥതയും നിഷ്കളങ്കതയും മനുഷ്യബന്ധങ്ങളും നർമ്മവുമെല്ലാം ചേർത്ത് ഒരു ഗ്രാമത്തിന്റെ കഥ പറഞ്ഞ സിനിമ സത്യൻ അന്തിക്കാടിന്റെ പൊന്മുട്ടിയിടുന്ന താറാവ്. മലയാള സിനിമയുടെ ഓർമ്മച്ചപ്പിൽ ഇന്നും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു പൊന്മുട്ട തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യരുടെ ആഗ്രഹങ്ങളുടെയും പ്രതീക്ഷകളുടെയും പ്രണയത്തിന്റെയും പണത്തിന്റെയും തെറ്റിദ്ധാരണകളുടെയും കഥയാണ് പൊന്മുട്ടിയിടുന്ന താറാവ്. ഒരു സാധാരണ നാട്ടിൻപുറത്തെ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഗൾഫുകാരനായി ഒരു യുവാവ് എത്തുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം സിനിമ വളരെ സ്വാഭാവികമായി കാണിച്ചു തരുന്നുണ്ട്.
1: ടൂറിസ്റ്റുകാരി വന്നത് ഗൾഫ്. ചെറുക്കന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ ഈ മാസം തന്നെ കല്യാണം നടത്തുമെന്നാ കേട്ടത്. കൂട്ടടോ മറന്നുകളാ, പോയ 10 പകരം തനിക്ക് 15 പവൻ ഇനിയും ഉണ്ടാക്കിക്കൂടെ?
2: അതല്ല വിളിച്ചപ്പാടെ. നിങ്ങൾ നോക്കിക്കോ, എത്തി എത്തി അങ്ങ് എത്തുമ്പോ അവസാനം തട്ടാൻ ഒരു തട്ട് തട്ടും.
1: ഇനി തട്ടാനും മുട്ടാനും ഒന്ന് നിക്കണ്ട ഭാസ്കര, അബദ്ധമാവും. നിന്റെ വഴി അല്പം വളഞ്ഞുപോയി. നീ കാണിച്ച് വിവരക്കേട. വിവരക്കേട് കാണിച്ചാൽ ഏത് വെണ്ണം പറ്റിക്കും.
2: മൂപ്പരെ ഇങ്ങോട്ടൊന്ന് വിളിക്കുക, അവരെന്തെങ്കിലും കാര്യമായിട്ട് സംസാരിക്കട്ടെ. ഇപ്പോഴത്തെ കാലമല്ലേ.
3: വിളിക്കാം.
1: ഇതൊക്കെ ഓരോ യോഗാണെന്ന് കരുതിയാ മാ.
3: നീ അവിടെ നിൽക്കുക, ഞങ്ങളൊരു കാര്യം പറയാം.
1: കല്യാണം കഴിഞ്ഞ പവിത്ര നമ്മളെ ദുബായ് കൊണ്ടുപോകില്ലേ?
2: ദുബായ് അല്ല, ഖത്തറ്. അവിടെ സ്വന്തം വീട് കെട്ടിക്കൊടുത്തിരിക്കല്ലേ അറബി.
1: എനിക്ക് ആകെ ഒരു മോള, അവള് പൂന്നറിയുമ്പോ ഇത്തിരി വിഷമുണ്ട്. എന്നാലും പോയിക്കോട്ടെ. ഈ നാടും ഇവിടുത്തെ ചില നാട്ടുകാരും അത്ര ശരിയല്ല. അതല്ലേ പറയണ്ടു, ഉള്ള പണം കൊണ്ട് ഞാൻ അവൾക്കൊരു മാല ഉണ്ടാക്കി കൊടുത്തു. അതിന് വരെ ഇവിടെ കണ്ണുകടിയ.
3: അല്ല, ഈ പവിത്രന് അച്ഛനും അമ്മയൊന്നും ഇല്ലേ?
2: അവന്റെ 17 വയസ്സില് ഒരു തോണി മറിഞ്ഞ് അവരൊക്കെ മരിക്കുകയുണ്ടായത്.
3: അതേതായാലും നന്നായി.
2: ലതേ കണനെ വന്ന് കണ്ടു, ചായ കുടിച്ചു. ചായ നന്നായിട്ടുണ്ട്.
3: അതമ്മയിട്ടത്
2: കുടിച്ചപ്പോഴേ തോന്നി. ഇവൾക്കും ആ കൈപ്പുണ്യം കാണുമല്ലോ. എനിക്ക് സ്വന്തമെന്ന് പറയാൻ പോലും ആരുമില്ല. വലിയ പേരെടുത്ത് മരിച്ച ഒരു ജോത്സ്യനാണ് എന്റെ അച്ഛൻ. ലത കേട്ട് കാണും, കൊല്ലൂർ രാഘവ പണിക്കർ. ലതയെ പോലൊരു പെണ്ണിനെ എനിക്ക് കിട്ടുമെന്ന് അച്ഛൻ്റെ ആശി വെച്ച് പറഞ്ഞ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പൊ തന്നെ എൻ്റെ കൂടെ വരുന്നോ അതോ കുറച്ച് ദിവസം കാക്കുന്നോ?

0: വലിയ പണക്കാരനൊന്നുമല്ല, പക്ഷേ അയാൾക്ക് ഒരു വലിയ സ്വപ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ സ്നേഹലതയെ വിവാഹം കഴിക്കണം. ഭാസ്കരന്റെ മനസ്സിൽ സ്നേഹലതയോടുള്ള പ്രണയം നിറഞ്ഞു നിൽക്കുകയാണ്. അവളെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹത്തോടെ അയാൾ മുന്നോട്ട് പോകുന്നുമുണ്ട്. പക്ഷേ പ്രണയത്തിന് മുന്നിൽ പണം എന്ന വലിയൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. സ്നേഹലതയ്ക്ക് മറ്റൊരു വിവാഹാലോചന വരുന്നു. അതും എവിടെ നിന്നായിരിക്കും? ഗൾഫിൽ നിന്ന്. ഗൾഫിൽ നിന്നും വരുന്ന പവിത്രൻ. ഇവിടെയാണ് കഥ പതുക്കെ മാറി തുടങ്ങുന്നത്. ഭാസ്കരൻ സ്നേഹലതയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളാണ്. പക്ഷേ അയാളുടെ പ്രണയത്തിന് സാമ്പത്തിക ശക്തിയില്ല. പവിത്രൻ എന്താണ്? ഗൾഫിലാണ്. ഗൾഫിൽ ജോലി, പണം, അതിനൊപ്പം വിവാഹാലോചന. ഒരു സാധാരണ നാട്ടിന് പുറത്തെ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഗൾഫുകാരനായ ഒരു യുവാവ് എത്തുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം സിനിമ വളരെ സ്വാഭാവികമായി കാണിച്ചു തരുന്നുണ്ട്.
1: സത്യം പറഞ്ഞാ ഇവിടെ ഒന്നും വേണ്ട. പക്ഷെ മൂക്കൂത്തി തരാൻ എന്റെ സ്വർണത്തിന്റെ സൂചി ഒന്നുമില്ല. സ്വർണത്തിന്റെ സൂചി കിട്ടാനേ തട്ടാനെ കെട്ടണം. ഞാൻ വേറെ ഒരു പണിക്കര. ഇതെന്താ ഈ വാളും പരിചയ കഴുത്തെ തൂക്കിയിരിക്കുന്നത്? എന്റെ നെഞ്ചു പോയി. നിന്റെ കഴുത്ത് വേദനയൊന്നുമില്ലേ? നിന്റെ വെയിറ്റ് ഉണ്ടല്ലേ. ഇത് എത്ര പോന?
2: പത്ത്.
1: പത്തോ?
2: അച്ഛൻ തന്നതാ.
1: അച്ഛനും മോളോട് വലിയ സ്നേഹമാണല്ലോ.
2: പിന്നെ
1: കല്യാണം കഴിഞ്ഞെന്ന് വെച്ച് ആ സ്നേഹത്തിന് കുറവൊന്നും വരുത്തണ്ട. വേണ്ടതൊക്കെ അച്ഛനോട് ഇനിയും ചോദിച്ചു വാങ്ങിച്ചോളൂ. തൽക്കാലം ഇതൊക്കെ ഒന്ന് അഴിച്ചു നോക്കിയേ. എനിക്ക് ഈ സാധനം ദേഹത്ത് തൊടുന്ന ഇഷ്ടമല്ല.
2: സ്വർണം ഇഷ്ടമല്ല?
1: അത് ചീത്തയാ.
2: എന്നാലും ഇത് ഞാൻ അഴിച്ചു വെക്കില്ല. അവിടെ ചെയ്തത് എന്തായാലും തെറ്റാ. അതും ഭാസ്കരനോട് ഒന്നാലോചിച്ചാ എനിക്കൊരു എത്തുമ്പടിയും കിട്ടുന്നില്ല. 10 പവൻ ഒരുക്കി പണിത് കൊടുക്കാൻ ഭാസ്കരന് അവളെ മാത്രമേ കിട്ടിയുള്ളൂ. വേറെ എത്ര പെണ്ണുങ്ങളുണ്ട് ഈ നാട്ടില്?
3: 10.5 മാറ്റുള്ള പെണ്ണാവള്. അതുകൊണ്ടാ ഭാസ്കരൻ അവളെ സ്നേഹിച്ചത്. സ്വർണം കൊണ്ട് മൂടിയതുമല്ല. എന്നിട്ട് ആ ഒറ്റ കാരണം കൊണ്ട് അവൾ എന്നെ കൊണ്ട് നിസ്സാരായം കുടിപ്പിച്ചു.

0: എന്നെ പിടിക്കണ്ട വെളിച്ചപ്പാടെ, ഞാൻ വീഴൂല. എന്റെ മനസ്സിന്റെ സങ്കടം സഹിക്കാൻ പറ്റാത്തോണ്ടാ ഞാനിന്ന് കുടിച്ചത്.
1: എന്റെ ഭഗവതി, ഒരു പെണ്ണെ ചതിച്ചു എന്ന് വെച്ച് ചാരായം കുടിക്കേണ്ട ഗതികേട് വരുന്ന കഷ്ടമല്ലേ ഭാസ്കര? നീ തോറ്റു കൊടുക്കാൻ പാടുണ്ടോ? പോയ 10 പവന്റെ പിന്നാലെ നിന്റെ ജീവിതവും പോവൂലേ.
0: പോയ പോട്ടന്റെ വെളിച്ചപ്പാടെ, ഇന്ന് എന്റെ മധുവിധുവ. മധു എന്ന് പറഞ്ഞ ചാരായം, വിധു എന്ന് പറഞ്ഞ രാത്രി, അതായത് ചാരായ രാത്രി.
1: നിന്നെ മലയാളം പഠിപ്പിച്ച മാഷ എനിക്കൊന്ന് കാണണം.
0: പണിക്കരെ, കള്ളപ്പണിക്കരെ, ചെത്ത പണിക്കരെ, ധൈര്യമുണ്ട് കാർക്ക് വാടാ.
1: ഭാസ്കര,
0: എടാ ഭാസ്കരനെ തനിക്ക് ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ലടാ.
1: വിഷമിക്കാനൊന്നുമില്ല, മോള് 2 തൊട്ടി വെള്ളം കോരി തലയിൽ ഒഴിച്ചു കൊടുക്ക്. ആദ്യമായിട്ട് കുടിച്ചതിന്റെ
0: എന്തിനാ എന്നെ മഴയെ തിരുത്തിയിരിക്കുന്നത്?
2: എന്റെ മോനെ, ആ ദുഷ്ടത്തി കൈവശം കൊടുത്തതാ.
3: ഏട്ടൻ കടന്നു.

0: പോയത് പോട്ടടാ, നീ ഇനി കുടിക്കരുത്. മോൻ എത്രയാ കുടിച്ചത്?
1: 500 മില്ലി വേണമെന്ന് വെച്ചിട്ടല്ല.
0: അമ്മ അറിയാതെ ഒരു 200 എനിക്കും വാങ്ങിത്തരായിരുന്നു.
2: അത് നീ ചെയ്തില്ല.

0: അവസാനം സംഭവിക്കുന്ന കാര്യങ്ങൾ വലിയൊരു സംഘർഷമായി അവതരിപ്പിക്കാമായിരുന്നു. പക്ഷേ സത്യനന്ദിക്കാട് അതിനെ മറ്റൊരു രീതിയിലാണ് സമീപിച്ചത്. തല്ലും ബഹളവും മാത്രമല്ല, അവിടെ മനുഷ്യരുടെ പ്രതികരണങ്ങൾക്കാണ് പ്രാധാന്യം. ഈ ക്ലൈമാക്സിനെ കുറിച്ച് സത്യനന്ദിക്കാട് തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് പാർവതിയുടെ കഥാപാത്രത്തിന്റെ സാന്നിധ്യം ക്ലൈമാക്സിന് വലിയ സഹായമായിരുന്നു. അതുപോലെ ക്ലൈമാക്സിൽ അമിതമായ സംഘർഷ സംഗീതം വേണ്ടെന്ന് ജോൺസനോട് പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഈ സിനിമയുടെ പ്രത്യേകത. വലിയ ശബ്ദമുണ്ടാക്കാതെ തന്നെ വലിയൊരു വികാരം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രത്യേകതയും. നമ്മുടെ ചുറ്റും നമ്മൾ കണ്ടിട്ടുള്ള മനുഷ്യരിലൂടെയാണ് പിന്നെ കഥ പോകുന്നത്. അതാണ് ഈ സിനിമയുടെ വലിയ ശക്തി എന്നതും. ഇനി കഥയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകത്തിലേക്ക് വരാം, അല്ലേ? 10 പവന്റെ മാല. ഒരു സ്വർണ്ണപ്പണിക്കാരനായ ഭാസ്കരന്റെ ജീവിതത്തിലേക്ക് സ്വർണം തന്നെയാണ് വലിയ പ്രശ്നമായി തിരിച്ചു വരുന്നത്. 10 പവന്റെ മാല ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ കഥയിൽ വലിയ വഴിത്തിരിവുകൾ സൃഷ്ടിക്കുന്നുണ്ട്. ഒരു ചെറിയ സ്വർണമാല, പക്ഷേ അതിന് പിന്നാലെ ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങൾ, ബന്ധങ്ങളിൽ സംശയം, നാട്ടുകാരുടെ ഇടപെടൽ, പിണക്കം, കുശുമ്പ്, വാർത്തകൾ, അങ്ങനെ ഒരു ഗ്രാമം മുഴുവൻ ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വളരുന്നുണ്ട്. ഇവിടെയാണ് രഘുനാഥ് പലേരിയുടെ എഴുത്തിന്റെ രസം നമ്മൾ തിരിച്ചറിയുന്നത്. ഒരു ചെറിയ സംഭവം, അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോകുമ്പോൾ അത് മാറുന്നു, വലുതാകുന്നു, അവസാനം ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ പ്രശ്നമായി മാറുന്നു. ഇന്നത്തെ സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പുള്ള കാലത്ത് നാട്ടിൽ വാർത്തകൾ പരന്നിരുന്നത് എങ്ങനെയായിരുന്നു എന്ന് പോലും ഈ സിനിമ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, അല്ലേ? സിനിമയിലെ മറ്റൊരു പ്രധാന കഥാപാത്രമാണ് പണിക്കർ. അത് അവതരിപ്പിക്കുന്നത് ഇന്നസെന്റ് ആണ്. ഇന്നസെന്റിന്റെ നർമ്മവും ശരീരഭാഷയും സംഭാഷണ ശൈലിയും ഈ കഥാപാത്രത്തെ വളരെ ശ്രദ്ധേയമാക്കുന്നുണ്ട്. ഭാസ്കരന്റെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും കൂടുതൽ രസകരമാകുന്നത് പണിക്കരുടെയും മറ്റ് നാട്ടുകാരുടെയും ഇടപെടലുകളിലൂടെയാണ്. ഇവിടെ ആരും പൂർണ്ണമായും നല്ലവരോ മോശക്കാരോ അല്ല. എല്ലാവർക്കും അവരവരുടെ താല്പര്യങ്ങളുണ്ട്, അവരവരുടെ കാഴ്ചപ്പാടുകളുണ്ട്, അവരവരുടെ ചെറിയ ചെറിയ സ്വാർത്ഥതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിലെ മനുഷ്യർ യഥാർത്ഥ മനുഷ്യരെ പോലെ തോന്നുന്നു. അതിനിടയിലാണ് ഗൾഫുകാരനായ പവിത്രൻ എത്തുന്നത്. ജയറാമിന്റെ ആദ്യകാലത്തെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിൽ ഒന്നാണിത്. പവിത്രൻ സ്നേഹലതയുടെ ജീവിതത്തിലേക്ക് വരുന്നു, ഭാസ്കരന്റെ സ്വപ്നം തകരുന്നു, പ്രണയം നഷ്ടപ്പെടുന്ന ഭാസ്കരന്റെ വേദന നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? പക്ഷേ സിനിമ അവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. കാരണം ജീവിതം ഒരാളുടെ ആഗ്രഹം പോലെ മാത്രം മുന്നോട്ട് പോകില്ലല്ലോ. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ച കാര്യം നഷ്ടപ്പെടുമ്പോഴാണ് ജീവിതം നമ്മൾക്കായി മറ്റൊന്ന് കരുതി വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നത്.
1: ഞാനൊരു ലോറി വാങ്ങാനുള്ള ആലോചനയല്ല, ഒന്ന് രണ്ടൊക്കെ കണ്ടു വെച്ചിട്ടുണ്ട്. പക്ഷെ പണത്തിന് ചെറിയൊരു ഞെരുക്കം വന്നു. അല്ല, ഭാര്യയുടെ കയ്യിലെ ആഭരണങ്ങൾ കുറയണ്ടേ? ഇപ്പോഴെങ്ങനെയാ സ്വർണത്തിന്റെ നിലവാരം?
2: നല്ല മാർക്കറ്റ് അല്ലേ, ഇന്ന് 120 കയറ്റം. അങ്ങോട്ടോ ഇങ്ങോട്ടോ?
1: അങ്ങോട്ട്.
2: എത്രയുണ്ട്?
1: ശരിക്കും പറഞ്ഞ ഒരു 10 പവൻ. ഇതാണ് ഉരുപ്പടി.

0: ഞാനല്ല പണിയിച്ചത്, കല്യാണത്തിന്റെ പേരിൽ അവളുടെ അച്ഛൻ സമ്മാനിച്ചതാ. ഞാൻ ഈ സ്വർണത്തിന്റെ കാര്യത്തിൽ അത്ര നിർബന്ധമുള്ള ആളല്ല.
1: ഇപ്പോഴാവശ്യം വന്നില്ലേ, അതാ സ്വർണത്തിന്റെ മഹത്വം. എന്നാലും ഇതൊരു ഒറ്റ ഉരുപ്പടിയായിപ്പോയി, ഉരുക്കുമ്പോ മാറ്റം കുറയും.
0: അത് സാരമില്ല,
1: സാധനം ഞാനെടുക്കാം. ഞാനെടുക്കാമെന്ന് വെച്ചാ ടൗണിൽ ജ്വല്ലറി കൊണ്ടുപോയി പണമാക്കാം. ഇപ്പൊ മാർക്കറ്റിലുള്ള വിലയും തരാം. പക്ഷെ എനിക്ക് പ്രശ്നമൊന്നും വരരുത്.
0: ഏയ്, എന്ത് പ്രശ്നം?
1: അല്ല, ആരെങ്കിലും ഈ പേരും പറഞ്ഞ് ഇവിടെ വരികയോ ബഹളം വെക്കുകയോ ഒന്നും പാടില്ല. ഇതൊരു സ്ത്രീധന ഉരുപ്പടിയായി പോയില്ലേ, അതായി പേടി.
0: അങ്ങനെ ഒന്നും ഉണ്ടാവില്ല.
2: നമുക്കേ ആ ഭാസ്കറിന്റെ കടയിലൊന്നും
0: ആ നിങ്ങൾ നടന്നോ. ഭാസ്കരാ, ഉത്സവത്തിനുള്ള പിരിവിനിറങ്ങിയതാ.
1: വെളിച്ചപ്പാടെന്തിനാ പിരിക്കാൻ നടക്കുന്നത്?
0: ഇപ്പൊ പിരിച്ചാലല്ലേ പിന്നെ വെളിച്ചപ്പെടാൻ പറ്റൂ. മോഹൻലാലിയുടെ ബിസിനസിന്റെ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു, എല്ലാം നന്നായി വരും. ആരംഭിക്കുന്നതിന് മുമ്പ് ഭഗവതിക്ക് ഒരു പ്രാർത്ഥന തരണം, എല്ലാം ശുഭമായി ഭവിക്കും.
3: ഞങ്ങൾ ഇവിടെ ഈ കാവിലെ കമ്മിറ്റിക്കാരാ, ഉത്സവ പിരിവിന് വേണ്ടി ഇറങ്ങിയതാ. നേരിട്ട് കണ്ട സ്ഥിതിക്ക് പവിത്രന്റെ വക സൗകര്യം പോലെ 500
1: എല്ലാത്തിനും സമയമുണ്ടെന്റെ മാധവൻ നായരെ.
3: ഉണ്ട്,
1: നിങ്ങൾ ഇരിക്ക്, അത് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ഇടപാടുണ്ട്.
0: എനിക്ക് തൃതിയില്ല.
1: സത്യമുള്ള ലോഹ സ്വർണം കയ്യിൽ വരാനും പോവാനും അതിനും കൊണ്ടൊരു സമയം. പണം ഇന്ന് തന്നെ വേണോ അതോ നാളെ കഴിഞ്ഞിട്ട് മതിയോ?
0: അത് എത്ര വേഗം കിട്ടുന്നോ അത്രയും വേഗം.
1: എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഒന്ന് ടൗൺ വരെ പോണം, വരണം. സ്വർണ്ണമല്ലേ നമ്മുടെ കയ്യിൽ കിടക്കുന്നത്. ഏതായാലും ഞാനിതിന്റെ മാറ്റം നിറച്ചു നോക്കട്ടെ.

0: ഇത് എത്ര പവനാണെന്നാ പറഞ്ഞത്?
1: 10.
0: ഭാര്യയുടെ അച്ഛന്റെ വകയാണല്ലേ, സ്ത്രീധനാവുമ്പോ ഇതൊക്കെയല്ലേ തരാൻ പറ്റൂ.
1: എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
0: മനുഷ്യ, ഇതിനകത്ത് ചെമ്പ ചെമ്പ്. പത്ത് പവൻ പോയിട്ട് കാൽപവൻ സ്വർണം ഇതിലില്ല. ഞാനെന്താ വിട്ടിയാണെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? ഗൾഫുകാരനാണെന്നും പറഞ്ഞ് വലിയ കാര്യത്ത് പത്ത് പവന്റെ മാലയും കൊണ്ട് വന്നേക്കും. ഇതിനകത്ത് മുഴുവൻ ചെമ്പ, സ്വർണം പൂശിയ ചെമ്പ് മാല. എന്റെ ഭാഗ്യത്തിന് ഇവിടെ വെച്ച് മാറ്റി നോക്കാൻ തോന്നിയത്. ടൗണിലോ മറ്റോ കൊണ്ടുപോയിരുന്നെങ്കിൽ ഞാനിപ്പോ അകത്തായേനെ. സംശയം ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി പരിശോധിച്ചോ. ഇപ്പോഴെങ്ങനെ, തട്ടാൻ തട്ടിയോ? അന്ന് നിങ്ങളൊക്കെ എന്നെ കളിയാക്കിയില്ലേ? പത്ത് പവൻ ഒരു പെണ്ണിന് കൊടുത്ത ഞാൻ ഒരു പൊട്ടനാണെന്ന് വരെ പറഞ്ഞില്ലേ? ഞാൻ കൊടുത്തതേ ചെമ്പ, തനി ചെമ്പ്. ഞാൻ ജനിച്ചത് ഒറ്റ തന്തക്ക, തട്ടാൻ ഗോപാലനായന്റെ തന്ത.
2: അവൻ പണ്ട് സ്നേഹലത്തിൽ കൊടുത്ത മാലയില്ലേ, അത് ചെമ്പായിരുന്നു. അകത്ത് ചെമ്പും പുറത്തു സ്വർണവും. അവൻ ആരാ മോൻ?
3: സംഗതി തല തിരിഞ്ഞാ തോന്നണേ.
4: തട്ടാൻ തട്ടിയ സ്ഥിതിക്ക് ഇനി ഒരു കളി ഉണ്ടാവും, അതാണ് കലാശക്കളി.

0: നിന്റെ തന്ത ഞാനൊരു പൊട്ടനാണെന്ന് വിചാരിച്ചോടി. ഇത് കണ്ടോ, നിന്റെ തന്ത എന്ന മാല പണമില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ, ഈ നാറിയ പണിക്ക് നിൽക്കണോ?
1: എന്താണ്ടേ
0: ഇത്? ചെമ്പാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ചെമ്പില് സ്വർണം പൂശി അതിന്റെ കൂടെ മോളേം കൂട്ടിയും കൂട്ടി അയച്ചിരിക്കുന്നു. ഇതാണ് നീ എപ്പ നോക്കിയാലും അച്ഛൻ തന്ന മാലയാണ്, അത് ഊരാ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നല്ലേ. ഇപ്പറങ്ങണം ഇവിടുന്ന്. അന്ന് നിങ്ങളൊക്കെ കൂടി നാണം കെടുത്തി ഇറക്കി വിട്ടില്ലേ ആ തട്ടാംബാസ്കറിനെ ഇന്നലെ രക്ഷിച്ചത്. ഇത് വേറെ വല്ല സ്ഥലത്താ വിൽക്കാൻ കൊണ്ടുവരുന്നെങ്കിലേ ഇപ്പൊ ഞാൻ പോലീസ് സ്റ്റേഷനിലായനെ. എടുക്കണേ കുഞ്ഞിനെ, നിന്റെ തന്തയോട് രണ്ടു വാക്ക് ചോദിച്ചിട്ടെന്ത് കാര്യമുള്ളൂ? കുഞ്ഞിനെ എടുക്കാൻ.
2: അല്ല, നമ്മളെ പവിത്രനും പണിക്കാൻ മോളല്ല പേരനെ.
3: ആ വരവത്ര പന്തിയല്ലോ.
4: പവിത്ര പവിത്ര നിക്കോ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഏ
2: ഞാനത് വരട്ടോ.
4: പവിത്ര എല്ലാത്തിനും നമുക്ക് സമാധാനമുള്ള നാട്ടുകാർ അറിഞ്ഞ മോശമല്ലേ?
0: ഇനി ആരെ അറിയാനുള്ളത്? എനിക്കിപ്പോ ഒരു മോശം തോന്നുന്നില്ല. ഇനി ഇതുപോലൊരു ചെറ്റത്തരം ഇവിടെ ഒരു തന്തയും ചെയ്യരുത്.
4: പിന്നെ നീ ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ എങ്ങനെയാ?

0: ഇവിടെ നിൽക്കാണ്. എന്ത് പണിയാണ് ഈ കാണിച്ചു വെച്ചേക്കണത്?
1: എന്തേ? ഒന്നുമില്ല. അന്ന് അവരെന്റെ നെഞ്ചത്തിട്ട് കുത്തി, ഇന്ന് ആ കത്തി വലിച്ചൊരു ഞാൻ തിരിച്ചൊന്ന് കുത്തി, അത്രേ ഉള്ളൂ.
2: എന്തൊക്കെയായാലും ഭാസ്കരേട്ടാ, നിങ്ങൾ വിട്ടുകൊടുക്കരുത്.
3: ഈ ചതിപ്പണി ഇനി ഈ നാട്ടിലുണ്ടാവരുത്. ഭാസ്കരേട്ടാ, എന്ത് സംഭവിച്ചാലും ഒരു ഇഞ്ചി വിട്ടുകൊടുക്കരുത്. എന്നാലും അത് ശരിയായോ?
4: എന്താ ശരിയില്ലാത്ത?
3: പണിക്കരങ്ങനെ വലിയ ആളൊന്നും ആവണ്ട, ഞങ്ങളുണ്ട് ഭാസ്കരേട്ടന്റെ കൂടെ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ഈ കാര്യത്തിനെതിരാ. കല്യാണം കഴിച്ച് അവർക്കൊരു കുട്ടിയായി. ഈ സമയത്ത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ലായിരുന്നു.
4: പിന്നെ ഏത് സമയത്ത് അങ്ങനെ പ്രശ്നം ഉണ്ടാകേണ്ടത്?
5: ഒരു കാര്യം

0: ഈ മാല എത്ര പവൻ ഉണ്ടെന്ന് പറഞ്ഞത്?
1: പത്ത് അല്ലേ ഭാഗ്യരഥി?
2: അതെ, പത്ത് പവൻ.
0: അത് ശരി. അപ്പോൾ ഇത് എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ഒത്തുകളിയാണല്ലേ. ചെമ്പില് സ്വർണം പൂശി പത്ത് പവന്റെ മാലയാണെന്നും പറഞ്ഞ് കഴുത്തിലിട്ടുകൊണ്ട് നടന്നാലേ ഞാനത് അറിയില്ലെന്ന് വിചാരിച്ചോ.
2: ചെമ്പോ?
0: അതെ, ചെമ്പ് തന്നെ. തന്ന ഉരുപ്പടി മുഴുവൻ ഇങ്ങനത്തെ ആണെങ്കിലേ തന്ന പെണ്ണിനും കാണും എന്തെങ്കിലും ദോഷം. ഇനി അതൊക്കെ അറിഞ്ഞിട്ട് മതി ബന്ധം.
1: മോനെ പവിത്ര, നീ ഞാൻ പറയുന്ന
0: കേട്ടിടത്തോളം ഒക്കെ തന്നെ ധാരാള. നാട്ടുകാർ കേൾക്കുന്നുള്ള കുറച്ചിലായിരിക്കും. കേൾക്കട്ടെ ജ്യോതിഷ മാന്ത്രിക രത്നത്തിന്റെ ഒരു മഹിമ.
1: ഞാൻ നിന്റെ കാല് പിടിക്കാം പവിത്ര, എനിക്കൊരു അബദ്ധം പറ്റിയത്.
0: എന്റെ കാലൊന്നും ആരും പിടിക്കണ്ട. എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറാതെ രക്ഷപ്പെടുത്തിയതേ ആ ഭാസ്കറിന. അവന്റെ കാലൊന്നും പിടി. പത്തുപവന്റെ ഒരു മാല.
2: മതി പറഞ്ഞത്, അയാൾ അത്ര വലിയ ആളൊന്നും ആക്കണ്ട. എനിക്ക് മാല എന്നതേ നിങ്ങളെ രക്ഷിച്ച തട്ടാൻ
1: തന്നെയാണ്.
3: സിനിമയുടെ അവസാന ഭാഗമാണ് പൊന്മുട്ടിയിടുന്ന താറാവ് എന്ന ചിത്രത്തെ ഇത്രയും വ്യത്യസ്തമാക്കുന്ന മറ്റൊരു കാര്യം. ഒരു വലിയ പ്രശ്നം ഗ്രാമം മുഴുവൻ സംഘർഷത്തിലേക്ക് പോകുന്നു. ഇനി വലിയൊരു അടിപിടിയായിരിക്കും, പോലീസ് വരും, വലിയ സംഘർഷമുണ്ടാകും. പക്ഷേ സത്യനന്ദിക്കാട് നമ്മളെ അങ്ങനെയൊന്നും കൊണ്ടുപോകുന്നില്ല കേട്ടോ. പകരം ഒരു സ്ത്രീയുടെ വരവാണ്. അവിടെയാണ് സിനിമയുടെ ക്ലൈമാക്സിന്റെ യഥാർത്ഥ രസം. ഇത്രയും കാലം ശബ്ദത്തിലൂടെ മാത്രം സാന്നിധ്യമറിയിച്ചിരുന്ന ഹാജി ആരുടെ ഭാര്യയെ അവസാനം പ്രേക്ഷകർ കാണുന്നത്. ആ കഥാപാത്രമായി എത്തിയത് പാർവതിയാണ്. മഞ്ഞത്തട്ടമിട്ട് പച്ചപ്പാടത്തിലൂടെ പാർവതി ഓടി വരുന്ന കാഴ്ച, അതാണ് സിനിമയുടെ ക്ലൈമാക്സിന്റെ ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന ദൃശ്യങ്ങളിലൊന്ന്. സത്യനന്ദിക്കാട് തന്നെ പിന്നീട് പറഞ്ഞത് തിരക്കഥ എഴുതുന്ന സമയത്ത് പാർവതി മനസ്സിലുണ്ടായിരുന്നില്ലെന്നും പാർവതി ആ കഥാപാത്രത്തെ ചെയ്തതോടെ അതിന്റെ പ്രഭാവം വളരെ ഉയർന്നുവെന്നുമാണ്. അതിശയകരമായ ഒരു കാര്യം തന്നെ അല്ലെ. അന്ന് പാർവതി ഒരു വലിയ താരമായിരുന്നു എങ്കിലും വളരെ ചെറിയൊരു അതിഥിവേഷം ചെയ്യാൻ അവർ തയ്യാറായി. അവരുടെ ഷൂട്ടിംഗ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കിയതായും സത്യനന്ദിക്കാട് ഓർത്തു പറയുന്നുണ്ട്.

0: നേരെ സ്ഥലം വിടുന്നതാണ് നല്ലത്. തടി കേടാവും. ദുബായക്കാരന് തീപിടിച്ച മട്ടുണ്ട്. എന്താ ജോലി?
1: സത്യം അതാണ് പവിത്ര. പണ്ട് അവൻ അവളെ കല്യാണം കഴിക്കണമെന്നുണ്ടായിരുന്നു. ഞാനാ എതിർത്തത്. ഞാൻ അറിയാണ്ട് അവൻ തന്നെയാ ഒരു സമ്മാനം പോലെ ഈ മാല അവൾക്ക് കൊടുത്തത്. ഞാൻ എന്റെ ബുദ്ധിമോശം കൊണ്ട് അത് തിരിച്ചു കൊടുപ്പിക്കാതെ കൈക്കലാക്കി. അത് കഴുത്തി കിടന്ന് എന്നെ തന്നെ ഇപ്പൊ തിരിച്ചു കൊത്തി. എനിക്കറിയേണ്ടത് ഒറ്റ കാര്യമുള്ളൂ, എന്നെ ചതിച്ചത് ആരാ? തട്ടാനോ അതോ പണിക്കെത്തിയോ? തട്ടാന. ഭാസ്കര അവിടെ നിക്ക്. സംഗതി ആകെ കുഴഞ്ഞു.
0: എന്റെ ഭഗവതി, ആ ദുബായ്ക്കാരന് തീപിടിച്ചിരിക്കുക. അവന്റെ കൂടെ ചില ആൾക്കാരുണ്ട്. നമ്മുടെ മാധവ് നേരെ അടക്കം.
2: അയാൾ അല്ലെങ്കിലേ കാലുമാറ്റക്കാരനും. മൈൻഡ് ചെയ്യരുത്.
0: ഭഗവതി ഓർത്ത് നീ വേണ്ടാത്ത കുഴപ്പത്തിനൊന്നും പോണ്ട കേട്ടോ.
3: എന്ത് കുഴപ്പം? ഇനി വരുന്നേരത്ത് വെച്ച് കാണാം. അത്ര തന്നെ.
0: എന്റെ ഭഗവതി,
4: ആ പണിക്കരുടെ തോന്നിയാസത്തിന് പടച്ചോം കൊടുത്ത് തിരിച്ചടിയാണ്.
5: അതിന്റെ കടിച്ച് പടച്ചോന് കൊടുക്കുന്നു വേണ്ട. ഭാസ്കരൻ നല്ല ഉശിരുള്ളവനാ.
0: എന്റെ അമ്മേ, ഭാസ്കര മുങ്ങിക്കോ മുങ്ങിക്കോ.
4: നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കും.

0: ചേട്ടേ
1: ചേട്ടൻ ഞാനല്ലടാ, നിന്റെ അമ്മായിയപ്പന കള്ള പണിക്കരിൽ അയാളാ.
0: നീ വലിയ ആളൊന്നും ആവണ്ട, സ്വർണം കാണിച്ച നാട്ടിലുള്ള പെമ്പിള്ളരെ വശീകരിക്കാൻ നോക്കുന്ന തിണ്ടി. ഞാനാണ് പശുവിനെ കളഞ്ഞ പാപ്പി ഹാജരത്തെ എല്ലാവരും കൂടി തല്ലിക്കൊല്ലണ്ട ഒന്ന് ഓടി
2: വരും. നിങ്ങളൊന്ന് വേഗം പറയും എവിടെയാ അവരുള്ളത്.

0: കൽമേ, നിന്റെ പുന്നാര മുത്തേ, ഈ എന്തിനാണ് ഇവിടെ വന്നത്?
1: നിങ്ങൾക്ക് വല്ലതും പറ്റിയ പിന്നെ ഞമ്മൾ ജീവിച്ചിരിക്കില്ല.
2: എന്താണ്ട നിർത്തിക്കളഞ്ഞത്? തല്ലി ചാവിണ്ട, ഒരു പെണ്ണിന് വേണ്ടി തല്ലി ചാവി.
3: ഹാജിയാരെ, എന്താ അവിടെ ഒരു ബഹളം?
2: നിങ്ങളുടെ മോൻ ഭാസ്കരൻ അയലുവക്കത്തെ പണിക്കര മോക്കൊരു മാല കൊടുത്തില്ലേ? അതും പറഞ്ഞ് നാട്ടുകാരൻ മുഴുവൻ അവനെ ഇട്ട് ചക്രശ്വാസം വലിപ്പിച്ചില്ലേ? അത് സ്വർണമല്ല, അതിന്റെ ഉള്ളിൽ ചെമ്പായിരുന്നു. അതിന്റെ പേരിലാണ് ഈ കൂട്ടത്തല്ല മുഴുവനും.
3: ചെമ്പോ?
4: ആ ചെമ്പ തന്നെ. അന്ന് അവള് പറഞ്ഞതുപോലെ ഞാൻ സ്വർണം കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് എന്റെ ഗതി എന്താവുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കല് അവളെ ഞാൻ സ്നേഹിച്ചിരുന്നു, കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാ അവള് ചോദിച്ചപ്പോ ആ മാല ഞാൻ കൊടുത്തത്. അതിനപ്പുറം ഒരു വൃത്തികേടും ഞാൻ ആരോടും ചെയ്തിട്ടില്ല. പണിക്കരത് അയാള് കൊടുത്ത മാലയാക്കി അവളുടെ കല്യാണം നടത്തിച്ചു. പവിത്രനോട് എനിക്കൊരു ദേഷ്യമില്ല. ദേഷ്യമില്ലാത്തത് കൊണ്ടാ പവിത്രന്റെ കുഞ്ഞിന്റെ കാത് കുത്താൻ ഞാൻ ചെന്നത്. ഞാൻ കുത്തിയ കുഞ്ഞിന്റെ കാത് പഴുക്കും എന്ന് വരെ അവര് പറഞ്ഞു. എല്ലാവരും ചേർന്ന് അവിടുന്ന് തന്നു എന്റെ നെഞ്ചത്ത് ഒരുപാട് കുത്ത്. അത് നിങ്ങൾക്കാർക്കും അറിയില്ല. എന്നിട്ടിപ്പോ ഞാൻ കൊടുത്ത മാല സ്ത്രീധനം കിട്ടിയതാണെന്നും പറഞ്ഞ് എന്റെ അടുത്ത് തന്നെ വിൽക്കാൻ കൊണ്ടുവന്നു. ഞാനൊരു മനുഷ്യനാണ്, എന്റെ മനസ്സും നോവും.

0: നീ ഇനി അടുത്തു വാ. നീ പറഞ്ഞതൊക്കെ അച്ഛൻ കേട്ടു, ഒക്കെ സമ്മതിച്ചു. പക്ഷേ ചെമ്പുമാലയിൽ സ്വർണം കൂശി സ്വർണമാലയാക്കി കൊടുക്കാൻ നിനക്ക് തോന്നിയില്ലേ? ആ ബുദ്ധി എന്റെ മോൻ എവിടുന്ന് കിട്ടി? പറയടാ, എവിടുന്ന് കിട്ടിയടാ നിനക്ക് ആ ബുദ്ധി?
1: അച്ഛൻ പണ്ട് സ്വർണ്ണാണെന്നും പറഞ്ഞ് അമ്മയ്ക്ക് കൊടുത്ത ആഭരണങ്ങളൊക്കെ ചെമ്പായിരുന്നില്ലേ?
2: എന്റെ ഈശ്വര.

പൊന്മുട്ടിയിടുന്ന താറാവ് എന്ന ചിത്രം വെറുമൊരു പ്രണയകഥയെ കാണാൻ കഴിയില്ല അല്ലേ? ശ്രീനിവാസിന്റെ തട്ടൻ ഭാസ്കരൻ, ഉർവശിയുടെ സ്നേഹലത, ജയറാമിന്റെ പവിത്രൻ, ഇന്നസെന്റിന്റെ പണിക്കർ, ജഗതിയുടെ ആ നാട്ടിൻ പുറത്തെ കഥാപാത്രം, മാമുക്കയുടെ ചായക്കട, പത്തുപവന്റെ മാല, കുന്നിമണി ചെപ്പ്, പച്ചപ്പാടത്തിലൂടെ മഞ്ഞത്തട്ടമിട്ടോടി വരുന്ന പാർവതി, ഇതെല്ലാം ചേർന്നാണ് പൊന്മുട്ടിയിടുന്ന താറാവ്. ഒരു സിനിമ കണ്ടു തീർന്നാൽ കഥ തീരും, പക്ഷേ ചില സിനിമകളുടെ കഥ നമ്മുടെ ഓർമ്മയിൽ തുടർന്നുകൊണ്ടേയിരിക്കും. പൊന്മുട്ടിയിടുന്ന താറാവ് അത്തരമൊരു സിനിമയാണ്. ചിരിപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചിന്തിപ്പിച്ച സിനിമ. നാട്ടിൻപുറത്തിന്റെ നന്മയും മനുഷ്യരുടെ ചെറിയ ചെറിയ കുറവുകളും ഒരേ ഫ്രെയിമിൽ കാണിച്ച സിനിമ. രഘുനാഥ് പലേരിയുടെ എഴുത്തും സത്യനന്ദിക്കാടിന്റെ സംവിധാനവും ശ്രീനിവാസിന്റെ അഭിനയവും ഉർവശിയുടെയും ജയറാമിന്റെയും പ്രകടനവും ഇന്നസെന്റിന്റെയും ജഗതിയുടെയും മാമുക്കയുടെയും നർമ്മവും ജോൺസൺ മാഷിന്റെ സംഗീതവും ഒ എൻ ബിയുടെ വരികളും എല്ലാം ചേർന്നപ്പോൾ മലയാള സിനിമയ്ക്ക് ലഭിച്ചത് കാലം കടന്നും പൊന്മുട്ടിയിടുന്ന ഒരു താറാവ് തന്നെയാണ്. ഇന്നത്തെ ചിത്രപരിചയത്തിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത് പൊന്മുട്ടിയിടുന്ന താറാവ് എന്ന ചിത്രത്തെക്കുറിച്ചായിരുന്നു. റേഡിയോ മലബാറിലൂടെ വീണ്ടും മറ്റൊരു നല്ല സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ചിത്രപരിചയം.

0: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദ വ്യാഖ്യാനം.
1: ലഹരി മാഫിയയുടെ പിടിയിലകപ്പെട്ട ഒരു പെൺകുട്ടിയുടെ മോചനം, ലഹരി മാഫിയയുടെ ശൃംഖല തകർക്കുന്ന പോലീസ് ഓഫീസറുടെ പോരാട്ടം, ജനപ്രിയ നാടകം നെല്ലിക്ക ആഭ്യന്തരമന്ത്രിയുടെ ആശംസകൾ ഏറ്റുവാങ്ങുന്നു.
2: പേടിക്കണ്ട, നമ്മുടെ നാട്ടിലുള്ള അതിഥി തൊഴിലാളികൾക്കിടയിൽ വ്യാപകമായ മയക്കുമരുന്ന് ഉപയോഗമുണ്ട്. ഇൻഡിഫറൻറ്റ് ഫോംസ്, അതാണ് അന്വേഷണം.
3: സാർ, പക്ഷെ എൻ്റെ വർക്കേഴ്സൊന്നും.
2: സുരേഷൻ പേടിക്കണ്ട, ഓവർ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ പല തരത്തിലുള്ള ലഹരിയും യൂസ് ചെയ്യുന്നുണ്ടെന്ന സത്യമാണ്. ബട്ട് ലുക്ക്, അവരല്ല എൻ്റെ ടാർഗറ്റ്. അവരുടെ സോഴ്സ്, അതാണ് കണ്ടെത്തേണ്ടത്.
1: ശ്രീ രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ.
4: കണ്ണൂരിലെ മട്ടന്നൂരിനടുത്ത് പ്രവർത്തിക്കുന്ന റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നെല്ലിക്ക എന്ന പേരിലൊരു നാടകം രചിച്ച് അവതരിപ്പിച്ചതായി അറിയുന്നു. ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെയും ലഹരി മാഫിയക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തമെന്ന് മനസ്സിലാക്കുന്നു. സമൂഹത്തെ ലഹരിയുടെ വിപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ വിവിധ ഘട്ടങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ റേഡിയോ മലബാർ പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഇത്തരം സാമൂഹ്യ ഇടപെടലുകൾ ഏറെ പ്രശംസനീയമാണ്. ജയ് ഹിന്ദ്.
5: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
6: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
5: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
6: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
5: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.
7: ഇഷ്ടങ്ങൾ, ഈണങ്ങൾ, അവതാരകരായ ശ്രോതാക്കൾ.

റേഡിയോ മലബാറിൻ്റെ പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. നിങ്ങളുടെ കാതോരം ഞാൻ അജയ് പാലക്കാരൻ. ജാനകിയമ്മയ്ക്ക് ഒരു ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഇളം മഞ്ഞിൻ കുളിർ ഇതാ ആരംഭിക്കുകയാണ്. തലമുറകളെ സംഗീതത്തിൻ്റെ മധുരിമയിൽ ചേർത്ത് നിർത്തിയ തെക്കേ ഇന്ത്യയുടെ വാനമ്പാടി ഗാനഗോകുലം എസ് ജാനകിയമ്മ. മലയാളികളുടെ ജാനകിയമ്മയ്ക്ക് സമർപ്പിക്കുന്ന ഒരു സംഗീതയാത്ര. ഓരോ ഗാനവും ഓരോ ഓർമ്മയാണ്, ഓരോ സ്വരവും ഓരോ അനുഭവവും. 1957 പുറത്തിറങ്ങിയ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിൽ പി എൻ ദേവ് രചിച്ച് എസ് എൻ രംഗനാഥ് സംഗീതം പകർന്ന് ഇരുൾ മൂടുകയോ എൻ വാഴ്വിൽ

ഓരോ സംഗീത സാമ്രാജ്യത്തിനും ആദ്യ സ്വരമുണ്ട്. പിന്നീട് മലയാളക്കരയാകെ ശബ്ദം കൊണ്ട് കീഴടക്കിയ ജാനകിയമ്മയുടെ ആദ്യ ചുവടുവെപ്പ് 1957 ആയിരുന്നു. ആ ചരിത്ര നിമിഷത്തെ ഓർത്തുകൊണ്ട് ഇളം മഞ്ഞിൻ കുളിർ എന്ന സംഗീതയാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ കാതോരം ഞാൻ അജയ് പാലക്കാരൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാർ 89.6. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ സാഹിത്യത്തിന് നമ്മുടെ നാട്ടുകാരൻ കണ്ണൂർ രാജൻ സംഗീതം നൽകി ജാനകിയമ്മയും ഒപ്പം ഗാന ഗന്ധർവൻ യേശുദാസും ചേർന്ന് ഇളം മഞ്ഞിൻ കുളിരിലേക്ക് തള്ളിവിട്ട വർഷം 1986. ചിത്രം നിന്നിഷ്ടം എന്നിഷ്ടം. ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ. വികാരങ്ങളെ സ്വരങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന ഗായികയായിരുന്നു എസ് ജാനകി. അതുകൊണ്ട് തന്നെയാവാം അവർ പാടിയ ഓരോ ഗാനവും ഇന്നും പുതുമയോടെ നിലനിൽക്കുന്നത്. പഴമയുടെ ഗൃഹാതുരതയും പുതുമയുടെ ഗന്ധവുമുണ്ട്. മനോഹരമായ ഗാനങ്ങൾക്കൊപ്പം റേഡിയോ മലബാറിനൊപ്പം തുടരൂ. ഇത് ഇളം മഞ്ഞിൻ കുളിർ. നിങ്ങളുടെ കാതോരം ഞാൻ അജയ് പാലക്കാരൻ.

യമുന കല്യാണി രാഗത്തിൽ ശ്യാം ചിട്ടപ്പെടുത്തിയ ബിച്ചു തിരുമലയുടെ വരികൾ. 1981 പുറത്തിറങ്ങിയ തൃഷ്ണ എന്ന ചിത്രത്തിലെ ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ കേൾക്കാം നമുക്ക് ഈ സുന്ദര സുരഭില ഗാനം. ശ്രോതാക്കളെ, നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാർ. നിങ്ങളുടെ കാതോരം ഞാൻ അജയ് പാലക്കാരൻ.

അറിയാതെ നമ്മുടെ ഓർമ്മകളെ പഴയ കാലത്തിലേക്ക് തിരികെ നടത്തുന്ന മാന്ത്രികതയുണ്ട് നമ്മുടെ ജാനകിയമ്മയുടെ ശബ്ദ മാധുരിക്ക്. നല്ല സംഗീതത്തിൻ്റെ ശക്തിയും ജാനകിയമ്മയുടെ ശബ്ദ മാധുരിയും ആ ഓർമ്മകളെ കൂടുതൽ മനോഹരമാകും. അങ്ങനെ ഒരു ഗാനമാണ് അടുത്തത്. 1980 ഡിസംബർ തണുപ്പിലേക്ക്

ജെറി അമൽദേവിൻ്റെ ഈണത്തിൽ ബിച്ചു തിരുമലയുടെ സാഹിത്യഭാവം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ പെയ്തിറങ്ങിയപ്പോൾ മലയാളികൾക്ക് മിഴിയോരം നനഞ്ഞൊഴുകി. നിങ്ങളുടെ കാതോറി ഞാൻ അജയ് പാലക്കാരൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാർ 89.6.

മലയാളത്തിലെ ആദ്യ ക്ലാസിക് ഹൊറർ ചിത്രത്തിലൂടെ ജാനകിയമ്മയുടെ ശബ്ദ സൗകുമാര്യം കവിതയും പ്രണയവും ഭയവും സമന്വയിപ്പിച്ചു. മലയാളികൾ എന്നും നെഞ്ചിലേറ്റുന്ന എം എസ് ബാബുരാജിൻ്റെ ഈണവും പി ഭാസ്കരൻ്റെ അനശ്വരമായ വരികളും ജാനകിയമ്മയുടെ മധുര സ്വരവും ചേർന്ന ഈ ഗാനം പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും സംഗീതാസ്വാദകരായ ഏവരുടെയും മനസ്സിൽ ഇന്നും മുഴങ്ങുന്നു. വിരഹത്തിൻ്റെ, നഷ്ട സ്വപ്നങ്ങളുടെ, വേദനയുടെ അതിമനോഹരമായ വരച്ചു ചേർക്കൽ. 1964 റിലീസ് ചെയ്ത ഭാർഗവി നിലയം എന്ന ചിത്രത്തിലേത് പൊട്ടിത്തകർന്ന കിനാക്കൾ ഇതാ നിങ്ങൾക്കായി.

ശ്രോതാക്കളെ, ഇളം മഞ്ഞിൻ കുളിരിലേക്ക് വീണ്ടും സ്വാഗതം. ചില ഗാനങ്ങൾ കേൾക്കുമ്പോൾ അസ്തമയത്തിന് ശേഷമുള്ള സന്ധ്യയുടെ നിശബ്ദതയും ഉള്ളിലെ നൊമ്പരങ്ങളും ഒന്നിച്ച് നമ്മളിലേക്ക് ഇറങ്ങി വരും. മൃദുല വികാരങ്ങളെ അതിസൂക്ഷ്മമായി സന്നിവേശിപ്പിച്ച ഈ ഗാനത്തിൽ നമ്മുടെ ജാനകിയമ്മയുടെ സ്വരം ഇഴ ചേർന്ന് നിൽക്കുന്നു. മദനോത്സവം എന്ന ചിത്രത്തിൽ ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് സലീൽ ചൗധരിയുടെ സംഗീതം. വർഷം 1978. സന്ധ്യ കണ്ണീരിതന്തേ.

ഇളം മഞ്ഞിൻ കുളിരുമായി ശ്രോതാക്കൾക്കൊപ്പം ഞാൻ അജയ് പാലക്കാരൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ മലബാർ. ജാനകിയമ്മയുടെ ശബ്ദത്തിലെ ലാളിത്യവും ശുദ്ധമായ ഉച്ചാരണവും ഈ ഗാനത്തെ എക്കാലത്തെയും പ്രിയപ്പെട്ട മെലഡികളിൽ ഒന്നാക്കി മാറ്റി. പിന്നീട് ഈ വിശേഷണമാണ് അവരുടെ ആലാപന ജീവിതത്തെക്കുറിച്ചുള്ള പുസ്തകത്തിന് പേര് വരാൻ ഇടയാക്കിയത്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് രവീന്ദ്ര മാസ്റ്റർ ഈണമിട്ട് 1981 പുറത്തിറങ്ങിയ തേനും വയമ്പും എന്ന ചിത്രത്തിലെ തേനും വയമ്പും എന്ന ഗാനം ആലാപനത്തിലെ തേനും വയമ്പിന് ശ്രദ്ധാഞ്ജലികളോടെ സമർപ്പിക്കുന്നു.

ഇളമഞ്ഞിൻ കുളിരിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് മലയാള ചലച്ചിത്രത്തിലെ ഒരു നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന തകര എന്ന ചിത്രത്തിലേതാണ്. 1979 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിലെ MG രാധാകൃഷ്ണൻ ഈണമിട്ട് പൂവച്ചൽ ഖാദർ രചിച്ച് ഈ ഗാനത്തിന് ആത്മാവായി മാറിയത് എസ് ജാനകിയുടെ അപൂർവമായ ആലാപനമാണ് എന്ന് പറയാതെ വയ്യ. ചിത്രത്തിലെ നായികയുടെ ഉള്ളിലെ ഏകാന്തതയും വേദനയും പ്രതീക്ഷയും സൂക്ഷ്മമായി ജാനകി അമ്മയുടെ ശബ്ദസൗകുമാര്യത്തിലൂടെ മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടാൻ കാരണമായി. വാക്കുകളേക്കാൾ വികാരങ്ങൾ സംസാരിക്കുന്ന ആസ്വാദക ഹൃദയത്തിൽ പ്രത്യേക സ്ഥാനം അലങ്കരിക്കുന്ന ഈ ഗാനം കേൾക്കാമിനി. മൗനമേ നിറയും മൗനമേ. റേഡിയോ മലബാറിൽ ഇളം മഞ്ഞിൻ കുളിരുമായി ഞാൻ അജയ് പാലക്കാരൻ.

കാലത്തെ അതിജീവിച്ച അനശ്വര മെലഡിയാണ് അടുത്തത്. ഹൃദയ സ്പർശിയായ ജാനകിയമ്മയുടെ ഭാവസാന്ദ്രമായ ആലാപനങ്ങളിൽ മികച്ച ഉദാഹരണങ്ങളായി നിൽക്കുന്ന സംഗീത പ്രേമികളുടെ ഉള്ളിൽ ഇന്നും ജീവിക്കുന്ന ഗാനം. വർഷം 1982, ചിത്രം ഇത് ഞങ്ങളുടെ കഥ. പി ഭാസ്കരന്റെ കാവ്യസുന്ദരമായ വരികൾക്ക് ജോൺസൺ മാഷ് പകർന്നാടിയ സംഗീതത്തിന്റെ കാപ്പിരാഗത്തിന്റെ പരകായ പ്രവേശം. കണ്ണുനീർ നിറഞ്ഞ ജീവിതത്തിനിടയിലും സ്വപ്നം കാണാൻ മറക്കരുതെന്ന് മേഘങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഗാനം. സ്വർണമുകിലെ സ്വർണമുകിലെ ഇതാ നിങ്ങൾക്കായി.

ഞാൻ അജയ് പാലക്കാരൻ. നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ മലബാർ ഇളം മഞ്ഞിൻ കുളിർ. 1984 പുറത്തിറങ്ങിയ കോടതി എന്ന ചിത്രത്തിലെ മനോഹരമായ യുഗ്മഗാനമാണ് ഇനി. കെ ജെ യേശുദാസ്, എസ് ജാനകി ചേർന്ന് ആരംഭിച്ച നിത്യഹരിത യുഗ്മഗാനങ്ങളിൽ ഒന്നാണിത്. എക്കാലത്തെ മികച്ച പ്രണയഗാനങ്ങളിൽ ഒന്നായി ഇന്നും നിലനിൽക്കുന്നു. പൂവച്ചൽ ഖാദറിന്റെ സാഹിത്യത്തിന് ശ്യാമിന്റെ ഇണപകർച്ച, നിലാവിന്റെ ശാന്തതയും പ്രണയത്തിന്റെ മാധുര്യവും സ്വരങ്ങളിലൂടെ അനുഭവിപ്പിക്കുന്ന ഈ ഗാനത്തിലേക്ക് നമുക്കും ചേക്കേറാം. കേൾക്കാം നിലാവിന്റെ പൊയ്കൈ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന റേഡിയോ മലബാർ ഇളം മഞ്ഞിൻ കുളിർ. നിങ്ങളുടെ കാതോരം ഞാൻ അജയ് പാലക്കാരൻ. ഒരു അമ്മയുടെ വാത്സല്യവും അമ്മിഞ്ഞപ്പാലിൻ്റെ മാധുര്യവും താരാട്ടിൻ്റെ മൃദുലതയും സ്നേഹത്തിൻ്റെ ചൂടും അതിമനോഹരമായി വിരിയുന്ന ഗാനമാവാം ഇനി. അതിന് എസ് ജാനകി അമ്മയുടെ ശബ്ദവീചികൾ കൂടിയായാലും പറഞ്ഞറിയിക്കാനാവാത്ത ഹൃദയത്തെ തൊടുന്ന താരാട്ടായി മാറുന്ന വിഷുക്കണിയിലെ 1977 പുറത്തു വന്ന ഒരു ഗാനമാണിത്, മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ. ശ്രീകുമാരൻ തമ്പിയുടെ എഴുത്ത്, സലിൽ ചൗധരിയുടെ ഈണം, തലമുറകളെ താരാട്ടിയ ജാനകിയമ്മയുടെ അനശ്വര ഗാനങ്ങളിലൊന്ന് ഇതാ ശ്രോതാക്കൾക്കായി.

ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ചരിത്രത്തിൽ അപൂർവമായി കാണുന്ന നേട്ടമാണ് ജാനകി അമ്മയുടേത്. 20 ഭാഷകളിലായി 25,000 പരം ഗാനങ്ങൾ ആലപിച്ച് തൻ്റെ സ്വരമാധുരി കൊണ്ട് തലമുറകളെ വിസ്മയിപ്പിച്ച സംഗീത ഇതിഹാസമാണ്. 4 ദേശീയ പുരസ്കാരം, 14 സംസ്ഥാന പുരസ്കാരം. 1957 മുതൽ അരപ്പതിറ്റാണ്ടിലേറെ ആലാപന ജീവിതം, വിവിധ സംസ്ഥാനങ്ങളുടെ പുരസ്കാരങ്ങൾ ഒക്കെ നേടിയ ആ ഇളം മഞ്ഞിൻ കുളിർ മാഞ്ഞു. 88 വയസ്സിൽ ജൂലൈ 11, 2026 ശബ്ദമാധുരിയിൽ ഇന്നും ജീവിക്കുന്നു. ഇനിയും തലമുറകളെ ആനന്ദിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ അജയ് പാലക്കാരൻ, നിങ്ങളുടെ കാതോരം റേഡിയോ മലബാറിൽ ഇളം മഞ്ഞിൻ കുളിർ. ഇനി 1983 പുറത്തിറങ്ങിയ ശേഷം കാഴ്ചയിൽ എന്ന ചിത്രത്തിലെ ജനപ്രിയ ഗാനങ്ങളിൽ ഒന്ന്, കോന്നിയൂർ ഭാസിന്റെ വരികൾ, ജോൺസൺ മാഷിന്റെ സംഗീതം, ജാനകി അമ്മയുടെ സ്വരമാധുരി, മോഹം.

0: പ്രിയ സുഹൃത്തുക്കളെ, ഇനി മറ്റൊരു സംഗീതയാത്രയിൽ കണ്ടുമുട്ടും വരെ നിങ്ങളോട് ഞാൻ വിട വാങ്ങുന്നു. സസ്നേഹം നിങ്ങളുടെ സ്വന്തം അജയ് പാലക്കാരൻ. നന്ദി, നമസ്കാരം.
1: ഇഷ്ടങ്ങൾ, ഈണങ്ങൾ, അവതാരകരായി ശ്രോതാക്കൾ.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

0: ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.
1: വാനത്ത്

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനുവേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ചേകവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം, ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. '1983 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി ജയർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ഇവിടെ ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202, കന്നി 14, ഹിജറ വർഷം 1448, റബിയുൽ ആഖിർ 19, ശകവർഷം 1948, ആശ്വിനം 9, 2026 ഒക്ടോബർ 1, വ്യാഴാഴ്ച. ഏവർക്കും